0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

നമസ്കാരം ഏവർക്കും. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 6 2026 മെയ് 20 ബുധനാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും

ശുഭചിന്ത. ജീവിതം അങ്ങനെയാണ്, ഒരിടത്ത് നാം അവഗണിക്കപ്പെടുമ്പോൾ തീർച്ചയായും മറ്റൊരിടത്ത് നാം പരിഗണിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു വാതിൽ നമുക്ക് മുന്നിൽ കൊട്ടിയടയുമ്പോൾ പകരം നമ്മുടെ മുന്നിൽ മറ്റനേകം പുതിയ വാതിലുകൾ തുറക്കപ്പെടും. ചിലർ നമ്മെ വീഴ്ത്താൻ തുനിഞ്ഞിറങ്ങുമ്പോൾ മറ്റൊരിടത്ത് വാഴ്ത്താൻ തയ്യാറായി പലരും മുന്നോട്ട് വരും. ആത്മാർത്ഥവും സത്യസന്ധവുമായി പെരുമാറിയിട്ടും ചിലയിടങ്ങളിൽ തോറ്റുപോയാലും ഒരു നാൾ തള്ളിപ്പറഞ്ഞവർ തന്നെ അംഗീകരിക്കും. ചിലർ നമ്മെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരിടത്ത് നമ്മെ ബഹുമാനിക്കാൻ തയ്യാറായി ചിലർ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 7 മണിക്ക് ഭാഗ്യരാശി, 8 മണിക്ക് ലിറ്റററി വേൾഡ്, 8:30 അക്ഷരമുദ്ര, 9 മണിക്ക് ടെക് ബൈറ്റ്സ്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, 3 മണിക്ക് ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് തൂവാനം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ഗാനമന്ദാരം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45, 7:25, ഉച്ചയ്ക്ക് 12:30, 12:50, വൈകുന്നേരം 6:30, 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ

ചരിത്രത്തിൽ ഇന്ന് മെയ് 20. എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിന്റെ കണ്ടെത്തൽ പ്രസിദ്ധീകരിച്ചതും കിഴക്കൻ തിമോർ ഇന്തോനേഷ്യയിൽ നിന്ന് സ്വതന്ത്രമായതും അവതാർ സിംഗ് ചീമ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരനായതുമൊക്കെ ഒരു മെയ് 20. മെയ് 20 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് മെയ് 20. പോർച്ചുഗീസ് പര്യവേക്ഷകനായ വാസ്കോഡിഗാമ ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തി കോഴിക്കോട് എത്തിയത് 1498 മെയ് 20. റഷ്യയുടെ ആളില്ലാ ബഹിരാകാശ സ്പെക്ട്ര വിജയകരമായി വിക്ഷേപിച്ചത് 1965 മെയ് 20. അമേരിക്കയിൽ നിന്ന് ക്യൂബ സ്വതന്ത്രമായത് 1902 മെയ് 20. എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിന്റെ കണ്ടെത്തൽ പ്രസിദ്ധീകരിച്ചത് 1983 മെയ് 20. കിഴക്കൻ തിമോർ ഇന്തോനേഷ്യയിൽ നിന്ന് സ്വതന്ത്രമായത് 2002 മെയ് 20. അവതാർ സിംഗ് ചീമ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരനായത് 1965 മെയ് 20. വയസ്സുള്ളപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിതയായി ജാർഖണ്ഡിലെ പർവ്വതാരോഹക പ്രേംലത അഗർവാൾ പുതിയ ചരിത്രം സൃഷ്ടിച്ചത് 2011 മെയ് 20. മെയ് 20 മീറ്റർ കൺവെൻഷൻ ഒപ്പുവച്ചത്. ഇതിന്റെ സ്മരണയ്ക്കായി മെയ് 20 ലോക മെട്രോളജി ദിനമായി ആഘോഷിക്കുന്നു. ജപ്പാൻ ബർമ കീഴടക്കിയത് 1942 മെയ് 20. ബർമ പ്രതിരോധ സേനയെ ബർമ നാഷണൽ ആർമി എന്ന് പുനർനാമകരണം ചെയ്തു.

ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹസാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക മെട്രോളജി ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായം നരേന്ദ്രമോദിയുടെ സന്ദർശനം സൃഷ്ടിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റോമിൽ നരേന്ദ്രമോദിയെ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. പ്രസിഡന്റ് സെർജിയോ മാറ്റർലെയെയും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെയും കണ്ട് ഇന്ത്യ ഇറ്റലി സഹകരണം വർദ്ധിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ച ചർച്ചയിൽ ഇരു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം സന്ദർശിക്കുമെന്നും ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്കും ബഹുരാഷ്ട്രവാദത്തിനും നിലകൊള്ളുന്നതിന് ഇന്ത്യയുടെ പ്രതിബദ്ധത സന്ദർശനം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്നലെ രാവിലെ ഓസ്ലോയിൽ 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പോയത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച സംയുക്ത സമിതി രൂപീകരിച്ചു. സുധീർ ഗുപ്ത MP കമ്മിറ്റിയുടെ ചെയർമാൻ. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിലെ 9 അംഗങ്ങളുമാണ് സമിതിയിൽ ഉൾപ്പെടുന്നത്. 16th നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: ഇന്ന് രാവിലെ 9:30 ലോക്ഭവനിൽ വെച്ച് ജി സുധാകരൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ മുൻപാകെ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യും. മറ്റുള്ള അംഗങ്ങൾ വ്യാഴാഴ്ച നിയമസഭയിൽ പ്രോടേം സ്പീക്കറുടെ മുൻപാകെയായിരിക്കും സത്യപ്രതിജ്ഞ എടുക്കുക. ഇതിനുശേഷം വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്.

0: മാസം 29-ന് ആയിരിക്കും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം.
1: സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1,070 കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ലിംഗസമത്വം എന്നതാണ് ഇത്തവണത്തെ ക്യാമ്പിന്റെ പ്രധാന വിഷയം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 939 പേർ 6 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കും. 25-ന് തിങ്കളാഴ്ച വർണ്ണശബളമായ പരേഡോടുകൂടി ക്യാമ്പ് സമാപിക്കും. LDFിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാനാണ് ശ്രമിച്ചതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ ശ്രീകണ്ഠപുരം നെടിയങ്ങയിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഭരണമാറ്റം വേണമെന്നാണ് ജനങ്ങൾ വിധിയെഴുതിയതെന്നും അത് പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും പരാജയം CPIMന്റെയോ LDFിന്റെയോ അവസാനമാണെന്ന് ആരും കരുതേണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ നാളെ രാവിലെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് KPCC അറിയിച്ചു. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല, പാർട്ടി ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ, MLA തുടങ്ങിയവർ പങ്കെടുക്കും. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വിവിധ തസ്തികകളിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് 66 വിഭാഗങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തി പശ്ചിമബംഗാൾ ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കൂടാതെ OBC A 10% സംവരണവും OBC B നൽകിയിരുന്ന 7% സംവരണവും റദ്ദാക്കി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാർ ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയത്തിൽ ഇന്നു മുതൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. സന്ദർശകർക്ക് മഹാത്മാഗാന്ധിയുടെ 3D അവതാറുമായി സംവദിക്കാൻ സാധിക്കും. ആശയവിനിമയത്തിനും സന്ദർശക സംതൃപ്തിക്കും വേണ്ടി മ്യൂസിയം നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഗ്രഹാലയ അധികൃതർ അറിയിച്ചു. നേരത്തെ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി AJ അബ്ദുൾ കലാമിന്റെയും AI പവേഡ് ഹോളോബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ച പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമി മംഗലം മണ്ഡലം നിലനിർത്തി. തട്ടഞ്ചവാടി നിയമസഭാ മണ്ഡലത്തിലെ MLA സ്ഥാനം രാജിവെച്ചു. ഇതോടെ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. മണ്ഡലം ഒഴിഞ്ഞുകിടക്കുന്ന വിജ്ഞാപനം പുതുച്ചേരി ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവ് തൂക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മെട്രോളജി നയരൂപീകരണത്തിൽ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ജയ്പൂരിൽ ലക്നോ ഉയർത്തിയ 221 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 5 പന്തുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് SCയെ പരാജയപ്പെടുത്തി. ഗോഹട്ടിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം. കണ്ണൂർ ആറളം ഫാമിൽ ഗജമുക്തി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ആറളം ഫാമിലെ ബ്ലോക്ക് 1, 5 എന്നിവിടങ്ങളിൽ നിന്നും ഇന്നലെ 2 ടീമുകളായാണ് തുരത്തൽ നടപടി ആരംഭിച്ചത്. ആദ്യം 2 കൊമ്പനാനകളെ എക്കണ്ടി വഴിയും തുടർന്ന് ബ്ലോക്ക് 2 നിന്ന് 4 ആനകളെയും ബ്ലോക്ക് 4 വഴി ഹെലിപ്പാട് ഭാഗത്തേക്ക് കടത്തിവിട്ടു. ഹെലിപ്പാട് നിന്ന് താളിപ്പാറ ഭാഗത്തേക്ക് തുരത്തവേ ആന തിരിഞ്ഞതിനെ തുടർന്ന് ഇന്നലത്തെ ഓപ്പറേഷൻ നിർത്തിവെച്ചു. ആറളം വൈൽഡ് ലൈഫിലെയും കൊട്ടിയൂർ, കണ്ണവം, തളിപ്പറമ്പ് എന്നീ റേഞ്ചുകളിലെയും സേനാംഗങ്ങളും ആറളം ഫാം സെക്യൂരിറ്റി ജീവനക്കാരും ഉൾപ്പെടെ 47 പേരാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. രാത്രിയിലും പെട്രോളിംഗ് ഏർപ്പെടുത്തി. ദൗത്യം ഇന്നും തുടരും.
1: കണ്ണൂർ കണ്ണവത്ത് നിയന്ത്രണം വിട്ട കാറടിച്ച് കാൽനട യാത്രക്കാരായ രണ്ടുപേർ മരിച്ചു. കണ്ണവം കൂടലിലെ ബാബു, കൈച്ചേരിയിലെ ഇസ്മയിൽ എന്നിവരാണ് മരിച്ചത്. കണ്ണവം ടൗണിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വന്ദേമാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയ പരാമർശം സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും അവതരിപ്പിച്ചതിനെ വിമർശിച്ച PA മുഹമ്മദ് റിയാസിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാനും വ്യക്തി അധിക്ഷേപം നടത്താനും ശ്രമിക്കുന്ന നീക്കത്തിൽ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രതിഷേധിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് തെറ്റായ നടപടിയാണെന്നും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ സംസ്ഥാന ഗവൺമെന്റും കോൺഗ്രസ് നേതൃത്വവും തയ്യാറാകണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. കോഴിക്കോട് പൂവാറം തോട് തമ്പുരാൻകൊല്ലി വനമേഖലയിൽ കാണാതായ യുവാവിനെ കണ്ടെത്തി. കൊടക്കാട്ടുപാറയിൽ അവശനിലയിൽ കണ്ടെത്തിയ യുവാവിന് നാട്ടുകാർ പ്രഥമ ശുശ്രൂഷ നൽകി. അതിനുശേഷം പോലീസിനെ വിവരമറിയിച്ചു. പിന്നീട് ഇയാളെ തിരുവമ്പാടിയിൽ എത്തിച്ചു. യുവാവിനെ കണ്ടെത്താൻ പോലീസും വനംവകുപ്പും സംയുക്തമായി കാട്ടിൽ തിരച്ചിൽ നടത്തിയിരുന്നു. കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ ഹീറ്റ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി കൂടരഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹീറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. 16th നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക മെട്രോളജി ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 wicketsന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: एम आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः डॉक्टर गणेश हेगडे
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഹായ്, ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 ഭാഗ്യരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ വൈവിധ്യമാർന്ന അറിവുകളും നിരവധി വിശേഷണങ്ങളും ഒക്കെയായി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഒരു പരിപാടിയാണ് ഭാഗ്യരാശി എന്നത്. ഭാഗ്യരാശിയിൽ ഞാൻ രജനി ഗിരീഷാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിജ്ഞാനപ്രദമായ നിരവധി അറിവുകൾ പകർന്നു നൽകുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. എല്ലാ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 7 മണിക്കുമാണ് ഭാഗ്യരാശിയുടേത്. നമസ്കാരം സാർ.
1: നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം ഒന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരായ നമുക്കെല്ലാം നിത്യജീവിതത്തിൽ വളരെയേറെ ഉപകാരപ്പെടാവുന്ന ജ്യോതിഷ വസ്തുതകളാണ് ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നമുക്കെല്ലാം എപ്പോഴും ഓർമ്മയിൽ വരണമെന്നില്ല. അതിനാൽ സാധ്യമാകുന്നവർ ഈ പരിപാടി ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടേക്കാം.
0: സർ, കഴിഞ്ഞ ആഴ്ച യുക്തിപൂർവമായ നിരവധി ആൻസറുകളാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിനൊക്കെ സർ പറഞ്ഞത്. നമ്മുടെ വിവാഹവും ജാതകവും പൊരുത്തവും ജാതക പരിശോധനയും ഒക്കെ പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ സാറ് നമ്മുടെ ജാതക പൊരുത്തം, മാംഗല്യദോഷം പെൺകുട്ടികൾക്കുണ്ടെന്ന് കണ്ടാൽ അത് പുരുഷൻ്റെ ആയുസ്സിനെ ബാധിക്കുമെന്ന് പറയും, അതൊക്കെ യുക്തിസഹമാണോ? പിന്നെ ദേശത്തുനിന്ന് വിട്ടൊരാൾ ജീവിക്കുമ്പോൾ അവർക്ക് ദോഷങ്ങൾ എങ്ങനെ, ഈ ദേശമാറ്റം ദോഷങ്ങളെ എങ്ങനെ ബാധിക്കും എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യനാണ് സാർ ആൻസർ പറഞ്ഞത്. അപ്പോൾ ഈ ആഴ്ച നമുക്ക് ചൊവ്വാദോഷത്തെക്കുറിച്ച് കുറച്ചൊന്നറിയാം. ഇപ്പം ചൊവ്വാദോഷം നമുക്ക് 30 വയസ്സ് കഴിഞ്ഞാൽ ഇല്ലാതാകും, 28 അല്ലെങ്കിൽ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ഇല്ലാതാകുമെന്ന് ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഈ ഗ്രഹങ്ങളുടെ നില ജാതകത്തിൽ മാറാത്ത സ്ഥിതി

0: ശരിക്ക് പ്രായം കൂടുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ദോഷത്തെ ബാധിക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. അതിനെക്കുറിച്ച് സാറിന് പറയൂ.
1: നല്ല ചോദ്യമാണ്. ജ്യോതിഷ നിയമപ്രകാരം ഒരാളുടെ ജാതകത്തിലെ ഗ്രഹനില ജനനം മുതൽ മരണം വരെ മാറുന്നില്ല എന്ന് നമുക്കറിയാം. എങ്കിലും 28 വയസ്സിന് ശേഷം ചൊവ്വാദോഷത്തിൻ്റെ കാഠിന്യം കുറയും എന്ന് പറയുന്നതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. ജ്യോതിഷ തത്വമനുസരിച്ച് ഓരോ ഗ്രഹത്തിനും ഒരു പക്വതാകാലം അല്ലെങ്കിൽ ഒരു ഏജ് ഓഫ് മെച്യൂറിറ്റി ഉണ്ട്. ചൊവ്വയുടെ പക്വതാകാലമായി കണക്കാക്കുന്നത് 28 വയസ്സാണ്. ഈ പ്രായം എത്തുന്നതോടെ ചൊവ്വയുടെ നിഷേധാത്മകമായ വീര്യം കുറയുകയും അത് പോസിറ്റീവായ ഊർജമായി മാറുകയും ചെയ്യും എന്ന് കരുതപ്പെടുന്നു. കൗമാരത്തിലെ എടുത്തുചാട്ടം 30കളിലേക്ക് കടക്കുമ്പോൾ കുറയുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണിത്. പിന്നീടുള്ളത് ചൊവ്വാദോഷത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നമുക്കറിയാം. ദേഷ്യം, വാശി, വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം എന്നിവയാണ്. 20 വയസ്സിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ 20 to 28 വയസ്സ് വരെയൊക്കെ ഉണ്ടാകുന്ന ഈ സ്വഭാവ വൈകല്യങ്ങൾ 28-30 വയസ്സാകുമ്പോഴേക്കും ജീവിത അനുഭവങ്ങൾ കൊണ്ട് സ്വയം നിയന്ത്രിക്കപ്പെടും അല്ലെങ്കിൽ തന്നെ ഈ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചൊവ്വ ഉണ്ടാക്കിയേക്കാവുന്ന ദാമ്പത്യ കലഹങ്ങൾ പക്വതയുള്ള വ്യക്തികളിൽ അത്ര കണ്ട് ബാധിക്കണം എന്നില്ല. നമ്മൾ ഒരുപാട് സീരിയലുകളിലും കാർട്ടൂണുകളിലും ഒക്കെ കാണാറുണ്ട്, ഭയങ്കര വഴക്കുണ്ടാക്കുന്ന ഭാര്യയും വളരെ നിശബ്ദത പാലിച്ച് പക്വതയോടെ ഇരുന്ന് വഴക്ക് ഒഴിവാക്കുന്ന ഭർത്താവിനെയൊക്കെ മിസ്സിസ് നായർ എന്നൊക്കെ പറയുന്ന കാർട്ടൂണിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അത് ഒരു വസ്തുത തന്നെയാണ്. രണ്ട് കൈയും കൂട്ടിമുട്ടിയാലേ ശബ്ദമുണ്ടാകൂ. അതുപോലെ ഒരു കൈ മുട്ടാൻ വിസമ്മതിച്ചാൽ മറ്റേ കൈ എത്ര കണ്ട് ശ്രമിച്ചാലും ശബ്ദമുണ്ടാകില്ല. അത് ഒരു ലോകതത്വം തന്നെയാണ്. പിന്നീട് ചൊവ്വ 7-ലോ 8-ലോ നിൽക്കുന്നത് കൊണ്ടുള്ള പ്രധാന ഭയം അത് ദാമ്പത്യം തകർക്കും എന്നുള്ളതാണ്. എന്നാൽ മുതിർന്ന പ്രായത്തിൽ വിവാഹം കഴിക്കുമ്പോൾ വ്യക്തികൾക്ക് കൂടുതൽ സഹിഷ്ണുത ഉണ്ടാകുന്നു. ജ്യോതിഷം ഇതിനെ ദോഷത്തിന്റെ വീര്യം കുറയുന്നതായി വ്യാഖ്യാനിക്കുന്നു. ഗ്രഹങ്ങൾ മാറുന്നില്ല, പക്ഷെ ദശ മാറുന്നു എന്ന് നമുക്കറിയാം. ജനന സമയത്തെ ചൊവ്വ അവിടെ തന്നെ കാണുമെങ്കിലും 28-30 വയസ്സാകുമ്പോഴേക്കും ജാതകന്റെ ദശ മാറിയിട്ടുണ്ടാകും. ചൊവ്വാദോഷത്തെ ഉത്തേജിപ്പിക്കുന്ന ദശകൾ മാറി കൂടുതൽ ശാന്തമായ ഗ്രഹങ്ങളുടെ ദശകൾ വരുമ്പോൾ, പ്രത്യേകിച്ചും ശുഭഗ്രഹങ്ങളുടെ ദശകളോ അന്തർദശകളോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായും ചൊവ്വാദോഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ചൊവ്വാദോഷം 28 വയസ്സിന് ശേഷം മാന്ത്രികമായി അപ്രത്യക്ഷമാകുന്ന ഒന്നല്ല, മറിച്ച് ആ പ്രായമാകുമ്പോഴേക്കും വ്യക്തിക്കുണ്ടാകുന്ന മാനസിക വളർച്ചയും ഗ്രഹങ്ങളുടെ പക്വതയും ആ ദോഷത്തെ നേരിടാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ചൊവ്വാദോഷമുള്ളവർ അല്പം വൈകി വിവാഹം കഴിക്കുന്നത് ജ്യോതിഷപരമായി തന്നെ ഉത്തമമാണെന്ന് പറയാറുണ്ട്.
0: വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യനും നല്ല രീതിയിലുള്ളൊരു ആൻസറും ആയിരുന്നു. കാരണം നമ്മുടെയൊക്കെ പ്രായത്തിൻ്റെ ഒരു പക്വതയാണ്, അല്ലാതെ ചെറിയൊരളവ് വരെയൊക്കെ ഈ ദോഷങ്ങളുള്ളൂ എന്നുള്ള സാറിൻ്റെ ഈ ഒരു ആൻസർ നമുക്ക് ഇരുന്ന് പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് സാർ ഈ ഭാഗ്യരാശി എന്നീ പ്രോഗ്രാമിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നക്ഷത്രങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും കൂടെ ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കുമോ, അതോ നക്ഷത്ര പൊരുത്തം നോക്കുമ്പോൾ ആ നക്ഷത്രത്തിലുള്ള എല്ലാവരും ആ പങ്കാളിക്ക് അനുയോജ്യരാണോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. അതിനെക്കുറിച്ച് ഒന്നറിഞ്ഞാൽ കൊള്ളാം സാർ.
1: നമ്മളെല്ലാവരും കാണാറുണ്ട് നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി വാരികകളിലും മറ്റും ജ്യോതിഷികൾ പൊതുവായി നടത്തുന്ന സ്വഭാവ നിരൂപണം നമ്മൾ കാണാറുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ, ഇത് കൃത്യമാണ് എന്ന് ഉണ്ടെങ്കിൽ, അതിൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ അത് കൃത്യമാണ് എന്നുണ്ടെങ്കിൽ, നമുക്കറിയാം 27 നക്ഷത്രങ്ങളാണ് ആകെയുള്ളത്. അപ്പം മനുഷ്യരുടെ മൊത്തം, ലോകത്തുള്ള കോടാനുകൂടി മനുഷ്യരുടെ മൊത്തം സ്വഭാവത്തെ 27 തരമായിട്ട് നമ്മൾ തിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. മനുഷ്യൻ പലവിധ സ്വഭാവങ്ങളുടെ ഒരു സമാഹാരമാണ്. ഇത് എല്ലാ സ്വഭാവങ്ങളും ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒന്നുപോലെ ആയിരിക്കണം എന്നില്ല. അവരുടെ സാഹചര്യങ്ങൾക്കും മറ്റ് ഘടകങ്ങൾക്കും ഒക്കെ അനുസരിച്ച് ഇതിനകത്ത് വ്യത്യാസം വരാറുണ്ട്. നമ്മൾ വാരികകളിലൊക്കെ കാണുമ്പോൾ സ്വന്തം നക്ഷത്രത്തിന്റെ സ്വഭാവം എല്ലാവരും സൂക്ഷ്മമായി വായിക്കാറുണ്ട്. അതിൽ തൻ്റെ സ്വഭാവവുമായി എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ നമുക്കൊരു ഈർഷ്യ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കുമോ എന്നതിന് അല്ല എന്ന് തന്നെയാണ് ഉത്തരം. ആ ഉത്തരം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതെല്ലാം വായിക്കുവാനും വിലയിരുത്താനും എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ജ്യോതിഷത്തിൽ നക്ഷത്രം എന്നുള്ളത് ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാത്രം സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതിനാൽ ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിന് പ്രധാനമായും 4 കാരണങ്ങളാണ് ഉള്ളത്. 1, ഓരോ നക്ഷത്രത്തിനും 4 പാദങ്ങൾ ഉണ്ട്. 4 പാദങ്ങളായി ഒരു നക്ഷത്രത്തെ വേർതിരിച്ചിരിക്കുന്നു. ഓരോ പാദത്തിനും വ്യത്യസ്തമായ നവാംശക അധിപന്മാരുമുണ്ട്. ഉദാഹരണത്തിന്, ഒരേ നക്ഷത്രത്തിൽ ജിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവനും നാലാം പാദത്തിൽ ജനിച്ചവനും തമ്മിൽ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമുണ്ടാകും. അവരുടെ ജീവിത ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും എല്ലാം വിവിധ തോതുകളിൽ വ്യത്യസ്തമായിരിക്കും. അടുത്തത്, ലഗ്നത്തിന്റെ സ്വാധീനം ജ്യോതിഷത്തിൽ എന്താണ് എന്നുള്ളതാണ്. ചന്ദ്രനിൽ നിൽക്കുന്ന രാശിയെക്കാളും നക്ഷത്രത്തെക്കാളും ഒരാളുടെ വ്യക്തിത്വത്തെ നിശ്ചയിക്കുന്നത് ലഗ്നമാണ്. ഒരേ നക്ഷത്രത്തിൽ ജനിച്ച രണ്ട് വ്യക്തികളിൽ ഒരാൾ ചിങ്ങം ലഗ്നവും മറ്റൊരാൾ മീനം ലഗ്നവുമാണെങ്കിൽ അവരുടെ പെരുമാറ്റ രീതികൾ ആകാശവും ഭൂമിയും പോലെ വ്യത്യസ്തമായിരിക്കും. ഒരാൾ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുമ്പോൾ, ചിങ്ങൻ രാശിയിൽ ചിങ്ങം ലഗ്നമായി ജനിച്ചയാൾ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുമ്പോൾ, മീനം ലഗ്നത്തിൽ ജനിച്ചയാൾ എപ്പോഴും വിട്ടുവീഴ്ച മനോഭാവമുള്ള ആളായിരിക്കും. അവര് ഒരേ നക്ഷത്രമാണ് എന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നീടുള്ളത് ഗ്രഹനിലയുടെ വ്യത്യാസമാണ്. ചന്ദ്രൻ ജനന സമയത്ത് ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നുവോ അതാണ് ഒരാളുടെ ജന്മ നക്ഷത്രം. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാകയാൽ അത് മനസ്സിന്റെ അവസ്ഥ മാത്രമാണ്. എന്നാൽ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ബുധൻ, ആത്മവിശ്വാസത്തെ നൽകുന്ന സൂര്യൻ, സ്നേഹത്തെ നൽകുന്ന ശുക്രൻ, മറ്റ് പല സവിശേഷതകളെ നിയന്ത്രിക്കുന്ന മറ്റ് ഗ്രഹങ്ങൾ ഒക്കെ ജാതകത്തിൽ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ച് വ്യക്തിയുടെ സ്വഭാവം മാറാം. ഒരേ മാതാപിതാക്കൾക്കുണ്ടായ ഒരേ ജനിതഘടനയുള്ള ഇരട്ടക്കുട്ടികൾ പോലും വളരുന്ന സാഹചര്യങ്ങൾക്കും ചിന്തകൾക്കും അനുസരിച്ച് വ്യത്യസ്തമായി പെരുമാറുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. നക്ഷത്രങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ടാകാം, പക്ഷേ ജാതകത്തിൻ്റെ ഏഴാം ഭാവത്തിൻ്റെ ബലഹീനത മൂലം ദാമ്പത്യ സുഖം കുറവാണെങ്കിൽ നക്ഷത്ര പൊരുത്തത്തിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നക്ഷത്ര പൊരുത്തം ഒരു പ്രാഥമിക പരിശോധന മാത്രമാണ്, വിവാഹത്തെ സംബന്ധിച്ച് അത് അന്തിമമായ ഒരു വിധി എഴുത്തല്ല. ചുരുക്കത്തിൽ, ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില പൊതുവായ സവിശേഷതകൾ ഉണ്ടാകുമെന്നത് സത്യമാണ്. എന്നാൽ ഓരോ വ്യക്തിയും ഓരോ പ്രത്യേക പീസാണ്, അത് യുണീക്കാണ്. അതിനാൽ നക്ഷത്ര പൊരുത്തമുണ്ടെന്ന് മാത്രം കരുതി വിവാഹം കഴിക്കുന്നത് നല്ലതല്ല. വധൂവരന്മാരെക്കുറിച്ച് പൂർണ്ണമായി അറിയാൻ അവരുടെ ജന്മലഗ്നവും നവാംശകവും ഗ്രഹദശകളും എല്ലാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്.
0: ഇപ്പം നമ്മുടെ ലഗ്നത്തിൻ്റെ സ്വഭാവം അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ ജ്യോതിഷത്തിൻ്റെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുപോലെ സാർ, ഇപ്പോൾ ഈ പറഞ്ഞപ്പം ഒരേ നക്ഷത്രത്തിലുള്ള രണ്ടുപേരുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ, പണ്ട് കാലത്ത് ഒരു പഴഞ്ചൊല്ലും ഇങ്ങനെ ഉണ്ട്, അടിയനും ജ്യോതി തമ്പ്രാനും ജ്യോതി എന്ന് അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അതാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത്. അപ്പം നമ്മുടെ ഈ പ്രിയപ്പെട്ട കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളും ഇത് ചിന്തിക്കുമായിരിക്കും ഇങ്ങനെ. അത് വളരെ നല്ലൊരു പഴഞ്ചൊല്ലാണ് ഇങ്ങനെ. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ചൊവ്വാദോഷത്തെക്കുറിച്ചും നക്ഷത്രങ്ങളുടെ ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെയാണ്. നമ്മൾ കാലഘട്ടത്തോട് ചേർത്തും കൂടാണ് എല്ലാം ചിന്തിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ദശാസന്ധിയും വിവാഹവും എന്നൊരു സബ്ജക്റ്റുണ്ട്. അതിൽ നമുക്ക് വിവാഹ സമയത്ത് ദശാസന്ധി എന്നത് ഒരാളുടെ ദശ തീർന്ന് മറ്റൊരു ദശ തുടങ്ങുന്ന സമയമാണ് അല്ലേ സാർ, ഈ ദശാസന്ധി എന്നുള്ളത്. ആ ഒരു സമയത്ത് വരുന്ന വിവാഹങ്ങളൊക്കെ ഒഴിവാക്കണം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെയാണോ അത് ഒഴിവാക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇത് സാമ്പത്തികമായോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെയൊക്കെ വളരെ മോശകരമായിട്ടൊക്കെ ബാധിക്കും എന്നൊരു ചിന്ത എപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: വിവാഹാലോചനകളൊക്കെ നടക്കുമ്പോൾ ജ്യോതിഷികൾ അതീവ ഗൗരവത്തോടെ പരിശോധിക്കുന്ന ഒന്നാണ് ദശാസന്ധികൾ എന്ന് പറയുന്നത്. അവ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നും വിവാഹ സമയത്ത് രണ്ടുപേർക്കും ദശാസന്ധി വരുന്നത് ഒഴിവാക്കണം എന്നും പറയുന്നതിലെ യുക്തിയും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഒരാളുടെ ജാതകത്തിൽ ഒരു ഗ്രഹത്തിൻ്റെ ദശ അവസാനിക്കുകയും മറ്റൊരു ഗ്രഹത്തിൻ്റെ ദശ ആരംഭിക്കുകയും ചെയ്യുന്ന ആ ഒരു ട്രാൻസിഷൻ പീരീഡിനെയാണ് നമ്മൾ ദശാസന്ധി എന്ന് വിളിക്കുന്നത്. ദമ്പതികളിൽ രണ്ടുപേർക്കും ഒരേ സമയത്തോ അല്ലെങ്കിൽ അടുത്തടുത്ത സമയങ്ങളിലോ ദശ മാറുന്നത് ദാമ്പത്യത്തിൽ ചില വെല്ലുവിളികൾ ഉയർത്താറുണ്ട്. എന്തിനാണ് നമ്മളിവിടെ ദശാസന്ധിയെ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ചില കാരണങ്ങളുണ്ട്. മാനസികവും ശാരീരികവുമായ മാറ്റങ്ങളാണ് അവയിൽ പ്രധാനം. ഒരു ദശയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ വ്യക്തിയുടെ ചിന്താഗതിയിലും താല്പര്യങ്ങളിലും സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വരാം. സാഹചര്യങ്ങളിലും ആ മാറ്റങ്ങൾ വരാം. വിവാഹം എന്നത് പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്ക് മാറുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ ദശയും മാറുന്നത് വ്യക്തിയെ മാനസികമായി തളർത്തുകയോ അസ്വസ്ഥനാക്കുകയോ ഒക്കെ ചെയ്തേക്കാം. പിന്നീടുള്ളത്, ദമ്പതികളിൽ രണ്ടുപേർക്കും ഒരേ സമയം ദശ മാറുന്നത് ഒരേ സമയം രണ്ടുപേരുടെയും ജീവിതത്തിൽ അസ്ഥിരതയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റൊരാൾക്ക് താങ്ങായി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഇതുമൂലം ഉണ്ടാകും. കാരണം രണ്ടുപേരും അസ്വസ്ഥരും പ്രശ്നബാധിതരുമാകുമ്പോൾ പരസ്പരം സപ്പോർട്ട് ചെയ്യാനും അതിനെ പരിഹരിക്കാനും അവർക്ക് കഴിയാൻ സാധിക്കാതെ വരുന്നു. ആരോഗ്യപരവും സാമ്പത്തികവുമായ തടസ്സങ്ങളും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ദശാസന്ധിക്കാലം പൊതുവെ ഛിദ്രകാലം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സമയത്ത് രോഗങ്ങൾ വരാനോ ജോലിയിൽ തടസ്സങ്ങൾ നേരിടാനോ ഉള്ള സാധ്യത കൂടുതലാണ്. പുത്തൻ ദാമ്പത്യത്തിലേക്ക് കടക്കുന്നവർക്ക് ഇത് സാമ്പത്തിക ഭദ്രതയെ ബാധിച്ചേക്കാം. കാര്യം രണ്ടുപേർക്കും ഒന്നിച്ച് രോഗം വരിക, രണ്ടുപേർക്കും തൊഴിൽ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ രണ്ടുപേർക്കും ശമ്പളം കിട്ടാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുന്നത് അവരുടെ സാമ്പത്തിക ഭദ്രതയും അതുവഴി അവരുടെ ജീവിതത്തെയും പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. ദശാസന്ധി നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദമ്പതികളുടെ ദശാമാറ്റങ്ങൾ തമ്മിൽ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും വ്യത്യാസമുണ്ടായിരിക്കണം എന്ന് ജ്യോതിഷം നിർദ്ദേശിക്കുന്നുണ്ട്. 6 മാസത്തിനുള്ളിലാണ് രണ്ടുപേർക്കും ദശ മാറുന്നതെങ്കിൽ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് ഉചിതം. പാപഗ്രഹങ്ങളുടെ ദശകളിൽ, ഉദാഹരണത്തിന് ശനി, രാഹു, ആ ദശകളിൽ നിന്ന് മറ്റൊരു പാപഗ്രഹത്തിന്റെ ദശയിലേക്കാണ് മാറ്റമെങ്കിൽ ഫലം കൂടും. എന്നാൽ ശുഭഗ്രഹങ്ങളുടെ ദശകളാണെങ്കിൽ കാരുണ്യം കുറഞ്ഞേക്കാം. ഫലം കൂടും എന്ന് ഞാൻ പറഞ്ഞത് ദോഷഫലങ്ങളാണ് കൂടുന്നത്. ശുഭഗ്രഹങ്ങളുടെ ദശകളാണെങ്കിൽ നമുക്ക് ശുഭഫലം കൂടിയിരിക്കും, അതിൻ്റെ ദോഷഫലം കുറഞ്ഞിരിക്കും. സ്വാഭാവികമായും അങ്ങനെയാണ്. ദശാസന്ധി അറിഞ്ഞുകൊണ്ട് തന്നെ വിവാഹം കഴിക്കേണ്ട സാഹചര്യം ചിലപ്പോൾ വരാറുണ്ട്. അങ്ങനെ വന്നാൽ അതിന് പരിഹാര കർമ്മങ്ങളുണ്ട്. അതാത് ദശാനാഥന്മാരെ പ്രീതിപ്പെടുത്തുന്ന ആ ദശ ഏത് ഗ്രഹത്തിൻ്റെ ദശയാണോ ആ ഗ്രഹത്തിൻ്റെ ജാതകത്തിലെ സ്ഥിതി നോക്കിയിട്ട് ആ ദശ, ആ ഗ്രഹം ഏതു ദേവതയെ സൂചിപ്പിക്കുന്നു എന്ന് കണ്ടിട്ട് ആ ദേവതയ്ക്കായുള്ള പ്രീതികരമായ പൂജകളോ ദാനങ്ങളോ അതുപോലെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ദോഷം ശമിപ്പിക്കാൻ ഗുണകരമായിരിക്കും. ചുരുക്കത്തിൽ, ജീവിതത്തിൽ ഒന്നിലധികം വലിയ മാറ്റങ്ങൾ ഒരേ സമയം സംഭവിക്കുമ്പോൾ ആളുകൾ അനുഭവിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ദശാസന്ധി എന്ന ജ്യോതിഷ തത്വം ഇത്തരം മാനസിക തളർച്ചകളെ മുൻകൂട്ടി കണ്ട് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്.
0: റേഡിയോ സാന്ത്വനം 90.4 പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് ഭാഗ്യരാശി എന്ന പരിപാടിയാണ്. ഭാഗ്യരാശിയിൽ ഞാൻ രജനി ഗിരീഷാണ്. ഭാഗ്യരാശിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെയുള്ള മറുപടി തന്നുകൊണ്ടിരിക്കുന്നത് ജ്യോതിഷ പ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ചൊവ്വാദോഷത്തെക്കുറിച്ചും നക്ഷത്രങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും, ഒരേ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾക്കാണ് പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ സി ആർ ജയശങ്കർ സാർ നമ്മളോട് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടനുബന്ധിച്ചാണ് ദശാസന്ധിയും വിവാഹവും എന്ന കുറച്ച് സംശയങ്ങൾക്കും സാർ വളരെ യുക്തിപരമായിട്ടാണ് നമുക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യരാശി ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്.
2: റേഡിയോ സന്തോനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കും ഉള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തി. രാജ്യത്തെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേക്ക് ചരിത്ര നേട്ടം. 16th കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ ഇന്ന് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 24-ന്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 wicket ജയം. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കും ഉള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിൽ പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നേരിടാൻ പ്രയത്നിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഓസ്ലോയിൽ നടന്ന 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: वैश्विक तनाव और संघर्ष के इस दौर में भारत और नॉर्डिक देश साथ मिलकर एक रूल्स बेस्ड ग्लोबल ऑर्डर को बल देते रहेंगे और यूक्रेन हो या वेस्ट एशिया, हम संघर्ष की शीघ्र समाप्ति और शांति के प्रयासों का समर्थन करते रहेंगे. हम इस बात पर सहमत है कि मल्टीलेटरल इंस्टीट्यूशंस का रिफॉर्म आवश्यक भी है और अर्जेंट भी है और टेररिज्म पर भी हमारा क्लियर और यूनाइटेड स्टैंड है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവെ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്നലെ ഇറ്റലിയിലെ റോമിലെത്തി. ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റിലറയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. 2025-2029 സംയുക്ത തന്ത്രപര പ്രവർത്തന പദ്ധതി അവലോകനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനവും സന്ദർശിക്കും. ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേ. യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് കിങ്ഡം, അമേരിക്ക എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന റെയിൽ സംവിധാനങ്ങളെ പിന്നിലാക്കിയാണ് ഇന്ത്യയുടെ ഈ നേട്ടം. ഈ വർഷം മാർച്ച് വരെ 69,873 റൂട്ട് കിലോമീറ്ററിലധികം ബ്രോഡ്ഗേജ് റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ആധുനികവൽക്കരണത്തിൽ ഈ നാഴികക്കല്ല് കൈവരിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണ്ണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്നും മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി

0: നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുമായും പോലീസ് സൂപ്രണ്ടുമാരുമായും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. പശ്ചിമബംഗാളിൽ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ നടക്കും. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. ഏപ്രിൽ 29-ന് ഫാൾട്ടയിൽ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ ഉത്തരവിട്ടിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ മാസം 23-ന് ഇന്ത്യയിലെത്തും. റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഊർജ്ജം, സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച ചെയ്യും. ഓസ്ട്രേലിയ, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗിലും റൂബിയോ പങ്കെടുക്കും. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റിന് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമരാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാറിലൂടെ മഹാത്മാഗാന്ധിയുമായി സംവദിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കി ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ. മ്യൂസിയത്തിലെ 3-ാമത്തെ AI പവേർഡ് ഇന്ററാക്ടീവ് ഹോളോ ബോക്സ് ആണിത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെയും AI പവേർഡ് ഹോളോ ബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവുനായകൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവുനായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്നുള്ള MLA ജി സുധാകരൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 9:30 ഗവർണർക്ക് മുൻപാകെയാണ് സത്യപ്രതിജ്ഞ. നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ നിയമസഭയിൽ നടക്കും. അതേസമയം മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
2: പുതിയ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് മറ്റന്നാൾ നടക്കും. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. അതേസമയം മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കി. മുഖ്യമന്ത്രി VD സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KA ചന്ദ്രശേഖരൻ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, CDS ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിഷ്ണു ദാർലേക്കർ ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ജയം. ഇന്നലെ ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിനാണ് ലക്നൌ പരാജയപ്പെട്ടത്. 221 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്നും നാളെ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7000 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പശ്ചിമബംഗാൾ സർക്കാരിന്റെ കീഴിലുള്ള സർവീസുകളിലും തസ്തികകളിലും സംവരണത്തിനായി 66 OBC വിഭാഗങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. നേരത്തെയുണ്ടായിരുന്ന OBC എയ്ക്കുള്ള 10% സംവരണവും OBC BQ്ക്കുള്ള 7% സംവരണവും റദ്ദാക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 16(4) പ്രകാരം സംസ്ഥാന പട്ടികയിൽ 2010 മുമ്പ് ഉൾപ്പെടുത്തിയിരുന്ന OBC പട്ടിക അതേപടി നിലനിൽക്കും. DGCA ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ

0: പരിശോധിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചു. ഫെബ്രുവരി 2-നാണ് എയർ ഇന്ത്യ ബോയിംഗ് 7878 വിമാനം അവസാന സർവീസ് നടത്തിയത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തി. പി പി ചൌധരി അധ്യക്ഷനായ സമിതി ചീഫ് സെക്രട്ടറി, ഡിജിപി, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ഇന്ന് ഗാന്ധിനഗറിൽ കൂടിക്കാഴ്ച നടത്തും. ഇതുവരെ നടത്തിയ ചർച്ചകളിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് എല്ലാവരും കൈക്കൊണ്ടതെന്ന് ശ്രീ പി പി ചൌധരി അറിയിച്ചു. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിലൂടെ മാത്രം 7 ലക്ഷം കോടി രൂപ ലാഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവെടുപ്പ് ശാസ്ത്രത്തിന്റെ പങ്കിനെ എടുത്തു കാണിക്കുന്നതിനാണ് ദിനാചരണം. 1875 പാരീസിൽ വച്ച് മീറ്റർ കൺവെൻഷൻ ഒപ്പുവച്ചതിന്റെ വാർഷികത്തെ അനുസ്മരിക്കാനാണ് ലോക മെട്രോളജി ദിനം ആചരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കും ഉള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തി. രാജ്യത്തെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേക്ക് ചരിത്ര നേട്ടം. 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ ഇന്ന് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 24-ന്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
1: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
0: ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
1: പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകൾക്ക് ISE CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
1: 9746075054.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
1: ദ റിയൽ ഗൈഡ്. വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833. This is Radio Santanam 90.4 FM. Stay tuned.
3: Radio Santanam 90.4 FM il ippol kelkam literary world. Tayaraki avadhiripikkunnathu Dr. Parvathi Jeevan. Sangeethika sahayam Shyam Das.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 അക്ഷരമുദ്ര എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളെയും പുതിയ തലമുറയിലെ എഴുത്തുകാരുടെ കൃതികളെയുമൊക്കെ ശ്രോതാക്കൾക്ക് വളരെ വിശദമായി പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. റേഡിയോ സാന്ത്വനം 90.4 അക്ഷരമുദ്ര എന്ന ഈ പരിപാടിയിലൂടെ ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത് ഒരു ആത്മകഥാരൂപത്തിലുള്ള കൃതിയാണ്. ജോയ് ആലുക്കാസിനെ ഒരു ആഗോള ബ്രാൻഡായി ഉയർത്തിയ നമ്മുടെ പ്രിയങ്കരനായ വ്യവസായി ജോയ് ആലുക്കാസിനെ കുറിച്ചാണ് ഈ കൃതിയിലൂടെ പരാമർശിക്കുന്നത്. അദ്ദേഹം എഴുതിയ ആത്മകഥാരൂപത്തിലുള്ള കൃതിയാണ് സ്പ്രെഡിംഗ് ജോയ് എന്ന ഈ ഒരു കൃതി. ജോയ് ആലുക്കാസ് ലോകത്തിന് പ്രിയപ്പെട്ട ജ്വല്ലറി ബ്രാൻഡായ കഥയും തന്റെ വ്യക്തിജീവിതം, തന്റെ യൗവനം, വ്യാപാര രംഗത്തെ തന്റെ കടന്നുവരവ് ഇതൊക്കെ പ്രമേയമാക്കിക്കൊണ്ട് തന്റെ ജീവിതാനുഭവങ്ങളെ ഒരു ചരടിൽ കോർത്ത മുത്തുകൾ പോലെ അദ്ദേഹം ഈ കൃതിയിലൂടെ നമുക്കായി പരിചയപ്പെടുത്തുന്നുണ്ട്. സാഹിത്യം എന്നും സാമൂഹിക ജീവിതത്തെയും അനുഭവങ്ങളെയും ഒക്കെ പ്രതിഫലിപ്പിക്കുന്നു. വാക്കുകളുടെയും അർത്ഥങ്ങളുടെയും ഒക്കെയുള്ളൊരു സംയോജനമാണ് ചില സാഹിത്യകൃതികളും ചില ആത്മകഥകളും ഒക്കെ തന്നെ. ഇന്നത്തെ അക്ഷരമുദ്രയിലൂടെ ഈ കൃതി ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരമുദ്രയുടെ തുടർച്ചയായെന്നോണമാണ് ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. നിരവധി അധ്യായങ്ങളിലൂടെ അദ്ദേഹം താൻ പിന്നിട്ട വഴികളെക്കുറിച്ചൊക്കെ വളരെ അർത്ഥവത്തായി നമ്മോട് പറയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം തന്റെ വ്യാപാരം UAE വികസിപ്പിച്ചതിനെ കുറിച്ചും താൻ കടന്നുവന്ന സങ്കീർണമായ ചില വഴികളെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ നമ്മോട് പറയുന്നുണ്ട്. കുറേയധികം അധ്യായങ്ങളിലൂടെയാണ് അദ്ദേഹം ഇത് നമ്മിലേക്ക് എത്തിക്കുന്നത്. പല തൊഴിലുകളിൽ സമർത്ഥൻ എന്നു പേരിട്ടിരിക്കുന്ന അധ്യായത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ പറയുന്നു. ആലുക്കാസിന്റെ ഇളം തലമുറക്കാരെ അവർ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലം തൊട്ടേ വ്യാപാരം പരിചയപ്പെടുത്തിയിരുന്നു. തന്റെ വിവിധ സ്ഥാപനങ്ങളിൽ അപ്പൻ മക്കളെ നിർത്തിയിരുന്നു. എന്റെ സഹോദരന്മാരിൽ ഒരാൾ സ്റ്റേഷനറി കടയിലിരുന്നു, മറ്റൊരാൾ കുട നിർമ്മാണത്തിൽ, മൂന്നാമത്തെയാൾ റേഡിയോ ഏജൻസിയിൽ, ഞാനാകട്ടെ വീട്ടുകാര്യങ്ങൾ ചെയ്യുന്ന വിശ്വസ്തനും എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറച്ചുകൂടി മുതിർന്നപ്പോൾ കുടുംബത്തിലെ വിവിധ ചടങ്ങുകളുടെ സംഘാടകൻ ഞാനായി. അതിന്റെ മുഖ്യം എന്റെ സഹോദരിമാരുടെ വിവാഹമായിരുന്നു. എല്ലാ വർഷവും ഒരാളുടെ വിവാഹം ഉണ്ടാകുമായിരുന്നു. അതിനുവേണ്ട എല്ലാ ആസൂത്രണങ്ങളും അതിന്റെ നടത്തിപ്പുമൊക്കെ ഞാൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അടുത്ത അധ്യായത്തിലാകട്ടെ സൗജന്യമെന്ന മര്യാദ ലംഘനം എന്ന പേരിട്ട് അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ നമ്മോട് പറയുന്നു. തന്റെ അപ്പനെക്കുറിച്ചും അപ്പന്റെ നീതിബോധത്തെക്കുറിച്ചൊക്കെയാണ് വ്യവസായിയായ ജോയ് ആലുക്കാസ് ഈ ഒരു അധ്യായത്തിലൂടെ നമ്മോട് പറയുന്നത്. അപ്പന്റെ നീതിബോധത്തെ പരീക്ഷിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചു. പോക്കറ്റ് മണി എന്നൊരു ലോ

കൂല വിഷയത്തിൽ ഞാൻ അപ്പനെ സമീപിച്ചു. ക്ലാസുകൾ കഴിഞ്ഞാൽ ഉടൻ ഞാൻ എൻ്റെ ജോലികളിലേക്ക് തിരിയും എന്നതിനാൽ സായാഹ്നമാകുമ്പോഴേക്കും എനിക്ക് വല്ലാതെ വിശക്കുമായിരുന്നു. കടകളിൽ ജോലി ചെയ്തിരുന്ന സഹോദരന്മാർ അവർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ചായ വരുത്തി കുടിക്കും. എനിക്ക് ആ ആഡംബരം ഒന്നുമില്ലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൻ എനിക്ക് തന്ന പോക്കറ്റ് മണിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു. പണം വേണമെന്ന് ആവശ്യപ്പെട്ടതു മുതൽ എനിക്ക് 25 പൈസ അന്ന് ലഭിച്ചു തുടങ്ങി. എനിക്കത് മതിയായിരുന്നു. പിന്നെ അപ്പൻ തൊഴിലാളികൾക്കും കാപ്പിക്കാശ് നൽകി എന്നുള്ളതും അദ്ദേഹം ഇതിലൂടെ വളരെ രസകരമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റു മനുഷ്യരെ സഹായിക്കുന്നതിൽ അപ്പന് സഹജമായ വാസനയുണ്ടായിരുന്നു. അമ്മയും അതേ പാത തന്നെ പിന്തുടർന്നു. അപ്പനിൽ നിന്ന് പഠിച്ചെടുത്ത അനേകം കാര്യങ്ങളിൽ സാമ്പത്തിക അച്ചടക്കമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് അദ്ദേഹം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നും ഞാൻ അതങ്ങനെ തന്നെ നിലനിർത്തി പോന്നിരുന്നു. സാമ്പത്തിക കാര്യങ്ങളാണ് ഒരു വ്യാപാരത്തിന്റെ ജീവൻ എന്ന് എന്റെ അപ്പൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുമായിരുന്നു. മിതവ്യയത്തിൽ വിശ്വസിച്ചിരുന്നവനാണ് അപ്പൻ. ധർമ്മപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഒഴികെ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. തന്റെ സ്വകാര്യ ചെലവുകൾ ഏറ്റവും കുറവായിരിക്കാൻ അപ്പൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. തനിക്കായി ആഡംബരങ്ങളൊന്നും തന്നെ അപ്പൻ അനുവദിച്ചില്ല. പലതുള്ളി പെരുവെള്ളം എന്നാണ് അപ്പൻ എപ്പോഴും പറയാറുള്ളത്. അതിനാൽ തന്നെ ഏറ്റവും നിസ്സാരമായ ചെലവുകളുടെ വരെ കണക്കുകൾ സൂക്ഷിക്കാൻ അപ്പൻ ഞങ്ങളെ ഉപദേശിക്കാറുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം തന്റെ യൗവനകാലത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും ഒത്തുകൂടുമായിരുന്നു. ആരാണോ ഈ ഞങ്ങൾ? അദ്ദേഹത്തിന്റെ നിരവധി സുഹൃത്തുക്കളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ കോളേജ് വിദ്യാർത്ഥികളായിരുന്നു. അവരുടെയൊക്കെ പരീക്ഷ കഴിഞ്ഞ് ഫലം വരുന്നതിനായി ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ ഞങ്ങൾ മിക്കവാറും ഒത്തുകൂടാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാവരും തന്നെ 5 മണിക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിനരികിലുള്ള ത്രിവേണി ഹോട്ടലിൽ കയറി മസാല ദോശ കഴിക്കുമായിരുന്നു. ഞാൻ എന്റെ ജോലികളെല്ലാം അവസാനിപ്പിച്ച് രാജ്ദൂതിൽ നേരെ അവിടേക്ക് എത്തും. ലഘുഭക്ഷണത്തിന് ശേഷം തേക്കിൻകാട് മൈതാനം എന്നുകൂടി അറിയപ്പെടുന്ന തൃശൂർ റൗണ്ടിലേക്ക് ഞങ്ങൾ എത്തും. അവിടെ ഇരുന്ന് അന്നത്തെ വാർത്തകൾ ചർച്ച ചെയ്യും, കടല കുറിക്കും. തേക്കിൻകാട് മൈതാനവും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതൊരു സങ്കേത സ്ഥാനം മാത്രമായിരുന്നില്ല, പൊതുജനങ്ങളുടെ വികാരം, വർത്തമാനകാല സംഭവങ്ങൾ എന്നിവയൊക്കെ അളന്നെടുക്കുന്നതും അവിടെ വച്ചായിരുന്നു. സായാഹ്നങ്ങളിൽ എല്ലാവിധ ജനങ്ങളും ഒത്തുകൂടുന്ന സ്ഥലമായിരുന്നു തേക്കിൻകാട് മൈതാനം. അവിടെ ഇരുന്ന് അവർ അന്നത്തെ നിർണായക വിഷയങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒപ്പം കൊച്ചു വർത്തമാനങ്ങളും പറഞ്ഞ് അങ്ങനെ ഇരിക്കും. തേക്കിൻകാട് മൈതാനത്തെ കൂടാതെ ഞങ്ങൾക്കിഷ്ടപ്പെട്ട സംഗമസ്ഥാനങ്ങൾ CIP ലോഡ്ജും സോണി ലോഡ്ജും ഒക്കെ ആയിരുന്നു എന്ന് അദ്ദേഹം ഈ കൃതിയിൽ പറയുന്നുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എന്റെ സുഹൃത്തുക്കളിൽ പലരും ഉണ്ടായിരുന്നെങ്കിലും അതിലൊന്നും ഞാനില്ലായിരുന്നു. ഇന്നെന്ന പോലെ അന്നും കോൺഗ്രസും ഇടതുപക്ഷവും ആശയപരമായി എന്നും നേർക്കുനേർ നിന്നു. എന്നാൽ രാഷ്ട്രീയ ചർച്ചകൾ ഒരിക്കലും പരുഷമായില്ല എന്നും അദ്ദേഹം ഈ കൃതിയിലൂടെ പറയുന്നുണ്ട്. ഞങ്ങളെല്ലാം തന്നെ യുവത്വത്തിന്റെ ആരംഭത്തിലായിരുന്നു. പോക്കറ്റ് മണി എന്ന് പറയാൻ അധികമൊന്നും ലഭിക്കാത്തവരായിരുന്നു അധികവും. കാർക്കശ്യമുള്ള യാഥാസ്ഥിതികരായ മാതാപിതാക്കളായിരുന്നു എല്ലാവർക്കും. രാത്രി 8 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം എന്ന കർഫ്യൂ നിയമം മിക്കവാറും വീടുകളിലെ മാതാപിതാക്കൾ കർശനമായി അന്ന് നടപ്പിലാക്കിയിരുന്നു. വൈകുകയാണെങ്കിൽ ട്യൂഷൻ ക്ലാസിന്റെയും ഒന്നിച്ചിരുന്നുള്ള പഠിത്തത്തിന്റെയും ഒക്കെ ഒഴിവുകഴിവുകളെല്ലാം അന്നും എന്റെ സുഹൃത്തുക്കൾ നിരത്തുമായിരുന്നു. ലോകമെമ്പാടുമുള്ള യുവാക്കളെ പോലെ ഞങ്ങളുടെ കൈവശവും പണത്തിന്റെ കുറവ് അന്നുണ്ടായിരുന്നു. മിക്കപ്പോഴും ഞങ്ങളുടെ കൈവശമുള്ളതെല്ലാം തന്നെ ഒന്നിച്ചു ചേർത്താണ് ഭക്ഷണശാലകളിലെ ബില്ലുകൾ കൊടുക്കാറുള്ളത്. ഹാജരുള്ളവരുടെ കീശയിലുള്ളതിനനുസരിച്ച് ഓരോരുത്തരിൽ നിന്നുള്ള സംഭാവനയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാൽ തന്നെയും ചായക്കും ലഘുഭക്ഷണത്തിനുമുള്ളത് എന്നും ഞങ്ങളുടെ കൈവശം ഉണ്ടാകുകയും ചെയ്യും. ഞാൻ ഒരു തൊഴിൽ ചെയ്യുന്നവനായതിനാൽ എന്റെ കൈവശം മിക്കപ്പോഴും മറ്റുള്ളവരുടേതിനേക്കാൾ കുറച്ച് കൂടുതൽ പൈസ ഉണ്ടാകും എന്നാണ് ജോയ അലുക്കാസ് പറയുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരു

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. റേഡിയോ സാന്ത്വനം 90.4 അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത് ഒരു ആത്മകഥാപരമായ കൃതിയാണ്. ജോയ് ആലുക്കാസ് എഴുതിയ സ്പ്രെഡിംഗ് ജോയ് എന്ന കൃതിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ വിശദീകരിക്കുന്നത്. DC Books ആണ് ഈ കൃതിയുടെ പ്രസാധകർ. തന്റെ വ്യവസായ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ താൻ പിന്നിട്ട വഴികളെക്കുറിച്ച് വളരെ ആഴത്തിൽ നമ്മിലേക്ക് നിരവധി കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു കൃതിയാണ് സ്പ്രെഡിംഗ് ജോയ് എന്ന ഈ കൃതി. ഞാൻ എന്തു ചെയ്യണം എന്നു പറയാതെ ഇന്ന് എനിക്കറിയാവുന്നതെല്ലാം എന്നെ പഠിപ്പിച്ച അപ്പനും അമ്മയ്ക്കുമായാണ് അദ്ദേഹം ഈ കൃതി സമർപ്പിക്കുന്നത്. നിരവധി അധ്യായങ്ങളിലൂടെ വളരെ രസകരമായാണ് അദ്ദേഹം തന്റെ ജീവിതാനുഭവങ്ങളും തന്റെ വ്യാപാര ജീവിതത്തിന്റെ നിരവധി കാര്യങ്ങളൊക്കെ നമ്മിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ പ്രണയം, മരണം, സുവർണ സ്വപ്നങ്ങൾ എന്നു പേരിട്ടിരിക്കുന്ന ഒരധ്യായത്തിൽ അദ്ദേഹം തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും തന്റെ വധുവിനെക്കുറിച്ചും തന്റെ വിവാഹത്തെക്കുറിച്ചുമൊക്കെ വളരെ രസകരമായാണ് നമ്മോട് പറയുന്നത്. മേനിയുടെ ഗോതമ്പ് വർണ്ണം എടുത്തു കാണിക്കുന്ന സ്വർണക്കരയുള്ള വെളുത്ത പട്ടുസാരിയാണ് അവൾ ഉടുത്തിരുന്നത്. തലമുടിയിൽ പൂക്കൾക്കൊപ്പം ചൂടിയിരുന്ന നേർത്ത മൂടുപടത്തിനിടയിലൂടെ അവളുടെ വലിയ കണ്ണുകളും വിടർന്ന ചുണ്ടുകളും തുടിക്കുന്നത് ഞാൻ കണ്ടു. സെന്റ് ജോസഫ് പള്ളിയിൽ വിവാഹ സമയത്ത് ഞാൻ വധുവിനെ കണ്ടപ്പോൾ ആ നിമിഷത്തിൽ തന്നെ എനിക്ക് അവളോട് പ്രണയം തോന്നുകയും ചെയ്തു എന്നാണ് തന്റെ വധുവിനെ കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ ജോയ് ആലുക്കാസ് പറയുന്നത്. ദേവാലയത്തിന്റെ ഇടനാഴിയിലൂടെ എനിക്കരികിലേക്കുള്ള അവസാന ചുവടുകൾ വയ്ക്കുമ്പോൾ അവൾ തല താഴ്ത്തി. എനിക്ക്

പക്ഷേ കണ്ണെടുക്കാനായില്ല. എനിക്കരികിൽ നിന്നപ്പോൾ ഞാനവളെ ഉളി കണ്ടിട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഒന്നിച്ചു വിളക്ക് കൊളുത്തിയാണ് ഞങ്ങളുടെ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത്. അതിനുശേഷം പുരോഹിതന്റെ ഊഴമായി. അദ്ദേഹം ബൈബിളിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിച്ചു. ഞങ്ങളെക്കൊണ്ട് വിവാഹ വാഗ്ദാനം ചൊല്ലിച്ചു. നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരിക്കാൻ സമ്മതിക്കുന്നു എന്ന് പുരോഹിതൻ ചോദിച്ചപ്പോൾ മറുപടിക്കായി ഞാൻ ഒരു നിമിഷം പോലും വൈകിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സമ്മതമാണ്, ഉച്ചത്തിൽ ദൃഢസ്വരത്തിൽ ഞാൻ പറഞ്ഞു. സമ്മതമാണ്, മൃദുസ്വരത്തിൽ ജോളിയും പറഞ്ഞു. മിന്നുകെട്ടോടെയാണ് ആ ചടങ്ങുകൾ അവസാനിച്ചത്. നവവരൻ നവവധുവിന് ആദ്യമായി നൽകുന്ന സാരിയിൽ നിന്ന്, അതായത് മന്ത്രകോടിയിൽ നിന്ന് 7 നൂലുകളെടുത്ത് മിന്നൽ കോർത്ത് വധുവിന്റെ കഴുത്തിൽ വരൻ കെട്ടുന്നതിനെയാണ് മിന്നുകെട്ട് എന്ന് വിളിക്കുന്നത്. മിന്നുകെട്ടിയപ്പോൾ എന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ നൂലുകൾ പിന്നെ സ്വർണമാലയാൽ പകരം വയ്ക്കപ്പെടും. അതിനുശേഷം പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവാഹ രജിസ്റ്ററിൽ ഞങ്ങൾ പേരെഴുതി ഒപ്പുവെച്ചു. അങ്ങനെ ഔദ്യോഗികമായി ഞങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാരായി എന്ന് എത്ര തന്മയത്വത്തോടെയാണ് ഈ കൃതിയിലൂടെ അദ്ദേഹം വിവരിക്കുന്നത്. വിവാഹ ചടങ്ങുകൾ വളരെ ഹ്രസ്വമായിരുന്നു, എന്നാൽ അതിലേക്കുള്ള മാർഗത്തിന് നല്ല ദൈർഘ്യമുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വളരെ ലളിതമായാണ് തന്റെ വിവാഹത്തെക്കുറിച്ചും ആ ദിനത്തെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മോട് പറയുന്നത്. അഗ്നിയാൽ ജ്ഞാനസ്നാനം എന്നു പേരിട്ടിരിക്കുന്ന ഒരു അധ്യായത്തിൽ അദ്ദേഹം UAE എത്തപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആലുക്കാസ് അബുദാബിയിൽ എത്തുന്നു എന്ന തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഈ അധ്യായത്തിൽ കുടുംബത്തിലെ മുതിർന്ന സഹോദരങ്ങൾക്ക് UAE വ്യാപാരത്തിനോട് എതിർപ്പുണ്ടായിരുന്നു എങ്കിലും അപ്പന്റെ പ്രോത്സാഹനമുണ്ടായി എന്നും അദ്ദേഹം പറയുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി അങ്ങനെ UAE തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത കഥയാണ് അദ്ദേഹം പറയുന്നത്. ആത്മകഥാ രൂപത്തിൽ ശ്രീ ജോയ് ആലുക്കാസ് എഴുതിയ ഈ കൃതിയിൽ നിരവധി അധ്യായങ്ങളുണ്ട്. പ്രായോഗിക വിദ്യാഭ്യാസമാണ് ഔപചാരിക വിദ്യാഭ്യാസത്തെക്കാൾ നല്ലത് എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് എന്റെ അപ്പൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരാൾക്ക് 3 R, അതായത് 3 R വേണം എന്നാണ് അപ്പൻ പറയുന്നത്. റീഡിംഗ്, റൈറ്റിംഗ്, അരിത്മെറ്റിക് എന്നിങ്ങനെ ഏറ്റവും മികച്ചതായിട്ടുള്ള ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ അപ്പനെക്കുറിച്ചും അപ്പന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും വ്യാപാര കാര്യത്തിൽ അപ്പൻ പുലർത്തിയിരുന്ന കൃത്യനിഷ്ഠയെക്കുറിച്ചുമൊക്കെ എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും മികച്ച അധ്യാപകൻ ജീവിതം തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നു. കൂടാതെ ഒരു ബ്രാൻഡിന്റെ പിറവി എന്ന് പേരിട്ടിരിക്കുന്ന അധ്യായത്തിൽ അദ്ദേഹം തന്റെ അപ്പന്റെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി ആലുക്കാസ് എന്ന ബ്രാൻഡുണ്ടായ കഥ പറയുന്നുണ്ട്. അക്കാലത്ത് സ്വർണ വിൽപ്പനയ്ക്ക് ലൈസൻസ് ഉള്ളവർ കുറവായിരുന്നു എന്നും 1970-80 കടകളിലെ സ്വർണശേഖരം വളരെ കുറവായിരുന്നു അത്രേ. കസ്റ്റമേഴ്സിന്റെ ഓർഡർ അനുസരിച്ച് ആഭരണങ്ങൾ അന്ന് പണിതു കൊടുക്കും എന്നും അദ്ദേഹം പറയുന്നു. തുടക്കത്തിൽ തന്നെ കടയുടെ പേരെന്തായിരിക്കണം എന്ന കാര്യത്തിൽ അപ്പന് കൺഫ്യൂഷൻ വന്നു എന്നും ദീർഘനാളത്തെ ആലോചനയ്ക്ക് ശേഷം കുടുംബപ്പേരായ പുതുശ്ശേരി ആലൂക്കായെ ഉപേക്ഷിച്ച് അദ്ദേഹം ആലുക്കാസ് എന്ന പേര് സ്വീകരിച്ചു എന്നും ജോയ് ആലുക്കാസ് എഴുതുന്നു. അതിനൊരു കാരണമായി അപ്പൻ കണ്ടെത്തിയത് ആ പേര് കുറുകിയതും ഓർക്കാൻ എളുപ്പമുള്ളതായിരുന്നതും എന്നതാണ് എന്ന് തന്നെയാണ് ജോയ് ആലുക്കാസ് പറയുന്നത്. ആലുക്കാസ് എന്ന പേര് സ്വീകരിക്കുന്നതിന് ചക്കോളാസ് എന്ന നാമം അപ്പന് പ്രചോദനമായി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അക്കാലത്ത് തൃശൂർ നഗരത്തിലെ അപൂർവം ധനിക കുടുംബങ്ങളിലൊന്നായിരുന്നു ചക്കോളാസ്. അങ്ങനെ അപ്പൻ പേരിട്ട ആലുക്കാസ് പിന്നീട് ദശാബ്ദങ്ങളോളം നീണ്ടുനിന്ന ഒരു ആഗോള ബ്രാൻഡായി എന്നും ശ്രീ ജോയ് ആലുക്കാസ് പറയുന്നുണ്ട്. കോഴിക്കോടും തൃശൂരും ഒക്കെ തന്നെ ആലുക്കാസിന്റെ വിജയം മറ്റു പല വ്യാപാര സംരംഭകർക്കും ജ്വല്ലറി വ്യവസായത്തിലേക്ക് കടന്നു വരാൻ പ്രേരണയായി എന്നും അദ്ദേഹം ഈ കൃതിയിലൂടെ പറയുന്നുണ്ട്. UAE റാസൽ ഖൈമയില് 1986 ഞാൻ ചിലവിട്ട 45 ദിവസങ്ങളെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ ദിനങ്ങളായിരുന്നു. അഗ്നി കൊണ്ടൊരു ജ്ഞാനസ്നാനം അതിൽ കുറഞ്ഞൊന്നുമല്ല എന്ന് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട്. തന്റെ UAE യാത്രയ്ക്ക് വീട്ടുകാരെല്ലാം തന്നെ സമ്മതം അറിയിച്ചു. അധികം താമസിയാതെ ആലുക്കാസിലെ ജീവനക്കാരെല്ലാം ആ വിവരം അറിഞ്ഞു. അങ്ങനെ UAE എത്തപ്പെട്ട കഥയും ആ ദുർഘട ദിനങ്ങളെ അദ്ദേഹം തരണം ചെയ്തതിനെക്കുറിച്ചും വളരെ അനായാസമായാണ് അദ്ദേഹം ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അങ്ങനെ ആലുക്കാസ് അബുദാബിയിൽ എത്തുന്നു എന്ന് പറയുന്നുണ്ട്. എന്റെ വിസയുടെ അടിയന്തര സാഹചര്യങ്ങൾ മൂലം ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചുപോയി മറ്റൊരു വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് അത്യാവശ്യമായി. ഇതിന് കുറെ കടലാസു പണികളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷം എനിക്കൊരു ബിസിനസ് വിസ ലഭിക്കുകയും ഞാൻ ദുബായിൽ എത്തുകയും ചെയ്ത കഥയാണ് അദ്ദേഹം ഇതിലൂടെ വിവരിക്കുന്നത്.
ഇതിനിടയിൽ തന്നെ അദ്ദേഹം നേരിട്ട നിരവധി ദുർഘടമായ വഴികളെക്കുറിച്ചും താൻ തരണം ചെയ്ത് കടന്നുവന്ന ആ ഒരു വ്യവസ്ഥിതിയെക്കുറിച്ചും അതിന്റെ നിയമവശം താൻ തരണം ചെയ്തതിനെക്കുറിച്ചൊക്കെയും അദ്ദേഹം വളരെ വ്യത്യസ്തമായാണ് ഈ കൃതിയിലൂടെ വിവരിക്കുന്നത്. അന്ന് 1990 ആദ്യ മാസങ്ങളിൽ മധ്യപൗരസ്ത്യ പ്രദേശങ്ങൾക്ക് മുകളിൽ യുദ്ധത്തിന്റെ മേഘങ്ങൾ ഉരുണ്ടുകൂടുകയും അറബ് ലോകം ഒരു സായുധ കലഹത്തിന്റെ മുൾമുനത്തുമ്പിലാണെന്നും തോന്നി എന്നും അദ്ദേഹം യുദ്ധം പിന്നെ സമാധാനത്തിന്റെ സുവർണയുഗം എന്ന് പേരിട്ടിരിക്കുന്ന അധ്യായത്തിലൂടെ നമ്മോട് വിവരിക്കുന്നുണ്ട്. അങ്ങനെ ആലൂക്കാസ് എന്ന ബ്രാൻഡിനെ ലോകോത്തര നിലവാരമുള്ള ഒരു ബ്രാൻഡാക്കി മാറ്റിയതിന്റെ കഥ വളരെ രസകരമായാണ് അദ്ദേഹം നമ്മിലേക്ക് എത്തിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജോയ് ആലുക്കാസ് എഴുതിയ സ്പ്രെഡിംഗ് ജോയി എന്ന ആത്മകഥാ രൂപത്തിലുള്ള കൃതിയുടെ കുറേയധികം വിശേഷങ്ങളാണ്. ഈ ഒരു കൃതിയിൽ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ ഒപ്പം MDയുമായ നമ്മുടെ പ്രിയങ്കരനായ യൂസഫ് അലി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ജോയിയുടെയും

0: ഉയാ ലൂക്കാസ് ഗ്രൂപ്പിന്റെയും വളർച്ചയ്ക്ക് ദശാബ്ദങ്ങളായി ഞാൻ സാക്ഷിയാണ്. സമർപ്പണ മനോഭാവത്തോടെയും വിശ്വാസ്യതയോടെയും വിനീതമായുമുള്ള അദ്ദേഹത്തിന്റെ കഠിന പ്രവൃത്തികൾ ജോയാ ലൂക്കാസിനെ ഒരു ആഗോള ബ്രാൻഡായി രൂപപ്പെടുത്തി. ഈ തലമുറയ്ക്ക് മാത്രമല്ല, വരും തലമുറയ്ക്കും അദ്ദേഹത്തിന്റെ ഈ ആത്മകഥ പ്രചോദനമാകുമെന്ന് എനിക്കുറപ്പുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ UAE ഹിസ് എക്സലൻസി ഡോക്ടർ അഹമ്മദ് ബിൻ അൽ സയാദി പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം UAE വിദേശ വ്യാപാര മന്ത്രിയാണ്. UAE രൂപപ്പെടുത്തിയ വ്യാപാര സംരംഭകരോടുള്ള ആ തളരാത്ത സംരംഭകത്വ മനോഭാവത്തിന്റെ സമ്പൂർണ്ണ മൂർത്തീകരണമാണ് ജോയാ ലൂക്കാസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചയും നേതൃത്വ പാഠവും ജോയാ ലൂക്കാസിനെ ലോകമെമ്പാടും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആഗോള ബ്രാൻഡാക്കി മാറ്റി എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അത് UAE ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യപരവും സാംസ്കാരികവുമായ സുദീർഘമായ ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ആത്മകഥയിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതം ലോകമാസകലം വാഴ്ത്തുമെന്നാണ് ഹിസ് എക്സലൻസി ഡോക്ടർ അഹമ്മദ് അൽ സയാദി പറയുന്നത്. ഇങ്ങനെ നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അർപ്പണ മനോഭാവത്തോടുകൂടിയുള്ള വ്യാപാരത്തെ കുറിച്ച് പ്രശംസിക്കുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ആ ലൂക്കാസ് അതിന്റെ വ്യാപാരം നല്ല നിലയിൽ നടക്കുന്നുണ്ടായിരുന്നു. തൃശൂരിനും കോഴിക്കോടിനും ശേഷം 1990 ചെന്നൈയിൽ മൂന്നാമതൊരു ഷോറൂം എന്ന ആശയവുമായി ഫ്രാൻസിസ് എത്തി. അതായത് ഫ്രാൻസിസ് ആലൂക്ക. കേരളത്തിനു പുറത്ത് ആലൂക്കാസിന്റെ ബ്രാൻഡ് സ്ഥാപിച്ചെടുക്കേണ്ടതിന് പ്രാധാന്യമുണ്ട് എന്നാണ് അദ്ദേഹം കരുതിയത്. സ്വർണ്ണാഭരണങ്ങളോട് നല്ല പ്രിയമുള്ള സ്ഥലമാണ് തമിഴ്നാട്. ആ കടയുടെ ഉദ്ഘാടനത്തിനായി ഞാൻ ഒരാഴ്ച പ്രവർത്തിച്ചിരുന്നു. അന്ന് ഗൾഫിൽ യുദ്ധം നടക്കുന്ന കാലമായിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് ആ കട പരാജയപ്പെട്ടു എന്നും അദ്ദേഹം ഇതിൽ തുറന്നെഴുതുന്നുണ്ട്. തന്റെ ജയപരാജയങ്ങളും ജീവിതത്തിൽ താൻ പിന്നിട്ട പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ തന്നെ ഒട്ടും മറച്ചു വെക്കാതെയാണ് ഈ കൃതിയിലൂടെ അദ്ദേഹം നമ്മോട് പറയുന്നത്. പിന്നീട് കുടുംബം വിഭജിക്കപ്പെടുന്നു എന്നും അദ്ദേഹം ഒരധ്യായത്തിൽ പറയുന്നു. 2002 ശീതകാലത്ത് 5 ആലൂക്കാസ് സഹോദരന്മാർ ജോസ്, പോൾ, ഫ്രാൻസിസ്, ആൻഡോ പിന്നെ ഞാനും ആലൂക്കാസ് ഹോട്ടലിൽ ഒത്തുകൂടി. അന്തരീക്ഷത്തിൽ പ്രത്യക്ഷമായ പിരിമുറുക്കം നിറഞ്ഞിരുന്നു. മേശപ്പുറത്ത് ആർക്കും വാങ്ങാനായി കുടുംബത്തിന്റെ കേരളത്തിലെ സ്ഥാവര സ്വത്തുക്കൾ കിടക്കുന്നു. അവയെല്ലാം സഹോദരങ്ങൾക്കിടയിൽ ലേലം ചെയ്യപ്പെടും. ജോസും ഞാനും എന്തു വില കൊടുത്തും വിജയിക്കാൻ അങ്ങനെ ഉറച്ചു നിന്നു എന്ന് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ജോസ് ഗൗരവത്തിലായിരുന്നു, മറ്റുള്ളവർ ആകാംക്ഷയിലും. പക്ഷേ എനിക്ക് പിരിമുറുക്കമൊന്നും അനുഭവപ്പെട്ടില്ല. ഞാൻ എന്റെ തീരുമാനങ്ങൾ മുന്നേ എടുത്തിരുന്നു. എന്തു വില കൊടുത്തും ഞാൻ വിജയിക്കും എന്നുള്ളത് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഈ കൃതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. സ്ഥാവര സ്വത്തുക്കളിൽ കുറച്ച് തുണ്ടുഭൂമികൾ, ഏതാനും കെട്ടിടങ്ങൾ, പുഴുക്കലിൽ വിശാലമായ ഭൂമി, ആലൂക്കാസിന്റെ ആശുപത്രി, പിന്നെ ഞങ്ങൾ അപ്പോൾ ഒത്തുകൂടിയിരുന്ന ആലൂക്കാസ് ഗാർഡൻ ഹോട്ടലും ഉൾപ്പെടുന്നു. ജോസാണ് ഞങ്ങളെ ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ ലേലം എന്നത് എന്റെ ആശയമായിരുന്നു. അത് ഞങ്ങളുടെ കുടുംബകഥയിലെ നിർണായക നിമിഷമായിരുന്നു. ഇതിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് 4 പഴക്കമുണ്ട്. 1996 പോൾ തനിക്ക് സ്വന്തമായി ഒരു പാത വെട്ടി തുറക്കാൻ താല്പര്യമുണ്ട് എന്നും കുടുംബത്തിന്റെ ഒരു കട തന്റെ സ്വതന്ത്ര സ്ഥാപനമാക്കണമെന്നും അറിയിച്ചപ്പോൾ മുതലാണ് ഇത് തുടങ്ങിയത് എന്നും അദ്ദേഹം പറയുന്നു. വ്യക്തിപരമായി ഇങ്ങനെയൊരു ഛിദ്രം ഒഴിവാക്കാനായിരുന്നു എനിക്കിഷ്ടം എന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ആസ്തി ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പുരോഗമിച്ചു. ഒരു നിരാശ എന്ന പേരിലാണ് അദ്ദേഹം ഈ അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത്. അത് പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുപോയിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഗൾഫിൽ 15 കടകളുണ്ട്, ഇന്ത്യയിൽ 6 ഗൾഫിലേത് 3 ഭാഗിക്കാം എന്ന് തീരുമാനിച്ചു. ഓരോരുത്തർക്കും 5 വീതം. അതേസമയം എനിക്ക് തീർച്ചയായും ഇന്ത്യൻ കടകളിൽ ഒരു ഓഹരി വേണം. എന്റെ കണ്ണ് പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ഷോറൂമിലായിരുന്നു. വലിയ മതിപ്പുളവാക്കാൻ ഉതകുന്ന ഒരു കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുകയായിരുന്നു അത്. കൂടാതെ ഏതൊരു ഗൾഫ് പ്രവാസിയെയും പോലെ എനിക്കും നാട്ടിലൊരു വീട് വേണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്റെ സഹോദരന്മാരെല്ലാവരും അവിടെ വീട് വച്ചിരുന്നു. അന്ന് ഞാൻ ദുബായിൽ സ്ഥിരതാമസമാക്കണം എന്ന് കരുതിയിരുന്നില്ല. ഗൾഫിൽ ജോലി ചെയ്തിരുന്നവരിൽ മഹാഭൂരിപക്ഷവും ഏതാനും വർഷം ജോലി ചെയ്തതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങണം എന്ന ആഗ്രഹക്കാരായിരുന്നു. ഞാനും എന്നാൽ വ്യത്യസ്തനായിരുന്നില്ല. എനിക്ക് ഏറ്റവും നഷ്ടപ്പെട്ടിരുന്നത് നാട്ടിലെ മഴയാണ്. തൃശൂരിനെ അപേക്ഷിച്ച് ദുബായിൽ മഴ വളരെ കുറവാണ്. മഴക്കാലം എന്നൊന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ തൃശൂരിൽ വർഷത്തിൽ പല മാസങ്ങളിലും മഴയുണ്ടാകും. തീർത്തും കേരള മാതൃകയിലുള്ള ഒരു വീടും എന്റെ സ്വപ്നമായിരുന്നു. അത് ഇവിടെ എനിക്ക് മറ്റൊരു നഷ്ടമായി എന്നും അദ്ദേഹം പറയുന്നു. ദുബായിൽ ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. അതിനാൽ തന്നെ 1999 ആലുക്കാസ് തിരുവനന്തപുരത്തെ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അവിടെയായിരിക്കും എന്റെ വീട്, എന്റെ ആസ്ഥാനം എന്നൊരു പ്രതീക്ഷ എന്നിലുണ്ടായി. ആ നഗരം എനിക്ക് പരിചിതമായിരുന്നു. കാരണം 1999 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വരുന്നതുവരെ തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങൾ UAE യാത്ര ചെയ്തത്. തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്താൻ 1 ദിവസത്തെ യാത്രയുണ്ട്. അതിനിടയിൽ പല വിശ്രമങ്ങളും ഉണ്ടാകും. ഞാൻ പലതവണ ഇന്ത്യയിലേക്ക് വന്നും പോയും ഇരുന്നതിനാൽ സംസ്ഥാന
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ടെക്നോളജി അപ്ഡേറ്റ്സുകളും പുതിയ ഗാഡ്ജറ്റ്സുകളുടെ വിശേഷങ്ങളുമായി ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം റയൻ ടൈറ്റസ്.
4: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ, അനുവിട, വെൽക്കം ബാക്ക്.
5: നമസ്കാരം.
4: അപ്പോ അനുവിട, എനിക്കൊന്ന് ഫോൺ വിശേഷങ്ങളൊക്കെ ഒരുപാട് കുറവാണ് അല്ലേ? അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് കുറവാണ്,
5: ലീക്കുകൾ മാത്രമേ ഉള്ളൂ.
4: അപ്പോ ഇപ്പോ നമ്മളുടെ ഇന്ന് പറയാനുള്ള ടോപ്പിക്കുകളും ഒക്കെ കുറെ നാളുകൾ മുന്നേ ലീക്സ് വന്ന ഫോണുകളുടെ പുതിയ കുറച്ച് അപ്ഡേറ്റുകൾ ആണെന്നേ ഉള്ളൂ
5: അല്ലേ?
4: അപ്പോ ഇനി എനിക്കൊന്ന് ഓണം അടുപ്പിച്ചൊക്കെ ആവും തോന്നുന്നു പുതിയ ഫോണുകളുടെ ലോഞ്ച്, മേജർ ലോഞ്ചുകളൊക്കെ വരാൻ. അപ്പോ എന്തായാലും നമുക്ക് ഇന്ന് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് പുതിയ ലീക്സും കാര്യങ്ങളും ഒക്കെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാല്, നമ്മൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയായിരുന്നു ഒപ്പോടെ ഫൈൻഡ് X9 സീരീസ് ഇറങ്ങി, വിവോടെ X300 സീരീസ് ഇറങ്ങിയായിരുന്നു. അപ്പൊ അതിനകത്ത് നോർമൽ മോഡൽസും അതിന്റെ പ്രോ മോഡൽസും ഇറങ്ങി. ഇപ്പൊ നമ്മള് കാത്തിരിക്കുന്ന മോഡൽസ് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്സ് ഫൈൻഡ് X9, അതായത് ഒപ്പോ ഫൈൻഡ് X9 Ultra അപ്ഡേറ്റ്സും വിവോ X300 അൾട്രയുടെ അപ്ഡേറ്റ്സ് ആണ്. എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്? നമുക്ക് ഇപ്പോ പഴയ, അതായത് പ്രോ മോഡൽസിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ പ്രൈസിംഗിന്റെ കാര്യത്തിലും ലോഞ്ചിന്റെ ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ എങ്ങനെയൊക്കെയാണ്?
5: അതെ, ഇത് ശരിക്കും ലീക്കുകളാണ് കംപ്ലീറ്റ്. ഇപ്പം ഈ ഫൈൻഡ് X ആയാലും വിവോയുടെ X300 ആണെങ്കിലും രണ്ടും ക്യാമറ ഫോണുകളാണ്. അപ്പം അവർ ആ ക്യാമറയിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും വേണ്ടിയിട്ട് ക്യാമറയിൽ എല്ലാം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ രണ്ട് ഫോണുകളും പുറത്തിറക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ കാര്യം തന്നെയാണ്. ഫൈൻഡ് X9 Ultra ശരിക്കും ഒരു ക്യാമറ ഭീമനായിട്ട് തന്നെയാണ് വരുന്നത്. ഒരു പോർട്ട് ക്യാമറ സെറ്റപ്പിൻ്റെ അകത്ത് ഒരു എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 50 MP സെക്കൻഡറി ടെലിഫോട്ടോ ക്യാമറയുണ്ട് വിത്ത് 10x ഒപ്റ്റിക്കൽ സൂം. അപ്പോൾ ശരിക്കും ആ ഒരു ക്യാമറയുടെ ശരിക്കും ഡിജിറ്റലി നമ്മൾ എൻഹാൻസ് ചെയ്യുന്നതിന് പകരം ഹാർഡ്വെയർ വെച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് ഒപ്പോ ഇത്തവണ ഇത് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, ബാക്കി വേറെ അല്ലാതെ തന്നെ ഒരു 200 MP നോർമൽ ലെൻസും
4: ടെലിഫോട്ടോ കൂടാതെ 200 മെയിൻ ക്യാമറ
5: ഒരു മെയിൻ ക്യാമറയുണ്ട്. പിന്നെ അല്ലാണ്ട് ഒരു 50 MP അൾട്രാവൈഡും
4: അൾട്രാവൈഡും
5: വിവോയുടെ X300 വരുമ്പോൾ X300 Ultra വരുമ്പോഴത്തേക്ക് അതിന് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അതിൻ്റെ അകത്തും 200 MP ഒരു മെയിൻ ഷൂട്ടർ ഉണ്ട് വിത്ത് 35mm ഫോക്കൽ ലെങ്ത് ഉള്ളൊരു സെൻസറും. പിന്നെ അല്ലാണ്ട് അതിൻ്റെ അകത്തൊരു അൾട്രാവൈഡ് ക്യാമറ, 50 MP അൾട്രാവൈഡ് ക്യാമറയുണ്ട്. പിന്നെ ഒരു 5 MP മൾട്ടി സ്പെക്ട്രൽ ക്യാമറ എന്ന് പറഞ്ഞ പുതിയൊരു സാധനം കൊണ്ടുണ്ട്. അപ്പൊ നമ്മൾ ചൈനീസ് നിന്ന് കറക്റ്റായിട്ട് നമ്മളത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് വരുന്നത് എൻഡ് ടു എൻഡ് കളർ സയൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്യാമറ ആയിട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ കളർ ഡെപ്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ SLR ഉള്ള പോലെ സോണിയുടെ ക്യാമറയിലൊക്കെ വരുന്ന പോലെ ഇതിലെല്ലാം യൂസ് ചെയ്യുന്നത് സോണിയുടെ ലിറ്റ
4: സെൻസറാണ്,
5: പുതിയ സെൻസറാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ സോണിയുടെ ആൽഫ സീരീസിലൊക്കെ വരുന്ന പോലെ തന്നെ ആ കളർ ഡെപ്ത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമുക്ക് പിക്ചേഴ്സിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ അവർ AI ഫീച്ചേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സോഫ്റ്റ്വെയർ ബേസ് ചെയ്തുകൊണ്ട് തന്നെ കളർ ഡെപ്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തക്ക രീതി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ഫീച്ചർ എന്റെ അകത്ത് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിവായിട്ടില്ല.
4: അപ്പൊ ഈ X300

0: അത്രയ്ക്കത് ശരിക്കും നമുക്ക് പറയാൻ രണ്ട് ക്യാമറയുള്ളൂ,
1: ഡബിൾ ക്യാമറയാണ്, പറയത്തക്ക രീതിയിൽ രണ്ട് ക്യാമറയുള്ളൂ.
0: അതായത് മൂന്നാമത്തെ ക്യാമറ ഈ കളർ സയൻസിന് വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് യൂസ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കുക എന്നുള്ള കാര്യം പോസിബിൾ അല്ല.
1: അല്ല, ഫോട്ടോ എടുക്കുക എന്നുള്ളതല്ല, വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും നമുക്ക് ആ കളർ ഡെപ്ത്
0: കളർ ആക്യുറസി കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ
1: വേണ്ടിയിട്ടാണ്. കാരണം രണ്ടിലും അവർ ഇപ്പം ഈ വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഇപ്പം ആൻഡ്രോയിഡ് ഫോൺസും വളരെ മുൻപന്തി നിൽക്കുകയാണ് ഐഫോൺ പോലെ തന്നെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, വീഡിയോയുടെ ക്വാളിറ്റീസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഫോണുകളും ശരിക്കും കുറെ പാട് വിടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സ്പെക്ട്രൽ ക്യാമറ, 5 megapixel സ്പെക്ട്രൽ ക്യാമറ വിവോ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ടിപ്സ്റ്റർ പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ കയ്യിൽ ഹാർഡ്വെയർ വന്നതിന് ശേഷം മാത്രമേ ഇതിന്റെയൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ പ്രോസസ്സർ വന്നിട്ട് ഫൈൻഡ് X9 അൾട്രാ ശരിക്കും ബാക്കിയെല്ലാം ഡൈമെൻസിറ്റിയിലാണ് വിവോയുടെ എല്ലാം. ഫൈൻഡ് X9 ശരിക്കും ഫൈൻഡ് X9 അൾട്രാ ശരിക്കും സ്നാപ് ഡ്രാഗൺ 8 Elite Gen 5 ആണ്. അപ്പൊ ആ പ്രോസസ്സിംഗ് അതേപോലെ തന്നെ വളരെ പെർഫെക്റ്റ് ആണ്. അപ്പൊ ഒരു ഓൾറൗണ്ടർ ഫോൺ ആയിട്ട് തന്നെ അവർ ഇറക്കുകയാണ്. ബാറ്ററി വന്നിട്ട് 7000 mAh ബാറ്ററി ആണ്. അതെ, അപ്പൊ സെയിം എനിക്ക് വന്ന സെയിം ബാറ്ററി തന്നെ ആയിരിക്കും വിവോയിലും വരുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ അകത്ത് വരുന്ന. പിന്നെ 100 watts ചാർജറുണ്ട്, വയർലെസ് ചാർജിങ്, 50 watts വയർലെസ് ചാർജിങ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നമുക്കിപ്പോ അറിയാൻ
0: കഴിഞ്ഞിട്ടുള്ളത്.
1: ചൈനയിൽ അത് ശരിക്കും അവരുടെ ന്യൂ ഇയർ, അതായത് മാർച്ചിലാണ് കഴിഞ്ഞ ഉടനെ തന്നെ ലോഞ്ച് ഉണ്ടാവും. തൊട്ട് പുറകെ തന്നെ ഇന്ത്യയിലും ഉണ്ടാവും. അപ്പൊ ഒരുപക്ഷെ നമുക്ക് ആ ഓണത്തിന്റെ ഇടയ്ക്ക് വെച്ച് തന്നെ പ്രതീക്ഷിക്കാം. ഏപ്രിൽ മെയ് ജൂൺ ആ സമയത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
0: അപ്പൊ എനിക്കൊന്ന് ക്യാമറയുടെ സ്പെക് വെച്ചിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ സാധ്യത ഫൈൻഡ് X9 നാല് ക്യാമറ ഒക്കെ വരുന്നുണ്ട്.
1: അതെ അതെ.
0: പിന്നെ എനിക്കൊന്ന് വിവോ കുറച്ച് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ, എന്തിനാണ് ഈ മൂന്നാമത്തെ ലെൻസ് എന്നുള്ള പ്രൂവ് ചെയ്ത് കാണിച്ചാൽ ചിലപ്പോ ആൾക്കാരെ അങ്ങനെ ക്യാച്ച് ചെയ്യാനും പറ്റുമായിരിക്കും.
1: അതെ അതെ, ഇവരുടെ ഈ BBK പ്ലാറ്റ്ഫോമിന്റെ അകത്ത്, എക്കോ സിസ്റ്റത്തിന്റെ അകത്ത്, അവരുടെ ശരിക്കും നമ്മുടെ സിനിമാ ഇതിൽ പറയുകയാണെങ്കിൽ അവരുടെ യൂണിവേഴ്സിൽ
0: അതെ അതെ
1: വൺ പ്ലസും കൂടെ വരുന്നുണ്ട്. അപ്പൊ വൺ പ്ലസിന്റെയും പുതിയ ഫോൺ ലോഞ്ച് 17 അൾട്രാ വരുന്നുണ്ടെന്നാണ്
0: കേട്ടായിരുന്നു.
1: അതെ അതെ. അപ്പൊ അതും എല്ലാം നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടതാണ്. കാരണം ഇതിന്റെ എല്ലാം പെർഫോമൻസും ഇതിന്റെ
0: ഇതെല്ലാം ഒരുമിച്ച് ഈ അൾട്രാ സീരീസ് എല്ലാ ഫോണിന്റെ അൾട്രാ മിക്ക
1: അതെ അതെ ഇതെല്ലാം പ്രൈസിംഗ് എനിക്ക് തോന്നുന്നു 1 lakh
0: മുകളിലായിരിക്കും.
1: അതെ അതെ. അപ്പൊ അൾട്രാ എന്തായാലും 1 lakh മുകളിൽ തന്നെ ആയിരിക്കും. കാരണം അവരങ്ങനെയാണ് സ്പെക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് വരുന്ന മാസങ്ങളിൽ വരുന്ന ആഴ്ചകളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതനുസരിച്ച് നമ്മൾ ശ്രോതാക്കളെ അപ്ഡേറ്റ് ചെയ്യാം.
0: ശരി ശരി. അപ്പോ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാണ്, ഈ അൾട്രാ സീരീസ് അതായത് നമ്മള് ഡിസംബറിൽ ഒപ്പോടെ ഫൈൻഡ് X9 വിവോടെ X9 സീരീസിന്റെ എല്ലാം പ്രോ മോഡൽ വരെ ഇറങ്ങി നിൽക്കുമായിരുന്നു. അതിന്റെ അൾട്രാ സീരീസിന്റെ അന്നോട്ടേ നമുക്ക് റൂമേഴ്സ് ഉണ്ടായിരുന്നു ഉടനെ ഇറങ്ങും എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ട് ഇപ്പൊ മേ ബി നമ്മുടെ ചൈനയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 1.5-2 മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്.
1: തീർച്ചയായിട്ടും.
0: അപ്പോ എന്തായാലും ഇതൊക്കെയാണ് ഒരു ഏകദേശം സ്പെക്കായിട്ട് നമുക്ക് കിട്ടുന്നത്. എന്തായാലും രണ്ടു ഫോണും ഫോട്ടോഗ്രാഫി ഫോൺ തന്നെയാണ്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയായിരിക്കും രണ്ടിനകത്തും വരുന്ന സ്പെഷ്യാലിറ്റീസും റിയൽ ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ ഏതായിരിക്കും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നതൊക്കെ നേരിട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ
1: പറ്റും.
0: അപ്പൊ അടുത്ത വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഒപ്പോടെയും വിവോടെ എല്ലാം ഈ പുതിയ സീരീസ് ഫോൺ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ ടൈമിൽ ഇറങ്ങേണ്ട ഫോണായിരുന്നു ഷൗമിയുടെ 17 series ഫോണുകൾ. അത് ആ ടൈമിൽ ഇറങ്ങാതെ നമ്മൾ ജനുവരിയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു, ഫെബ്രുവരി വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അത് വീണ്ടും കുറച്ച് നീണ്ടു പോയെങ്കിലും മാർച്ചിൽ ഉണ്ടാവുമോ കേട്ടോ?
1: അല്ല, February 28 അവർ ഗ്ലോബലി
0: ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ശരി ശരി. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ദിനിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ബൻവിട്ട, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ ഐഫോൺ 17 സീരീസിന്റെ ലീക്സ് ഒക്കെ, അതായത് ചൈനയിൽ ലോഞ്ച് ചെയ്ത ടൈമിൽ നമ്മൾ ഐഫോൺ 17 സീരീസുമായിട്ട് നല്ല രീതിയിൽ സിമിലർ ആയിരുന്നു ഇതിന്റെ ഡിസൈൻ ഒക്കെ, പ്രോ മോഡൽസിന്റെ ഡിസൈനുമായിട്ട്. പക്ഷേ ഒരു ഐഫോൺ 17 സീരീസിന്റെ ക്യാമറ ബമ്പ് പ്ലെയിൻ ആയിട്ടിരുന്നു. പക്ഷെ ഷവോമി അവിടെ ഒരു ഡിസ്പ്ലേ കൊണ്ടുവന്നു. ആ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ മെയിൻ ഡിസ്പ്ലേയുടെ അത്രയും തന്നെ ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒത്തിരി പേര് അതിന്റെ ക്യാമറ ആണെന്നുണ്ടെങ്കിലും ഭീകരമായിട്ടുള്ള റിവ്യൂ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തുകൊണ്ട്

0: അതിന്റെ ലോഞ്ച് ഗ്ലോബൽ മാർക്കറ്റിലെ ലോഞ്ച് ആ സമയത്തൊന്നും നടന്നില്ല. ഇപ്പോഴും ഈ അനുവദ നേരത്തെ പറഞ്ഞാൽ February 28 ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എന്താണ് ഈ പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ഇവിടെ വരുമ്പോൾ പ്രൈസ്, കാരണം സ്പെക്കൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാം. എന്നിരുന്നാലും നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. പക്ഷെ നമുക്ക് അറിയേണ്ടതിന്റെ പ്രൈസിംഗും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, ആ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്?
1: തീർച്ചയായിട്ടും, ശരിക്കും ബാഴ്സലോണയിലാണ് ഇതിന്റെ ലോഞ്ച് ഇവന്റ് നടക്കുന്നത്. അത് February 20, അതായത് ഗ്ലോബൽ ലോഞ്ച് ആണ്. അപ്പൊ February 28 അത് പ്ലാൻ ചെയ്തേക്കുന്നവര്. അപ്പം ഇത് ശരിക്കും നമ്മൾ നേരത്തെ ഓപ്പോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഓൾറൗണ്ടർ ഫോണാണ്. ഈവൻ ദോ ക്യാമറയ്ക്ക് എംഫസിസ് ഉണ്ടെങ്കിലും ഒരു ഓൾറൗണ്ടർ ഫോണായിട്ട് തന്നെയാണ് ഷാമി എപ്പോഴും അവരുടെ 17 സീരീസ് അവർ മാർക്കറ്റിൽ എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം പ്രൈസിംഗ് ഉള്ള ഒരു ഫോണായിട്ട് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന ചിപ്സെറ്റ് Snapdragon 8 Elite Gen 5 ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒപ്പിക്കകത്ത് ഉള്ളതുപോലെ തന്നെ ടെലിഫോട്ടോ ക്യാമറ 200 MP ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 200 MP ടെലിഫോട്ടോ ക്യാമറയുണ്ട്, 50 MP സെൽഫി ഉണ്ട്, പിന്നെ 200 MP തന്നെ ഒരു പെരിസ്കോപ്പ് ഇതുണ്ട്. ബാക്കി ശരിക്കും നമ്മളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ അകത്ത് വേണ്ട എല്ലാ ഘടകങ്ങളും ഷാമിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഹൈപ്പർ വോയിസ് എന്ന് പറയുന്ന സാധനം വളരെ ശരിക്കും നമ്മൾ iOS പോലെ തന്നെയാണ് അവർ
0: ആക്കിയെടുത്തേക്കുന്നത്. അപ്ഡേറ്റ് ഒക്കെ വന്നപ്പോഴേക്ക് ഞാൻ ശ്രദ്ധിച്ചു ഡൈനാമിക് ഐലൻഡ് അടക്കമുള്ള സംഭവങ്ങൾ. അതേപടി എനിക്ക് തോന്നുന്നു ആപ്പിളിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആപ്പിളിന്റെ അറ്റ് എ ടൈം ഒരു ഇത് മാത്രമേ കാണിക്കത്തുള്ളൂ ഐലൻഡില്. ഇതിൽ രണ്ട് സംഭവം ഉണ്ടെങ്കിൽ
1: രണ്ടായിട്ട് കാണിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ പ്രൈസിംഗ് വന്നിട്ട് ശരിക്കും ഇപ്പോഴത്തെ ഫോണുകളെല്ലാം 100,000 മുകളിലാണ്, ഈ പെർഫോമൻസ് ഫോണുകളെല്ലാം. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കിപ്പം അറിയാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയില് ഷോമി 17 അതായത് ബേസ് വേരിയന്റ് 12 GB RAM 256 GB സ്റ്റോറേജ് വെട്ടുള്ളതാണ്. അതിന് 80,000 rupees ഓളം വില വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇറ്റ് ക്യാൻ ഗോ അപ് ടു 1,25,000. മറ്റേത് ശരിക്കും 17 Ultra അവരുടെ യൂറോ ബേസ് ചെയ്ത് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 161,000 രൂപയുണ്ട് എന്റെ സ്റ്റാർട്ടിംഗ് മോഡലിന്. അപ് ടു ഇറ്റ് ഗോസ് അപ് ടു 1,83,000, അതായത് 16 GB 512 GB അല്ലെങ്കിൽ 16 GB 1 TB RAM വരെ ഉള്ള. അപ്പൊ ആ റേഞ്ചിലുള്ള പ്രൈസിംഗ് നമ്മൾ പ്രതീക്ഷിക്കണം.
0: അതായത് ഏകദേശം ഐഫോണിന്റെ ഒക്കെ ഐഫോൺ 17 സീരീസ് എന്ന് പറയുമ്പോൾ ഷോമി 17 പ്രൈസ് ഏകദേശം അതുപോലെ കൊണ്ടുവന്നല്ലേ.
1: അതെ അതെ അതെ. അപ്പൊ പക്ഷെ ഈ ഷോമിയുടെ ഒരു ഫാൻ ബേസ് ഉണ്ട്, എങ്കിലും ഇത്രയും പ്രൈസിംഗ് എങ്ങനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഇതുവരെ അറിയില്ല. എന്നാൽ എങ്കിൽ പോലും നമ്മുടെ മാർക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള മാർക്ക് പ്രൈസിംഗ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എങ്കിലും ഫോണിന്റെ പെർഫോമൻസിനെ കുറിച്ച് ആർക്കും യാതൊരു വിധത്തിലുള്ള ഡൗട്ടും ഇല്ല. കാരണം നെറ്റിലെല്ലാം ഇതിന്റെ റിവ്യൂസ് വരുന്നുണ്ട്, എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് അതിന്റെ OS വളരെ എന്താ പറയുന്നത്, ഒരു ബട്ടറി സ്മൂത്ത് OS ഫീലിംഗ് ആണ്. അതേപോലെ ക്യാമറയുടെ ക്വാളിറ്റി അതേപോലെ നല്ല ക്യാമറ ക്വാളിറ്റിയാണ്. പിന്നെ ലോ ലൈറ്റിന്റെ അകത്ത് നല്ല പെർഫോമൻസ് ആണ്. അത്യാവശ്യം വീഡിയോ ക്വാളിറ്റിയും ഉള്ളതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട്സ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ കാത്തിരിക്കും. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ മാർച്ച് കഴിയുമ്പോൾ തന്നെ ഈ പുതിയ ഫോണുകളുടെ ബിറ്റ്വീൻ മാർച്ച് ആൻഡ് ഓഗസ്റ്റ് പുതിയ കുറെ ഫോണുകൾ, അതായത് ഫ്ലാഗ്ഷിപ്പും ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സുമായിട്ട് കുറെ ഫോണുകൾ ലോഞ്ച് ചെയ്യാനുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ശരിക്കും റിവ്യൂവിനും നമ്മുടെ ഹാൻഡ്സ് ഓണും ഒക്കെ കിട്ടാൻ ചാൻസസ് ഉള്ളതാണ്. അപ്പൊ അതാണ് നമ്മളെല്ലാരും ഈ ഫോൺ ലോകത്തുള്ളവരെല്ലാരും ഇട്ട് നോക്കുന്ന ഒരു സമയം അതാണ്. അതിന്റെ തൊട്ട് പുറകെ തന്നെ പിന്നെ അടുത്ത മേജർ ഭീമന്മാരായ ആപ്പിളും
0: ഗൂഗിളും
1: അടുത്ത ലോഞ്ചുമായിട്ട് വരുന്നുണ്ട്.
0: അപ്പോ എന്നത്തേക്ക് ലോഞ്ച് പ്രോപ്പർ ആയിട്ട് നമുക്ക്, അതായത് ഷോമി 17 സീരീസിന്റെ ലോഞ്ച് കറക്റ്റ് ഡേറ്റ് നമുക്ക് അറിയാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? February 28 ബാഴ്സലോണയിൽ ഗ്ലോബലി ലോഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് ഇന്ത്യയിലേക്കൊക്കെ നമുക്ക് വാങ്ങാൻ പാകത്തിന് എപ്പോഴത്തേക്ക് എത്തുന്ന എന്തെങ്കിലും വഴി ഉണ്ടോ?
1: ഇല്ല, അത് ശരിക്കും ഷോമി പിന്നെ ടൈപ്പ് അയക്കുന്നത് ഫ്ലിപ്കാർട്ട് വഴിയാണ്. ആദ്യത്തെ ലോഞ്ച് അവർ ഫ്ലിപ്കാർട്ട് വഴിയാണ് ചെയ്യുന്നത്. പിന്നെ അവരുടെ വെബ്സൈറ്റിലും ഉണ്ടാവും. അപ്പൊ അതിന്റെ ഡേറ്റ്സിനെ കുറിച്ച് ഇതുവരെ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ MI സൈറ്റിലോ ഒന്നും വന്നിട്ടില്ല.
0: അപ്പൊ
1: എനിക്ക് തോന്നുന്നു ബാഴ്സലോണ ലോഞ്ചിനോട് അനുബന്ധിച്ച് തന്നെ എനിക്ക് തോന്നുന്നു
0: തൊട്ടുമുള്ള
1: ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വ്യത്യാസത്തിൽ നമുക്ക് ഇവിടെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അതെ, എന്തായാലും നമുക്കത് നോക്കിയിരുന്ന് കാണാം. ഇതെല്ലാം നമ്മൾ ശരിക്കും എടുത്തറിയേണ്ട ഫോണുകളാണ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഫോണുകൾ തന്നെയാണ് ഇതെല്ലാം.
0: ശരി ശരി. സോ അപ്പൊ എന്തായാലും ഇത്രയും നാളെ നമ്മൾ വെയിറ്റ് ചെയ്തു, ഇനിയിപ്പോ എന്തായാലും കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ അല്ലെ 17 സീരീസ് നമ്മുടെ കയ്യിലേക്ക് എത്താൻ, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എത്താൻ കുറച്ച് ദിവസം കൂടെ എന്തായാലും ഉണ്ടാവുള്ളൂ. എന്തായാലും ഒപ്പോയും വിവോയും ഒക്കെ ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങിയ ഫോൺ ഷോമിയുടെ കുറച്ച് മാർക്കറ്റ് അവരെങ്കിലും കൊണ്ടുപോയി കാണും.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ഈ ഇറങ്ങുന്ന ടൈമിൽ ഇനി എത്രത്തോളം മാർക്കറ്റ് കിട്ടുന്നു, എത്രത്തോളം കസ്റ്റമേഴ്സിന് കിട്ടുന്നു എന്നുള്ളത് നമുക്ക്
1: അറിയാം. OnePlus ഉൾപ്പെടെ കൊണ്ടുപോയി.
0: അതെ അതെ അതെ. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു പുതിയ ന്യൂസ് ആണ് ഐഫോൺ എയർ യൂസേഴ്സിന്റെ കുറച്ച് കംപ്ലൈന്റ്സ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അതായത് കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസും കാര്യങ്ങളുമായിട്ടൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് പലരും ആ ഒരു പ്രശ്നം പറയുന്നുണ്ടായിരുന്നു. iOS 26.3 ഇറങ്ങിയ ശേഷമാണോ ആ പ്രശ്നം വരുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: കേരളത്തിനിതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ മികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113888138.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.

0: 98.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്ര 90.4 FM. അനുപിടാ, അപ്പോ ഈ ഐഫോൺ എയറിന്റെ പേരിൽ കുറച്ച് കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. അവരുടെ നെറ്റ്വർക്ക് ഇഷ്യൂസും മോഡം ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കംപ്ലൈന്റ്സ് നമുക്ക് കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം? എന്താണ്, എന്തെങ്കിലും OS അപ്ഡേറ്റ് വഴി വന്ന പ്രശ്നമാണോ, അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡ്വെയർ ഇഷ്യൂസ് ആണോ? ഹാർഡ്വെയർ ഇഷ്യൂ ആണെന്നൊക്കെ ചില സംസാരങ്ങൾ

0: അല്ലെങ്കിൽ അതിനൊരു റിപ്ലൈ തന്നിട്ടില്ല
1: തന്നിട്ടില്ല.
0: ഇത് ആദ്യമേ റിപ്പോർട്ട് ചെയ്യുന്നത് റെഡിറ്റ് യൂസറായിരുന്നു, ഒരു റെഡിറ്റ് യൂസറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോണില് രണ്ട് സിം, ഒരു ഈ സിമും മറ്റേ സിം നോർമൽ സിമ്മും ഉണ്ടായിരുന്നു. അത് ഒരു സുപ്രഭാതത്തിൽ അത് 26.3 അപ്ഡേറ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത്. അപ്പം ഒരു സുപ്രഭാതത്തിൽ അതിന്റെ നെറ്റ്വർക്ക് കംപ്ലീറ്റ് പോയി. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ആപ്പിളിന്റെ റിപ്പോർട്ട് വന്നു വെച്ചാൽ ഹാർഡ്വെയർ ഫെയിലർ ആണെന്നും പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് വന്നത്. അപ്പൊ ഈ C1X മോഡം ഉണ്ട്, ആ മോഡം ഫെയിലർ. പക്ഷെ അതിന് തൊട്ട് പറയാൻ തന്നെ റെഡിറ്റിന്റെ അകത്ത് തന്നെ ഒരുപാട് പേര് ഈ സെയിം ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷെ ആപ്പിൾ ഇതിന് അഡ്രസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. അപ്പൊ അതുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡ്വെയർ ഇഷ്യൂ ആണെങ്കിൽ ഇത് ആപ്പിൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവർക്ക് ഈ യൂസേഴ്സിനെല്ലാം ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ കെയറും ഉണ്ട്. അപ്പൊ ആപ്പിൾ കെയറിനകത്ത് ഈ ഹാർഡ്വെയർ വാറണ്ടി ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത ഇല്ല.
1: ശരി ശരി.
0: അപ്പൊ പ്രത്യേകിച്ച് മോഡത്തിന്റെ കേസ് നമുക്ക്, കാരണം മോഡത്തിന്റെ മോഡം എന്ന് പറയുന്നത് ബോർഡിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് അവർ വരുന്നതാണ്. അപ്പൊ ബോർഡ് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ അവരെങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും ഈ എറേഴ്സ് അല്ലെങ്കിൽ ഈ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ OS അപ്ഡേറ്റ് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ട്രിഗർ, ഒരു ഫ്ലോ ട്രിഗർ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഹാർഡ്വെയറിനകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ റിപ്പോർട്ട്. അപ്പം ഹാർഡ്വെയർ ഇഷ്യൂ പറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും സോഫ്റ്റ്വെയറിന്റെ ഈ ഇതെല്ലാം വോൾട്ടേജിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ആ വോൾട്ടേജ് വേരിയേഷൻ ഇപ്പം OS അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ മോഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കേണല്, എന്റെ OS കേണലൊക്കെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കും. അപ്പൊ അതുവഴി ഉണ്ടാകുന്ന കുഴപ്പമാകായിരിക്കും ചിലപ്പം. പക്ഷെ അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെ സോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് ആപ്പിള് ശരിക്കും റെസ്പോണ്ട് ചെയ്യുന്നവരെ ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടാൻ ചാൻസസ് ഇല്ല. എങ്കിലും യൂസേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ ഫെയിൽ തന്നെയാണെന്നാണ്. കാരണം അവരെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട് സ്കാൻ ചെയ്തതന്നെ.
1: സ്കാൻ ചെയ്തെന്ന് പറയുമ്പോൾ എന്തിൽ സ്കാൻ ചെയ്തിട്ട് അവർക്ക് ഹാർഡ്വെയർ ഫെയിലിയർ ആണെന്ന് മനസ്സിലാക്കാം?
0: ആപ്പിളിന്റെ തന്നെ ഉണ്ട്, ആപ്പിളിന്റെ ഹാർഡ്വെയർ ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഫോണിന്റെ അകത്തുള്ള എല്ലാ ഹാർഡ്വെയറും അവർ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഈ മോഡം ഹാർഡ്വെയർ ആണ് ഫെയിലിയർ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ C1X ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഫോണിൽ യൂസ് ചെയ്ത് വോവയുടെ ഫോണിന്റെ അകത്ത് യൂസ് ചെയ്തതിനകത്തും സെയിം ഇഷ്യൂ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
1: ശരി.
0: അപ്പൊ ആ മോഡം കംപ്ലൈന്റ്
1: ആവാനാണ് സാധ്യത.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ എന്തായാലും ആപ്പിൾ നിലവിൽ അതിനകത്ത് യാതൊരുവിധ കമന്റ്സും പറഞ്ഞിട്ടില്ല.
0: പറഞ്ഞിട്ടില്ല, കാരണം ഇപ്പം ഫോൺ വന്നിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിലല്ലോ, അധികം നാളായിട്ടില്ല. ഇത്രയും പെട്ടെന്ന് ഇത്രയും വേഗത്തിൽ തന്നെ ഇത് ഇങ്ങനെ കംപ്ലൈന്റ് ആകുന്ന പറയുമ്പോൾ ആൾക്കാർക്ക്, കാരണം ഇത്രയും കാശ് കൊടുത്തിട്ട് നമ്മൾ മേടിക്കുന്നതാണ്, 120,000 രൂപ കണ്ടായിരുന്നു
1: പ്രോ മോഡലിന്റെ തന്നെ പ്രൈസ് ആവുന്നുണ്ട്.
0: അപ്പൊ അതുകൊണ്ട് ആൾക്കാരെല്ലാം വളരെ ചൂടായിട്ട് തന്നെ നിൽക്കുകയാണ്.
1: അതിപ്പോ നിലവിൽ ഐഫോൺ എയറിന് മാത്രമേ കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അതോ മറ്റേ ഇതിലെ ഐഫോൺ 7
0: ഇല്ല? ഇപ്പൊ ഇതുവരെ ഐഫോൺ എയറിന് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതെ അതെ, അതാണ് ഇഷ്യൂ. എന്തായാലും ഇത് ഈ ഉടനെ തന്നെ ആപ്പിള് അതിന് റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.
1: ശരി. അപ്പോ എന്തായാലും അതാണ്, നമുക്ക് മോഡം ഇഷ്യൂ ആണെന്നാണ് നിലവിൽ യൂസേഴ്സ് എല്ലാം പറയുന്നത്. ആപ്പിൾ അതിനകത്ത് എത്രയും പെട്ടെന്ന് കമന്റ് പറയും, നമുക്ക് പ്രതീക്ഷിക്കാം. വനുവേട്ടാ, എനിക്ക് ഈ പറഞ്ഞ നമ്മൾ AI ഭയങ്കരമായിട്ട് ബൂം ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച AIയുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ നിലവില് AI ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്മാർട്ട് ഫോണുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നത്, കാര്യം സ്മാർട്ട് ഫോണിന്റെ ഒക്കെ വില ഇപ്പൊ കൂടാൻ കാര്യം തന്നെ AI എല്ലാ സ്മാർട്ട് ഫോണിലും ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ റാമും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഹാർഡ്വെയറിന്റെ എല്ലാം പ്രൈസിംഗ് കൂടി, അതനുസരിച്ച് സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് മാറി. അപ്പോ എനിക്ക് അന്ന് തൊട്ടുള്ള ഒരു ഡൗട്ടാണ്, നമ്മളെ തന്നെ പല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, ജെൻസി അടക്കമുള്ള ജനറേഷൻ ഒരുപറ്റം ആൾക്കാർ പലരും ഫീച്ചർ ഫോണിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോ ഈ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ AI യൂസ് ചെയ്യാൻ നമുക്ക് പറ്റത്തതുമില്ല. അപ്പൊ ഈ ഫീച്ചർ ഫോണിലേക്ക് മടങ്ങി പോകുന്ന ആൾക്കാർക്ക് എങ്ങനെ AI യൂസ് ചെയ്യാൻ പറ്റും, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസിൽ ഇപ്പൊ ഫീച്ചർ ഫോണുകളിലും AI യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ചില ന്യൂസുകളൊക്കെ നമ്മൾ കേട്ട് വരുന്നുണ്ട്. അപ്പോ അതിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4.

0: ലോകത്തിനിതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. പനുവിട, നമ്മൾ പറഞ്ഞു നിർത്തി. അതായത് ഇന്ന് സ്മാർട്ട് ഫോണുകളെല്ലാം ബിൽ മാനുഫാക്ചർ ചെയ്യുന്നത് AI കൂടെ എങ്ങനെ അതിനകത്ത് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ കണക്കൂട്ടിക്കൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ സ്മാർട്ട് ഫോണെല്ലാം ഇപ്പോൾ AI ആയിട്ട് മാറി. ആ രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞാൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലരും ഇപ്പോൾ ഫീച്ചേർഡ് ഫോണിലേക്ക് മാറുന്ന ഒരു കാലം ഉണ്ട്. കാരണം യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കൻ കൺട്രീസിലും ഒക്കെ പലയിടത്തും ആൾക്കാർ, പുതിയ ജനറേഷൻ ആൾക്കാരടക്കം ടച്ച് പാഡ് അല്ലെ കീപാഡ് അല്ലെ ഫീച്ചേർഡ് ഫോണിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ AI നമുക്ക് എന്തായാലും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പൊ ഞാനിങ്ങനെ കേട്ടതാണ്, ഫീച്ചേർഡ് ഫോൺസിലും നമുക്ക് AI യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടികളൊക്കെ എങ്ങനെയാണ്?
3: അത് ശരിക്കും ഈ ഇടയ്ക്ക് സംഭവിച്ചൊരു കാര്യമാണ്. അത് ഈ ഇടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടെക്നോളജി നമുക്ക് നേരത്തെ ഉള്ളതാണ്. എങ്കിലും HMD ഗ്ലോബൽ, അതായത് നോക്കിയയുടെ പേറ്റന്റ് ഇരിക്കുന്ന കമ്പനി HMD ഗ്ലോബല്, അവര് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു AI കമ്പനി, സർവം AI എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് നമ്മുടെ ഈ AI സബ്മിറ്റ് കടന്നപ്പം ഒരു ടൈ അപ്പിലെത്തി. അപ്പൊ ഈ സർവം AI എന്ന് പറയുന്ന കമ്പനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് മോഡൽ AI ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് ഏത് റിസോഴ്സ് കുറഞ്ഞ ഡിവൈസസിലും, അത് ഫോണിൽ തന്നെ ആണോന്നില്ല, ഇപ്പൊ നമ്മുടെ വണ്ടികളുടെ കാറിന്റെ
2: സിസ്റ്റം
3: അതെല്ലാം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിലിരിക്കുന്ന മ്യൂസിക് സിസ്റ്റത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം.
2: അപ്പൊ
3: അത് ചെറിയ റിസോഴ്സസ് കുറഞ്ഞ, ഇപ്പൊ നമ്മൾ സ്മാർട്ട് ഫോണിൽ, ഇപ്പം രാഹുലി പറഞ്ഞ പോലെ സ്മാർട്ട് ഫോണിന്റെ അകത്ത് AI വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണിന്റെ അകത്ത് അത് പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇൻഹൗസ് ആയിട്ട്, ഐ മീൻ ഇൻ ഡിവൈസ് ആയിട്ട് പ്രോസസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അതിനുണ്ട്. കാരണം അതിന് പറ്റുന്ന പ്രോസസറും GPU അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, APU എല്ലാം അതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. നേരെ മറിച്ച് ഫീച്ചർ ഫോണിന്റെ അകത്ത് നമുക്കൊരു പ്രോസസറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു APU ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വലിയ പാടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ തന്നെ അത് മറ്റൊരു സ്മാർട്ട് ഫോണായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതിന് പകരം ശരിക്കും ഇപ്പം ഈ സർവം AI ചെയ്യുന്നത് അവരുടെ ബേസ് മോഡൽ 30B എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ആ മോഡൽ ഇങ്ങനത്തെ ഡിവൈസസിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിട്ടിട്ടില്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ ശരിക്കും ഈ HMD ഗ്ലോബലിന്റെ ഫോണുകൾ, ഫീച്ചർ ഫോണിൽ UPI പേയ്മെന്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ IVRS വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കണക്കത്തെ എന്തെങ്കിലും സിസ്റ്റംസ് ആയിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഐക്കൺ ബേസ് ചെയ്തുകൊണ്ട് ഇതിപ്പം ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യാൻ ഫീച്ചർ ഫോണിന്റെ അകത്ത് സാധിക്കില്ല. GPRS അങ്ങനത്തെ സിസ്റ്റംസ് അല്ലെങ്കിൽ എഡ്ജ് കണക്ടിവിറ്റി അങ്ങനത്തെ ഇതേ കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ഡയറക്ട്ലി ഇപ്പൊ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ പോലും നമ്മുടെ ഫീച്ചർ ഫോണിന്റെ അകത്ത് പറ്റില്ല. അപ്പൊ നമുക്ക് ആ പാടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിന്റെ അകത്ത് തന്നെ, നമുക്ക് ഡ്യൂപ്ലക്സ് കണക്ഷൻ ഉള്ള നെറ്റ്വർക്കിൽ തന്നെ ഇപ്പൊ സാറ്റലൈറ്റ് ഇത് വരുന്നില്ലേ, അതേപോലെയൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു കണക്ടിവിറ്റി ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റിൽ കണക്ട് ചെയ്തിട്ട് ഈ ചാറ്റ് ബോട്ടുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ചാറ്റ് ബോട്ടിന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതായിരിക്കാം ഒരു ഒരു മാർഗം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ UPI പേയ്മെന്റ്സ്

0: ചെയ്യുന്ന ഐ വി ആർ എസിന്റെ മെത്തേഡ് വഴി നമുക്ക് നമ്പർ ഡയൽ ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണ്, ചാറ്റ്ബോട്ടാണ്, ഈ ചാറ്റ്ബോട്ടാണ്, ചാറ്റ്ബോട്ടിന്റെ അടുത്ത് നിങ്ങൾ 2 ഡയൽ ചെയ്യും അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനായിട്ട് 3 ഡയൽ ചെയ്യും, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പം ഒരു പക്ഷേ ആ സർവീസസ് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും.
1: ഓക്കെ ഓക്കെ.
0: പക്ഷേ എങ്കിൽ പോലും AI ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുത്തിക്കാൻ പറ്റുമെന്നാണ് സർവം AI പറയുന്നത്.
1: അപ്പൊ
0: ഈ അടുത്ത് വരുന്ന ഫ്യൂച്ചർ ഫോണുകളിൽ നമുക്ക് ഈ ഫീച്ചർ എനേബിൾ ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ വന്നതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്, കാരണം അവരുടെ ബിസിനസ് സീക്രട്ട് ആയതുകൊണ്ടായിരിക്കാം സർവമേ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും വെളിവാക്കിയിട്ടില്ല.
1: സ്ക്രീനും കാര്യങ്ങളും, കാരണം നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ AI ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ സ്ക്രീൻ വഴിയാണ്. സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, ക്യാമറയൊക്കെ യൂസ് ചെയ്യും.
0: അപ്പൊ
1: ഫീച്ചർ ഫോണിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ലിമിറ്റഡ് ആണ്, ക്യാമറയുടെ ക്വാളിറ്റി വളരെ
0: കുറവാണ്. നമുക്ക് അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഒരു ഏജന്റ് AI ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു ചാറ്റ് ബോട്ട് മാത്രമാണ്.
1: ശരി ശരി.
0: അപ്പൊ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ചാറ്റ് ബോട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കുറെ, അതായത് സ്ഥാപിതമായ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയുന്ന ഒരു ചാറ്റ് ബോട്ട് ആയിട്ടായിരിക്കും.
1: അങ്ങനെ ആയിരിക്കും.
0: അല്ലാണ്ട് ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ, ഫുൾ ഫ്ലെഡ്ജ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല,
1: പറ്റില്ല,
0: കാരണം ഫീച്ചർ ഫോൺ അത്രയും റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ട് അതായിരിക്കാം.
1: അപ്പോ ഈ ഇന്നോവേഷൻ എന്നത്തേക്ക് നമുക്ക് പ്രാക്ടിക്കലായി അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്?
0: HMD ഗ്ലോബലി ഈ വർഷം തന്നെ അത് ഇന്റഗ്രേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം വരുന്ന ഫോണുകളിൽ, ഇപ്പൊ നമുക്ക് ഈ വർഷം അവസാനത്തോടു കൂടി വരുന്ന ഫോണുകളിലെല്ലാം ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് വരാൻ ചാൻസസ് ഉണ്ടാകാം. അപ്പൊ അതെന്തായാലും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകും എന്തായാലും. അപ്പൊ അത് വരുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും.
1: ഈ സർവം AI അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, അതിനെ പറ്റി എന്തെങ്കിലും അറിയാൻ
0: പറ്റുമോ? തീർച്ചയായിട്ടും. സർവം AI ഇന്ത്യൻ കമ്പനിയാണ്. അവർക്ക് രണ്ട്, അവരിപ്പോ വർക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ ഡിവൈസസിന്റെ അകത്ത് AI ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അവരുടെ ആപ്ലിക്കേഷൻസ് എല്ലാം അങ്ങനത്തെയാണ്. അപ്പൊ അവർക്ക് രണ്ട് മോഡൽസ് ഉണ്ട്, അതായത് സ്കെയിൽ ഡൗൺ മോഡൽസ് ആണ്. ഈ ചാറ്റ്ബോട്ട്സിനെ പോലെ AI ചാറ്റ്ബോട്ട്സിനെ കൊണ്ട് പിന്നെ ഹെൽപ്പ് കൊടുക്കുന്ന പല പല മോഡൽസ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് അവർക്ക് സ്വന്തമായിട്ട് രണ്ട് മോഡൽസ് ഉണ്ട്. ഒന്ന് 30B മോഡൽ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, പിന്നെ അതല്ലാതെ തന്നെ 105B എന്ന് പറയുന്നിട്ട് വേറൊരു മോഡലുണ്ട്. ഈ രണ്ട് മോഡൽസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ മോഡൽസ് ഏതാണ് ഇന്റഗ്രേറ്റ്, അവർ പറയുന്നത് 30B മോഡൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. 30B മോഡൽ എന്ന് വെച്ചാൽ വളരെ സ്കെയിൽ ഡൗൺ ആയിട്ടുള്ള മോഡലാണ്.
1: അപ്പൊ
0: അതിനകത്ത് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാറ്റ് ബോട്ടുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് ഈ ഫീച്ചർ ഫോണുകളിൽ എനേബിൾ ചെയ്യുന്നതാണ്. HMD ഗ്ലോബൽ നോക്കിയുടെ ഫോണുകളിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് അവർ
1: പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കീപാഡ്, കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പൊ കുഞ്ഞു കീപാഡ് ഫോണിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ AI കീപാഡ് ഫോണുകൾക്കും എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ നമുക്ക് ആഗ്രഹിക്കാം. അപ്പോ AI ആയിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു ന്യൂസ് തന്നെയാണ് ഇവിടെ അടുത്തത് നമുക്ക് വരുന്നത്. അതായത് ഇപ്പൊ പല കമ്പനിയിൽ നിന്നും എംപ്ലോയീസിനെ ഒക്കെ പിരിച്ചുവിടുന്നുണ്ട്
0: അല്ലെ.
1: അതിന് റീസൺ ആയിട്ട് നമ്മൾ പൊതുവെ പറയുന്നതും കമ്പനികൾ തന്നെ പഴിചാരുന്നതും AIയുടെ പുറത്താണ്. AI അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് ഇത്ര എംപ്ലോയീസിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പിരിച്ചുവിടലും നടക്കുന്നത്. അപ്പോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: കൊല്ലത്തിനിതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
2: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട്

0: 888-914-7673.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. പൊന്നുവിട്ട, AI വന്നത് കൊണ്ടല്ല ആൾക്കാർ ഇപ്പൊ പിരിച്ചു വിടുന്നത്. ഇത് ശരിക്കും വേറെ പല കാര്യങ്ങൾക്കും ഒരു ഒരു പുകമറയായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതെന്നാണ് നമ്മളെ ചാറ്റ് ജിപിടി ഓപ്പൺ AIയുടെ സ്ഥാപകനായിട്ടുള്ള സാം ഓൾട്ട്മാൻ ഇപ്പൊ പറയുന്നത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ?
2: ഈ കഴിഞ്ഞ AI സമ്മിറ്റിന് ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം CNBC TV18 ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് ഒരു ചാറ്റിന്റെ അകത്ത് അദ്ദേഹം പറഞ്ഞാണ്. അപ്പൊ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും AI, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. AI കാരണം മൈക്രോസോഫ്റ്റിന്റെ മേധാവി ഈ ശരിക്കും AI പല വളരെ ബേസിക് ആയിട്ടുള്ള ജോലികളെല്ലാം റീപ്ലേസ് ചെയ്യുന്നുണ്ടെന്നുള്ള സത്യാവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കണ്ടന്റ് റൈറ്റർ, നമുക്കിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്ക് ഒരു കണ്ടന്റ് റൈറ്ററിനെ ആവശ്യമായിരുന്നു. പക്ഷെ ഇപ്പം അത് കണ്ടന്റ് റൈറ്ററിന് ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമനൈസ്ഡ് കണ്ടന്റ് ഇപ്പം AI തന്നെ ജനറേറ്റ് ചെയ്ത്. അതേപോലെ തന്നെ ഡിസൈനേഴ്സിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ടൂൾസ് പോലും ശരിക്കും ഫോട്ടോഷോപ്പിന്റെയും ഇല്ലസ്ട്രേറ്ററിന്റെയും ഒക്കെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കിപ്പം മെഡിക്കൽ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ റേഡിയോളജിസ്റ്റുകൾ, അങ്ങനത്തെ വളരെ സ്പെസിഫിക് ആയിട്ട് ജോലി ചെയ്യുന്നവരുടെയൊക്കെ ഇപ്പൊ കാർഡിയോളജിയിൽ തന്നെ നമുക്കിപ്പം ഓപ്പറേഷൻസ് ഒക്കെ നടത്താനായിട്ട് റോബോട്ടിക് ഇപ്പൊ കൊല്ലത്ത് തന്നെ പല ഹോസ്പിറ്റൽസിലും അപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് റോബോട്ടിക് സർജറി. ഈവൻ ദോ അതിന് എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടറിന്റെ സമീപ്യ ആവശ്യമാണെങ്കിൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ, ഇതിപ്പോ നമ്മൾ തുടക്കം മാത്രമാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനെല്ലാം റീപ്ലേസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും അത് വരുന്നത്. ഇപ്പൊ റേഡിയോളജിസ്റ്റ് ഇപ്പൊ നമ്മളിപ്പം ECG റീഡ് ചെയ്യാനായിട്ട് ഇപ്പൊ ECG മെഷീൻ്റെ അകത്ത് നമ്മൾ AI കണക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ AI കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു ECG മെഷീൻസ് ഇനി വരാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ പോലും നമ്മൾ ECG റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ PDF ഫയലോ അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പിയോ നമ്മൾ AIക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ AI കൃത്യമായിട്ട് പറഞ്ഞു തരും എന്തൊക്കെയാണ്. അപ്പോൾ അതിപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പല ജോലികളും ശരിക്കും AI അതിക്രമിച്ച് കയറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും സാം ഓൾട്ട്മാൻ പറയുന്നത്, നമ്മളിപ്പം പല കമ്പനികളിലും ഇപ്പോൾ പിരിച്ചുവിടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമസോണിൽ തന്നെ 3000 വരെ കണ്ട് ഒരുമിച്ച് പിരിച്ചു വിട്ടു. അത് കമ്പനി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ AIയിലേക്കുള്ള പരിവർത്തനം കാരണമാണ് അതങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അത് മാറ്റി പറയേണ്ടി വന്നു. പക്ഷെ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള നടക്കുന്നത് സാം ഓൾട്ട്മാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളുടെ ശരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറച്ചു വെക്കാനും അതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ മറച്ചു വെക്കാനും വേണ്ടിയിട്ടാണ് AIയെ പഴിയായിരുന്നതെന്നാണ് സാം ഓൾട്ട്മാൻ പറയുന്നത്. ഇതിനെ അദ്ദേഹം ഒരു ടേമും പറഞ്ഞിട്ടുണ്ട്, AI വാഷിംഗ് എന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പം അവര് ചിലപ്പം ഇപ്പോഴത്തെ ഇങ്ങനെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് മറികടക്കാനായിട്ട്, കാരണം IT മൊത്തത്തിലുള്ള ഇൻഡസ്ട്രി ഒരു ഡൗൺ ടേണിലാണ്. അപ്പൊ അതിൻ്റെ അകത്ത് കുറെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അത് ശരിക്കും അൺസൈന്റിഫിക് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ്, അൺസൈന്റിഫിക് ആയിട്ടുള്ള ടാലന്റ് ഹണ്ട് ഇതൊക്കെ നടക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ചിലപ്പോൾ കമ്പനിയിലുള്ള അകത്തുള്ളവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഇല്ലാത്ത അല്ലെങ്കിൽ സ്കില്ലില്ലാത്ത ആൾക്കാരെ ഒരുപാട് പേരെ എടുക്കും. അങ്ങനെ എടുത്തിട്ട് ശരിക്കും അവർക്ക് സാലറി കൊടുക്കാൻ ഇല്ലാതാകുമ്പോഴത്തേക്ക് അവരെ പിരിച്ചുവിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ശരിക്കും പഴിചാരാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണമല്ലോ. അങ്ങനെ പറയുന്നതും ഉണ്ട്. അപ്പം ഇതിന് രണ്ട് സൈഡും ഉണ്ട്. ശരിക്കും AI ജോലി റീപ്ലേസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജോലി റീപ്ലേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കൂട്ടപ്പിരിച്ചിലുകളുടെ
1: പലരും ആ ഒരു അവസരം മുതലെടുത്ത് പല കാര്യങ്ങളും.
2: മൈക്രോസോഫ്റ്റിൽ തന്നെ ശരിക്കും കഴിഞ്ഞ 2025 15,000 പേരെ ജീവനക്കാരെ പിരിച്ചു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. അതിന് അവർ പറഞ്ഞേക്കുന്ന റീസൺ എന്ന് പറയുന്നത് AI പരിവർത്തനമാണ്. പക്ഷെ ശരിക്കും അത് സത്യമല്ല. അതല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ HR പറഞ്ഞിട്ടുണ്ട് അത് AI മാത്രമല്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനികൾ ഇത് ഈ ഒരു പുകമറ സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ AI ശരിക്കും നമ്മൾ ജോലി റീപ്ലേസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സത്യമാണ് ജോലി റീപ്ലേസ്. പക്ഷേ AI യൂസ് ചെയ്തുകൊണ്ട് AIക്കകത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സ്കിൽസ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു പോം വഴി. അപ്പോൾ AIയെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുക. AI യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ കാരണം AI ഒരിക്കലും, നമ്മൾ പല എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഒരു ബബിളാണ്. അപ്പം ഇപ്പൊ കാണുന്ന AI ആയിരിക്കത്തില്ല നമ്മൾ കുറച്ചുനാൾ കഴിയുമ്പോൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് പോലും AI ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വരാൻ ചാൻസസ് ഉണ്ട്. എന്തിനു പറയുന്നു, ChatGPT പോലും പുതിയ വേർഷൻസ് ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും AI തന്നെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഡെവലപ്പേഴ്സ് അല്ല അത് വർക്ക് ചെയ്യുന്നത്. AI തന്നെ കഴിഞ്ഞ വേർഷൻ്റെ അകത്തുള്ള പിറ്റ്ഫോൾസ് കണ്ടുപിടിച്ചിട്ട് പുതിയ വേർഷൻ കോഡ് എഴുതി റീറൈറ്റ് ചെയ്തിട്ടാണ് പുതിയ വേർഷൻ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു കാലത്ത് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് AI എങ്ങനെ നമുക്കൊരു ടൂളാക്കി നമ്മുടെ സ്കിൽസ് വർദ്ധിപ്പിച്ച് പുതിയൊരു ജോലി തരപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ
1: ചിന്തിക്കുന്നത്.
2: അല്ലാണ്ട് നമ്മുടെ ജോലി പോകുമെന്ന് പേടിച്ച് നമ്മൾ പിന്മാറുകയല്ല വേണ്ട.
1: ഇപ്പൊ തന്നെ ഈ ഡിസൈനേഴ്സും അല്ലെങ്കിൽ അങ്ങനെ പല ആൾക്കാരും AI യുടെ പല ടൂൾസിനെ ഉപയോഗിച്ചിട്ട് അവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതിനെ

0: ഭംഗിയായിട്ട് ചെയ്യുന്നവരുണ്ട്,
1: തീർച്ചയായിട്ടും ഒരുപാട് പേര്.
0: വിഷ്വൽ സംഭവങ്ങൾ അല്ലെങ്കിൽ വിഎഫ്എക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവര് അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസി കാണും ചെയ്താൽ, അവരുടെ ക്രിയേറ്റിവിറ്റി മാത്രം വെച്ചിട്ട് അവർക്ക് ചില ടൂൾസ് ഉപയോഗിച്ചിട്ട് അവർക്ക് നല്ല വിഷ്വൽസ് ഉണ്ടാക്കാൻ പറ്റും.
1: അതെ, ടൂൾസിന് മാത്രമല്ല അവർക്ക് ശരിക്കും സാമ്പത്തിക ലാഭമാണ് ഉണ്ടാകുന്നത്. കാരണം നമുക്ക് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മെഷീൻസിന്റെ ആവശ്യം, അപ്പൊ അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അത് മാത്രമല്ല അത്രയും ദിവസം നമുക്ക് നഷ്ടപ്പെടും,
0: അത്രയും കഷ്ടപ്പെട്ടിരുന്ന് ഡിസൈൻ ചെയ്യും കാര്യങ്ങളൊന്നും വേണ്ട, ചുമ്മാ പറഞ്ഞു കൊടുത്താൽ നമുക്ക് സാധനം കിട്ടും.
1: സാധനം കിട്ടും, അത് വളരെ പെട്ടെന്ന് തന്നെ റെൻഡർ ചെയ്ത് വരികയും
0: ചെയ്യും.
1: ആ ഒരു ദിവസത്തെ കാര്യമുള്ളൂ, 24,000 നമ്മള് ഫുൾ പെയ്ഡ് വേർഷൻ 25,000 രൂപയുടെ വിലയൊക്കെ ഉള്ളൂ ജിമിനയുടെ ഒക്കെ. അപ്പൊ നമ്മൾ മറ്റേത് നമ്മൾ കോടിക്കണക്കിന് രൂപകളാണ് നമ്മൾ മറ്റേ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് വരാനാണ് ചാൻസ് എന്നാണ് എന്റെ ഒരു നിഗമനം.
0: കുറെ പേർക്ക് ഈ പറഞ്ഞാൽ എന്തെങ്കിലും ജോലി നഷ്ടങ്ങൾ സംഭവിച്ചാലും അതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, നമ്മൾ എന്തായാലും ഒരു സമൂഹം ഉള്ളിടത്തോളം കാലം അതിനുള്ള പോംവഴികൾ എന്തായാലും കണ്ടെത്തിയല്ലേ പറ്റുള്ളൂ.
0: തീർച്ചയായിട്ടും
1: തീർച്ചയായിട്ടും അതിനുള്ള റിസോഴ്സസ് വേറെ മറ്റെന്തെങ്കിലും പോംവഴികൾ എന്തായാലും കണ്ടെത്താൻ പറ്റും.
0: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അത്രയും കൊണ്ട് നമ്മുടെ ഇന്നത്തെ ടെക് ബൈറ്റ്സിന്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമുക്ക് വളരെ കുറച്ച് ലോഞ്ചസിന്റെ കാര്യം പറയാൻ പറ്റി, കുറച്ച് ടെക്നോളജിക്കൽ അപ്ഡേറ്റ്സിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റി. അടുത്ത ആഴ്ച കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു വിവരങ്ങളും മറ്റ് ന്യൂസുകളായിട്ട് നമുക്ക് വരാം. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കും നമുക്ക് അത്യാവശ്യമാണ്. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ അഖിൽ,
1: സൈനിങ് ഓഫ്. അനൂപ്,
0: ബൈ
1: ബൈ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം റയൻ ടൈറ്റസ്. യു ആർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
3: Listening to Radio Swandhanam 90.4 FM.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
3: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
2: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
3: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം, ലാലാജി ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949 9746
3: 075054.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
3: ദ റിയൽ ഗൈഡ്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: హాయ్ హలో నమస్కారం అండ్ గుడ్ మార్నింగ్. రేడియో సాంత్వనం 90.4 FM ഇത്ര നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും അതോടൊപ്പം ചെറിയൊരു കുസൃതി ചോദ്യവുമൊക്കെ ആയിട്ട് ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീത ടീച്ചർ, നമ്മളോടൊപ്പം ശ്രീലക്ഷ്മി. യെസ്, അപ്പം നമ്മൾ മൂന്നുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നല്ലൊരു ദിവസം, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടല്ലേ, അപ്പം ആ തണുപ്പിനെയൊക്കെ നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി നല്ല രീതിയിൽ, നമ്മുടെ ചില ശ്രോതാക്കൾ പറയാണ് തണുത്തൊരു പ്രഭാതം എന്ന് പറയുന്ന പോലെ, നമ്മൾ ആദ്യം തന്നെ അവർക്ക് പറയാണ് തണുത്തൊരു പ്രഭാത നേരാണ്. അപ്പം എല്ലാവർക്കും മെസ്സേജ് അയക്കാം. ഐ കെൻ വാട്സപ്പ് നമ്പർ 8848558785. ഗുഡ് മോർണിംഗ് ടീച്ചർ.
1: ഗുഡ് മോർണിംഗ്. ഓൾ അവർ വണ്ടർഫുൾ ലിസണേഴ്സ് അല്ലേ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും അടുത്തൊരു ലൈവിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പം മഴയൊക്കെ ആയതുകൊണ്ട് രാവിലെ നല്ല പ്ലസൻ്റ് ആണ്. നമുക്ക് പുറത്തോട്ടൊക്കെ നോക്കി എന്തോ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വൃത്തികെട്ട കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്.
0: ചിലപ്പോൾ ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ കുടയൊക്കെ ആയിട്ട് വരുമ്പോൾ വെള്ളമൊക്കെ വീണ് അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകൾ

0: എങ്കിലും ആ ഒരു ചൂടിന്റെ ആ ഒരു അതികാഠിന്യത്തിൽ നിന്ന് തണുപ്പിലേക്ക് വരുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള കാലവർഷത്തിലേക്ക് കടക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും.
1: അതെ അതെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച അതല്ല, കുടയുടെ കാര്യമല്ല. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ നമ്മുടെ വേസ്റ്റ് ഡംപിങ് എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് പല സ്ഥലങ്ങളിലും മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട്, ഈച്ചയും ഒക്കെ ആയിട്ട് ഒരു വളരെ നമുക്കൊട്ടും എന്താ നല്ലൊരു കാഴ്ചയായിട്ട് കാണുന്നില്ല. അപ്പൊ അതിന് തീർച്ചയായിട്ടും നമ്മുടെ കോർപ്പറേഷൻ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വളരെ പെട്ടെന്നുള്ള നടപടികൾ സ്വീകരിക്കണം. കാരണം ഡെങ്കിപ്പനിയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള എന്തെങ്കിലുമൊക്കെ നടപടികളൊക്കെ ഉണ്ടാവട്ടെ. ഇപ്പോൾ എന്തായാലും ഈ വേസ്റ്റ് റോഡ് സൈഡിൽ ഡംപ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആദ്യം പറയുന്നത്. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ നഗരം അങ്ങോട്ട് മനോഹരമാവുന്നുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നഗരത്തിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് നമ്മുടെ കോർപ്പറേഷനും ഗവൺമെൻറ്റും ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമുക്കും അതിൽ പങ്കുചേരാം, അല്ലേ? ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളും കൂടിയൊക്കെ നമ്മളുടെ ഒരു പരിശ്രമം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആതിര, ഇന്ന് നമ്മൾ സാധാരണ എല്ലാ ദിവസവും നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു ശുഭചിന്തയൊക്കെ കൊടുക്കാറുണ്ട്, ഒരു പോസിറ്റീവ് തോട്ടൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂളിലേക്കൊക്കെ പോകാനായിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കും, എല്ലാവരും ബുക്കൊക്കെ വാങ്ങി, അല്ലേ? ഇപ്പം നമുക്കറിയാം ഭയങ്കര ഷോപ്പിങ്ങിൻ്റെ സമയമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടുള്ള ചില ബേസിക് എറ്റിക്കറ്റ്സ് ഉണ്ട്, നമ്മൾ സാമാന്യ മര്യാദ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ഇപ്പോൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ പുസ്തകമൊക്കെ എടുത്തു വെച്ച് അങ്ങ് പഠിപ്പിച്ച് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയല്ല, അത് ചെറിയ കുട്ടികളെ. ഇപ്പോൾ എനിക്കൊന്ന് വലിയ കുട്ടികളെ ഇത് പഠിപ്പിച്ചാൽ അവർ പഠിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഓൾമോസ്റ്റ് അവരുടെ ഒരു ക്യാരക്ടർ ഫോർമേഷനൊക്കെ നടന്നു കഴിഞ്ഞു. പക്ഷേ ചെറിയ കുട്ടികളെ നമ്മളിത് പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനി നിങ്ങൾ ചെയ്താലൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളെ പറ്റിയൊക്കെ അവരെ കൊണ്ട് നമ്മൾ എഴുതിയൊക്കെ വാങ്ങിക്കുക, അല്ലെങ്കിൽ അങ്ങ് അത് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ പറയുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിൽ ഒരു മൂന്നാലഞ്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലിസൺ കെയർഫുള്ളി വെൻ എ പേഴ്സൺ ഇസ് ടോക്കിംഗ്. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് ഒരു മര്യാദയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല, അല്ലേ? നമ്മൾ ഇടയ്ക്കേറി സംസാരിക്കും, അല്ലെ? ചിലപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും, ഉടനെ നമ്മൾ അതിനെ തർക്കിക്കാൻ പോകും. അങ്ങനെയല്ല, അവർ സംസാരിക്കട്ടെ, ടേക്ക് അവരുടേതായിട്ടുള്ള ടേക്ക് യുവർ ഓൺ ടൈം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മിണ്ടാതിരുന്ന് കൊടുക്കുക. അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആർഗ്യുമെന്റ്സ് ഒക്കെ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഫോൺ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അല്ലേ? നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോഴായാലും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോഴായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ഒഴിവാക്കണം, ഫോൺ നമ്മൾ മാറ്റി വയ്ക്കുക. നമ്മുടെ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ അവരോട് സംസാരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് വെച്ച് നോക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ചിലപ്പോൾ ചിലർക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടാവാം, പക്ഷേ എന്നാലും ചിലർ വെറുതെ നോക്കും. ഒരു നോട്ടിഫിക്കേഷൻ്റെ ഒരു ശബ്ദം കേട്ടാൽ ഉടനെ നമ്മൾ ഫോൺ എടുത്ത് വെച്ച് നോക്കും. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുക, കുട്ടികളെ പഠിപ്പിക്കണം അതൊക്കെ. അത് നമ്മുടെ മര്യാദയുടെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മളെ ട്രീറ്റ് ഓരോരുത്തരെ ട്രീറ്റ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ചിലർ നമ്മൾ കുറച്ച് പണക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു ബഹുമാനമൊക്കെ കൊടുക്കും. പാവങ്ങളാണെങ്കിൽ നമ്മൾ ആ രീതിയിലായിരിക്കും. അങ്ങനെയല്ലാതെ എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കത് എപ്പോഴും പറയണമെന്ന് തോന്നി, നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലാമെന്ന് പറയും, പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റാണ്, നമ്മൾ ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ അവരെ ഇൻഫോം ചെയ്യണം, നമ്മൾ ഇച്ചിരി ലേറ്റ് ആവും എന്നുള്ള കാര്യം ഇൻഫോം ചെയ്യുക. കാരണം സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ചിലർ ഇൻഫോം ചെയ്യാറേ ഇല്ല, അവരെപ്പോഴെങ്കിലും ആയിരിക്കും കയറി വരുന്നത്. അങ്ങനെയല്ല, നമ്മൾ ചിലപ്പോൾ അവരുടെ ഒരു പ്രസൻസ് ആവശ്യമുള്ളൊരു കാര്യമായിരിക്കാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ലേറ്റ് ആവും, അല്ലെങ്കിൽ 10 മിനിറ്റ് ലേറ്റ് ആവും, അല്ലെങ്കിൽ 1/2 hour ഞാൻ ലേറ്റ് ആയിട്ട് എത്തും, ഞാനിവിടെ ട്രാഫിക് ബ്ലോക്കിലാണെന്ന് നമ്മളവരെ ഇൻഫോം ചെയ്യുക. അപ്പോൾ അത് കുട്ടികളെ പഠിപ്പിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ചില ആർഗ്യുമെൻസിൽ ഏർപ്പെടാറുണ്ട്, അല്ലേ? തർക്കങ്ങൾ. അപ്പോൾ ആ തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ആതിരയുടെ ആഗ്രഹം ആതിര ജയിക്കണം എന്നാണ്.
0: പക്ഷേ നമ്മൾ നമ്മളെ തന്നെ എന്താ പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളല്ലേ ഉള്ളൂ.
1: അതെ അതെ.
0: അപ്പോൾ നമുക്ക് വേണ്ടി ഇങ്ങനെ ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും.
1: അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ആർഗ്യുമെന്റ്സിലും നമ്മൾ ജയിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വാശി പിടിക്കാതിരിക്കുക. ചിലപ്പോൾ അവർ പറയുന്നതല്ലേ ആയിരിക്കാം കൂടുതൽ കാര്യങ്ങളുള്ളത്, അല്ലെങ്കിൽ അവർക്കത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി നമ്മളെക്കാട്ടിലും കഴിവുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തോക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. കാരണം നമുക്കൊരു മനസ്സമാധാനം അപ്പോഴേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇനി ലാസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നുള്ള കാര്യം, നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത്. നമ്മളുടെ ഒരു പ്രസൻസ് ആൾക്കാർ ഇഷ്ടപ്പെടണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരാളുടെ കൂടി ഇരിക്കുമ്പോൾ അയാളുടെ കൂടെ പോയാൽ നല്ല രസമാണ്, അല്ലെങ്കിൽ അവിടെ പോയിരുന്നാൽ നല്ലതാണ്, അല്ലാതെ നമ്മളിങ്ങനെ അവരെ കളിയാക്കുന്നതും അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുകയും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നമ്മളുടെ ഒരു പ്രസൻസ് ആരും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഓൾവേസ് മേക്ക് അതേഴ്സ് കംഫർട്ടബിൾ, കാരണം നമ്മളുടെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അല്ലാതെ അപ്പിയറൻസ് അല്ല അല്ലേ. നമ്മളിപ്പോൾ എത്ര ഒരുങ്ങിപ്പോയിരുന്നാലും എത്ര വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരുന്നാലും നമ്മുടെ ബിഹേവിയർ ഈസ് റിയലി വാട്ട്
0: മാറ്റേഴ്സ്. നമ്മുടെ ലുക്കിന്റെ കാര്യം പറഞ്ഞപ്പോ ചിലപ്പോ ആദ്യത്തെ ഒരു അട്രാക്ഷൻ നമുക്ക് തോന്നിയെന്നിരിക്കാം, പക്ഷെ പിന്നീടുള്ള മണിക്കൂറുകളിൽ അവരുടെ ബിഹേവിയർ അനുസരിച്ചായിരിക്കും അവരോടുള്ള ഇഷ്ടം നമുക്ക് തോന്നി തുടങ്ങുന്നത്.
1: അതെ അതെ അതെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ പേരൻസ് എന്ന് പറയുന്നത് അവരാദ്യമായിട്ടാണ് പേരൻ്റ് ആകുന്നത് അല്ലേ, അല്ലാതെ അവർ എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പൊ അവർ ചിലപ്പോൾ ഇതൊക്കെ മറന്നു പോകും, അല്ലെങ്കിൽ അവരെ ചിലപ്പോൾ ആരെങ്കിലും ഇത് റിമൈൻഡ് ചെയ്യാറില്ല. അപ്പൊ കുട്ടികളെ ഇത് പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസ് ഇക്കാര്യം ശ്രദ്ധിക്കട്ടെ. വലിയവർക്കും പറഞ്ഞു കൊടുക്കുക, അവർ അവർ കേൾക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കുട്ടികളാണ്, നമ്മളോട് തിരിഞ്ഞ് നിന്ന് പെട്ടെന്ന് തിരിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നവരാണ്. അപ്പം എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല, എന്നാലും മോസ്റ്റ് ഓഫ് ദം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ കുട്ടികളെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നുള്ളത് അവർ തീർച്ചയായിട്ടും അത് അവരുടെ ജീവിതത്തിലൂടെ നീളം അവർ കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കും. അതിൻ്റേതായിട്ടുള്ളൊരു ബഹുമാനം അവർക്ക് എവിടെ പോയാലും പിന്നീട് കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു നല്ലൊരു കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങൾ ആരംഭിക്കുകയാണ് അല്ലേ. അപ്പോൾ അടിപൊളി ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെന്ന്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറയുന്നവർക്ക് ഞാനൊരു പ്രത്യേക സമ്മാനമൊക്കെ ഇന്ന് ഓഫർ ചെയ്തിരിക്കുകയാണ്.
0: അപ്പോൾ ഞാനൊന്ന് പറയാൻ ശ്രമിക്കുക, എനിക്കല്ലേ നമ്മുടെ കേൾക്കുന്ന ശ്രോതാക്കൾക്കാണ് പ്രത്യേക സമ്മാനമൊക്കെ പ്രീതി ടീച്ചറൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കണം. അപ്പോൾ എനിക്കൊന്ന് ടഫ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെയാണ്
1: ടഫ് ഒന്നുമല്ല കണ്ടുപിടിക്കാം.
0: അതെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ശുഭ ചിന്തയോടുകൂടി നമ്മുടെ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളെപ്പോഴും ഒരു പ്ലസൻ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, ഒരാളോട് ബിഹേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ബിഹേവ് ചെയ്യുക, അതൊക്കെ ചെറുതിലേ തന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതായത് ഒരു കുട്ടിയുടെ അമ്മയാവുക അല്ലെങ്കിൽ അച്ഛനാവുക എന്നൊക്കെ ഉള്ളത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പേരൻ്റ് പറയാണ്, ഇതിൽ ഇത്ര പഠിക്കാൻ എന്താണ്, ഒരു കുട്ടി ഒരു പേരൻറ്റിങ് എന്ന് പറയുന്നത് ഇത്ര പഠിക്കാൻ എന്താണ് എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, പേരൻറ്റിങ്ങിൽ എപ്പോഴും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. ഓരോ വർഷത്തിലും വ്യത്യസ്തമായ രീതിയിലുള്ള കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത്. അവരെ ഹാൻഡിൽ ചെയ്യാനുള്ള നല്ല രീതിയിൽ നമ്മളൊരു പഠനം, നമ്മുടെ കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഫോം ചെയ്യുന്ന ടൈമിലെ നമ്മൾ ഒരു അമ്മയാവുകയാണ് അല്ലേ. ആ ഒരു ടൈമിലെ എങ്ങനെ കുഞ്ഞിനെ വളർത്താമെന്നുള്ള പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു കുഞ്ഞിനെ നമ്മൾ നോക്കേണ്ടത് അല്ലേ. അത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല,
1: ഒരിക്കലുമല്ല നിസ്സാരമായിട്ടുള്ളൊരു കാര്യം. നല്ലൊരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരിക, അതിന് നല്ല ക്യാരക്ടർ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു സഹായവും നമ്മൾ ചെയ്യുക. അപ്പോൾ നല്ലൊരു ഒരു സിറ്റിസനായിട്ട് വളർന്നു വരിക എന്നുള്ളത് ഒരു പേരൻറ്റിൻ്റെ കടമയാണ്. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് കുട്ടി ആദ്യം പഠിക്കുന്നത് എന്ന് വെച്ചാൽ, ആ കുട്ടിയുടെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് എൻ്റെ വീട് തന്നെയാണ് അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണോ അതിനെ മൗൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു കുഞ്ഞെന്ന് പറയുന്നത് അല്ലേ, ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞെന്ന് പറയുന്നത് ശരിക്കും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മുത്താണത് അല്ലേ. അപ്പോൾ അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മൗൾഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം നമ്മളുടെ കയ്യിലാണ് ആ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ പേരൻറ്റിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് എങ്ങനെ വേണം എന്നുള്ള കാര്യം നമുക്ക് ഡിസൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അവരത് ചെയ്യുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ പറഞ്ഞു കൊടുത്തൊരു കാര്യം നമ്മുടെ കുട്ടി കേൾക്കുന്നു എന്ന് കാണുമ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്തിട്ട് അവനെ അപ്രീഷിയേറ്റ് ചെയ്യുക, മോൻ ഇങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ മോൾ ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അതൊരു വലിയൊരു എൻകറേജ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആവട്ടെ നമ്മുടെ പേരൻസ് അല്ലേ. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒന്ന് റിമൈൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ.
0: ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ജെൻസി കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ജനിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പറയുന്നതാണ് അവർ ഇമോഷൻസിനെ വരെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ എയോട് പറഞ്ഞ് സമാധാനം കിട്ടുമെന്ന് അവർക്ക് തോന്നാനുള്ള കാരണക്കാർ ചിലപ്പോൾ നമ്മളൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. നമ്മളവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനോ ആസ്വദിക്കാനോ നിസ്സാര കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് കേൾക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്താതെ വരുമ്പോൾ ഇവരിതുപോലുള്ള എ ഒക്കെ, അപ്പൊ എ അത്ര സോഫ്റ്റ് ആയിട്ടാണ് അവരോട് ബിഹേവ് ചെയ്യുന്നത്, അത്ര കാം ആയിട്ട് ഓക്കെ ആണ് എന്ന രീതിയിലൊരു ഒരു പ്രതീക്ഷ അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ അത് നമുക്ക് സാധിക്കാത്തതുകൊണ്ടാണ് അവർ അങ്ങനെ പോകുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്.
1: അങ്ങനെ ആവാതിരിക്കുക. അപ്പൊ ഇന്നലെ ഞാനൊരു റീല് കണ്ടത് ഓർക്കാണ് ഇത് പറഞ്ഞപ്പോഴും, ഒരു അമ്മ ഇങ്ങനെ ഇരുന്ന് മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. അപ്പൊ മകള് ദൂരെ നിന്നിങ്ങനെ അമ്മയെ നോക്കുന്നു, എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് അമ്മയുടെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചിട്ട് ഒത്തിരി നാളായി, അപ്പൊ അമ്മയുടെ അടുത്ത് പോയിരുന്ന് എന്തെങ്കിലും ഒന്ന് വർത്താനമൊക്കെ പറയാന്ന് വെച്ചാൽ വന്ന് അമ്മയുടെ അടുത്തോട്ട് ഇങ്ങനെ ചേർന്നിരുന്നിട്ട് അമ്മ എന്തോ ഉണ്ട് വിശേഷം അല്ലെങ്കിൽ അങ്ങനെ എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മ ഇങ്ങനെ മൊബൈലിൽ എന്തോ നോക്കി അമ്മ എന്തോ റീല് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ ഭയങ്കര ദേഷ്യത്തില് ഈ കുട്ടിയോട് ചോദിക്കുക, എന്തിനാ എന്നെ ഇങ്ങനെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത്, നിന്റെ ഫോൺ എന്താ ചാർജിൽ ഇട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ആ ഒരു കുട്ടിയുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിരുന്നു. അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ ഭയങ്കര സന്തോഷത്തോടുകൂടി ആ മോളെ എന്ന് പറഞ്ഞ് സംസാരിക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇതാണ് കിട്ടിയത്. അപ്പോ ഇതിപ്പോ ഇതൊക്കെയാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മുടെ കുട്ടികളെ നല്ല കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ട് വരാനായിട്ട് അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അവരോരോ ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറിക്കഴിയുമ്പോൾ അവരുടേതായിട്ടുള്ളൊരു ക്യാരക്ടർ ഫോർമേഷൻ ഒക്കെ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്ക് ചെയ്യാം അല്ലെ.
0: അതെ, അടിപൊളി ഒരു ശുഭചിന്തയായിരുന്നു, ഒരുപാട് ചിന്തിക്കേണ്ട ഒരു ശുഭചിന്തയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെ എടുത്തു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തുള്ള തുടക്കം തന്നെയാണ് ഇത് അല്ലേ. അപ്പൊ നമ്മുടെ ഒരു കുസൃതി ചോദ്യം അങ്ങ് തുടക്കത്തിലും കൊടുത്താലോ?
1: അതെ അതെ, നമുക്ക് ഇന്നത്തെ കുസൃതി ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് ഒരു ഇംഗ്ലീഷ് വേർഡ് ആണ് വേണ്ടുള്ളത്. അപ്പൊ ആ ഒരു ഇംഗ്ലീഷ് വേർഡിന്റെ മിഡിൽ ലാഫിംഗ് ആണ്. സോ ഒരു ഇംഗ്ലീഷ് വേർഡ് അതിന്റെ നടുക്ക് ചിരിയാണ്. അപ്പൊ നാല് ആൽഫബറ്റ്സ് ഉള്ള, നാല് ലെറ്റേഴ്സ് ഉള്ള ഒരു ഇംഗ്ലീഷ് വേർഡാണ്. അതിന്റെ നടുക്കുള്ള രണ്ട് ലെറ്റർ എന്ന് പറയുന്നത് ചിരിയാണ്. അപ്പൊ അതാണ് കണ്ടുപിടിക്കാനുള്ളത്.
0: കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്,
1: എന്നാലും ഒന്ന് നോക്കാം. പിന്നെ അപ്പോ ഫോർ ലെറ്റർ ഇംഗ്ലീഷ് വേർഡ് വിത്ത് എ ലാഫ് ഇൻ ദ മിഡിൽ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും കണ്ടുപിടിച്ചോളൂ.
0: അതെ, അപ്പൊ നമ്മുടെ ചോദ്യം കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ ടീച്ചർ ഇച്ചിരി സാധാരണ കുസൃതി ചോദിക്കുമ്പോൾ ഒന്ന് നമ്മളിന്ന് ചിരിച്ചൊന്നും പറയാതെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു പോയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ക്ലൂസും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന നേരങ്ങളിൽ നമ്മൾ പറയുന്നു.
1: ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഞാനൊരു ക്ലൂ തരും. അപ്പൊ ആ ക്ലൂ നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് ആ ക്വസ്റ്റ്യൻ ഇനി നമ്മൾ വരുന്ന ലിങ്കുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് ഒന്ന് കേട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉത്തരം ഉണ്ടാവും. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാം.
0: അതെ, നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പൊ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം നമുക്ക് തരണം ടീച്ചർ പ്ലീസ്. അപ്പൊ എന്തായാലും സമയം 10:17 ആയിരിക്കുന്നു. നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പറയാനുണ്ട്. അപ്പൊ എല്ലാവരും ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലെ. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്ര നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീത ടീച്ചർ, നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നു ശ്രീലക്ഷ്മി. യെസ്, സമയം 10:22 ആയിരിക്കുന്നു. നമ്മളിങ്ങനെ ഒരു ശുഭചിന്തയിൽ ഇങ്ങനെ അലിഞ്ഞ് നല്ലൊരു പാട്ടൊക്കെ കേട്ടു അല്ലേ. അപ്പം ഇനി നമ്മുടെ അപ്ഡേഷനിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ പോകാനുണ്ട്. അതിനു മുമ്പ് നമ്മളൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് മെസ്സേജസ് ഒക്കെ കുറവാണ് ടീച്ചർ. ക്വസ്റ്റ്യൻ ഇച്ചിരി ഒന്ന് ഈസി ആക്കി ഒന്ന് പറഞ്ഞു നോക്കൂ.
2: അതെ അതെ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ, ഞാൻ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഞാൻ ഈ ചോദിക്കുന്നതിനകത്ത് തന്നെ അതിൻ്റെ അകത്തൊരു ക്ലൂ ഉണ്ട്. അപ്പോൾ അത് ബുദ്ധിയുള്ളവർക്കൊക്കെ കണ്ടുപിടിക്കാം, അങ്ങനെ കൊടുക്കാം അല്ലേ. അപ്പോൾ അവർ ഒന്ന് എളുപ്പമായിക്കോട്ടെ അല്ലേ. സോ വാട്ട് ഇസ് ദാറ്റ് ഫോർ ലെറ്റർ വേർഡ് വിത്ത് എ ലാഫ് ഇൻ ദ മിഡിൽ? ഇതാണ് നമ്മുടെ ചോദ്യം. ലാഫ് ഇൻ ദ മിഡിൽ. അപ്പോൾ ഒന്നും കൂടി പറയാം, വാട്ട് ഇസ് ദാറ്റ് ഫോർ ലെറ്റർ ഇംഗ്ലീഷ് വേർഡ് വിത്ത് എ ലാഫ് ഇൻ ദ മിഡിൽ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ ഏകദേശം ഉത്തരമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുറച്ചും കൂടെ ഒന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് മെസ്സേജസ് ആയിട്ട് അയച്ചോളൂ. 8888 5785 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജസൊക്കെ ഇങ്ങനെ പോരട്ടെ. ഞാനും ആതിരയും ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ ആതിര.
1: അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേശ്ശായിട്ട് നമുക്ക് വായിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ശ്രോതാക്കളിൽ ഒരാളായിട്ടുള്ള രാജൻ, അദ്ദേഹം വയനാട് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പം ഇന്നലെ അദ്ദേഹത്തിന് ലൈവ് 10 മണിക്ക് കേൾക്കാൻ സാധിച്ചിരുന്നില്ല, കുറച്ച് തിരക്കായി പോയി. അപ്പോൾ ഇന്ന് അദ്ദേഹം കേൾക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ മെസ്സേജ് അയക്കുകയാണ്, പ്രീത ടീച്ചറിനെയും ഗിരീഷ് മാമിനെയും ബീന മാമിനെയും ഒക്കെ നേരിട്ട് കാണുന്നുണ്ട്, അവതരണ മികവ് കൊണ്ട് ഇഷ്ടപ്പെട്ടു പോയതാണ് എന്നുള്ളത്. അവിടെയും നമ്മളെ പരിഗണിച്ചില്ല എന്നുള്ളൊരു വേദനയിൽ ഞാൻ വായിക്കുകയാണ്. എന്നോടൊപ്പം ആ ഒരു വേദനയിൽ ശ്രീലക്ഷ്മി പങ്കുചേരുന്നു.
2: ശ്രീലക്ഷ്മി കരഞ്ഞോണ്ടിരിക്കുക.
1: അപ്പോൾ സഞ്ചാരി എന്ന മൂവിയിലെ ഒരു സോങ് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായും നമ്മൾ അദ്ദേഹത്തിന് ആ പാട്ടിട്ട് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് ഇച്ചിരി ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വാക്യമാണ്, ആതിരേനെയും ശ്രീയെയും ഞങ്ങൾ മനഃപൂർവ്വം, ഞാൻ മനഃപൂർവ്വം പറയാഞ്ഞതാണ്, അവര് ജിൽ ജില്ലല്ലേ.
2: അത് കേട്ടപ്പോ നമുക്ക് ചെറിയൊരു അസൂയ തോന്നുന്നുണ്ട്. പിന്നെ എന്നാലും പോട്ടെ. അപ്പൊ എന്തായാലും വയനാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞ ഇതുവരെ വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ടില്ല. നമ്മളിങ്ങനെ എവിടെയൊക്കെയോ പോയപ്പോ വയനാടൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോയി എന്നുള്ളതല്ലാതെ നമ്മളവിടെ ശരിക്കും പറഞ്ഞ 2-3 ദിവസം സ്റ്റേ ചെയ്ത് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് ഒന്ന് ആസ്വദിച്ചൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് പോകണം എന്നാണ് ആഗ്രഹം അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിംഗപ്പൂർ, മലേഷ്യ ഒക്കെ കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കേരളം മൊത്തത്തിൽ നമുക്കൊന്ന് കാണണ്ടേ.
1: ആദ്യം എക്സ്പ്ലോർ ചെയ്യണം കേരളം, പിന്നെ ഇന്ത്യ, അത് കഴിഞ്ഞിട്ട് പുറത്ത്. പക്ഷെ സാധാരണ ആൾക്കാർ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയും അല്ലെങ്കിൽ ഒന്ന് സ്വരുക്കൂട്ടിയൊക്കെ പൈസ വെക്കുമ്പോൾ വളരെ നോർമൽ ആയിട്ടുള്ള ഓർഡിനറി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കും ട്രാവൽ സ്വപ്നങ്ങളിലെല്ലാം മലേഷ്യ, ലക്ഷദ്വീപ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മുടെ സ്ഥലങ്ങളെല്ലാം അടിപൊളി സ്ഥലങ്ങളുണ്ട്.
2: നമുക്ക് നമ്മുടെ സ്ഥലങ്ങൾ തന്നെയാണ്. നമ്മൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഇനി വെളിയിലോട്ടൊക്കെ പോകുന്നുള്ളൂ. ഞാനങ്ങനെയാണ്. അപ്പൊ ഇനി വയനാടിലേക്ക് നമുക്കൊരു ട്രിപ്പ് ഒക്കെ വെക്കണം. അടിമാലി ഓൾ

0: ഇനി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ വയനാട്ടിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ട്രിപ്പ് വയനാട്ടിലേക്ക് കൂടെ അങ്ങ് വിട്ടാലോ, അല്ലെ, അടിമാലി കഴിഞ്ഞ് നേരെ വയനാട്. അപ്പൊ അങ്ങനെയുള്ള പ്ലാനിങ്
1: ട്രിപ്പുകളെ പറ്റി പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഉണർവും സന്തോഷം വരും. അത് നടക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ രാജൻ ചേട്ടന് നല്ലൊരു ദിവസം നേരുന്നു. നമുക്ക് രാവിലെ തന്നെ നല്ലൊരു പോസിറ്റീവ് റിവ്യൂ തന്നു. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ പോസിറ്റീവ് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം

0: അല്ലെങ്കിൽ ഫുള്ള് കേട്ട് അതിൻ്റെ ഫുൾ സ്റ്റോറി വരെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ്.
1: അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല, അതും കൂടി ചേർക്കണം എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലേ, വെറുതെ ഒരു അപ്രീസിയേഷൻസ് മാത്രമല്ല, അല്ലാതെ ഉള്ള എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കാം. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ മികവുറ്റതാക്കാനായിട്ട് പറ്റൂ.
0: തീർച്ചയായും എല്ലാവരുടെയും മെസ്സേജസും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമ്മൾ ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് പെട്ടെന്ന് അയച്ചോളൂ. അപ്പോൾ നമുക്ക് ചിത്ര ആശ്രാമത്തിൽ നിന്ന് അയച്ചിരിക്കുന്നു, ഇന്നലെ വയോജനക്ഷേമത്തെക്കുറിച്ച് നൽകിയ അറിവുകൾ വളരെ മികവാർന്നതായിരുന്നു. കൊല്ലം ജില്ലയുടെ ഭരണസിര കേന്ദ്രമായ കളക്ട്രേറ്റ് ബിൽഡിങ്ങിൽ നവീകരണത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയണേ എന്ന രീതിയിൽ രാവിലെ വന്നൊരു മെസ്സേജാണ്. അപ്പോൾ ആർജിഎസിന് ആശംസകൾ എന്ന് കൂടി നേർന്നിട്ടുണ്ട് ചിത്ര ആശ്രാമം. അപ്പോൾ തീർച്ചയായും നമ്മൾ ആ ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. അതായത് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു.
1: തീർച്ചയായിട്ടും നമ്മുടെ ഭരണസിര കേന്ദ്രം തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ പല ആവശ്യങ്ങൾക്കും പോകുമ്പോൾ ഈ അടുത്തിടയ്ക്ക് തന്നെ ഞാൻ നമ്മുടെ രജനി ഗിരീഷുമായിട്ട് അവിടെ നമ്മുടെ ആർ ടി ഓഫീസിൽ നമ്മൾ ഒന്ന് പോയിരുന്ന ഒരാവശ്യമായിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും നമ്മൾ ആ നടക്കുന്ന സ്ഥലങ്ങളും അവിടെ കയറിപ്പോകുന്ന ആ സ്റ്റെപ്പിൻ്റെ ഒക്കെ സൈഡിലും ഒക്കെ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് അവിടെ എല്ലാം അങ്ങ് വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഏതെങ്കിലുമൊക്കെ അധികാരികളോ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്നവരോ ഒക്കെ വന്ന് ഇതൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അവിടെ ജോലി ചെയ്യുന്നവർ അവരിരിക്കുന്ന ഒരു സ്ഥലം വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഓഫീസും നമുക്ക് വൃത്തിയാക്കി വെക്കാം. അപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ എങ്ങനെയാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക്. നേരെ തിരിച്ച് നമുക്കറിയാം എത്രയോ അല്ലാതെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴും അവിടെയൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ അത് ഞാൻ എപ്പോഴും ലൈവിൽ പറയാറുണ്ട്, നമ്മളുടെ ഇപ്പോഴത്തെ മോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ അല്ലേ, എത്ര എത്രയോ ആളുകൾ വരുന്ന സ്ഥലമാണ് അല്ലേ, എപ്പോഴും ഇങ്ങനെ ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവരെല്ലാവരും ചെരുപ്പിട്ടാണ് നടക്കുന്നത് പോലും, പക്ഷെ എന്നാൽ പോലും നമ്മൾ അവിടെ അവിടുത്തെ ആ ഫ്ലോറൊക്കെ നോക്കുകയാണെങ്കിൽ എന്ത് ഭംഗിയായിട്ടാണ് അവിടെ. അപ്പോൾ വേണമെങ്കിൽ നമുക്കതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മെനക്കെടുന്നില്ല, ഇങ്ങനത്തെ ഒരു കൾച്ചർ അങ്ങ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയല്ലാതെ ഈ അവരുടെ ഫയലുകൾ സൂക്ഷിക്കുന്നതിലായാലും അല്ലേ, നല്ലൊരു സ്ഥലമൊക്കെ ഉണ്ടാക്കി ഫയലൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ അതിനൊക്കെ എനിക്ക് തോന്നുന്നു ആ ഓഫീസിലെ ഒരു അധികാരിയായിട്ടിരിക്കുന്ന ഒരാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്കിൽ മാത്രമേ നമ്മുടെ സിറ്റി ഈ പറഞ്ഞതുപോലെ ബ്യൂട്ടിഫുൾ ആവത്തുള്ളൂ അല്ലേ. ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് വൃത്തിയാക്കണം. അപ്പോൾ നമുക്കറിയാം കളക്ട്രേറ്റൊക്കെ തന്നെ ഒന്ന് പൊടി മാറാലയൊക്കെ അടിച്ചൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് തന്നെ എത്രയോ വർഷങ്ങളായിട്ടുണ്ട്. പുറത്തു നിന്ന് കാണുമ്പോൾ തന്നെ ഒട്ടും അട്രാക്റ്റീവ് ആയിട്ടൊരു ബിൽഡിങ്ങേ അല്ല. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാം നമുക്ക് തീർച്ചയായിട്ടും. അപ്പോൾ അത് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അധികാരികൾ തീർച്ചയായിട്ടും അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ
0: എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചിത്ര ചേച്ചി നല്ലൊരു ദിവസം നേരാണ്. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് മിഖിൽ അടിമാലിൽ നിന്നാണ്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം നേരുകയാണ്. എനിക്കൊരു ഗാനം വെച്ചു തരണമെന്ന് പറഞ്ഞൊരു സോങ് സജഷൻ വന്നിട്ടുണ്ട്. തീർച്ചയായും ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് സോങ് സജഷൻ എന്ന രീതിയിൽ. അപ്പോൾ അതെല്ലാം നമ്മൾ ലൈവിനിടയ്ക്കോ അതിനുശേഷമോ പ്ലേ ചെയ്യുന്നതായിരിക്കും. മിഖിലിന് നല്ലൊരു ദിവസം നേരുന്നു. അതുപോലെ എൽദോ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. എൽദോസ് അടിമാലി. അപ്പോൾ അടിമാലിക്കാരെല്ലാം ആക്റ്റീവായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ ബിജു അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്, നല്ലൊരു ദിവസം നേരുന്നു. നാസ ചേട്ടൻ ഒരു ശുഭ ചിന്തയും ഒരു ഗുഡ് മോർണിംഗ് നേർന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും രാവിലെ തന്നെ ഈ ഒരു ഗുഡ് മോർണിംഗ് ആ ഒരു മെസ്സേജസ് ഒക്കെ അയക്കുന്നതിന്. നമ്മുടെ ശ്രീജി ചേച്ചി ഹായ് അയച്ചിട്ടുണ്ട്, ബാക്കി എത്തിയിട്ടില്ല. ഗുഡ് മോർണിംഗ്. യെസ്, അപ്പോൾ നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഹായിൽ ബ്രേക്ക് ചെയ്തപ്പോൾ കുസൃതി ചോദ്യം കേട്ട് കാണും. അപ്പോൾ ആലോചിക്കായിരിക്കും എന്തായിരിക്കും അത് എന്ന് ആലോചിക്കായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് അയച്ചോളൂ, നമ്മളൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ യെസ് നമ്മുടെ ശ്രോതാവ് നേരത്തെ വയനാട് നിന്ന് രാജൻ ചേട്ടൻ അയച്ചതാണ്. ടീച്ചറെ വയനാട് വന്നോളൂ, സുൽത്താൻ ബത്തേരി എത്തുമ്പോൾ വിളിച്ചാൽ മതി, ഞങ്ങൾ എത്തിക്കോളാന്ന രീതിയിൽ. അതെ, അപ്പോൾ വളരെ സ്വീറ്റ് ആയിരുന്നു. നമ്മളെ ഒരു ഫാമിലിയിൽ എന്ന രീതിയിൽ പറയാണ് അദ്ദേഹം. ഇന്ന് ഗിരീഷ് മാം ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗിരീഷ് മാം ഉടനെ തന്നെ ലൈവിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ദിവസം തന്നെ നമ്മുടെ രാജൻ ചേട്ടന് നേരാണ്.
1: അപ്പോൾ ആതിര ഒരു കാര്യം ആതിര ഓർക്കണം, നമുക്കങ്ങ് വയനാട്ടിൽ വരെ ആളുകളുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഡൽഹിയിൽ വരെ ഉണ്ടെന്ന് നമ്മളത് സിനിമയിൽ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ ജില്ലയിലും ഇപ്പോൾ ആൾക്കാരായി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അടിമാലിയിലേക്ക് എനിക്ക് ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തം കൊല്ലം പോലെ തന്നെയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് കാരണം അടിമാലിയിൽ ഇപ്പോൾ എനിക്ക് നമുക്ക് പരിചയമില്ലാത്ത ആരും ഇല്ലാന്ന് തോന്നുന്നു. ഒരുവിധം എല്ലാവരും നമുക്ക് പരിചയമുണ്ട്.

0: അപ്പൊ അതുപോലെ നമ്മള് നമ്മളുടെ ആ ഒരു പിന്നെ ആൾക്കാരെയൊക്കെ നമ്മളിങ്ങനെ വയനാട്ടിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും രാജൻ എന്നല്ലേ പേര്, നമ്മുടെ റേഡിയോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് അവിടെ വയനാട്ടിലൊക്കെ ആൾക്കാരോട് പറയൂ അല്ലെ, എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് റേഡിയോ ഒക്കെ രാവിലെ കേൾക്കും. തീർച്ചയായിട്ടും ഇതുപോലുള്ള രസകരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാം അല്ലെ.
1: അപ്പൊ ടീച്ചർ, ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കുറെ നാളുകളായിട്ട് ട്രെൻഡ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു പേരാണ് പൂക്കി. പൂക്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്, ക്യൂട്ട്. നമ്മളെ നോക്കി യു ആർ ലുക്കിംഗ് ഒരു പൂക്കി പോലെ തോന്നിക്കഴിഞ്ഞാൽ ആ ഓക്കെ താങ്ക് യു എന്ന് പറയാറുണ്ട്. അപ്പൊ ഇന്ന് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞോളൂ.
0: അല്ല, അത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ചിരി വരികയാണ് അല്ലേ. സാധാരണ നമ്മളൊരു സി എം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു വളരെ എന്താണ് ഒരു കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ സാധാരണ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന നമ്മുടെ പിക്ചർ തരുന്നത്. അപ്പൊ അതെല്ലാം പൊളിച്ചെഴുതിയ ഒരു സി എമ്മിനെയാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് അല്ലേ.
1: നമ്മൾ സാധാരണ കുറച്ച് നാള് മുമ്പ് വരെ ഇങ്ങനെ ആരായിരിക്കും നമ്മുടെ സി എം എന്നുള്ള ചർച്ചയും തമിഴ്നാട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്, തമിഴ്നാട്ടിൽ ഹാൻസം ആയിട്ടുള്ള സി എം ആണ് എന്ന രീതിയിൽ പറഞ്ഞപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പൂക്കി സി എം ആണ് എന്ന രീതിയിലാണ് ചർച്ചകൾ വളരെ സജീവമായി കൊണ്ടിരിക്കുന്നത്.
0: അതെ അതെ, അതാ നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇങ്ങനെ തൂക്കിയിരിക്കുകയാണ് അല്ലേ, നമ്മുടെ പൂക്കി സി എം.
1: മില്യൺ ആണ് വ്യൂസ് ഒക്കെ, ഓരോ റീപോസ്റ്റ് ചെയ്യുന്നതിന് വരെ മില്യൺ വ്യൂസ് ആണ്. ഇത് കേരളത്തിലെ മാത്രമല്ല, ലോകമെമ്പാടും ഇങ്ങനെ അതിങ്ങനെ യാത്ര തുടരുകയാണ്. ഇപ്പൊ ഓരോ ആൾക്കാരും ഒരു കമ്പനി എന്ന രീതിയിലാണെങ്കിൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ സെറ്റാക്കി തരാന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ
0: മുഖ്യമന്ത്രിയുടെ
1: ഒരു ബിജിഎം ഒക്കെ സെറ്റ് ചെയ്ത് വളരെ നമുക്കൊരു രാവിലെ കാണുമ്പോഴല്ലേ ഈവനിങ്ങിലൊക്കെ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അവർ വീഡിയോ കാണുമ്പോൾ അല്ലേ.
0: അത് അത് മാത്രമല്ല, അതിപ്പോ റീലൊക്കെ ആക്കി പലരും പല രീതിയിലേക്കൊക്കെ മാറ്റിയെടുത്ത് ഭയങ്കര രസകരമായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യവുമായിട്ട് നമുക്കിത് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആദ്യം നമ്മള് ശുഭചിന്തയിൽ പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മളുടെ അപ്പിയറൻസിലല്ല, നമ്മളുടെ ബിഹേവിയർ ഇസ് വാട്ട് മാറ്റേഴ്സ് എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ നമ്മൾ സി എം ആയാലും എത്ര വലിയൊരു പൊസിഷനിലിരിക്കുന്ന ആളായാലും ജനങ്ങളോടുള്ള പെരുമാറ്റവും അവരോട് നമ്മൾ എങ്ങനെയാണോ കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്നതും അവരോട് ഇടപഴകുന്ന രീതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു വ്യത്യസ്തത നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് അല്ലേ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലെ, ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നമുക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ സി എം. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അല്ലേ. അപ്പോൾ എനിക്ക് ഏറ്റവും പേടി ആരെയാണെന്നറിയാമോ, മീഡിയക്കാരെയാണ്. അവരിങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ അങ്ങ് വലുതാക്കി പിന്നെ പല പല കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ നമ്മളുടെയും കൂടെ ആവശ്യമാണ് കേരളം നല്ല രീതിയിൽ പോവുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ അത് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിട്ട് എടുക്കട്ടെ. പ്രത്യേകിച്ച് നമുക്കൊരു ഗവൺമെന്റിനെ ഒന്നും ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക.
1: ഇത് ആക്ച്വലി നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ വിത്തൊക്കെ കാണുമ്പോൾ പല രീതിയിലാണ് ആൾക്കാർ ഇതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത് വകുപ്പുകളെ പറ്റിയുള്ള വളരെ തീക്ഷ്ണമായിട്ടുള്ള ചർച്ച നടന്നിരിക്കുന്ന ടൈമിൽ ഒരു കുട്ടി വന്ന ഒരു ജെൻസി പയ്യൻ വന്നിട്ട് മോഡിഫൈ ചെയ്യുന്ന വാഹനങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ എൻ്റെ ഒരു കുഞ്ഞിനെ പോലെ അല്ലെ മോനെ പോലെ തോന്നി ഞാൻ സെറ്റാക്കാടാ എന്ന് പറഞ്ഞതാണ് ഇങ്ങനാക്കി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം രസകരമായിട്ട് പിന്നീട് അതിനൊരു റിവ്യൂ തരുകയുണ്ടായി.
0: അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു പോലെ അല്ല, അദ്ദേഹത്തിനൊരു മകളാണല്ലോ ഉള്ളത്. അപ്പം കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന പോലെ അവനോടൊരു വാത്സല്യം തോന്നിയത് കൊണ്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു തരാൻ കുഴപ്പമില്ല എന്നുള്ള ഇതാണ്. അപ്പൊ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണല്ലോ ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് അവനെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ അത് ഇത്രയും വൈറലായി പോകും എന്നുള്ള കാര്യമൊന്നും നമ്മുടെ പാവം സി എം ഇതൊന്നും അറിയുന്നില്ലല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ സി എം മാത്രമല്ല, ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന മന്ത്രിമാരായാലും എല്ലാവരും നല്ല രീതിയിൽ ആ ഒരു ജനങ്ങളുമായിട്ടുള്ള ഒരു പെരുമാറ്റം നല്ല രീതിയിൽ കൊണ്ടുപോകട്ടെ എന്ന് നമുക്ക്
1: ആഗ്രഹിക്കാം. അതെ, തീർച്ചയായും നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. നമ്മുടെ കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, അതിങ്ങനെ വെയിറ്റിംഗ് ആണല്ലേ. അപ്പൊ ആ ഒരു ചോദ്യത്തിന് ആൻസർ ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം, ഒരു തമിഴ് സോങ്, ഒരു സൂപ്പർ തമിഴ് സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ താം കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ആതിര, ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ജിൽ ജിൽ ശ്രീലക്ഷ്മിയുമാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങളിങ്ങനെ മൂന്ന് വനിതകളാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ. നമ്മൾ ഭയങ്കര പ്രൗഡാണ് ആ കാര്യത്തിൽ അല്ലേ. അപ്പോൾ നമ്മളിങ്ങനത്തെ ഒരു റേഡിയോ സ്റ്റേഷൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഒരു പ്രോഗ്രാമൊക്കെ ചെയ്ത് ലൈവിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ എന്താണ് നന്നായിട്ട് മാനേജ് ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിലൊക്കെ വളരെ പ്രൗഡാണ്. അപ്പോൾ ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ടിരിക്കുന്ന ശ്രീലക്ഷ്മിയെ പറ്റി ആലോചിച്ചും ഞങ്ങൾ വളരെ അഭിമാനം കൊള്ളുന്നു അല്ലേ.
3: അപ്പോൾ ഞങ്ങൾ അപ്പം നമ്മൾ മറക്കാതെ ഇപ്പം തന്നെ പറയുകയാണ്, വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ നമ്മുടെ ലൈവ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നത്.
2: ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, അതിന്ന് അവതരിപ്പിക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ജിൽ ജിൽ ശ്രീലക്ഷ്മിയാണ് എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടെ

0: ഞാൻ പറയാം.
1: അതെ, തീർച്ചയായും നിങ്ങൾ എല്ലാവരും, നമ്മൾ ഒരുപാട് മെസ്സേജ് സോങ് സജഷൻസ് വരുന്നുണ്ട്. ഇൻ കേസിൽ നമ്മൾ ലൈവിൽ ഇട്ടിട്ടില്ല എങ്കിൽ 3 മണി മുതൽ 4 മണി വരെ നമ്മുടെ ഇഷ്ടഗാനങ്ങളിലൂടെ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് വേണ്ടി അത് സമ്മാനിക്കുന്നതായിരിക്കും അല്ലേ.
0: അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു ട്യൂൺ ഇൻ ടു ഇഷ്ടഗാനങ്ങളിലൂടെ ടുഡേ അറ്റ് 3-4
1: അല്ലേ. അപ്പൊ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ലൈവിലൂടെ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നതായിരിക്കും. മറക്കാതെ 3 മണി മുതൽ 4 മണി വരെ.
0: യെസ്,
1: അപ്പൊ നമ്മുടെ രാജൻ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, ഞാൻ ഹോസ്പിറ്റലിലാണ്, ചോദ്യം ഒന്നുകൂടെ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ 4-letter ഇംഗ്ലീഷ് വേർഡ് വിത്ത് എ ലാഫ് ഇൻ ദ മിഡിൽ. അപ്പം ഒരു 4-letter ഉള്ള ഒരു ഇംഗ്ലീഷ് വേർഡാണ് നിങ്ങൾ പറയാനുള്ളത്, അതിന്റെ നടുക്ക് ഭയങ്കര ചിരിയാണ്. അപ്പൊ അതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഈസിയാണ്, ഓൾറെഡി ആൻസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്.
1: എങ്കിൽ നോട്ട് ദ പോയിന്റ് പറയായിരുന്നു, പക്ഷെ ടീച്ചർ എന്നെ ഇവിടെ വന്ന് അടിക്കും, അതുകൊണ്ട് ഞാൻ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം പെട്ടെന്ന് അയച്ചോളൂ, ഒന്ന് ചെറുതായിട്ടൊന്ന് ആ പറഞ്ഞ വാക്കുകളിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോ നമ്മുടെ കുറെ ശ്രോതാക്കൾ അയച്ചിട്ടുണ്ട് കറക്റ്റ് ആൻസർ, അത് നമ്മൾ ലാസ്റ്റ് റിവീൽ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ രമേഷ് കെ ജി സാർ രാവിലെ തന്നെ ഒരു പാട്ടൊക്കെ പാടി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ നല്ലൊരു ദിവസം നേരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രജനി ചേച്ചി കാവനാട് നിന്ന് മെസ്സേജ് കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ ലാസ്റ്റ് റിവീൽ ചെയ്യുന്നു. പിന്നീട് ശ്രീജി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, അപ്പൊ നമുക്ക് പതുക്കെ വായിക്കാം അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ അപ്ഡേഷനിലേക്ക് കടക്കുമ്പോൾ ഇന്നത്തെ മെയിൻ ആയിട്ട് നമുക്ക് പറയേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ ഒരു ഡിസ്കഷനൊക്കെ നടത്തിയിരുന്നു സത്യപ്രതിജ്ഞയെ പറ്റി നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിലേക്ക് നമ്മൾ പോവാണ് അല്ലേ.
0: അതായത് നമ്മളിപ്പോ പ്രത്യേകിച്ച് നമ്മൾ ഈ സത്യപ്രതിജ്ഞയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വളരെ ക്യൂറിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഈ മീഡിയ ഒക്കെ ഇത്രയും അങ്ങോട്ട് വന്നതിന് ശേഷമാണ് അല്ലേ. മറ്റേ നമ്മൾ ഇതൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഒരു നമ്മുടെ വി ഡി സതീശൻ മന്ത്രിസഭ അധികാരമേറ്റ ആ ഒരു ചടങ്ങ് നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ. അല്ല, എനിക്കൊന്നും കാണാത്തതായിട്ട് ഈ ലോകത്ത് ആരും ഇല്ലാന്ന് തോന്നുന്നു. നമ്മളെ മലയാളികളായിട്ടുള്ള എല്ലാവരും കണ്ടതാണ്. അപ്പൊ അവിടെ ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 2 പ്രാവശ്യം എല്ലാ മന്ത്രിമാരും ഇൻക്ലൂഡിങ് സി എം 2 പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആദ്യവും അവരുടെ ഒരു പേര് പറഞ്ഞ് ഒരു ഇത് വായിക്കും, അതിനുശേഷം വീണ്ടും അവരുടെ പേര് പറഞ്ഞ് വീണ്ടും ഒരു സത്യപ്രതിജ്ഞ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്ന എന്തിനാണ് എന്ന് എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഒരു സംശയം നമുക്ക് തോന്നിയേക്കും, ഇവർ 2 പ്രാവശ്യം എന്തിനാണ് ഇത് ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ അത് രണ്ടും 2 ലക്ഷ്യത്തോടുകൂടിയാണ് ആ 2 സത്യപ്രതിജ്ഞയും ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണ് എന്ന് ചിലപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാവുന്നവർ കാണും, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ 2 പ്രാവശ്യം ചെയ്തത്. ആ 2 സത്യപ്രതിജ്ഞയ്ക്കും 2 പേരുകളും ഉണ്ട്. അപ്പൊ അത് എന്താണ് എന്ന് അറിയാവുന്നവർ നമുക്കൊന്ന് മെസ്സേജ് അയക്കൂ അല്ലേ. അത് എന്താണെന്ന് നമ്മളെ ലാസ്റ്റിൽ പറഞ്ഞു തരാം, പറഞ്ഞുകൂടാത്തവർക്കായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്ക് ശരിക്കും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മന്ത്രിമാർ മാത്രമാണ് ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നമ്മുടെ MLA മാർക്ക് സാധാരണയുള്ള ഒരു സത്യപ്രതിജ്ഞ മാത്രമേ ഉള്ളൂ. അത് എനിക്കൊന്ന് നാളെയാണ് അത് വെച്ചിരിക്കുന്നത്. അത് പിന്നെ ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ചീഫ് മിനിസ്റ്ററിനോടൊപ്പം തന്നെ അധികാരം ഏറ്റെടുത്ത മന്ത്രിമാരും ഇങ്ങനെ 2 സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്? എന്താണ് അതിന്റെ ലക്ഷ്യം? എന്താണ് അതിന്റെ പേരുകൾ എന്നുള്ളത് അറിയാവുന്നവര് നമുക്കൊന്ന് മെസ്സേജ് ചെയ്തോളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ലാസ്റ്റില് നമ്മൾ അത് പറഞ്ഞു തരുന്നതായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ആദ്യം നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അല്ലെ. അതുപോലെ നമ്മളിപ്പം ഇന്ന് നമ്മുടെ CM അനൗൺസ് ചെയ്തിരുന്നു, ഇന്നല്ല 2 ദിവസത്തിന് മുമ്പ് തന്നെ, നമുക്കൊരു പ്രോട്ടം സ്പീക്കർ എന്ന് പറയുന്ന ഒരാളിനെ നിയമിച്ചിട്ടുണ്ട് അല്ലേ. ജി സുധാകരൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് എനിക്ക് തോന്നുന്നു നിയമസഭയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിനെ പ്രോട്ടം സ്പീക്കർ എന്ന് നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോട്ടം സ്പീക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? ശരിക്കും ഉള്ള നിയമസഭാ സ്പീക്കറായിട്ട് ഓൾറെഡി ഒരാളിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടും നമ്മളുടെ പിന്നെ ഷാനിമോൾ ഉസ്മാനെ ഓൾറെഡി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും ചാർജ് എടുത്തിട്ടില്ല, അവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കും ുള്ളൂ, അധികാര കൈമാറ്റമൊന്നും നടന്നിട്ടില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്തിനാണ് ഈ ഒരു പ്രോട്ടം സ്പീക്കർ എന്ന് നമുക്ക് തോന്നും, എന്തിനാണ് അങ്ങനെ ഒരാൾ എന്തിനാണ്? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ജോലി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോട്ടം എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു ലാറ്റിൻ വാക്കാണ്, അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ആ ഒരു പിന്നെ അതിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആ വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു താൽക്കാലിക സ്പീക്കർ എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം സ്പീക്കർ ശരിക്കുമുള്ള നിയമസഭാ സ്പീക്കർ ചാർജ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ നാളെയാണെന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്, ഇനി അതിന് മാറ്റം വരുമോന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ MLA മാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക, അവരെ എല്ലാവരെയും നിയമസഭയിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്പീക്കർ ചാർജ് എടുക്കുന്നത് വരെ നിയമസഭയിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ പ്രോട്ടം സ്പീക്കറിൻ്റെ ഒരു കടമ എന്ന് പറയുന്നത്. അപ്പം സഭയെ

0: നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും പുതിയ എം എൽ എമാർ നിയമസഭയിലേക്ക് ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ചുമതലയാണ്. അപ്പോൾ ശരിക്കുമുള്ള സ്പീക്കർ ചാർജ് എടുത്ത് കഴിയുമ്പോൾ ഇത് ഇല്ലാതാകും. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ പ്രോട്ടം സ്പീക്കറായിട്ട് നിയമിച്ചിരിക്കുന്നത് ശ്രീ ജി സുധാകരനെയാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പം ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ചിലർക്ക് അറിഞ്ഞുകൂടായിരിക്കും എന്താണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്നുള്ളത്. അപ്പോൾ ഇതാണ്. അപ്പം ഇപ്പോൾ നമ്മുടെ നിയമസഭയിൽ വരുന്ന പുതുതായിട്ട് ജയിച്ചു വന്ന എം എൽ എമാർക്ക് എല്ലാവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്ത് അവരെ നിയമസഭാ മെമ്പർ ആക്കുന്നത് പ്രോട്ടം സ്പീക്കറായിരിക്കും. അപ്പോൾ അതാണ് പ്രോട്ടം സ്പീക്കറിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ അല്ലാതൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് മന്ത്രിമാരും സി എമ്മും രണ്ട് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം അല്ലേ. അപ്പം അറിയാവുന്ന ഒരു മെസ്സേജ്
1: ചെയ്യാം. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8484855785. അപ്പം ഇന്ന് May 20th. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ ചില കുഞ്ഞൻ വിദ്വാൻമാരുടെയൊക്കെ ഒരു ദിവസമാണ് ഇന്ന്, തേനീച്ചകളുടെ ദിവസമാണ് അല്ലേ. പക്ഷെ അവർ കുഞ്ഞനെന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? നമ്മുടെ പ്രകൃതിയെ തന്നെ പിടിച്ചു നിർത്തുന്നതിൽ നമ്മൾ ചേർത്ത് നിർത്തുക എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇന്ന് ഒരുപാട് നമ്മുടെ തന്നെ പ്രവൃത്തി കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോവുകയും അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിഗണങ്ങളിലേക്ക് തേനീച്ചകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2026 മെയിൻ ആയിട്ട് പറയുന്നൊരു തീം തന്നെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക, അവരും വസിക്കേണ്ട ഒരു ഭൂമിയാണ്, അവരെ ചേർത്ത് നിർത്തുക എന്ന് തന്നെയാണ് ഈ 2026 മെയിൻ പ്രമേയം എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ചേർത്ത് നിർത്തുക എന്നുള്ളത് അല്ലേ. യെസ്. അപ്പോൾ ഈ ഒരു തേനീച്ച വളർത്തലിൻ്റെ ഈ ഒരു ദിവസം തന്നെയാണ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ തേനീച്ച വളർത്തലിൽ ഉപജ്ഞാതാവായിട്ടുള്ള ആൻ്റോൺ ജാൻഷ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസമാണ് ഇന്ന്, May 20th. 1734 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് May 20th ജന്മദിനമായിട്ട് ആഘോഷിച്ചത്. അതുകൊണ്ടാണ് ഈ ദിവസം തന്നെ തേനീച്ചകളുടെ ദിവസമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്കും ആ ഒരു ദിവസത്തിൽ പങ്കുചേരാം, അവരെ ദ്രോഹിക്കാം അല്ലേ, അങ്ങനെയുള്ള സഹജീവികളെ കൂടി നമ്മൾ ഉപദ്രവിക്കാതെ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പ്രത്യക്ഷത്തിലൊന്നും അവരൊരു ഉപദ്രവമായിട്ട് മാറില്ല, പക്ഷെ പരോക്ഷമായിട്ട് നമ്മൾ അവരെ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ഒരു തീരുമാനം എടുക്കുക അല്ലെ. ഓരോ വ്യക്തികളും ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്
0: അല്ല. ദൈവത്തിന്റെ സൃഷ്ടികളാണ് ഈ ലോകത്തുള്ള എല്ലാ ജീവികളെന്ന് പറയുന്നതും, ദൈവത്തിന്റെ സൃഷ്ടിയാണ് അല്ലെ. അവർക്കും നമ്മളെ പോലെ ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. അപ്പൊ വേറൊരാളിനെ ദ്രോഹിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉള്ള കാര്യം എന്താണെന്ന് ആദരിക്ക് അറിയാവോ? നമ്മൾ ആരെങ്കിലും അങ്ങനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ജീവികൾ, ഇപ്പൊ നമുക്കൊന്നും കൊതുക് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയാണ്, അല്ലെങ്കിൽ ഇപ്പൊ തേനീച്ച വന്ന് നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നതാണ്, അപ്പൊ ഇവരെയൊക്കെ നമുക്ക് ദ്രോഹിക്കാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആദരം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യു ആർ ആൻസറബിൾ ടു ഗോഡ്.
1: അപ്പോ ഈ 2026 മെയിൻ തീം തന്നെ പറഞ്ഞിരിക്കുന്നത് ബി ടുഗദർ ഫോർ പീപ്പിൾ ആൻഡ് ദ പ്ലാനറ്റ്. മനുഷ്യനും തേനീച്ചകളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം, അത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്ന ഈ ദിവസത്തിന്റെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പൊ അത് അതിനെ നമുക്ക് ഫോക്കസ് ചെയ്യാം അല്ലേ. അതിനെയൊക്കെ ദ്രോഹിക്കാതിരിക്കുക, ചെറിയ കുഞ്ഞൻ വിദ്വാൻമാരാണ് എന്ന രീതിയിൽ പറഞ്ഞു മാറ്റി നിർത്തണ്ട. അവർ വളരെ ബ്രില്യന്റ് ആണ്. ഇപ്പൊ നമ്മൾ ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ, കാണുമ്പോൾ നിസ്സാരക്കാരനാണെന്ന് തോന്നിയേക്കാം, പക്ഷെ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല എന്ന് പറയുന്നത് പോലുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ തേനീച്ചകൾ എന്ന് പറയുന്നത്.
0: അത് മാത്രമല്ല, അവർ നമുക്ക് തരുന്നത് എന്താണ് അല്ലെ, എത്ര മധുരമുള്ള ഒരു സാധനമാണ് അവർ നമുക്ക് തരുന്നത്. അപ്പൊ ആ കാര്യമൊക്കെ ആലോചിച്ച് നമുക്ക് അവരെ തീർച്ചയായിട്ടും സംരക്ഷിക്കാം. എനിക്ക് തോന്നുന്നു അവരെ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോവാതിരുന്നാൽ അവർ അവരുടെ കാര്യമൊക്കെ നോക്കി ഇങ്ങനെ ജീവിച്ചോളൂ അല്ലെ. പലപ്പോഴും നമുക്ക് ഈ ജീവികളെ, നമുക്കിപ്പം പാമ്പിനെയൊക്കെ കണ്ടാൽ തന്നെ നമ്മൾ ആദ്യമേ അതിനെ ഓടിക്കാനും അതിനെ കൊല്ലാനും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പോൾ പലപ്പോഴും ഈ പാമ്പ് പിടുത്തക്കാരൊക്കെ തന്നെ പറയാറുണ്ട്, നമ്മൾ അവരെ ഉപദ്രവിക്കാതെ അവരെ അവരുടെ വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിന് പൊക്കോളും, നമ്മൾ അവരുടെ പുറകെ പോകാതിരുന്നാൽ മതി. അപ്പോൾ അവർക്കറിയാം എങ്ങനെയാണ് ഈ ഒരു ഭൂമിയിൽ സർവൈവ് ചെയ്യേണ്ടുള്ളത് എന്നുള്ളത് അവർക്കറിയാം. അപ്പം അവരതൊക്കെ ചെയ്തോളും അല്ലേ. അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇരുന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
1: ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പറയുന്നത്, ഒരിക്കൽ ഭൂഗോളത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് തേനീച്ചകൾ അപ്രത്യക്ഷമായാൽ മനുഷ്യന് 4 വർഷത്തെ ആയുസ് മാത്രമേ അവശേഷിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യം തേനീച്ചകൾ ഇല്ലാതെ വന്നാൽ പരാഗണമില്ല, സസ്യങ്ങളില്ല, മൃഗങ്ങളില്ല, മനുഷ്യനില്ല എന്ന് തന്നെ. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ആൾക്കാരൊന്നും അല്ല അവർ എന്നുള്ളത്. അവരെ സംരക്ഷിക്കേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യം അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നുള്ള. അപ്പൊ ഈ ദിവസം നമ്മളത് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്കും നമ്മളിലേക്കും
0: അല്ലേ.
1: തീർച്ചയായും. അപ്പോൾ സമയം 10:50 അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, ചോദ്യം ഒന്നുകൂടെ ചോദിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ശ്രോതാക്കൾ ഒന്നുകൂടെ ചോദിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.

0: ആ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഇസ് ദ ഫോർ ലെറ്റർ ഇംഗ്ലീഷ് വേർഡ് വിത്ത് എ ലാഫ് ഇൻ ദ മിഡിൽ. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറൊക്കെ ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ. നാല് ലെറ്ററുള്ള ഇംഗ്ലീഷ് വാക്കാണ്, ആ ഇംഗ്ലീഷ് വാക്കിൻ്റെ നടുക്ക് ചിരിയാണ്. അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ.
1: അതെ, അപ്പോൾ നമുക്ക് ആ ഒരു കുസൃതി ചോദ്യത്തിൻ്റെ ആൻസറൊക്കെ നിങ്ങൾ തപ്പുന്നതിനിടയ്ക്ക് നമുക്കൊരു നല്ല പാട്ട് കേൾക്കാം അല്ലേ? ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
2: അടിപൊളിയല്ലേ?
1: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്ര നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആതിര. അപ്പം നമ്മുടെ സമയം എന്തായിരിക്കുന്നു? 10:57 ആയിരിക്കുന്നു. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. നമ്മുടെ കുസൃതി ചോദ്യം ഇങ്ങനെ കടന്ന് വട്ടം കറങ്ങുകയാണ്. അതിന് ആൻസേഴ്സ് എല്ലാം നമ്മുടെ കുറേ ശ്രോതാക്കൾ കറക്റ്റ് ആൻസർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ആൻസർ അയക്കേണ്ടതും മറ്റ് വിശേഷങ്ങൾ അയക്കേണ്ടതും നമ്മുടെ അപ്ഡേഷൻ അനുസരിച്ചും നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് അല്ലേ. അപ്പം അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785.
0: അതെ അതെ. അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യം ഒന്നും കൂടി ചോദിക്കാം. അപ്പൊ കണ്ടുപിടിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി പറയുന്നത്. അപ്പൊ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം അതിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. വാട്ട് ഇസ് ദാറ്റ് ഫോർ ലെറ്റർ ഇംഗ്ലീഷ് വേർഡ് വിത്ത് എ ലാഫ് ഇൻ ദ മിഡിൽ? അപ്പൊ അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ. അപ്പൊ കുറെ പേര് ആൻസേഴ്സ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഇനിയും തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ പേർക്ക് ആൻസർ ഒക്കെ അയക്കാവുന്നതാണ്. അപ്പൊ നന്നായിട്ടൊന്ന് ആലോചിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ.
1: അതെ. അപ്പൊ നമ്മൾ നേരത്തെ സത്യപ്രതിജ്ഞയെ പറ്റി ഇങ്ങനെ ചോദിക്കുകയുണ്ടായി. അപ്പൊ നമ്മുടെ പല ശ്രോതാക്കളും കറക്റ്റ് ആയിട്ട് അത് എങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നതെന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ആദ്യം ഔദ്യോഗിക സത്യപ്രതിജ്ഞയും അത് കഴിഞ്ഞ ഉടൻ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുമെന്ന സത്യപ്രതിജ്ഞയും ഗവർണർക്ക് പിന്നാലെ ചൊല്ലുകയായിരുന്നു. തുടർന്ന് വന്ന മറ്റ് മന്ത്രിമാരും ഇതേ രീതിയിൽ തന്നെയാണ് രണ്ട് സത്യപ്രതിജ്ഞകളും വെവ്വേറെ ചൊല്ലി ഒപ്പുവെച്ചത്. അതുകൊണ്ടാണ് അവർ രണ്ട് തവണ സത്യപ്രതിജ്ഞാ വാചകങ്ങൾ ചൊല്ലി വന്നത് എന്ന രീതിയിൽ നമ്മുടെ ആശ ചേച്ചി ജർമ്മനിയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാബുരാജൻ സാറും പറഞ്ഞിട്ടുണ്ട്, ഈ രഹസ്യ സത്യപ്രതിജ്ഞയും അധികാര സത്യപ്രതിജ്ഞയും എന്ന രീതിയിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്ത് നമ്മുടെ രജനി ചേച്ചിയും ഓത്ത് ഓഫ് ഓഫീസ് എന്നും ഓത്ത് ഓഫ് സീക്രസി എന്നും അയച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും അല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് തന്നെയാണ്. അതെ. അപ്പൊ നമ്മള് എല്ലാ ശ്രോതാക്കളും എന്താ പറയാ, ഇതിനെ പറ്റിയൊക്കെ ഉള്ള നല്ലൊരു നോളജ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലേ.
0: തീർച്ചയായിട്ടും വളരെ സന്തോഷം അല്ലേ നമുക്കത് കേട്ടപ്പോഴും. കാരണം ഇത് ഒരുപാട് പേർക്കും അറിഞ്ഞുകൂടാത്തതാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ അന്ന് ആ സത്യപ്രതിജ്ഞ കേട്ടപ്പോ പല പ്രാവശ്യം നമ്മളിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ രണ്ട് പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? അപ്പൊ അതിന് രണ്ട് ലക്ഷ്യമാണുള്ളത്. അപ്പൊ ആദ്യം ചെയ്യുന്നത് ഓത്ത് ഓഫ് ഓഫീസാണ്. അതായത് രാജ്യത്തിന്റെ ഭരണഘടനയെ പൂർണ്ണമായും അനുസരിക്കും, ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കും, വിവേചനമില്ലാതെ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കും എന്നുള്ളതാണ് ആ ഓത്ത് ഓഫ് ഓഫീസ്. അതാണ് ആദ്യം ചെയ്യുന്നത്. പിന്നീട് രണ്ടാമത് ചെയ്യുന്ന സത്യപ്രതിജ്ഞ എന്ന് പറയുന്നതാണ് ഓത്ത് ഓഫ് സീക്രസി എന്ന് പറയുന്നത്. മന്ത്രി എന്ന നിലയിൽ അറിയുന്ന ഔദ്യോഗികവും അതുപോലെ രഹസ്യവുമായ വിവരങ്ങൾ മറ്റാർക്കും വെളിപ്പെടുത്തില്ല, അതിൻ്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുമെന്നും ഇതിലൂടെ പ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെയൊക്കെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ അത് അറിഞ്ഞുകൂടാത്തവർക്ക് ഒന്ന് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ ഉത്തരം അയച്ച രണ്ടുപേരുണ്ട് അല്ലേ? അപ്പോൾ അവർക്ക് ഒത്തിരി
1: മൂന്ന് പേര്
0: അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും അറിഞ്ഞുകൂടാത്തവർ അത് മനസ്സിലാക്കി വെക്കട്ടെ.
1: അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, അതിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ. നമ്മുടെ ആശി ചേച്ചി അയച്ചിരിക്കുകയാണ്. നമ്മൾ തേനീച്ചകളെ പറ്റി പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് അയച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ, ചെറിയ തേനീച്ചകൾ ഒത്തുചേർന്ന് വലിയൊരു മധുരക്കൂട് നിർമ്മിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ നല്ല ശീലങ്ങളും ലക്ഷ്യബോധമുള്ള കൂട്ടായ്മകളുമാണ് നാളെ മനോഹരമായൊരു വിജയഗാഥയായി മാറുന്നത്. ഈ ലോകത്ത് ആരും ചെറുതല്ല, ഓരോരുത്തർക്കും അവരുടേതായ വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന രീതിയിൽ ആശിച്ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ തേനീച്ച എന്ന് എടുത്ത് പറഞ്ഞപ്പോൾ തന്നെ അതങ്ങനെ സാഹിത്യപരമായിട്ടൊക്കെ എഴുതി നമുക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുകയാണ് അല്ലേ. ഒത്തിരി സന്തോഷമുണ്ട്. ആശിച്ചേച്ചിക്ക് നല്ലൊരു ദിവസം നേരുന്നു എന്ന് കൂടി പറയുന്നു.
0: അതെ അതെ, താങ്ക് യു ആശ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അത് അല്ലേ. നമ്മൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അല്ലേ, എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മൾ വളരെ മനോഹരമായി ഒരുങ്ങി നിൽക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു വലിയ വീട്ടിൽ ജനിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാൻ ദൈവം നമുക്ക് അനുഗ്രഹിച്ചിരിക്കുന്നതൊന്നും ഉള്ളതുകൊണ്ട് മാത്രമല്ല, എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അല്ലേ. ഒരു ഒരു യുണീക്നെസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് കണ്ടെത്തി അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതിലാണ് നമ്മളുടെ ഒരു ഇൻ്റലിജൻസ് ഇരിക്കുന്നത് അല്ലേ. ചിലപ്പം നമ്മളതൊന്നും കണ്ടെത്താറില്ല. നമുക്ക് പലപ്പോഴും പല കഴിവുകളും ഉണ്ട്. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാറില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറും. ഒന്നും വേണ്ട നമ്മുടെ ഒരു ബിഹേവിയർ. ഇപ്പം നമ്മൾ അന്ന് ആ ഒരു സത്യപ്രതിജ്ഞയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ അമ്മാളും അമ്മയുടെ ഒരു സന്തോഷം കണ്ടില്ലേ അല്ലേ. അപ്പോൾ അന്നത്തെ ശരിക്കും ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് മാറിക്കഴിഞ്ഞു അമ്മാളും അമ്മ. അന്ന് എത്ര വി ഐ പീസ് അവിടെ ഉണ്ടായിരുന്നിട്ടും അല്ലേ, ആ ഒരു സ്നേഹവും ഒരു ഇന്നസെൻസും ഒക്കെ ആ നമ്മളെ ഒരു യുണീക് പേഴ്സൺ ആക്കി മാറ്റി. അപ്പോൾ അതുപോലെ നമ്മൾക്കും തീർച്ചയായിട്ടും നമ്മളുടെ യുണീക്നെസ് എന്താണ്, നമ്മളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക, തീർച്ചയായിട്ടും അത് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അല്ലേ, തേനീച്ചകൾ വലിയ എക്സാമ്പിളാണ്. ചെറിയ ഒരാളാണ് പക്ഷേ എന്നാലും നമുക്ക് തരുന്നൊരു വലിയ സന്ദേശമാണ്. അപ്പോൾ അതുപോലെ ആദ്യം ഇന്ന് നമ്മൾ പത്രം വായിക്കുമ്പോഴേ നമ്മളെ ഒന്ന് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത വായിച്ചു. അതായത് കാവനാട്ട് റോഡിൽ വിള്ളൽ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയ പാതയിൽ കാവനാട് ആൽത്തറമൂട് മേൽപ്പാലത്തിലാണ് വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. അതൊരു വലിയ വിള്ളലാണ്, ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് പത്രത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ നിർമ്മാണത്തിലിരിക്കുന്ന റോഡൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് കുറച്ചൊരു ഭയം തോന്നും അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ സർവീസ് റോഡിൽ കൂടെ പോകുമ്പോൾ ഇത്രയും വലിയ ഒരു കോട്ട നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഭയമാണ് അല്ലേ. എന്തായി തീരും എന്ന്, പ്രത്യേകിച്ച് മഴ വരുമ്പോൾ നമ്മളൊന്ന് ഭയക്കണം എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു ഭയം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിങ്ങനെ ഒരു വാർത്തയും കൂടി കേൾക്കുന്നത്. അപ്പോൾ ആ ദേശീയപാതയിൽ ആൽത്തറമൂട് മേൽപ്പാലത്തിലാണ് ഇന്നലെയാണ് ആ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇതുവഴി ഗതാഗതം ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്കൊക്കെ അതൊരു വലിയ ആശങ്കയായിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഈ ദേശീയപാത നിർമ്മാണം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ ആ ഒരു സ്പീഡിൽ അതിൻ്റെ വർക്ക് നടക്കുന്നില്ല. അപ്പോൾ ചിലയിടത്തൊക്കെ റോഡൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് അതിനൊരു അല്ലേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത്ര ഈസി അല്ല. നമുക്കറിയാം അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാണുമ്പോൾ നമുക്കറിയാം അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊരു കാലതാമസം നേരിടുന്നു എന്നുള്ള പരാതി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന്, പ്രത്യേകിച്ച് ഇനി മഴ വന്നു കഴിഞ്ഞാൽ ജോലി കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവും അല്ലേ, ചെളിയൊക്കെ ആയിട്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ. അല്ലാതെ നമുക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
1: അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, അത് വായിക്കാം അല്ലേ. അപ്പോൾ അടുത്തത് നമ്മുടെ ഹായ് അയച്ചിട്ട് നമ്മുടെ ശ്രീജിച്ചി പോയതാണ്. അത് കഴിഞ്ഞിട്ട് വലിയൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു, ഞാൻ ശ്രീജി കൂട്ടിക്കടയിൽ നിന്നാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളും നല്ലൊരു മോർണിംഗ്
0: നേരമാണ്.
1: അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്നും പറയുന്ന പോലെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അല്ലേ, അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. പ്രോഗ്രാമൊക്കെ സൂപ്പറാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരണേ പ്ലീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും അടുത്ത പാട്ട് നമ്മുടെ ശ്രീജി ചേച്ചിയുടെ ഡെഡിക്കേഷൻ ആണ് അല്ലേ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള. ഞാൻ അടുക്കളയിൽ റേഡിയോ വെച്ചിരുന്ന് വച്ചിരിക്കാറുണ്ട്. എന്റെ ഒന്നര വയസ്സുള്ള എന്റെ മോൻ രാവിലെ അടുക്കളയിലോട്ട് വരുമ്പോ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുമെന്ന്, റേഡിയോ ഓൺ ആക്കുക എന്നുള്ളത് എന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോനും പാട്ടുകൾ വലിയ ഇഷ്ടമാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ റേഡിയോടൊക്കെ ഒരു ആത്മബന്ധം ഉണ്ടാവും എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. അങ്ങനെ റെയറാണ് അതൊക്കെ അല്ലേ. അപ്പോൾ ഇപ്പോൾ വേറൊരു സെക്ഷനിലേക്ക് വേറൊരു ചിന്താഗതിയിലേക്കൊക്കെ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ ഇങ്ങനെ റേഡിയോടും അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുന്ന പ്രോഗ്രാമിനോടും പാട്ടുകളോടൊക്കെ ഇഷ്ടം തോന്നുവാണെങ്കിൽ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചേച്ചി നല്ലൊരു ദിവസം നേരാണ് അല്ലേ. ശ്രീജി ചേച്ചിക്ക് നല്ലൊരു ദിവസം നേരുന്നു. അടുത്ത പാട്ട് തന്നെ നമ്മുടെ ശ്രീജി ചേച്ചിയുടെ ഡെഡിക്കേഷനാണ്.
0: അതെ അതെ. അപ്പോൾ ഈ നമ്മുടെ ഈ റേഡിയോയുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് അല്ലേ, ഒരിടയ്ക്ക് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഇല്ലാതായതാണ് ടെലിവിഷനൊക്കെ വന്നത്. അപ്പോൾ അതിനൊക്കെ മാറ്റം ഉണ്ടായി. ഇപ്പോൾ ഒരുപാട് അല്ലെ എഫ് എം റേഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ വീണ്ടും റേഡിയോയിലൊക്കെയൊക്കെ വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ട്രാവൽ ചെയ്യുന്നവരാണ് അവർക്കിങ്ങനെ ടെലിവിഷൻ സ്ക്രീനിലോട്ടോ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിലോട്ടോ ഒക്കെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അത് പറ്റത്തില്ലല്ലോ അവർക്ക്. അപ്പോൾ അത് കാരണം അവർ റേഡിയോ കേൾക്കുന്നത് ഒരു എന്താണ് അവരുടെ ഒരു ശീലമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ പ്രോഗ്രാമൊക്കെ കേൾക്കുന്നത് പലപ്പോഴും ഈ ട്രാവൽ ചെയ്യുന്നവർ കേട്ടിട്ട് നമ്മളോട് പലപ്പോഴും അഭിപ്രായമൊക്കെ പറയാറുണ്ട്. നമ്മളിടക്കിടയ്ക്ക് നമ്മളുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പം നമ്മളെ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മളോടും ഒക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അടുക്കളയിൽ ഒരു റേഡിയോ വാങ്ങി വെച്ചോളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരോട്ടൊക്കെ ഉള്ളവർക്ക് നമുക്ക് റേഡിയോയിൽ ഇത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമ്മളുടെ റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ത്രൂ ഔട്ട് പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ആയിട്ട് എപ്പോഴും നിങ്ങളെ ലൈവ് ആക്കാനും അതുപോലെ നിങ്ങളെ ഭയങ്കര എനർജറ്റിക് ആക്കാനും നിങ്ങൾക്കൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിങ്ങനെ കേട്ടോളൂ, ആസ്വദിച്ചോളൂ അല്ലേ.
1: യെസ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. പിന്നെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. നമ്മുടെ സനോജ് പൂക്കളൊക്കെ സമ്മാനിച്ച്, രാവിലെ തന്നെ പൂക്കളൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.
0: ആൻസർ വന്നില്ലേ?
1: ആൻസർ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു സനോജ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ആ ഒരു പോയ വഴിക്ക് പോകുമോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കുറേ ശ്രോതാക്കൾ
0: സനോജിന് വേണ്ടി ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. അപ്പോൾ കാരണം സനോജ് നമുക്ക് പിന്നെ എപ്പോഴും ആൻസർ അയക്കുന്ന ആളല്ലേ. അപ്പോൾ സനോജിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കേൾക്കാത്തവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ട്. സോ വാട്ട് ഇസ് ദാറ്റ് ഫോർ ലെറ്റർ ഇംഗ്ലീഷ് വേർഡ് വിത്ത് എ ലാഫ് ഇൻ ദ മിഡിൽ? അപ്പോൾ ഒരു 4 letter ഉള്ള ഒരു ഇംഗ്ലീഷ് വേർഡാണ് നമ്മുടെ ഉത്തരം. അതിന്റെ നടുക്ക് ചിരിയാണ്.
1: അതെ, വാട്ട് ഈസ് ദ അല്ലേ. യെസ്. അപ്പോൾ നമ്മുടെ ലീലാമണി ചേച്ചിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. ഹായ് ആതിര, പ്രീതി ടീച്ചർ ആൻഡ് ശ്രീലക്ഷ്മി, മൂന്ന് പേർക്കും നല്ലൊരു ഹായ്. മൂന്ന് പേർക്ക് സുഖമാണോ എന്ന്
0: ചോദിച്ചിട്ടുണ്ട്.
1: ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ലീലാമണി ചേച്ചി. നമ്മൾ എല്ലാവരും ചേർന്നിട്ടുള്ളൊരു ഒരു ബ്യൂട്ടിഫുൾ വിഷ് ചേരുകയാണ്. രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി, ഇപ്പം അമ്പലത്തിൽ ഭാഗവത പാരായണം ഉണ്ടായിരുന്നു എന്ന് കുറേ ഡീറ്റെയിലിംഗ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം കളറാവട്ടെ എന്ന് തന്നെ പറയുകയാണ്. നമ്മുടെ റേഡിയോ ആഘോഷിക്കുകയാണ്. മനോഹരമായിട്ടൊരു പാട്ട് നമ്മുടെ ലീലാമണി ചേച്ചിക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻ കൊടുക്കുക അല്ലേ. അതെ. അപ്പോൾ ഒരു സൂപ്പർ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. പ്രത്യേകിച്ച് നമ്മുടെ ലീലാമണി ചേച്ചിക്ക് വേണ്ടിയിട്ടും ശ്രീജി ചേച്ചിയുടെ ഒരു ഡെഡിക്കേഷൻ എന്ന രീതിയിലും അടുത്ത പാട്ട് ഇതാ വരുവാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്ര നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഓണേ സീറ്റിൽ ആതിര, പ്രീതി ടീച്ചർ, നമ്മുടെ ടെക്കായിട്ടിരിക്കുന്നു ശ്രീലക്ഷ്മി. യെസ്, അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു. നമ്മുടെ ലീലാമണി ചേച്ചി കേക്ക് കട്ട് ചെയ്ത ഒരു പിക്കൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. രാവിലെ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത്, സാധാരണ നമ്മൾ വൈകുന്നേരമൊക്കെയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്, അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് രാവിലെ തന്നെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു മോളുമായിട്ടൊക്കെ നിന്നുള്ളൊരു പിക്ക് കിട്ടിട്ടുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നല്ലൊരു ദിവസം നേരാണ്
2: അല്ലേ.
1: വിഷുവായിട്ട് നമ്മുടെ ബിനീഷ് അടിമാലി ലീലാമണി ചേച്ചിക്ക് ജന്മദിനാശംസകൾ നേർന്നിട്ടുണ്ട്. അപ്പോൾ ലീലാമണി ചേച്ചി കേട്ട് കാണുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അരവിന്ദാക്ഷൻ സാറ് നമുക്ക് മിക്ക ദിവസങ്ങളിലും അപ്ഡേഷൻ തരാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റികളിലേക്കൊക്കെ കടക്കാറുണ്ട്. അദ്ദേഹം പറയും, അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജാണിത്, നമ്മുടെ ഏറ്റവും ലാൽപാൽ ബാൽ അല്ലെ എന്നറിയപ്പെടുന്ന ദേശീയ നേതൃത്വത്തിലെ തന്നെ ത്രയങ്ങൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അവരിൽ ഒരാളായിട്ടുള്ള ബിപിൻ ചന്ദ്രപാൽ, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യം അദ്ദേഹം നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കുന്നതിന്. ന്യൂ ഇന്ത്യ, വന്ദേ മാതരം തുടങ്ങിയ പത്രങ്ങളിലൂടെ സ്വതന്ത്ര ചിന്തകൾ പ്രചരിപ്പിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രധാന പങ്കുവച്ചിട്ടുള്ള ഒരു കോൺഗ്രസിലെ തന്നെ തീവ്രവാദ വിഭാഗത്തിന്റെ പ്രധാന നേതാവായിരുന്നു ഈ ബിപിൻ ചന്ദ്രപാൽ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ ആ ഒരു ഡീറ്റെയിലിംഗിലേക്ക് പോയതിലും ഒത്തിരി സന്തോഷമുണ്ട് അല്ലേ.
2: അരവിന്ദാക്ഷ് സാറ് നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെയുള്ള കാര്യങ്ങൾ അയച്ചു തരാറുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ റിമൈൻഡിങ് ദിസ്. അപ്പൊ അതുപോലെ ആതിര, നമുക്ക്

0: ചില സിനിമാ ഡയലോഗുകളൊക്കെയാണ് ഇന്ന് രാവിലെ ഞാൻ പത്രത്തിൽ വായിച്ചത്. അതിൽ ഒരെണ്ണം ഇതാണ്, കടക്ക് പുറത്ത് അല്ല കയറി വാ മക്കളെ എന്നുള്ള ഒരു ഡയലോഗ്. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ ഈ പൊതുജനങ്ങൾക്കൊക്കെ കയറി ചെല്ലാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ശരിക്കും അങ്ങനെയല്ല, സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണ സിരാ കേന്ദ്രമാണ്. അപ്പോൾ അവിടേക്ക് നമ്മളുടെ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളുമായിട്ട് വളരെ ഫ്രീ ആയിട്ട് കടന്നു ചെല്ലേണ്ട ഒരു സ്ഥലമാണ്. അപ്പം ശരിക്കും ചില സമയങ്ങളിലൊക്കെ അവിടെ സമരങ്ങളൊക്കെ വരുമ്പോൾ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഏർപ്പെടുത്തേണ്ടി വരുന്ന ഒരു സ്ഥലമാണ്. കാരണം അങ്ങനെ എല്ലാവർക്കും ഓടിച്ചെന്ന് അവിടെ ബഹളം ഉണ്ടാക്കാനൊന്നും പറ്റിയൊരു സ്ഥലമല്ല. പക്ഷേ എല്ലായ്പ്പോഴും അടഞ്ഞു കിടക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു ജനാധിപത്യ രാജ്യത്തിന് അല്ലെ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം സമര ഗേറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഗേറ്റ് തന്നെ ഉണ്ട് അവിടെ. അപ്പം ആ സമര ഗേറ്റ് 10 വർഷത്തിന് ശേഷം തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പം അടച്ചു പൂട്ടിയത് 10 കൊല്ലത്തിന് മുമ്പാണ്. നിയന്ത്രണത്തിന് ഇളവ്, അതുപോലെ തന്നെ സന്ദർശകരുടെ ഒരു പ്രവാഹം തന്നെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഒരു ഗേറ്റൊക്കെ ഇപ്പോൾ തുറന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകളൊക്കെ കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആകെ 4 ഗേറ്റുകളുള്ള സെക്രട്ടേറിയറ്റിൽ AG's ഓഫീസിന് സമീപത്തുള്ള നോർത്ത് ഗേറ്റിന് മുമ്പിലാണ് സാധാരണയായിട്ട് ഈ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പം അതിലേക്ക് സമരക്കാർ ഗേറ്റിലൂടെ ആ സെക്രട്ടേറിയറ്റ് വളപ്പിലേക്കൊക്കെ കയറാനുള്ള ശ്രമമൊക്കെ എന്നാണ് സാധാരണയായിട്ട് നടത്താറുള്ളത്. അപ്പം ഇതിന് സമര കവാടം എന്നൊക്കെയാണ് ഇതിനൊരു വിളിപ്പേരൊക്കെ ഉള്ളത്. അപ്പം അത് അടഞ്ഞു കിടക്കുകയായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഫ്രീഡം നമ്മളുടെ ഒരു ചീഫ് മിനിസ്റ്റർ ആദ്യം തന്നെ നമ്മളുടെ ജനങ്ങൾക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ സ്വതന്ത്രമായി ജീവിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ, അവരുടെ നിവേദനങ്ങളുമായിട്ട് അല്ലേ അവർ വളരെ സ്വതന്ത്രരായി അല്ലെങ്കിൽ വളരെ എന്താണ് ഫ്രീ ആയിട്ട് കടന്നു വരട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ജനങ്ങളുടെ ഒരു കടമയാണ്. അപ്പോൾ നമുക്കൊരു ഫ്രീഡം തരുമ്പോൾ പലപ്പോഴും നമ്മളത് മിസ്യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അത് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു തന്ന ഫ്രീഡം നമ്മൾ പലപ്പോഴും ഇല്ലാതാക്കാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് നമ്മളുടെ ശ്രോതാക്കളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരായാലും അല്ലെങ്കിൽ നമ്മൾ പൊതുജനങ്ങളായാലും തീർച്ചയായിട്ടും നമ്മുടെ CM നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഫ്രീഡം എല്ലാവരും അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് അല്ലേ. നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇനിയും ഭയപ്പെടുത്തുന്ന അതായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ട് ചെന്ന് മന്ത്രിമാരെയൊക്കെ നമുക്ക് അവരുടെ ഓഫീസുകളിൽ ചെന്ന് കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിക്കട്ടെ അല്ലേ. അതൊക്കെ ആവശ്യമല്ലേ. നമ്മുടെ ഒരു ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളാണ് ഇവിടുത്തെ അധികാരികളെന്ന് പറയുന്നത്. ഈ ഭരണം എന്ന് പറയുന്ന വാക്ക് തന്നെ ശരിക്കും നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പലപ്പോഴും അല്ലേ. നമ്മളെ ഭരിക്കുക എന്നുള്ളതല്ല അല്ലേ. അവർ നമ്മളുടെ സേവകരാണ്, നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും അവരെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു അർഹിക്കപ്പെട്ടുന്നൊരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ നമുക്കത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെല്ലാനുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ അടച്ചിടാൻ പാടില്ല, തുറന്നിടണം അല്ലേ.
1: യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സമയം 11:18 ആയിരിക്കുന്നു. നമ്മളൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആൻസേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രീതി ടീച്ചറിന് വിഷമമുള്ളൊരു കാര്യം, നമ്മുടെ സനോജ് തെറ്റായിട്ടുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്.
0: ആണോ?
1: അതെ.
0: അങ്ങനെ വരാൻ വഴിയില്ലല്ലോ.
1: അപ്പൊ സനോജ്, ഇനി കുറച്ച് സമയം കൂടി ഉണ്ട്, അതിനുള്ളിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് പോകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാം അല്ലേ.
0: അതെ അതെ, ഒരിക്കൽ കൂടി ചോദിക്കാം. സനോജിനെ കൊണ്ടൊന്ന് ഞാനൊന്ന് ഉത്തരം പറയിപ്പിക്കും എന്നുള്ളതാണ് എന്റെ വാശി.
1: നമ്മുടെ ഇപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഒരു ടീച്ചറിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയോട് തെറ്റ് പറഞ്ഞാലും നീ പറയുന്നത് ആ ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്.
0: നമ്മള് പലപ്പോ ചില കുട്ടികൾ മോശമായിട്ട് പരീക്ഷ എഴുതിയിട്ട് വന്ന് നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിനേഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, ആ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ടീച്ചറെ, കുറച്ച് എഴുതാനൊക്കെ കുറച്ച് പാടുപെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ജയിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചില കുട്ടികൾ പറയാറുണ്ട്, ടീച്ചർ വിചാരിച്ചാലൊന്നും ഞാൻ ജയിക്കാൻ പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പം സനോജിന് വേണ്ടി ഒന്നും കൂടെ പറയാം അല്ലേ ഒന്ന്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ, ഇതാണ്: വാട്ട് ഇസ് ദാറ്റ് 4-letter ഇംഗ്ലീഷ് വേർഡ് വിത്ത് എ ലാഫ് ഇൻ ദ മിഡിൽ? അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉത്തരം കറക്റ്റായിട്ട് കിടപ്പുണ്ട്. ഒന്നും കൂടി ആലോചിച്ചാൽ ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളു നമുക്ക് അല്ലേ. അപ്പോൾ അതിനുള്ളിൽ ആൻസർ കണ്ടെത്താവുന്നതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓൾറെഡി നമുക്ക് നമ്മുടെ ഇന്റലിജന്റ് ആയിട്ടുള്ള നമ്മുടെ ലിസണേഴ്സ് ഓൾറെഡി ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ പറത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ലിസ്റ്റിലേക്ക് സനോജനും കൂടി കയറി കൂടണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കും.
1: അതെ. അപ്പോൾ നമ്മുടെ സമയം 11:20 ആയിരിക്കുന്നു. ഇന്നത്തെ ദിവസം May 20 എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമ്മൾ പലപ്പോഴും പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. ഒരു സ്പെഷ്യാലിറ്റിയിലൂടെയാണ് കടന്നു കടന്നു പോകുന്നത്. ഇന്ന് ട്രീറ്റ് യുവർ സെൽഫ് ഡേ ആണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ തിരക്കുകൾക്കിടയിൽ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിന്റെ കാര്യം നോക്കുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ വൈഫിന്റെ കാര്യം നോക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു, നമ്മുടെ എന്താ പറയുക നമ്മുടെ പേരൻസിന്റെ കാര്യം നോക്കുന്നു. പക്ഷെ നമ്മളെ നോക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഇതിനു മുൻപൊരു ലൈവിലിരുന്ന സമയത്ത് പ്രീതി ടീച്ചർ ചോദിക്കുകയാണ് ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് വ്യക്തികളുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഹസ്ബൻഡ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ്, അല്ലെങ്കിൽ അമ്മ എന്നുള്ളത്. നമ്മുടെ പേരൊരിക്കലും നമ്മൾ പറയാറില്ല അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് വേണ്ടി ജീവിക്കാൻ ഒരു ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം നമുക്ക് വേണ്ടി ട്രീറ്റ് യുവർ സെൽഫ് എന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക, അതിനുവേണ്ടി ജീവിക്കുക. ഈ തിരക്കുകൾക്കിടയിൽ ഒരു ഒരു ചായ കുടിക്കാനാണെങ്കിലും ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ചായ കുടിക്കാൻ ചിലർക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇരുന്ന് ചായ കുടിച്ച് നോക്കുക, അപ്പോൾ അതിൻ്റെ ആ ഒരു സുഖം നമുക്ക് പിന്നീട് മനസ്സിലാവും അല്ലേ. നമ്മൾ നമ്മളെ തന്നെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എന്താണ് പ്രീതി ടീച്ചറിന് പറയാനുള്ളത്? ട്രീറ്റ് യുവർ സെൽഫ്.
0: ഈ വർഷത്തെ എൻ്റെ എന്താണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ തന്നെ ഇതാണ്, സെൽഫ് ലവ് ആണ്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക, നമ്മളെ സ്നേഹിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഒരു പ്രായമൊക്കെ എത്തിക്കഴിയുമ്പോൾ, അപ്പോൾ നമ്മളെ ചെറുപ്പമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ, അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു, കുട്ടികളായി, നമ്മളൊരു ഫാമിലി ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്നതിൻ്റെ ഒക്കെ തിരക്കുകളിൽ നമ്മളിങ്ങനെ പെട്ടുപോകും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഫോർട്ടീസിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ വീണ്ടും നമുക്കൊരു രണ്ടാം ജന്മം പോലെ അല്ലേ, നമ്മൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കുറച്ച് തീർത്തു വെച്ചു, ഇനി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കാനുള്ളൊരു സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുക. ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്ന് ചായ കുടിക്കുക, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഒരു സിനിമ കാണാൻ പോവുക അല്ലേ, ഒറ്റയ്ക്ക് ബീച്ചിലൊക്കെ പോയിരുന്നൊന്ന് ആസ്വദിക്കുക. മറ്റുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ മറ്റൊരാൾ കൂടെ ഉണ്ടെങ്കിൽ വാ പോകാം, അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇരിക്കേണ്ട അവിടെ ഇരിക്കാമെന്നൊക്കെ പറയും. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പോവുക എന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ചും വാഹനമൊക്കെ ഓടിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് ഒറ്റയ്ക്കൊക്കെ ഒന്ന് കാറോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂട്ടറോ ഒക്കെ എടുത്ത് ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങാനൊക്കെ പോവുക അല്ലേ. അപ്പോൾ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് തോന്നുന്നെങ്കിൽ അതൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ
1: ഒരു മറ്റൊരാൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് ആലോചിക്കാറുണ്ട്. പക്ഷെ നമുക്ക് തന്നെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. അപ്പോൾ ടീച്ചറെ, എനിക്കൊരു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഈ ട്രീറ്റ് യുവർ സെൽഫ് എന്ന ഈ ഒരു ഡേ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് പതുക്കെ നാളത്തേക്കാക്കിയാലോ?
0: നാളത്തേക്ക് ആക്കാനായിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ നാളത്തെ ദിവസം ഞാൻ വളരെ ബിസിയാണ്.
1: അതെ.
0: അപ്പോൾ അത് ഓൾറെഡി ഞാൻ ബിസി എന്നുള്ളത് പറയണോ വേണ്ടോ എന്ന് ഞാനിങ്ങനെ
1: ആലോചിക്കുകയാണ്. ഈ ട്രീറ്റ് യുവർ സെൽഫ് എന്ന രീതിയിലുള്ള ദിവസം ഇന്നത്തെ ദിവസമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നാളത്തേക്ക് അതൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിന് കാരണമുണ്ടല്ലേ, കുറെ നാളുകളായിട്ട് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന.
0: അതെ. അപ്പൊ നമുക്ക് നാളെ സിനിമയൊക്കെ കാണാൻ പോകേണ്ടുള്ള ദിവസമാണ്. നമ്മുടെ ദൃശ്യം 3 നാളെ റിലീസ് ആവുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ ഭയങ്കര സസ്പെൻസിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ലാലേട്ടനെയും ടീമിനെയൊക്കെ കാണാം. അപ്പൊ ഇവര് എത്ര നാളായി ഈ വീട്ടിലൊക്കെ താമസമായിട്ടല്ലേ. അപ്പൊ നമ്മുടെ ജോർജ് കുട്ടിയുടെ കഥയൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കളൊക്കെ വലുതായി, ഇനി ഇപ്പൊ മോളുടെ കല്യാണമൊക്കെ നടത്താറായി.
1: അതായത് 2 ഇങ്ങനെ കഴിഞ്ഞ ടൈമിൽ നമ്മൾ വിചാരിക്കണം ഇനി ഇതിൽ കൂടുതൽ ഇതിനകത്ത് എന്താണ് ചെയ്യാനുള്ളത് എന്ന് പറയുമ്പോൾ ഇതൊന്നും ആയിരുന്നില്ല കഥ എന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും വരാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടറിയാം. അപ്പോൾ ട്രീറ്റ് യുവർ സെൽഫ് എന്ന ഡേ നമുക്ക് പതുക്കെ ഒന്ന് നാളത്തേക്ക് ആക്കാം അല്ലേ. അപ്പോൾ നാളെ നിങ്ങളൊരു സിനിമയ്ക്കൊക്കെ പോവുക, നമ്മൾ നേരത്തെ ഒറ്റയ്ക്ക് പോയാൽ, അല്ലെങ്കിൽ ചിലർ പലർക്കും പല ഇഷ്ടങ്ങളാണ്, ഒറ്റയ്ക്ക് പോകുന്ന ഇഷ്ടമാണ്, ഗ്യാങ് ആയിട്ട് പോകുന്ന ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈ ഒരു ആഴ്ചയിനി അല്ലെങ്കിൽ അടുത്ത ദിവസം തൊട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് വന്നിരിക്കുന്നത്. ജിത്തു ജോസഫിൻ്റെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ദൃശ്യം 3 എന്നുള്ളത്. അപ്പോൾ ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷനിലെത്തി മോഹൻലാൽ ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്ന ആ ഒരു സിനിമ നാളെ റിലീസ് ആവുകയാണെന്നുള്ള വളരെ സന്തോഷകരമായ വാർത്തയോട് കൂടി നമ്മൾ ഇന്നത്തെ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ.
0: അതെ. അപ്പോൾ നമുക്ക് ഒരു ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പിലേക്ക് പോകാം. ഇന്ന് ഇന്നത്തെ സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ലോക അളവ് തൂക്ക ദിനമാണ്, വേൾഡ് മെട്രോളജി ഡേ ആണ്. അപ്പം ശാസ്ത്രീയ ഗവേഷണം, അതുപോലെ തന്നെ സാങ്കേതിക മുന്നേറ്റം, ആഗോള വ്യാപാരം എന്നിവയിൽ കൃത്യമായ അളവുകളുടെ പങ്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണെന്ന് 1875 മീറ്റ കൺവെൻഷൻ ഒപ്പുവെച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് വേൾഡ് മെട്രോളജി ഡേയും കൂടിയാണ്. അപ്പോൾ അതും കൂടി നമ്മുടെ ശ്രോതാക്കളെയൊക്കെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ആൻസറൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ?
1: യെസ്, പറയണം. അതെ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ സനോജ് അയച്ചിട്ടില്ല, നമുക്ക് ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാം.
0: അപ്പോൾ 4 ലെറ്ററുള്ള ഇംഗ്ലീഷ് വേർഡാണ് നമ്മുടെ ഉത്തരമായിട്ട് നിങ്ങൾ തരേണ്ടുള്ളത്. ആ വാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ നടുക്ക് ചിരിയാണ്. അപ്പോൾ ലാഫ് ഇൻ ദ മിഡിൽ, വാട്ട് ഈസ് ദാറ്റ് ഫോർ ലെറ്റർ വേർഡ് ഇൻ ഇംഗ്ലീഷ് വിത്ത് എ ലാഫ് ഇൻ ദ മിഡിൽ. അപ്പം നമ്മൾ ഈ ചോദിച്ചതിൽ തന്നെ ഉത്തരമുണ്ട് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ക്ലൂ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ ഞാനീ ചോദിക്കുന്ന ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് വരുന്നുണ്ടല്ലോ, അതിലെ ഒരു വേർഡാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ചോളൂ എല്ലാവരും. ഇതിൽ കൂടുതൽ ക്ലൂ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ശ്രീലക്ഷ്മിയൊക്കെ ചിരിക്കുന്നുണ്ടിരുന്ന്, അപ്പോൾ ഞാൻ ഉത്തരമൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്നുള്ള വിജയശ്രീ ലാളിതയായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഒന്നും കൂടി നമ്മുടെ ശ്രോതാക്കളെ റിമൈൻഡ് ചെയ്യുകയാണ്, ഇന്ന് നമ്മുടെ ശ്രീലക്ഷ്മിയുടെ പ്രോഗ്രാം ഉണ്ട് വൈകിട്ട് 3 മണി മുതൽ 4 മണി വരെ, ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള പ്രോഗ്രാം. അപ്പോൾ ശ്രീലക്ഷ്മി

0: അപ്പൊ നമ്മൾ ആ വോട്ട് എന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ള ഒന്നൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറയേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പൊ അതില് വോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു നാല് അക്ഷരങ്ങളില് എച്ച് എ എന്നുള്ളത് ഹ എന്നുള്ള വാക്കാണ്, അതാണ് ലാഫ് എന്നുള്ളത് അല്ലേ. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്.
1: അപ്പോ നമ്മുടെ ഉത്തരം ഇതാണ്, വോട്ട് എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ. WHAT ഇതാണ് വോട്ടിന്റെ സ്പെല്ലിംഗ്. അപ്പൊ അതിലെ മിഡിലിൽ നമുക്ക് ചിരിയാണ് HA എന്നുള്ളതാണ്
0: ഇതിന്റെ കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രജനി കാവനാട് മാം ആണ്, വോട്ട് അതിന്റെ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നു ഹ ഹിട്ടിട്ടുണ്ട്. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്നത് ബിനീഷ് അടിമാലി, അതുപോലെ തന്നെ നമ്മുടെ രജനി കാവനാട്, പിന്നെ ജോബി ജർമ്മനിയിൽ നിന്ന്. അപ്പൊ അദ്ദേഹം ഒരു ശുഭദിനം കൂടി നമുക്ക് നേർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്നത് ആശ. ഇവരിത്രയുമാണ് കറക്റ്റ് ആൻസറിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സനോജ് വളരെ നിരാശനായിട്ട് തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി, ടീച്ചറിനെ ഒന്ന് പിടിച്ചോണേ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സനോജ് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇടയ്ക്കൊക്കെ തോൽക്കുന്നത് നല്ലതാണല്ലേ, വലിയൊരു വിജയത്തിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊക്കെ ഒരു തോൽവി സംഭവിക്കുന്നതെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയി. ഇന്ന് ഒരുപാട് സോങ് സജഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 മണിയുടെ ലൈവിൽ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് സോങ് സജഷൻസ് വന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ ലൈവിൽ നമ്മൾ അതൊന്നും ഇട്ടിട്ടില്ല, അതിനുശേഷം നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും എന്ന് ഉറപ്പ് തരാണ്. അപ്പൊ എല്ലാവർക്കും ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും നല്ലൊരു ദിവസം നേരാണ്. താങ്ക് യു സോ മച്ച് നമ്മുടെ ലൈവിനൊപ്പം ചേർന്ന് നിൽക്കുന്നതിന്.
1: അതെ അതെ. അപ്പോൾ ഇന്ന് ദൃശ്യം 3 കാണാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ടിക്കറ്റ്സ് ഒക്കെ റിസർവ് ചെയ്യുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പൊ ടിക്കറ്റ് ഒക്കെ എടുത്തവർ മെസ്സേജ് ചെയ്തോളൂ, കുഴപ്പമില്ല അല്ലേ, നമുക്ക് നാളെ വായിക്കാം. അപ്പൊ എന്തായാലും ദൃശ്യം ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ റിവ്യൂസും ഒക്കെ നമ്മളെ അറിയിക്കുക. നമുക്ക് വളരെ എന്താണ്, എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്, എന്ത് രഹസ്യമാണ് ഇതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നും പ്രത്യേകിച്ച് റിവീൽ ചെയ്തിട്ടില്ല, എല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ജിത്തു ജോസഫും അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഞാൻ മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂ ഏഷ്യാനെറ്റിലോ അങ്ങനെയുള്ള ഏതോ ഒരു ചാനലിലാണെന്ന് തോന്നുന്നു കണ്ടു. അപ്പൊ അതിനകത്ത് പറയുന്നത് ഇത് ജോർജ് കുട്ടിക്ക് തന്നെ ജോർജ് കുട്ടി ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ആ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നാളെ ഒരു സിനിമയൊക്കെ കാണാം. ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തവരൊക്കെ പോയി ആസ്വദിക്കുക, ബാക്കിയുള്ളവർ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണുക.
0: അപ്പൊ എനിക്ക് ഒരു തിരുത്തും കൂടെ ഉണ്ട്, തിരുത്തല്ല ഒന്നും ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ലീലാമണി ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പൊ ലീലാമണി ചേച്ചിക്ക് പറയുന്നത് മോൾക്ക് റെയിൽവേയിലാണ് ജോലി, അപ്പൊ നൈറ്റ് ഷിഫ്റ്റിന് പോകുന്നത് കൊണ്ടാണ് നേരത്തെ കേക്ക് കട്ട് ചെയ്തത്. പിന്നെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്, ചേച്ചിയും കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ആൻസർ സ്ക്രോൾ ചെയ്തപ്പോ വിട്ടുപോയതാണ്. അപ്പൊ ചേച്ചിക്കും ചേച്ചി കരയുന്നൊക്കെ രാവിലെ ഒരു ബർത്ത്ഡേ ഗേളിനെ കരയിപ്പിക്കുന്ന എങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അത് വായിച്ചിട്ടുണ്ട് തീർച്ചയായും. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് പറയാണ്. നമ്മൾ മൈൻഡ് ടിപ്പിയാണ്, സൂപ്പർ ഒരു സോങ്ങോട് കൂടി മൈൻഡ് ടിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് അടിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോങ് ആണ് നമ്മളിതാ ശ്രീലക്ഷ്മി ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത്. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാദത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാദം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447249987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവീക്ഷേത്രത്തിന് സമീപം, കൊല്ലം.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം തിങ്കൾ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യൻ കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN, നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വാക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2026 മെയ് 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ഈ വർഷം ഓഗസ്റ്റ് 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകൾ 3 മാസത്തേക്ക് കൂടി നീട്ടാൻ PSCയോട് ശുപാർശ ചെയ്യും. 16th കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയുക്ത MLAമാരുടെ സത്യപ്രതിജ്ഞ നാളെ. UDF മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പട്ടിക മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക ക്യാമ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 8 ജില്ലകളിൽ NDRF സംഘങ്ങളെ വിന്യസിച്ചു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭായോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSCക്ക് ശുപാർശ ചെയ്യാനും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു.
1: തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി

0: റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പി എസ് സിയുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇപ്പോൾ അവസാനിക്കുന്നതും 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിപ്പിക്കുന്നതുമായ എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 ദീർഘിപ്പിക്കുന്നതിന് പി എസ് സിക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു.
1: യു ഡി എഫ് പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വിഷൻ 2031 പേരിൽ ജൂൺ 1 100 കർമ്മ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം ധനസഹായം നൽകുമെന്നും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16 കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നിയമസഭയിൽ നടക്കും. പുതിയ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. ഈ മാസം 29 ഗവർണറുടെ നയ പ്രഖ്യാപനം. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സർക്കാർ ചുമതലയേറ്റ് 3 വകുപ്പ് വിഭജനം പൂർത്തിയായത്. യുഡിഎഫ് മന്ത്രിസഭയിൽ ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് 3 ഇടം നേടി. ഈ നേട്ടം ജില്ലയുടെ വികസനത്തിൽ ഏറെ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷയിലാണ് ആലപ്പുഴക്കാർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: രമേശ് ചെന്നിത്തല, എം ലിജു എന്നീ മന്ത്രിമാർക്ക് പുറമെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനും എത്തിയപ്പോൾ ആലപ്പുഴ ജില്ലയ്ക്ക് 3 ക്യാബിനറ്റ് റാങ്കുകളായി. കഴിഞ്ഞ മന്ത്രിസഭയിൽ ജില്ലയ്ക്ക് സജിച്ചെറിയാനും പി പ്രസാദും മന്ത്രിമാരായി ഉണ്ടായിരുന്നു. 1 പിണറായി സർക്കാരിന്റെ കാലത്ത് ടി എം തോമസ് ഐസക് തുടർച്ച മാത്രമല്ല പ്രത്യേക പദ്ധതികളും ആലപ്പുഴക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടൂറിസം, നെൽകൃഷി മേഖലകളിൽ.
1: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരത്ത് തുടക്കമാകും. തിരുവനന്തപുരം വെങ്ങാനൂർ വി പി എസ് മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വൈകിട്ട് ഉദ്ഘാടനം നിർവഹിക്കും. ജെൻഡർ ഇൻക്ലൂസിവിറ്റി അഥവാ ലിംഗസമത്വം എന്നതാണ് ഇത്തവണത്തെ ക്യാമ്പിന്റെ പ്രധാന വിഷയം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകൾ 6 ക്യാമ്പിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 സ്വീകരിക്കും. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവും ഹിന്ദിയും എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാനതല സെമിനാർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദക്ഷിണ മേഖലാ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളിൽ മംഗ്ലീഷ് അടക്കമുള്ള ഭാഷാ ഉപയോഗം മാതൃഭാഷ ഉൾപ്പെടെ എല്ലാ ഭാഷകളെയും ഇല്ലാതാക്കുമെന്നും ഭാഷയെ നാം സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിൽ ഹാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ നടക്കും. ഈ മാസം 24 വോട്ടെണ്ണൽ. ഏപ്രിൽ 29 ഹാൾട്ടയിൽ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ ഉത്തരവിട്ടിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറ്റലി സന്ദർശനം തുടരുന്നു. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റർലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 5 വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ റോമിലെത്തിയ പ്രധാനമന്ത്രിയെ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനിയും ചേർന്ന് സ്വീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്നും നാളെ 7 മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി NDRF സംഘങ്ങളെ വിന്യസിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി ഓരോ സംഘത്തെ വീതമാണ് വിന്യസിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. മഴ ശക്തി പ്രാപിച്ചതോടെ ഡെങ്കിപ്പനി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ഈ വർഷം ജനുവരി മുതൽ ജില്ലയിൽ 42,376 പേരാണ് പനി ബാധിച്ച് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. നിലവിൽ ജില്ലയിൽ 237 ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലാണ്. 22 കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഴീക്കോട്, എടക്കാട്, കുന്നോത്തുപറമ്പ് എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനി മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വീട്ടിലും പരിസരങ്ങളിലും കൊതുക് വളരുന്ന സാഹചര്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു.
1: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ നാളെ KPCC ആസ്ഥാനത്ത് അനുസ്മരണ പരിപാടി നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ പുഷ്പാർച്ചനയിലും അനുസ്മരണ പ്രഭാഷണ പരിപാടികളിലും പങ്കെടുക്കും. രാജ്യം ഭീകരവിരുദ്ധ ദിനമായും നാളെ ആചരിക്കും. നാട്ടുമാങ്ങകളുടെ രുചിയും പാരമ്പര്യവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം മലമ്പിള്ളി മംഗലത്തെ മൂർത്തിയെടുത്ത മനയിൽ ശങ്കരൻ നമ്പൂതിരി. 741 വ്യത്യസ്ത മാവിനങ്ങളാണ് ശങ്കരൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: 1976 മുതൽ ആരംഭിച്ച തന്റെ പരിസ്ഥിതി സൌഹൃദ കൃഷിയിലൂടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന 100 മാവിനങ്ങളെയാണ് ശങ്കരൻ നമ്പൂതിരി സംരക്ഷിച്ച് വളർത്തിയെടുത്തിരിക്കുന്നത്. അമേരിക്ക, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, തായ്ലാന്റ്, മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാവിനങ്ങൾ മുതൽ കേരളത്തിന്റെ തനത് നാട്ടുമാങ്ങകൾ വരെ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച 22 ഇനം മാങ്ങകളിൽ 17 ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് 7 വിജയിച്ചു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാറിലൂടെ മഹാത്മാഗാന്ധിയുമായി സംവദിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കി ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ. മ്യൂസിയത്തിലെ 3 AI പവേർഡ് ഇന്ററാക്റ്റീവ് ഹോളോ ബോക്സാണിത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെയും AI പവേർഡ് ഹോളോ ബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 141 പോയിന്റ് താഴ്ന്ന് 75,057. നിഫ്റ്റി 34 പോയിന്റ് നഷ്ടത്തിൽ 23,585 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 960 ഉയർന്ന് 116,120. ഗ്രാമിന് 14,515 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ഈ വർഷം ഓഗസ്റ്റ് 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകൾ 3 കൂടി നീട്ടാൻ PSEയോട് ശുപാർശ ചെയ്യും. 16 കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായ ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയുക്ത MLAമാരുടെ സത്യപ്രതിജ്ഞ നാളെ. UDF മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക ക്യാമ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് 4 മഞ്ഞ ജാഗ്രത. കാലവർഷം മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 8 NDRF സംഘങ്ങളെ വിന്യസിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ആരംഭിക്കുന്ന നൂതന പദ്ധതിയാണ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ ഫേസ്. വിവിധ ക്യാൻസറുകളെ മുൻകൂട്ടി കണ്ടുപിടിച്ച് ചികിത്സ നൽകുന്ന പദ്ധതിയാണിത്. ഈ ബൃഹത് പദ്ധതിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ശ്രീ N. Devidasinte വാക്കുകളിലേക്ക്.
7: റേഡിയോ സാന്ത്വനം 90.4 FM പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഫേസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ കെയർലി ആ ഒരു പദ്ധതിയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നതിൽ ആദ്യം തന്നെ റേഡിയോ സാന്ത്വനം 90.4 FM റേഡിയോയെ അഭിനന്ദിക്കുകയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ മേഖലയിൽ റേഡിയോ സാന്ത്വനം 90.4 ചെലുത്തുന്ന സേവനങ്ങൾ തീർച്ചയായും തിരിച്ചറിയുന്നുണ്ട്. ജില്ലാ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങളിൽ അസോസിയേറ്റ് ചെയ്യാൻ ജില്ലാ ഭരണാധികാരി എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ആവശ്യപ്പെടാം. ക്യാൻസറിന്റെ ഇപ്പോഴത്തെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ, അതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അയാളുടെ മാനസികപരമായിട്ടും ഒക്കെ തകർക്കാനും തളർത്താനും ഒക്കെ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവർത്തനങ്ങൾ മികച്ച നിലയിൽ പോകുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം തന്നെ ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വളരെ ലളിതമായിട്ടുള്ള സംഖ്യ കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഫീസ് കൊടുത്തിട്ട് ഇതിന്റെ പരിശോധനയ്ക്ക് വിധേയപ്പെടാനും രോഗികൾക്ക് സാധിക്കുന്നുണ്ട്. ബി പി എല്ലിന് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. സമൂഹത്തിന് മറ്റുള്ളവർക്കും ഇത് പകർത്താവുന്ന പ്രവർത്തനങ്ങളാണ്. മറ്റ് എൻ ജി ഒസും ഇത് ഏറ്റെടുത്ത് നടപ്പാക്കട്ടെ. ഈ സംരംഭത്തിനും ഈ ദൗത്യത്തിനും ഈ വലിയ പ്രസ്ഥാനത്തിനും എല്ലാത്തിനും നന്ദി. താങ്ക് യു വെരി മച്ച്.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയെ ശുഭപ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും തീരുമാനം. 16 കേരള നിയമസഭയുടെ പ്രോട്ടീം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ശുഭപ്രതീക്ഷയോടെയാണ് കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നതെന്നും ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നത് മുൻനിർത്തിയുള്ള ചർച്ചകളാവും നടക്കുകയെന്നും ശ്രീ മോദി വ്യക്തമാക്കി. റോമിലെ ഇന്ത്യൻ സമൂഹം നൽകിയ ആവേശകരമായ വരവേൽപ്പിൽ

0: പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം ഇന്നലെ രാത്രിയാണ് ഇറ്റലിയിലെത്തിയത്. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റെറെല്ലയുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി, സംയുക്ത തന്ത്രപ്രധാന കർമ്മ പദ്ധതി എന്നിവ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളായിരിക്കും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുക. പ്രതിനിധിതല ചർച്ചകൾക്ക് പുറമെ ധാരണാപത്രങ്ങളുടെ കൈമാറ്റവും ഇതോടനുബന്ധിച്ച് നടക്കും. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം ഹരിത സാങ്കേതിക വിദ്യയിലും നൂതനാശയങ്ങളിലുമൂന്നിയ തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ ധാരണ. വിശദാംശങ്ങളിലേക്ക്.
1: നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ ഇന്നലെ നടന്ന ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലൻഡ് എന്നീ നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. നോർഡിക് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നിക്ഷേപത്തിൽ കഴിഞ്ഞ ദശാബ്ദത്തിൽ 200% വർധനയുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. പുതിയ വ്യാപാര കരാറുകൾ ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. ഭീകരവാദം ഉൾപ്പെടെയുള്ള വെല്ലുവിളികളിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിച്ചു വരുന്നതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ താൽപര്യം പ്രകടിപ്പിച്ച നോർഡിക് പ്രധാനമന്ത്രിമാർ ജനാധിപത്യം, നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായ ആഗോള ലോകക്രമം എന്നിവയിലെ സമാന താൽപര്യവും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭായോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ പിഎസ്സിക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. യുഡിഎഫ് പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വിഷൻ 2031 എന്ന പേരിൽ ജൂൺ 1 മുതൽ 100 ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: 2031 ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മാനിഫെസ്റ്റോയിൽ ജനങ്ങളോട് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കാൻ പറയുന്നത്. മാത്രമല്ല ജൂൺ 1 മുതൽ 100 ദിവസക്കാലം ഏറ്റവും അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കർമ്മ പരിപാടി. അതിനെ ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന പ്രപ്പോസൽസ് വിവിധ വകുപ്പുകളിൽ നിന്ന് വളരെ കിട്ടും. അത് തയ്യാറാക്കി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി ഇതിന്റെ കൂടെ ഉണ്ട്.
0: ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16th കേരള നിയമസഭയുടെ പ്രോട്ടീം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലോക്ഭവനിൽ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ നാളെ നടക്കും. പ്രോട്ടീം സ്പീക്കറാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സർക്കാർ ചുമതലയേറ്റ് 3rd വകുപ്പ് വിഭജനം പൂർത്തിയായത്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി. ഇത് ഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് പുറമെ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 1.6% വർദ്ധിപ്പിക്കുമെന്നും JPC അധ്യക്ഷൻ PP ചൌധരി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1967 വരെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകൾ ഇത്തരത്തിൽ ഒരുമിച്ചാണ് നടന്നുവന്നത്. അടിയന്തരാവസ്ഥാകാലത്താണ് ഇതിന് മാറ്റം വന്നതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, നിയമ കമ്മീഷൻ, പാർലമെന്ററി സമിതികൾ എന്നിവയ്ക്ക് തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്ന അഭിപ്രായമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 4 ദിവസത്തെ സന്ദർശനത്തിനായി US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ മാസം 23 ഇന്ത്യയിലെത്തും. റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഊർജം, സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി

0: അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് കൂട്ടായ്മയുടെ യോഗത്തിലും റൂബിയോ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ 10-ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 94.31 വിജയശതമാനം. സർക്കാർ സ്കൂളുകളിൽ 91.86% വിദ്യാർത്ഥികൾ വിജയം നേടി. പെൺകുട്ടികളാണ് വിജയശതമാനത്തിൽ മുന്നിൽ. മേര യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവും ഹിന്ദിയും എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാനതല സെമിനാർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ദക്ഷിണ മേഖലാ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളിൽ മംഗ്ലീഷ് അടക്കമുള്ള ഭാഷാ ഉപയോഗം മാതൃഭാഷ ഉൾപ്പെടെ എല്ലാ ഭാഷകളെയും ഇല്ലാതാക്കുമെന്നും ഭാഷയെ നാം സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. റെക്കോർഡ് താപനിലയാണ് ഇരു സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തുന്നത്. തുടർച്ചയായ 3-ാം ദിവസവും 48°C മുകളിൽ താപനില രേഖപ്പെടുത്തിയ ഉത്തർപ്രദേശിലെ ബന്ദ ജില്ല രാജ്യത്തെ ഏറ്റവും ചൂടേറിയ സ്ഥലമായി തുടരുകയാണ്. പകൽ താപനില മിക്ക സ്ഥലങ്ങളിലും 44 മുതൽ 47 ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. മധ്യ ആഫ്രിക്കൻ രാജ്യമായ കൊങ്കോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 136. രാജ്യത്ത് 543 പേർക്ക് വൈറസ് ബാധ സംശയിക്കുന്നുണ്ട്. അയൽ രാജ്യമായ യുഗാണ്ടയിലും 2 പേർക്ക് എബോള ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയെ ശുഭപ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭാ യോഗം. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും തീരുമാനം. 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടീം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി, ഇപ്പോൾ സമയം 1 മണി.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഒരു പ്രത്യേക അറിയിപ്പ്. റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ഫൈറ്റ് എഗെയിൻസ്റ്റ് ക്യാൻസർ ഇയർലി എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു. അത്യാധുനിക ഉപകരണത്തിന്റെ സഹായത്തോടെ മുൻകൂട്ടി സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള പ്രാഥമിക സ്ക്രീനിംഗ് ടെസ്റ്റാണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിക്കാനുള്ള മറ്റു ടെസ്റ്റുകൾ നടത്തിയാൽ മതിയാകും. നോ ടച്ച്, നോ പെയിൻ, നോ സി, നോ റേഡിയേഷൻ ഇവയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഉടൻ തന്നെ ടെസ്റ്റ് റിസൾട്ടും ലഭ്യമാകുന്നു. ആശുപത്രികളിൽ 3,000 രൂപ മുതൽ 4,000 രൂപ വരെ ചെലവ് വരുന്ന ഈ ടെസ്റ്റിന് കേവലം 500 രൂപയാണ് ഞങ്ങൾ ഈടാക്കുന്നത്. ഈ ടെസ്റ്റ് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ 5 മണി വരെ തിരുമുല്ലാവാരം റേഡിയോ സാന്ത്വനം 90.4 FM ഓഫീസിൽ നടത്തുന്നു. മുൻകൂട്ടിയുള്ള ബുക്കിംഗിനായി ഓഫീസിൽ നേരിട്ട് വരികയോ 9605858551 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് വഴിയും ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9605858551.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558 7 8.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാ ഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: Music with Radio Sandhvanam 90.4 FM.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 May 1 മുതൽ 31 വരെ നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ,

0: വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അങ്ങനെ ഇന്ന് മെയ് 20 ആയിരിക്കുകയാണ്. പൊള്ളുന്ന ചൂടിന് ആശ്വാസമായി നല്ല മഴയൊക്കെ ഇങ്ങനെ നമ്മൾ

തേടി എത്തിക്കൊണ്ടിരിക്കുന്നു. അതേ കൂട്ടായി നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ കേൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പിടി മനോഹര ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ. ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന ഈ മ്യൂസിക്കൽ പ്രോഗ്രാം നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജുകൾ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848 55 875. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848 55 875. ഈ ഉച്ചമയക്കത്തിൻ്റെ ആലസ്യമൊക്കെ ഒന്ന് മാറ്റിവെച്ച് എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. നമുക്കൊരുപാട് പാട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. 3 മണി മുതൽ 4 മണി വരെയാണ് നമ്മുടെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള ഈ ലൈവ് മ്യൂസിക്കൽ പ്രോഗ്രാമിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജ് അയക്കണം എന്നുകൂടി പറയുകയാണ്. അപ്പോൾ നമുക്കിന്ന് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്ന ഗാനം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് മിഖിൽ ചോദിച്ചിട്ടുള്ള 1994 പുറത്തിറങ്ങിയ തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ നിലാപ്പൊങ്കലായല്ലോ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. ഈ പാട്ട് ഒരുപാട് നമുക്ക് എന്താ ഒരു നൊസ്റ്റു തരുന്നൊരു പാട്ടാണ് അല്ലേ ചിത്രവും. അപ്പോൾ തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൻ്റെ ഒരു ടൈറ്റിൽ സോങ് ആണ് ഈ ഒരു ഗാനം. അത് ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഇത് ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ബേണി ഇഗ്നേഷ്യസിൻ്റെ സംഗീതത്തിൽ സിഒ ആൻഡോ, മാൽഗുഡി ശുഭ എന്നിവർ ചേർന്ന് ആലപിച്ച ഈ ഒരു ഗാനം നമുക്ക് ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഞങ്ങളിലൂടെ. അപ്പോൾ എന്തായാലും എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 3:09 ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്കിപ്പോൾ റേഡിയോ സാന്ത്വനം 90.4 FM ചോദിക്കാവുന്നതാണ്. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പാട്ടുകളൊക്കെ ആവശ്യപ്പെടേണ്ട നമ്പർ ഇതാണ്, 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പം നമ്മുടെ പ്രിയ ശ്രോതാവ് മിഖിൽ ആവശ്യപ്പെട്ടിട്ടുള്ളൊരു ഗാനമായിരുന്നു നമ്മളിപ്പോൾ തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ ആ ഒരു മനോഹര ഗാനം കേട്ടു. അപ്പോൾ മിഖിലിന് സന്തോഷമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു മെസ്സേജ് വന്നത് ലീലാമണി ചേച്ചിയാണ് കരിക്കോട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മദനോത്സവം എന്ന ചിത്രത്തിലെ സന്ധ്യ കണ്ണീരിൽ എന്തേ എന്ന് തുടങ്ങുന്ന ഗാനം ഒരുപാട് പേർക്ക് ഇപ്പോഴും ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയാണ് ഈ ഒരു പാട്ട്. അപ്പോൾ ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ONV കുറുപ്പാണ്. അതേപോലെ തന്നെ ONV സലീൽ ചൗധരി ഒരു കോംബോയാണ് ഈ ഒരു പാട്ട്. ഇതിൻ്റെ ഒരു മ്യൂസിക് ചെയ്തിരിക്കുന്നത് സലീൽ ചൗധരിയാണ്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വളരെയധികം പ്രിയപ്പെട്ട ജാനകി അമ്മയാണ് ഈ ഒരു ഗാനം ആലപിച്ചിട്ടുള്ളത്. ഈ പാട്ട് തന്നെ നമ്മുടെ ലീലാമണി ചേച്ചിക്ക് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഗാനം ആസ്വദിച്ചിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട മനോഹര ഗാനങ്ങളാണ് നമ്മൾ റേഡിയോ സാന്ത്വനം 90.4 FM ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഇപ്പോൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848585. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 3:15 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ബാബുരാജൻ സാർ ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, കക്ക എന്ന ചിത്രത്തിലെ മനോഹരമായൊരു പാട്ടാണത്. കായലെന്ന് ചിരിച്ചാൽ എന്ന് തുടങ്ങുന്നൊരു പാട്ടില്ലേ, നല്ല മനോഹരമായ വരികളുള്ളൊരു പാട്ടാണ്. നമ്മളുടെ ഭാസ്കരൻ മാഷാണ് ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. അതേപോലെ KV മഹാദേവനാണ് ഇതിൻ്റെ സംഗീതം. നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ ആലപിച്ച ഒരു മനോഹര ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നമുക്ക് എല്ലാവർക്കും ആ ഒരു ഗാനം ആസ്വദിച്ചിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അപ്പൊ മനോഹരമായ പാട്ടുകൾ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848585. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അപ്പൊ ബാബുരാജൻ സാറ് ആവശ്യപ്പെട്ട ഒരു മനോഹരമായൊരു പാട്ടായിരുന്നു കക്ക എന്ന ചിത്രത്തിലെ, നല്ലൊരു പാട്ടായിരുന്നു അത്. അപ്പോൾ ഇനി നമുക്ക് വേറെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രഞ്ജിനി മരത്തടി നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ച്. നമ്മളുടെ നിറം എന്നൊരു ചിത്രം 1999 പുറത്തിറങ്ങിയ നിറം എന്ന ചിത്രത്തിലെ മിഴി അറിയാതെ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു പാട്ട്, ആ ഒരു കുഞ്ചാക്കബോമൻ ശാലിനി കോമ്പോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെയധികം പ്രണയം തോന്നുന്ന, അല്ലെങ്കിൽ ആ ഒരു എന്താ വളരെയധികം നമുക്ക് എന്താ ഒരു ക്രഷൊക്കെ തോന്നിയിട്ടുള്ളൊരു നടനാണല്ലേ നമ്മുടെ കുഞ്ചാക്കബോമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിലെ മനോഹരമായൊരു പാട്ടാണ് മിഴി അറിയാതെ എന്ന് തുടങ്ങുന്ന ആ മനോഹര ഗാനം. ചോദിച്ചിരിക്കുന്നത് രഞ്ജിനി മരത്തടിയിൽ നിന്നാണ്. ഈ ഒരു ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമല, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ച ഈ മനോഹര ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച

കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

സംഗീതം റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ മനോഹരമായൊരു പാട്ടിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ സമയം 3:29 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ടുകളൊക്കെ പടപടേന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അങ്ങനെ മിഴി അറിയാതെ എന്ന് തുടങ്ങുന്ന ആ മനോഹര ഗാനം നമ്മളെ രഞ്ജിനിയാണ് മരത്തടിയിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരൊന്ന് പ്രേമിക്കാനൊക്കെ തോന്നുന്ന ഒരു പാട്ടാണല്ലേ അത്. എത്ര മനോഹരമായിട്ടാണ് ആ വരികളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു കുട്ടി ശ്രോതാവുണ്ട്, എലീന. എലീന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേച്ചി ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ, പറയുവാൻ എന്ന് തുടങ്ങുന്നൊരു സോങ് ഉണ്ട്, അത് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇഷ്ക് എന്ന മൂവിയിലെ മനോഹരമായൊരു പാട്ടാണ്, വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള, ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഇങ്ങനെ മെൽറ്റിങ് സോങ് ആണ് ഈ ഒരു പാട്ടെന്ന് പറയുന്നത്. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ജേക്സ് ബിജോയ് ആണ്. അതേപോലെ തന്നെ ജോ പോളാണ് ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ജേക്സ് ബിജോയ് ഇതിൻ്റെ സംഗീതം നൽകിയിരിക്കുന്നു. സിദ് ശ്രീറാമും നേഹ എസ് നായരുമാണ് ഇത് ചേർന്ന് ഇവരും ഈ ഒരു കോംബോയാണ് ഈ പാട്ട് ആലപിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ എലീന കുട്ടിയുടെ ഒരു ആവശ്യപ്രകാരം മനോഹരമായ ഈ ഒരു ഗാനം തന്നെ കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അപ്പോൾ നമ്മുടെ എലീനക്കുട്ടി ആവശ്യപ്പെട്ട ഒരു പാട്ടാണ് ഇഷ്ക് എന്നൊരു മൂവിയിലെ മനോഹരമായൊരു ഗാനമാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ ചോദിച്ച് നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ മെസ്സേജ് അയച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ സമയം 3:36 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ മറ്റൊരു ശ്രോതാവ് രാജൻ ചേട്ടൻ വയനാട്ടിൽ നിന്നാണ് അദ്ദേഹം മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അദ്ദേഹം നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. പണ്ട് നമ്മളിങ്ങനെ കേട്ടു മറന്ന ഒരു മനോഹരമായൊരു ഗാനമാണത്. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ അത് ഓർമ്മ വരുന്നുണ്ടായിരിക്കും. പെട്ടെന്നൊരു നൊസ്റ്റുമൊക്കെ വരുന്നൊരു പാട്ടാണ് കേട്ടോ. 1962 പുറത്തിറങ്ങിയ വേലുത്തമ്പി ദളവ എന്നുള്ള ചിത്രത്തിലെ വിരലൊന്നില്ലെങ്കിലും എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. പലപ്പോഴും അത് നമ്മളിങ്ങനെ കോമഡി ആയിട്ടൊക്കെ പാടാറുണ്ടെങ്കിലും പണ്ടത്തെ ഒരു ട്രെൻഡ് പാട്ട് തന്നെയായിരുന്നു ആ പാട്ട്. അപ്പോൾ അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് അഭയ് ദേവാണ്. അതേപോലെ തന്നെ നമ്മളുടെ ദക്ഷിണാമൂർത്തി ആണ് സംഗീതം, ഈ പാട്ടിൻ്റെ സംഗീതം നൽകിയിരിക്കുന്നത്. KP ഉദയഭാനു, AP കോമള എന്നിവരുടെ ഒരു കോമ്പോയിൽ മനോഹരമായ ഒരു ഗാനം. ആ പാട്ട് തന്നെ കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. നമ്മുടെ സ്ഥിരം ശ്രോതാവ് മണികണ്ഠൻ ചേട്ടൻ, മണികണ്ഠൻ പോളയത്തോട് അദ്ദേഹം ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1972 പ്രേം നസീർ ശാരദ ജോഡികൾ അഭിനയിച്ച അന്വേഷണം എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി സാർ എഴുതി, MK അർജുനൻ മാസ്റ്റർ സംഗീതം നൽകി, നമ്മുടെ KJ യേശുദാസ് ആലപിച്ച മനോഹരമായൊരു താരാട്ടുപാട്ട് പഞ്ചമി ചന്ദ്രിക പൂപ്പന്തൽ കെട്ടി എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു ഗാനം തന്നെ നമുക്ക് ആസ്വദിച്ചിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:44 ആയിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് പാട്ടുകളൊക്കെ കേൾക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. മാധുരി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാം സുഖമായിരിക്കുന്നു. ചേച്ചിയും നല്ല രീതിയിൽ സുഖമായിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. എനിക്ക് 20 ഉണക്ക് 18 എന്ന തമിഴ് ചിത്രത്തിലെ മനോഹരമായൊരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഗാനം എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചേച്ചി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ചേച്ചി ആവശ്യപ്പെട്ട ഗാനം ദാ ഇപ്പോൾ കേൾക്കാം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:51. ആശ്രമത്തിൽ നിന്ന് ചന്ദ്രബാലൻ സാർ ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചുക്ക് എന്ന സിനിമയിലെ ഭാവഗായകൻ പാടിയ വരികൾ, ഇഷ്ട പ്രാണേശ്വരി നിന്റെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ രചന വയലാർ ആണ്, അതേപോലെ തന്നെ ദേവരാജൻ മാസ്റ്ററിൻ്റെ സംഗീതമാണ്. ആ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ നമ്മുടെ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ പരമാവധി പാട്ടുകൾ പ്ലേ ചെയ്യാനാണ് നമ്മുടെ ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷീജ ചേച്ചി പറഞ്ഞൊരു പാട്ടുണ്ട്. ഹായ് ശ്രീകുട്ടി, ഞാൻ ഷീജയാണ്. എനിക്ക് കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും എന്ന ആ ഒരു സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ടും ആദരിക്കും ഹസ്ബൻഡിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്. അപ്പോൾ ആ ഒരു മനോഹര ഗാനം കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട

വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇപ്പോൾ സമയം 4:01 നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞു. അപ്പം എന്തായാലും ഒരു പാട്ടും കൂടി നമുക്കൊരു സജഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള ഈ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ രമേശ് കെ ജി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു കഹാനി എന്നുള്ള ഒരു ഹിന്ദി ചിത്രത്തിലെ ചാന്ദിനി എന്നുള്ള ഹിന്ദി ചിത്രത്തിലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തൂ മുജെ സുന എന്ന് തുടങ്ങുന്ന ഒരു ഹിന്ദി ഗാനമാണ്. ആനന്ദ് ബക്ഷിയാണ് ഈ ഒരു ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ശിവഹരിയുടെ ഒരു സംഗീതത്തിൽ സുരേഷ് വാഡ്കറും നിതിൻ മുകേഷും ചേർന്ന് ആലപിച്ച ഈ മനോഹരമായൊരു ഗാനത്തോടുകൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: मेरी चांदनी, तू मेरी चांदनी।
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
2: Your voice, I am singing sound, soup sound, flop sound.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ലോക രക്തസമ്മർദ്ദ ദിനാചരണത്തിന്റെ ഭാഗമായി വടക്കേവിള പള്ളിമുക്ക് ഇക്ബാൽ ലൈബ്രറി കൗൺസിലും ട്രാവൻകൂർ മെഡിക്കൽ കോളേജും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. വ്യാഴാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് ക്യാമ്പ്. ബോധവൽക്കരണ ക്ലാസും സ്ക്രീനിംഗ് ടെസ്റ്റുകളും സൗജന്യമായി നടത്തും. വിശദവിവരങ്ങൾക്ക് 9947484444 നമ്പർ ഒരിക്കൽ കൂടി 9947484444. താലൂക്ക് ലൈബ്രറി കൗൺസിലിൽ ലൈബ്രറി സംഗമം ബുധനാഴ്ച 2:30 കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ നടന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൊല്ലം റീജിയണൽ ഓഫീസിൽ ഹിന്ദി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ഫാത്തിമ മാദർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ രാജ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് മാഗസിൻ പ്രകാശനവും ചടങ്ങിൽ നടന്നു. റീജിയണൽ മേധാവി TK അഭിജിത്, ഉപമേധാവികളായ സത്യനാരായണ റെഡ്ഡി, സുബ്രഹ്മണ്യം എന്നിവർ പങ്കെടുത്തു. വള്ളിക്കീഴ് ഗവൺമെന്റ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, സോഷ്യോളജി വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി May 29 രാവിലെ 10 ഹാജരാകണം. ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഉച്ചയ്ക്ക് 12 ശേഷം നടത്തും. പ്രാക്കുളം NSS HSSൽ നിലവിൽ ഒഴിവുള്ള HSST സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, മാത്സ് അധ്യാപക തസ്തികയിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം. അഭിമുഖം June 5 രാവിലെ 10:30. ഫാത്തിമ മാദർ നാഷണൽ കോളേജ് ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ HPV സൗജന്യ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പിന്റെ 2ാം ഘട്ടം നടത്തി. 9 മുതൽ 26 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് വാക്സിൻ നൽകിയത്. കിംസ് ഹെൽത്തിന്റെ സാമൂഹിക പ്രതിബദ്ധ ഇടപെടലുകളുടെ ഭാഗമായും ഫാത്തിമ മാദർ നാഷണൽ കോളേജിന്റെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്ലബിന്റെയും റോട്ടറി ക്ലബ് ഓഫ് കൊയിലോണിന്റെയും ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെയും ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോളേജ് മാനേജർ ഫാദർ ജോസഫ് ജോണും പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധ്യ കാതറിൻ മൈക്കിളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ ബ്ലോക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെയും തളിർക്കൂട്ടം കൂട്ടായ്മയും സംയുക്തമായി നടത്തുന്ന അവധിക്കാല ക്യാമ്പും ഏകദിന ശില്പശാലയും നടന്നു. CKP ജംഗ്ഷനിലുള്ള NSS സ്കൂൾ ഓഡിറ്റോറിയത്തിൽ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ KR യശോധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. കുണ്ടറ താലൂക്ക് ആശുപത്രി പരിധിയിലെ പുലിപ്ര വാർഡിൽ ആശാപ്രവർത്തകരുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. SSLC പാസായ 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. കുണ്ടറ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം താമസക്കാരായിരിക്കണം. അഭിമുഖം May 25 രാവിലെ 10 കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ വച്ച് നടക്കും. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡിന്റെ ജില്ലാ ഓഫീസിൽ അംഗത്വം നേടി 1 വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശികയില്ലാതെ അംശദായം അടച്ചു വരുന്നവരുമായ അംഗങ്ങളുടെ മക്കളിൽ 2026

0: 27 കാലയളവിൽ LKG 1 ക്ലാസ് എന്നിവയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് ധനസഹായം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് 0474274987 എന്ന നമ്പരുമായി ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0474274987. കേരള യൂണിവേഴ്സിറ്റിയുടെ 2026-27 ബാച്ചിലേക്കുള്ള MBA പ്രവേശന പരീക്ഷ തയ്യാറെടുക്കുന്നവർക്ക് MSN ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ സൗജന്യ പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് 9048805500, മറ്റൊരു നമ്പർ 9048815500. നമ്പർ ഒരിക്കൽ കൂടി 9048805500, മറ്റൊരു നമ്പർ 9048815500. സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായി പ്രവർത്തി ലാസ് കോമ്പോസൈറ്റ് സുരക്ഷാ പ്രോജക്റ്റിൽ ANM നഴ്സ് ഒഴിവ്. വിശദവിവരങ്ങൾക്ക് 0474279606. നമ്പർ ഒരിക്കൽ കൂടി 0474279606. ജില്ലയിലെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി കേന്ദ്രത്തിൽ പ്രിലിംസ് കം മെയിൻസ് റെഗുലർ ബാച്ചിലെ പ്രവേശനത്തിന് അപേക്ഷിക്കാം. ബിരുദ വിദ്യാർത്ഥികൾക്കും ബിരുദ പഠനം കഴിഞ്ഞവർക്കും വീക്കെൻഡ് പരിശീലന കോഴ്സിലേക്ക് അപേക്ഷിക്കാം. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടാലന്റ് ഡെവലപ്മെന്റ് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 0474297711 എന്ന നമ്പരിലോ 8281098867 എന്ന നമ്പരിലോ ബന്ധപ്പെടാം. നീണ്ടകര പുത്തൻതുറ ഗവൺമെന്റ് ASHSSൽ HSS വിഭാഗത്തിൽ താൽക്കാലിക ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം 4 June ഉച്ചയ്ക്ക് 2 PM. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
3: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
2: 7 ക്ലാസ് മുതൽ 10 ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
3: +1 +2 ക്ലാസുകൾക്ക് ISE CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949 9746075054. കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദ റിയൽ ഗൈഡ്.
0: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
4: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീശം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
5: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
6: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.

0: 4.4 FM-ൽ പൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എം എസ് നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: സ്വാഗതം തൂവാനം 55-ാം ദളത്തിലേക്ക്. മുൻതലത്തിൽ ബ്രിട്ടീഷുകാർ റാമോഷി കുടിലുകളെ ആക്രമിച്ചു. ആദിവാസികൾ പലരും കൊല്ലപ്പെട്ടു. പിടിക്കപ്പെടാതിരിക്കാനായി ഫട്കെയും ഗോപാലും സന്യാസി വേഷത്തിൽ കാടുകൾ താണ്ടി മഹാരാഷ്ട്ര അതിർത്തിയിൽ അവരെത്തി. പെരുമഴയിലൂടെയായിരുന്നു യാത്ര. മുന്നിലെ നദി കടന്ന് അവർ കർണാടകയിലേക്ക് കടന്നു. അപ്പോഴേക്കും പനി പിടിച്ച അവശനായ ഫട്കെയും ഗോപാലും യക്ഷഗാനത്തിന് പോകുന്നവരോടൊപ്പം ഒരു കാളവണ്ടിയിൽ കയറി കൽദഗി ക്ഷേത്രത്തിന് അടുത്ത് അവരിറങ്ങി. ജ്വരത്തിനുള്ള മരുന്ന് വാങ്ങുവാൻ അവർ എത്തിച്ചേർന്നത് രാത്രിയിൽ ഏറെ പഴക്കം ചെന്ന ഒരു വൈദ്യാലയത്തിനടുത്തായിരുന്നു. ദക്ഷവൈദ്യാലയം. തൂവാനം തുടരുന്നു. മാ തുഛേ സലാം 16-ാം ഭാഗം.

0: വൈദ്യാലയത്തിൻ്റെ ഓവുചാലിൽ നിന്ന് നിരത്തിലെ ഓടയിലേക്ക് മുഷടുമണമുള്ള എണ്ണ കലർന്ന വെള്ളം വാർന്നുകൊണ്ടേയിരുന്നു. രാത്രിയാണ്, ആരും നിരത്തിലില്ല. എണ്ണയുടെ മണം പിടിച്ച് ഓടയ്ക്കരികിൽ നിന്ന് പിരിച്ചാഴി അവരെ കണ്ടതും ഓടയിലേക്ക് ഒളിച്ചു. അകത്താരോ കഥകടക്കുന്ന ശബ്ദം കേട്ടു. ഉറക്കത്തിനിടയിൽ വൈദ്യാലയത്തിലെ ആരോ ഉണർന്ന് കുളിമുറി തേടിയതാവാം. ആ ധൈര്യത്തിൽ ഗോപാൽ ഇരുട്ടിൽ വാതിലെന്ന് തോന്നിക്കുന്ന സ്ഥലത്തും തട്ടി ഫട്കെ പടിയിൽ തളർന്നിരിക്കുകയായിരുന്നു. രണ്ട് മൂന്ന് വട്ടം തട്ടിയിട്ടോ ഇരുട്ടോ മരവാതിലോ ഒന്നും മിണ്ടിയില്ല. മിണ്ടിയത് ഒരു ജനൽപാളിയാണ്. വളരെ ശങ്കിച്ച് അത് മുരടനക്കി. അതിൻ്റെ അഴികളിൽ പാതി മറഞ്ഞൊരു കറുത്ത രൂപം നിന്നിരുന്നു.
1: തീരെ വയ്യ, ഒന്ന് നോക്കണേ, ജരമാണെന്ന് തോന്നുന്നു.
0: ഗോപാൽ ഇത് പറഞ്ഞതും ജാലകം തിരികെ അടയാൻ തുടങ്ങി. ഓടിച്ചെന്ന് ഗോപാൽ പാളിയിൽ പിടിച്ചു കേണു.
1: വൈദ്യരല്ലേ, രക്ഷപ്പെടുത്തണേ.
0: ജനൽപടിക്ക് മുകളിൽ തൂക്കിയ കമ്പിവിളക്ക് വൈദ്യർ കത്തിച്ചു. ചെവിക്ക് ചുറ്റും നരച്ച രോമവും കുറുക്കൻ്റെ കണ്ണും അരണ്ട വെളിച്ചത്തിൽ തിളങ്ങി.
2: പണം കെട്ട്, എന്നിട്ട് മരുന്ന് കുറിക്കാം.
0: അരയിൽ കെട്ടിവച്ച തുണിപ്പൊതി അഴിച്ച് ഗോപാൽ നാണയത്തൊട്ടുകൾ അകത്തേക്കിട്ടു.
2: പോരാ,
1: ഇത്രയേ ഉള്ളൂ.
2: ലക്ഷ്മണപ്പാ,
0: വൈദ്യരുടെ മുരടൻ സ്വരം ഉയർന്നു. അകത്തെ ചുവര് കീറി ഒരു മുടന്തൻ ഉറക്കത്തിൽ നിന്നുണർന്നു വൈദ്യരുടെ അടുത്തേക്ക് വന്നു.
2: പൊടി.
0: അകത്തു മറഞ്ഞ മുടന്തൻ അല്പനേരം കൊണ്ട് ഒരു കടലാസിൽ എന്തോ പൊടിയുമായി പ്രത്യക്ഷപ്പെട്ടു.
2: ഇവിടെ കിടന്ന് മരിക്കേണ്ടത് കരുതിയാ. ഈ പൊടി തള്ളി വെള്ളം കുടിച്ചേരെ.
1: വെള്ളം?
0: ഗോപാൽ ഇത്തിരി നനവിന് വേണ്ടി പരിധി വീണ്ടും ചോദിച്ചു.
1: വെള്ളം?
0: ജനൽ ആ രാത്രിയിൽ അവസാനമെന്നോണം അടഞ്ഞു. അല്പം കൂടി കഴിയുമ്പോൾ തനിയെ തുറന്ന് നഗ്നത വെളിപ്പെട്ട പോലെ ചൂളി നിൽക്കേണ്ടി വരുമെന്ന് ആ ജനലപ്പോൾ അറിഞ്ഞിരുന്നില്ല. രണ്ടോ മൂന്നോ നാഴിക മുമ്പ് ജലം കുടിച്ച് കുടഞ്ഞെറിഞ്ഞ ഫട്കയും ഗോപാലും

ഇപ്പോൾ ഒരു കുമ്പിൾ ജലത്തിനായി ചുറ്റും നോക്കി. അവിടെ യക്ഷഗാനത്തിലെ അസുരന്റെ അലർച്ച ഘനീഭവിച്ചതുപോലെ കൽദകീ ക്ഷേത്രം ഇരുട്ടിൽ മറ്റൊരു ഇരുട്ടായി ഉറഞ്ഞു നിന്നു. പകിട കളിക്കുന്ന കാലത്തിൻ്റെ കൽദകീ ക്ഷേത്രം. കൽദകീ ക്ഷേത്രം കല്ലിൽ കൊത്തിയ കവിതയായിരുന്നു. പ്രദക്ഷിണപഥത്തിൻ്റെ നടുക്ക് ആകാശത്തിൻ്റെ രാത്രിയിലേക്ക് അത് തൊഴുകയോടെ നിന്നു. ഫട്കയും ഗോപാലും അതിൻ്റെ പടവുകളിലെത്തിയപ്പോഴേക്കും രാത്രി തൻ്റെ മുടി അഴിച്ചിട്ട് പലതും മറച്ചു കഴിഞ്ഞിരുന്നു. ഗർഭഗൃഹത്തിലേക്ക് നീണ്ട നിലാവിൻ്റെ ഇടനാഴിയിൽ ക്ഷേത്രത്തൂണുകൾ ഇരുപാടും ദ്വാരപാലകരായി എണ്ണമയമുള്ള തൂണുകളിൽ കൊത്തിവെച്ച ശില്പങ്ങളായി കഥകൾ ഒളിച്ചിരുന്നു. ഒരു തൂണിൽ കംസന്റെ കയ്യിൽ നിന്ന് ആകാശത്തേക്ക് ഉയരുന്ന കണ്ണൻ, മറ്റൊന്നിൽ കടമ്പിൻ പൂക്കൾ ഇരുന്നു വീണ കണ്ണാടി വെള്ളത്തിൽ ഉടലൊളിക്കാൻ കഴിയാത്ത ഗോപികമാർ, ഇനിയൊന്നിൽ മഴയിൽ കിളിർത്ത വിരലിൽ ഒരു മല വിരിഞ്ഞു നിന്നു. അതിനു താഴെ കണ്ണനൊഴികെ ആരുമില്ലായിരുന്നു. ഏകാന്തമായ ആ വേദന നിറഞ്ഞു നിന്ന ഇഴനാഴിക്ക് അങ്ങേ തലയ്ക്കൽ ഒരു റാന്തൽ മുരിഞ്ഞു കത്തുന്നത് ഫട്ക കണ്ടു. ക്ഷേത്രപൂജാരി ഉറങ്ങിയിട്ടില്ല. കൽത്തോണുകളുടെ കാട്ടിൽ ഒരു കുഞ്ഞിൻ്റെ ചിരി വീണ് പൊഴിയുന്നത് പോലെ ഫട്കയ്ക്ക് തോന്നി. അരിമാവിൽ മുക്കിയ കുഞ്ഞു കാലടികൾ തറയിലെ കരിങ്കൽ പാളികളിൽ ചിതറിക്കിടന്നതല്ലാതെ ഒന്നും അവർ കണ്ടില്ല. മുളന്തട്ട് തട്ടി ഉറിയിൽ നിന്ന് പൊട്ടിയൊഴുകിയ വെണ്ണ ഇടനാഴിയിൽ പരന്ന മണമുയർന്നു. അപ്പോൾ ഫട്കയ്ക്കും ഗോപാലിനും വിശക്കാൻ തുടങ്ങിയിരുന്നു. നേരത്തോട് നേരമായിരിക്കുന്നു എന്തെങ്കിലും കഴിച്ചിട്ട് നദി നക്കി തുടയ്ക്കുന്നതിനു മുൻപ് കാശി ബാബമാർ എന്ന് കരുതി ഗ്രാമീണർ ചുട്ടുകൊടുത്ത ചില കാട്ടുകിഴങ്ങുകൾ. പനിയും വിശപ്പും കാരണം വീഴാൻ പോയ ഫട്കെ ഒരു തൂണിലറിയാതെ പിടിച്ചു. അത് തൃണാവർത്തന കൊത്തിയ തൂണായിരുന്നു. വിരൽ തൊട്ടതും അവൻ ഉറക്കത്തിൽ നിന്നു. ദുർവാസാവിൻ്റെ ശാപത്തിൽ രാക്ഷസനായി രൂപം മാറിയ പാണ്ഡ്യരാജാവ് തൃണാവർത്തൻ. ശില്പശയനത്തിൽ നിന്ന് അവൻ ഉണർന്നതും കാറ്റിലലയുന്ന യക്ഷഗാനത്തിലെ രാക്ഷസ പ്രവേശം സ്വരമായി അവനെ തൊട്ടു. തൃണാവർത്തൻ ശ്വസിക്കാൻ തുടങ്ങി മെല്ലെ മെല്ലെ. ഇരുട്ടിൽ അടുത്തടുത്ത് വരുന്ന കാലൊച്ചകൾ, തൃണാവർത്തൻ വരികയാണ്.

0: ഇടനാഴി നീണ്ടതായിരുന്നു. ക്ഷീണം കൊണ്ട് അത് കുറെ കൂടി നീണ്ടു. പൂജാരിയുടെ മുറിയോളം എത്തിയപ്പോൾ അകത്ത് ശബ്ദം കേട്ടു. ഉറങ്ങാനുള്ള പുറപ്പാടിലായിരുന്നു പൂജാരി, എങ്കിലും ഹൃദയാലുവായിരുന്നു അദ്ദേഹം. മരുന്ന് പൊടി കഴിക്കാൻ തനിക്കായി നീക്കിവെച്ച ഓട്ട് ഗ്ലാസ്സിലെ പാല് നൽകി. അവളുടെ വിശപ്പ് കണ്ടറിഞ്ഞ് ഊട്ടുപുരയിൽ അടച്ചുവെച്ച പാത്രങ്ങൾ തുറന്ന് അവശേഷിച്ച ആഹാരം അദ്ദേഹം തന്നെ അവർക്ക് വിളമ്പി. ചെമ്പുകലത്തിൽ കരുതിയ വെള്ളം മുക്കിയെടുത്ത് ഊട്ടുപുരയിലെ മരയഴികൾക്കിടയിലൂടെ കൈ കഴുകുമ്പോൾ പുറത്ത് ഇരുട്ടിൽ തൃണാവർത്തനുണ്ടായിരുന്നു. അവൻ ചുവരിനോട് പതുങ്ങി. തൂണുകളുടെ കാട്ടിൽ ചിതറിപ്പോയ കണ്ണൻ്റെ കാലടിപ്പാടുകളെ പിന്തുടരുകയായിരുന്നു തൃണാവർത്തൻ്റെ കണ്ണുകൾ. തൃണാവർത്തൻ ഒരു ചുഴലിയായിരുന്നെന്നാണ് കഥകൾ പറയുന്നത്. കംസൻ കൃഷ്ണ നിഗ്രഹത്തിനായി അയച്ച ചുഴലി. ഊട്ടുപുരയിൽ നിന്നവർ പുറത്തിറങ്ങുമ്പോൾ അവൻ ഒരു കാറ്റായി രൂപം മാറി അവരെ കടന്നുപോയി. കാറ്റുയർത്തിയ തോൾവസ്ത്രം താഴ്ത്തിയിട്ടുകൊണ്ട് പൂജാരി പറഞ്ഞു,
1: നല്ല കാറ്റും തണുപ്പുമുണ്ട്, നിങ്ങൾ പുറത്ത് കിടക്കണ്ട.
0: മണ്ഡപത്തിനുള്ളിൽ കിടക്കാനുള്ള പായും പുതപ്പുമുണ്ടായിരുന്നു. രാപ്പാർത്ത് ഭജനക്കായി വരുന്നവർക്ക് കരുതി വെച്ചത്. അത് വിരിച്ച് കിടന്നുകൊള്ളാൻ പറഞ്ഞ് പൂജാരി പോയി. ഇടനാഴിയിൽ മെതിയടി ശബ്ദം അകന്നകന്നുകൊണ്ടിരുന്നു. ദയാലുവായ മനുഷ്യൻ്റെ ഓരോ കാലടി വെപ്പിലും ഓരോ പൂക്കൾ മുളയ്ക്കുന്നുണ്ടാവുമെന്ന് അവർ കരുതി. ആ കാലടികൾ അകന്ന് ശമിക്കാനാണ് തൃണാവർത്തനും കാത്തിരുന്നത്. ഇരുളിൻ്റെ പൊത്തിൽ നിന്ന് അവൻ മെല്ലെ പുറത്തിറങ്ങി. ഉറക്കം തൊട്ട കണ്ണുകൾ തൊട്ടാവാടി ഇലകളായി. ഫട്കെ ഗോപാലിനോട് പറഞ്ഞു, നല്ല ക്ഷീണമുണ്ട്, നീയും കിടന്നു. ഉറക്കം ഒരു ഇരുണ്ട കുഴലായിരുന്നു. അതിലൂടെ രണ്ട് കാലങ്ങളിലേക്ക് അവർ പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഉറക്കത്തിൽ ഗോപാൽ ആടിക്കുലുങ്ങുന്ന ഒരു വണ്ടിയിലായിരുന്നു, ഒരു കാളവണ്ടി. അവന് ചുറ്റും കൊഴുന്തിൻ്റെ മണം അനുഭവപ്പെട്ടു. ഒരു പെണ്ണിൻ്റെ ചിരി ആ വണ്ടിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. പക്ഷേ വണ്ടിയിൽ ആരുമുണ്ടായിരുന്നില്ല. തൃണാവർത്തൻ മണ്ഡപത്തിനുള്ളിലേക്ക് പ്രവേശിച്ച സമയമായിരുന്നു അത്. ഉറക്കത്തിൽ തന്നെ ആരോ മുകളിലേക്കെടുത്തുയർത്തുന്നത് പോലെ തോന്നി ഫട്കേക്ക്. ഒരു കുഞ്ഞിനെ പോലെ കൈകാലിട്ടടിച്ചിട്ടും മേഘപാളികളിലൂടെ ഉയർത്തിയുയർത്തി കൊണ്ടുപോകുന്നു. കെട്ടി വരിഞ്ഞ ചുഴലി ഫട്കയെ ആകാശമധ്യത്തെത്തിച്ചു. മുകളിലെ മേഘപ്പരപ്പിൽ നിന്ന് താഴേക്ക് അതിദ്രുതം വീണുകൊണ്ടിരുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ മുഖം ഫട്കെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഭവാനി ഉറക്കെ വിളിച്ചെങ്കിലും ഒരു നുള്ളു ശബ്ദം പോലും ഫട്കയിൽ നിന്ന് പുറത്തു വന്നില്ല. വല്ലാതെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി ഫട്കേക്ക്. ആരോ നെഞ്ചിൽ കയറിയിരിക്കുന്നു, ശ്വാസം വിടാൻ വയ്യ. ഒരു നിലവിളിയോടെ ഫട്കെ ഉറക്കത്തിൽ നിന്ന് പുറത്തേക്ക് തെന്നി വീണു. നെഞ്ചിലിരിക്കുന്ന രൂപത്തെ അരണ്ട വെളിച്ചത്തിൽ ഫട്കെ കണ്ടു. കൈകൾ അനക്കാൻ വയ്യ, പുറകിലാക്കി ബന്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ട് കാൽവണ്ണകളിലും ചവിട്ടി നിൽക്കുന്ന കറുത്ത രൂപങ്ങൾ. ഇരുമ്പ് വിലങ്ങുകൊണ്ടുള്ള ആഞ്ഞടിയിൽ ഫട്കെ രക്തം തുപ്പി.
2: നാല് ദിവസമായി നിന്റെ പുറകെയുണ്ട് ഞങ്ങൾ, കളിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയോ? നായേ, ഇവന്റെ കാലും കുട്ടിക്കെട്ട്.
0: മേജർ ഡാനിയൽ. നെഞ്ചിലിരിക്കുന്ന രൂപം ഇപ്പോൾ വ്യക്തമാകുന്നു. ഫട്കയുടെ കാലുകൾ ബന്ധിക്കപ്പെട്ടു. ഫട്കെ തലചരിച്ച് ഗോപാൽ കിടന്ന വശത്തേക്ക് നോക്കി. അവനവിടെയില്ല. ഇടനാഴിയിൽ എവിടെയോ അവൻ്റെ നിലവിളിയുരുന്നതും പെട്ടെന്ന് നിലയ്ക്കുന്നതും ഫട്കെ അറിഞ്ഞു. ഫട്കയുടെ കഴുത്തിൽ കയറിൻ്റെ കുരുക്ക് വീണു. അതിൻ്റെ മറ്റേ അറ്റം നരകത്തിൽ നിന്ന് വന്ന രണ്ട് കൈകൾ പിടിച്ചു. നടവഴിയിലൂടെ പടിക്കെട്ടിലൂടെ കൈയും കാലും ബന്ധിക്കപ്പെട്ട ഫട്കെ വലിച്ചിഴയ്ക്കപ്പെട്ടു. വഴിയിൽ കൂട്ടുകാരൻ്റെ രക്തം കടന്നു പോകുമ്പോൾ ഫട്കെ കണ്ണുകൾ അടച്ചു. മുഖത്തെയും മുട്ടിലെയും തൊലി പൊട്ടി ചോര ഒലിക്കാൻ തുടങ്ങി. മണ്ണിലൂടെ വലിച്ചെടുക്കുമ്പോൾ ഒരു പിടി മണ്ണ് കയ്യിൽ കോരിയെടുക്കാൻ ഫട്കയുടെ മനസ്സ് വെമ്പി. ആ കൈകൾ അലങ്ങുന്നത് കണ്ട് പുറകിൽ വന്നവൻ തോക്കിൻ്റെ പാത്ത് കൊണ്ട് തലയിൽ തന്നെ ആഞ്ഞടിച്ചു. അപ്പോൾ വൈദ്യാലയത്തിലെ അകമുറികളിലൊന്നിൽ ഉറക്കം വരാതെ കിടന്ന വൈദ്യർ പരവേശത്തോടെ ചാടി എഴുന്നേറ്റു. കുറച്ചു മുൻപ് മേജർ ഡാനിയൽ നീട്ടിയ നോട്ട് വാങ്ങി ക്ഷേത്രത്തിൽ അവരുണ്ടാവുമെന്ന് പറഞ്ഞതിൽ ആ ഒറ്റുകൊടുക്കലിൽ തനിക്കൊരു തെറ്റുമില്ലെന്ന് വൈദ്യർ പലവട്ടം മനസ്സിനോട് പറഞ്ഞു. പക്ഷേ ഉറങ്ങാൻ കഴിയുന്നില്ല. ദാഹം സഹിക്കാതെ അയാൾ ഇരുട്ടിൽ കൂജയെ തേടി. വെള്ളം കൊടുക്കാതിരിക്കാനായി കൂജ ഒരു വശത്തേക്ക് ചരിഞ്ഞു വീണു. വെള്ളം അതൊഴുക്കി കളഞ്ഞു. ആ രാത്രിയിൽ രണ്ടാമതൊന്നുകൂടി തുറക്കേണ്ടി വന്ന ജനൽപ്പാളി അല്പം മുമ്പ് നടന്ന ഒറ്റിന് സാക്ഷിയാകേണ്ടി വന്നതിലും അന്യൻ്റെ കൈകൊണ്ട് തുറക്കാനും അടയ്ക്കാനും വിധിക്കപ്പെട്ട, അതിനു മാത്രം വിധിക്കപ്പെട്ട തൻ്റെ ജീവിതത്തെക്കുറിച്ചോർത്ത് ബന്ധുനീറി. കിടന്നിട്ടും കിടന്നിട്ടും വൈദ്യർ ഉറക്കം വന്നില്ല. ബോധരഹിതനായ ഫട്കയെ കുതിരപ്പുറത്ത് വിലങ്ങനെയിട്ട് പട്ടാളം കടന്നു പോവുകയായിരുന്നു. കണ്ണിൽ നിന്നവർ മറഞ്ഞപ്പോൾ മണ്ണൊന്നു പിടഞ്ഞു. തൂവാനം തുടരുന്നു അടുത്ത ദളത്തിൽ.

0: കമ്മ്യൂണിറ്റി റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: A celebration for the legend, the complete actor Mohanlal. നടനവിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം മെയ് 21-ന് റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം മെയ് 21 ഉച്ചയ്ക്ക് 3 മണി മുതൽ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: A celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം മെയ് 21 റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം മെയ് 21 ഉച്ചയ്ക്ക് 3 മുതൽ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

A celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം. മെയ് 21 റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം. മെയ് 21 ഉച്ചയ്ക്ക് 3 മണി മുതൽ.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 May 1 to 31 ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യന്റ് കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വോക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2026 May 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50 to 80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
4: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
3: ചരിത്രത്തിൽ ഇന്ന് May 20. എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിന്റെ കണ്ടെത്തൽ പ്രസിദ്ധീകരിച്ചതും കിഴക്കൻ തിമോർ ഇന്തോനേഷ്യയിൽ നിന്ന് സ്വതന്ത്രമായതും അവതാർ സിംഗ് ചീമ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരനായതുമൊക്കെ ഒരു May 20. May 20 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 20. പോർച്ചുഗീസ് പര്യവേക്ഷകനായ വാസ്കോഡിഗാമ ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തി കോഴിക്കോട് എത്തിയത് 1498 May 20. റഷ്യയുടെ ആളില്ല ബഹിരാകാശ സ്പെക്ട്ര വിജയകരമായി വിക്ഷേപിച്ചത് 1965 May 20. അമേരിക്കയിൽ നിന്ന് ക്യൂബ സ്വതന്ത്രമായത് 1902 May 20. എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിന്റെ കണ്ടെത്തൽ പ്രസിദ്ധീകരിച്ചത് 1983 May 20. കിഴക്കൻ തിമോർ ഇന്തോനേഷ്യയിൽ നിന്ന് സ്വതന്ത്രമായത് 2002 May 20. അവതാർ സിംഗ് ചീമ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരനായത് 1965 May 20. നാൽപ്പത്തിയെട്ട് വയസ്സുള്ളപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിതയായി ജാർഖണ്ഡിലെ പർവ്വതാരോഹക പ്രേംലത അഗർവാൾ പുതിയ ചരിത്രം സൃഷ്ടിച്ചത് 2011 May 20. May 20 മീറ്റർ കൺവെൻഷൻ ഒപ്പുവെച്ചത്. ഇതിന്റെ സ്മരണയ്ക്കായി May 20 ലോക മെട്രോളജി ദിനമായി ആഘോഷിക്കുന്നു. ജപ്പാൻ ബർമ കീഴടക്കിയത് 1942 May 20. ബർമ പ്രതിരോധ സേനയെ ബർമ നാഷണൽ ആർമി എന്ന് പുനർനാമകരണം ചെയ്തു.

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: Feel the music with Radio Sandhvanam 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണം.

0: नमः।
1: हरि ओम। भूत भावोद्भव करः, भूत भावोद्भवकरम्। अर्थम भूतानां भावः, भूत भावः, तं करोति इति भूत भावोद्भवकरः, भूत वस्तु उत्पत्तिकरः इत्यर्थः। എന്താ ഭൂതഭാവോദ്ഭവകരം എന്ന് പറഞ്ഞാല്? ഭൂതാനാം ഭാവഹ ഭൂതഭാവഹ, ഭൂതങ്ങളുടെ ഭാവത്തെയാണ് ഭൂതഭാവം എന്ന് പറയുക. ഭൂതങ്ങളുടെ ഭാവം എന്ന് പറഞ്ഞാല് കളിമണ്ണ് പ്രത്യേക പ്രകാരത്തിൽ രൂപപ്പെട്ടപ്പോൾ അത് കുടമായി. അപ്പൊ മണ്ണ് കുടമായത് അതിൻ്റെ ഒരു ഭാവമാണ്. കേട്ടില്ലേ? മണ്ണ് കുടമായി, ഉദ്ഭൂതമായി. എന്താ അർത്ഥം? ബിഫോർ ദാറ്റ് ദർ വാസ് നോ പോട്ട്. അതിന് മുമ്പ് കുടം ഉണ്ടായിരുന്നില്ല, പിന്നെയോ കുടം ഉണ്ടായി. ആ ഉണ്ടായതിനെയാണ് ഭൂതഭാവം എന്ന് പറയുക. അതിന് കാരണമായതിനെയാണ് ഭൂതഭാവോദ്ഭവകരം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭൂത വസ്തു ഉത്പത്തികരഹ, ഭൂതവസ്തുവിന്റെ ഉത്പത്തി ചെയ്തത്. അതെന്താണ്? വിസർഗ, അത് വിസർഗമാവുന്നു. വിസർഗം എന്ന് പറഞ്ഞാല് വിസർജനം, വിസർജനമാകുന്നു. ഇവിടെ ശങ്കരാചാര്യർ കുറച്ച് വൈദികമായിട്ടാണ് പറഞ്ഞു തരുന്നത്. എന്താ വൈദികമായിട്ട് പറഞ്ഞു തരുന്നത്? ദേവതോദ്ദേശേന ചരു പുരോടാശാദേഹേ ദ്രവ്യസ്യ പരിത്യാഗഃ സയേഷ വിസർഗലക്ഷണഃ യജ്ഞഃ കർമ്മസഞ്ജിതഃ. ഭൂതഭാവോദ്ഭവകരമായ യജ്ഞമാണ് കർമ്മം. ഭൂതഭാവോദ്ഭവകരമായ യജ്ഞമാണ് കർമ്മം. ഇതിലെ ഭൂതഭാവോദ്ഭവകരം എന്ന് പറയുന്നത് കളിമണ്ണ് കുടമാകുന്നതിന് കാരണമായത് എന്ന് മനസ്സിലാക്കും. അത് വൈദികമായിട്ട് പറയുമ്പോൾ ദേവതകളെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന പുരോടാശം, പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ, പായസവും പുരോടാശവും ഒക്കെ ദേവതകളെ ഉദ്ദേശിച്ച് വിസർജിക്കും. ഈ വിസർഗമാണ് വസ്തുരൂപീകരണത്തിന് കാരണമാകുന്നത്. അതാണ് യജ്ഞം. ആ യജ്ഞമാണ് കർമ്മം. ഇപ്പൊ സാധാരണ നമ്മളൊരു സൃഷ്ടി പ്രക്രിയയെ കുറിച്ച് പറയുമ്പോൾ എത്ര വേർപ്പ് ഒലിപ്പിച്ചതാണെന്ന് അറിയാമോ എന്ന് പറയും. കേട്ടില്ലേ? വേർപ്പ് ഇങ്ങനെ കുറെ ഒലിപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് കരുതാമോ? വേർപ്പ് ഒലിപ്പിച്ചാൽ അത്രയും ഡീഹൈഡ്രേഷൻ സംഭവിച്ചു എന്നേ ഉള്ളൂ അല്ലേ? പക്ഷെ നമ്മൾ പറയുക, എന്താ

ഒരുപാട് വേർപ്പൊലിപ്പിച്ചതാണ് ഈ കേട്ടല്ലേ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആ ഒരു അടിസ്ഥാന വസ്തുവിന്റെ രൂപാന്തരീകരണത്തിനായിട്ട് പ്രയത്നത്തെ ചെയ്തിട്ടുണ്ട്. ഈ പ്രയത്നം എന്ന് പറഞ്ഞത് ഊർജ വിനിയോഗമാണ്. ഈ ഊർജ വിനിയോഗത്തിന് നേരത്തെ ആഹാരം കഴിച്ചിട്ടുണ്ട്, ആ ആഹാരത്തെ കത്തിക്കുന്നു, അത് വിസർഗമാണ്. അതാണ് സൃഷ്ടിക്ക് നിദാനമാവുന്നത്. സംഗതി മനസ്സിലാവുന്നുണ്ടോ? ഭൂതഭാവോദ്ഭവകരമായ യജ്ഞങ്ങളെ നിരീക്ഷിച്ചാൽ അത് ഈശ്വര ചിന്തനമാവും. കേട്ടില്ലേ? ഇപ്പൊ പല പണികളും നടക്കുന്നിടത്തൊക്കെ ഇങ്ങനെ പോയി നോക്കി നിൽക്കും. കിട്ടുകയാണെങ്കിൽ കൂലിയും വാങ്ങിച്ചോളും. നോക്കി നിന്നാ എന്ത് കൂലി കിട്ടും? ആ നോക്കു, കൂലി കിട്ടണേ വാങ്ങിച്ചോളൂ. അപ്പൊ അവിടെ ഒരാള് ആഹാരം കഴിച്ചു വന്ന് അതിനെ കത്തിക്കുന്ന യജ്ഞത്തിൽ ഏർപ്പെടുന്നു. മനസ്സിലാവണല്ലേ? ഹോമം നടക്കുകയാണ് എന്ന് പറയാം. ഇപ്പൊ ഒരു ശില്പിയാണെങ്കിലോ ആ പണിയായുധങ്ങളൊക്കെ വെച്ച് അങ്ങനെ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? നിറയെ ആഹാരം കഴിച്ച് എക്യുപ്പിഡായിട്ട് വന്നു. മനസ്സിലാവണില്ലേ? എന്നിട്ടോ ആ കഴിച്ച ആഹാരമൊക്കെ കത്തിക്കുകയാണ്. അത് പക്ഷേ സ്കിൽഫുള്ളായിട്ടാണ്. മനസ്സിലാവുണ്ടോ? ഇപ്പൊ ശില്പ നിർമ്മാണം അറിയുന്ന ആള് ആ ചാട്ടുള്ളിയും സംഭവമൊക്കെ വെച്ച് കൈകാര്യം ചെയ്യുമ്പോ കത്തല് നടക്കുന്നു, യജ്ഞം നടക്കുന്നു. ആ യജ്ഞത്തിന്റെ പരിണിത ഫലമായിട്ട് ഒരു ഭൂതം സംഭവിച്ചു. നേരത്തെ അത് വെറും ശിലയായിരുന്നു, ഇപ്പൊ അതില് ഒരു ആവിഷ്കാരം ഉദ്ഭൂതമായി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ നോക്കിയിരിക്കുന്നത് വലിയൊരു ധ്യാനമാവും. എങ്ങനെയാ ഇതൊക്കെ ഉരുത്തിരിയുന്നത്? അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞുണ്ടാവുന്നു, അതിങ്ങനെ വളർന്നു വരുന്നു. ഇനി പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാലും ആ കുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നു, വാക്കുകൾ പറയുന്നു, എല്ലാം അത്ഭുതകരം. കേട്ടില്ലേ? ഇതൊക്കെ നിരീക്ഷിക്കാൻ ഒരു മനസ്സുണ്ടായാൽ ഭൂതഭാവോദ്ഭവകര വിസർഗ കർമ്മസജ്ഞിത, അത് നമുക്ക് കൂടുതൽ ആസ്വാദ്യകരമായിട്ട് ബോധ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലുമൊക്കെ ഇടപെട്ട് ചെയ്യുന്ന കാര്യത്തെയും ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ഈ മഴ പെയ്യുന്നത് ഇങ്ങനെ നിരീക്ഷിക്കാം. അതിന്റെ പിറകില് സമുദ്ര ജലം നീരാവിയായി, ചൂടായി നീരാവിയായി ഉയർന്നിട്ടുണ്ട്, മേഘമായി പരിണമിച്ചിട്ടുണ്ട്, കാറ്റ് കാരണം അത് പാറി എത്തിയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്, എന്നിട്ട് പെയ്യുന്നു. ആ പെയ്യുന്ന വെള്ളമാകട്ടെ അങ്ങോട്ട് ചെന്ന് വിത്തിനെ കിളിർപ്പിക്കുന്നു, തുടങ്ങി അവസാനിക്കുന്നില്ല അല്ലേ? അങ്ങനെ എന്തായി? ഭൂമി പുഷ്പിണിയായി, പൂക്കളൊക്കെ വിരിഞ്ഞ്. ഭൂതഭാവോദ്ഭവകര വിസർഗ കർമ്മ സജ്ഞിത. ആശയം മനസ്സിലാവുന്നുണ്ടോ? എല്ലാ കർമ്മങ്ങളെയും അതിൽ കത്തലുണ്ട്, ഹോമമുണ്ട്, യജ്ഞമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ യജ്ഞങ്ങളെ നിരീക്ഷിക്കൂ. വിസർഗ കർമ്മസജ്ഞിത കർമ്മശബ്ദിത ഇതി ഏതത്. ഏതസ്മാത് ഹി ബീജഭൂതാത് വൃഷ്ട്യാതിക്രമേണ സ്ഥാവര ജംഗമാണി ഭൂതാനി ഉദ്ഭവന്തി. ഈ മഹത്തായ യജ്ഞം കൊണ്ടാണ് സ്ഥാവര ജംഗമങ്ങളൊക്കെ ഉത്ഭവിച്ചത് എന്ന്. കേട്ടില്ലേ? മഹത്തായ ചലനം യജ്ഞം, അത് കാരണമാണ് സ്ഥാവര ജംഗമങ്ങളൊക്കെ ഉത്ഭവിച്ചത്. ഏതസ്മാത് ഹി ബീജഭൂതാത് ഒരു ശിലയിൽ ശില്പം ബീജഭൂതമായിരുന്നു, വിത്തിൽ വൃക്ഷം ബീജഭൂതമായിരുന്നു. കേട്ടില്ലേ? അതിൽ ഈ ചലനം

0: പുറപ്പെട്ടപ്പോൾ, യജ്ഞം സംഭവിച്ചപ്പോൾ അത് ഭൂതഭാവമായിട്ട് ഉദ്ഭൂതമാവുന്നു. ഭൂതഭാവോദ്ഭവകര ബീജഭൂതാത് വൃഷ്ട്യാതിക്രമേണ സ്ഥാവര ജംഗമാനി ഭൂതാനി ഉദ്ഭവന്തി. മഴ തുടങ്ങി എല്ലാം സംഭവിച്ചു. മഴയ്ക്കൊക്കെ വലിയ പ്രാധാന്യം നൽകിയിരിക്കുക. കാരണം ആ കാലത്ത് മഴ പെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് കൃഷിയുടെ കാര്യത്തിലൊക്കെ സഹായകമാവുന്നത്. ഇങ്ങനെ സകല ഭൂതജാലങ്ങളുടെയും സൃഷ്ടിയിൽ ഇതിപ്പോ ഭൂമിയുടെ ഉത്പത്തിയും ഭൂമിയുടെ പരിണതിയും ഒക്കെ ശ്രദ്ധിച്ചാലും നമുക്കിത് ആസ്വദിക്കാൻ പറ്റും. ഭൂമി പൊട്ടി വീണ സമയത്തെ ചുട്ടു പൊള്ളുന്ന ഒരു ഗ്രഹമായിരുന്നു അല്ലേ? എന്നിട്ടോ ലക്ഷം വർഷങ്ങൾ എടുത്തു. പണ്ടെപ്പോഴോ വായിച്ച ഒരു ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 100 ലക്ഷം വർഷം എടുത്തു, 100 കോടി വർഷം എടുത്തു അതൊന്ന് ആറി തണുക്കാൻ. കേട്ടില്ലേ? പിന്നെ അവിടെ മഴയുണ്ടായി. പിന്നെയാണ് ജീവോത്പത്തിയിലേക്കൊക്കെ കാര്യങ്ങൾ പുരോഗമിച്ചത്. അപ്പൊ മഴയുടെ പ്രാധാന്യമൊക്കെ, ഇതൊക്കെ ഒരു യാഗശാലയിലെ പ്രാക്ടിക്കൽ ക്ലാസ്സില് പങ്കുവയ്ക്കുന്നു. അതിനെ ഭാവനാത്മകമായി ഉൾക്കൊണ്ടാൽ ജീവിതത്തിലുടനീളം യജ്ഞം നടക്കുന്നതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. പറയണ മനസ്സിലാവുണ്ടോ? അടുക്കളയിൽ നമ്മൾ ഇതിങ്ങനെ ഓരോന്ന് റെസിപ്പിയൊക്കെ പഠിച്ചെടുത്ത് പാചകം ചെയ്ത് എന്നിട്ടതിങ്ങനെ കുഴപ്പമില്ല കേട്ടോ എന്ന് റിയലൈസ് ചെയ്യുന്നു, അതെല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു, എന്നിട്ട് അവരിങ്ങനെ കഴിക്കുന്നത് കാഴ്ച ബംഗ്ലാവിൽ ഒറാങ്ങോട്ടന് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തത് കഴിക്കുന്നു നോക്കിക്കണ പോലെ നോക്കി നിന്നു. ഭൂതഭാവോദ്ഭവകര ആസ്വദിക്കേണ്ട വിധം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. എന്തിനെ ഏതിനെ ഇങ്ങനെ നിരീക്ഷിക്കും? അതുകൊണ്ട് കൃഷി ചെയ്യുന്നത് നല്ല സാധനയാണ് എന്ന് ആചാര്യന്മാർ പറയും. ഈ നാട് കാർഷിക രാഷ്ട്രമായതുകൊണ്ട് അതിനൊരു പ്രാധാന്യം. എന്താ കൃഷിയുടെ വിശേഷം? അതിങ്ങനെ നമ്മൾ വിത്ത് നട്ട് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഓരോ ഘട്ടമായിട്ട് പുരോഗമിക്കുന്നതും പൂവിടുന്നതും അതൊക്കെ ഇങ്ങനെ കാണുന്നത് ആകത്തുകയുള്ള സൃഷ്ടി പ്രക്രിയയെ കുറിച്ചുള്ള ചിന്തയിലേക്ക് നമ്മെ നയിക്കും. മനസ്സിലായില്ലേ? അതൊരു വലിയ അനുഗ്രഹമാവുന്നാണ്. ഭൂതഭാവോദ്ഭവകര വിസർഗ കർമ്മസജ്ഞിത. ഇവിടെ എന്ത് സംഭവിക്കുന്ന? സൂര്യനും കാറ്റും മാമലകളും ഒക്കെ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിൽ നിത്യനിരന്തരമായി ചലനം, സർഗോത്പത്തികരമായ ചലനം നടന്നുകൊണ്ടേയിരിക്കുന്നു. സർഗോത്പത്തികരമായ ഭൂതഭാവോദ്ഭവകരമായ ചലനം നടന്നുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞു ചെയ്യുമ്പോൾ അറിവ്, സ്നേഹം, കൃതജ്ഞത, സഹകരണം എന്നീ മൂല്യങ്ങളൊക്കെ വന്നു ചേരും. അതാണ് 3-ാം അധ്യായത്തിൽ വിശദീകരിച്ച യജ്ഞം. ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ, കേട്ടില്ലേ, നമ്മൾ എന്തൊക്കെ ഉണരും? അറിവ്, സ്നേഹം, കൃതജ്ഞത, സേവന സന്നദ്ധത, സഹകരണാത്മകത, ഇതൊക്കെ ഉയർന്നു വരും. അങ്ങനെ ആകെ കൂടി ഒരു സന്തോഷം ഉണ്ടാവും. അതിനെയാണ് യജ്ഞം എന്ന് പറയുക. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കുഞ്ഞാലിക്കുട്ടിക്ക്, ആരോഗ്യവും ദേവസ്വവും കെ മുരളീധരന്, എ പി അനിൽകുമാർ റവന്യൂ മന്ത്രി, വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും, സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഷിപ്പിംഗ്, തുറമുഖ വികസനം, ലോജിസ്റ്റിക്സ്, സമുദ്ര സമ്പദ്വ്യവസ്ഥ എന്നീ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ യുക്രൈൻ സംഘർഷങ്ങളെക്കുറിച്ചും ഇരുവരും സംഭാഷണം നടത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കുക എന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദം മാനവരാശിക്ക് എതിരായ ഗുരുതര ഭീഷണിയാണെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കും ഇറ്റലിക്കുമുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം എന്നിവയ്ക്ക് പുറമെ തുറമുഖം, നിയമം, സയൻസ് ആന്റ് ടെക്നോളജി, ലോട്ടറി, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. മന്ത്രിസഭ ചുമതലയേറ്റ് 3-ാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. വിശദാംശങ്ങളിലേക്ക്.
1: മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐടി ഉൾപ്പെടെ വകുപ്പുകളുടെ ചുമതല വഹിക്കും. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യം, പരിസ്ഥിതി എന്നിവയും കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം എന്നിവയും കൈകാര്യം ചെയ്യും. എ പി അനിൽകുമാറിന് റവന്യൂ വകുപ്പും പി സി വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകളും എം ലിജു എക്സൈസ് സഹകരണ വകുപ്പുകളും റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് നൽകിയിരിക്കുന്നത്. കൃഷിവകുപ്പ് ടി സിദ്ദിഖിനും പട്ടികജാതി പട്ടികവർഗ വികസനം കെ എ തുളസിക്കും, തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നിവ ബിന്ദു കൃഷ്ണയ്ക്കും, യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകൾ ഒ ജെ ജനീഷിനുമാണ്. എൻ ശംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നിവയും കെ എം ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പും പി കെ ബഷീർ പൊതുമരാമത്ത് വകുപ്പും വി ഇ അബ്ദുൾ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പുകളും കൈകാര്യം ചെയ്യും. മോൺസ് ജോസഫിന് ജലവിഭവ വകുപ്പിന്റെയും ഷിബു ബേബി ജോണിന് വനം വകുപ്പിന്റെയും അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സി പി ജോണിന് ഗതാഗത വകുപ്പിന്റെയും ചുമതലയാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 16-ാം കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിലാണ് ജി സുധാകരൻ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് യു ഡി എഫ് പരിഗണിക്കുന്നത്. ഈ മാസം 29-ാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ നടക്കും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്ട്.
2: ായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിച്ച് പിൻവലിക്കുന്നതിനുള്ള ശുപാർശ സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന 2031 മുൻപ് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിഷൻ 2031 പദ്ധതി നടപ്പാക്കും. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ നീട്ടാൻ പി എസ് സിക്ക് ശുപാർശ ചെയ്യും. പത്മ പുരസ്കാരങ്ങൾക്കുള്ള പേരുകൾ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യുന്നതിനായി പ്രത്യേക സബ് കമ്മിറ്റി രൂപീകരിച്ചു.
0: സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 1-ന് തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളെ സ്വീകരിക്കാൻ വിപുലമായ പ്രവേശനോത്സവം സംഘടിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തെ മികച്ച രീതിയിൽ സ്വാഗതം ചെയ്യുന്നതിനായി മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശങ്ങൾ നൽകി.

0: സ്കൂളും പരിസരവും പൂർണ്ണമായും ശുചീകരിക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കും. ഒന്നാംഘട്ട പാഠപുസ്തകങ്ങളുടെ വിതരണം 80% പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങൾ മെയ് 31 കുട്ടികളിലേക്ക് എത്തിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് മിൽമപ്പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 വില വർധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം കിഴക്കമ്പലത്തിനടുത്ത് മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കലിനിടെ പ്രതിഷേധം. ഇന്ന് രാവിലെയാണ് സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ കുടുംബാംഗങ്ങളെ ഒഴിപ്പിക്കുവാൻ എത്തിയത്. നാട്ടുകാരും അധികൃതരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടാവുകയും പോലീസ് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. പരമ്പരാഗത മേഖലകളടക്കം നിർണായക സംഭാവനകൾ നൽകാൻ കഴിയുന്ന ടെക്സ്റ്റൈൽ വ്യവസായത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. തിരുവനന്തപുരത്ത് ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുടെ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വസ്ത്ര വ്യവസായ മേഖലയെ ആഗോള വിപണിയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും 2030 100 ബില്യൺ US കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുന്നതിനുമായി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവും സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്കായി കളമശ്ശേരി CF ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടന്ന ആദ്യദിന പരിശോധനയിൽ 60 സ്കൂൾ ബസ്സുകൾ പങ്കെടുത്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച 16 ബസ്സുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി RTOയുടെ പ്രത്യേക സുരക്ഷാ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം ഈ മാസം 26 കേരളത്തിൽ എത്തിയേക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. കനാൽ വഴിയുള്ള ജലവിതരണം ഇന്നു മുതൽ നിർത്തിവയ്ക്കും. പുഴക്കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 117 ഉയർന്ന് 75,318 നിഫ്റ്റി 41 നേട്ടത്തിൽ 23,659 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 960 രൂപ വർദ്ധിച്ച് 116,120 രൂപയും ഗ്രാമിന് 14,515 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പ് ആണ് ഇത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി മുഖ്യമന്ത്രി VD സതീശൻ. ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, IT എന്നീ വകുപ്പുകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും K മുരളീധരന്. AP അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 വില വർധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. കളിപ്പാട്ട വ്യവസായത്തിന്റെ ആഗോള കേന്ദ്രമാകാൻ ഇന്ത്യ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമം.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

A celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം. മെയ് 21 റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം. മെയ് 21 ഉച്ചയ്ക്ക് 3 മണി മുതൽ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

A celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം. മെയ് 21 റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം. മെയ് 21 ഉച്ചയ്ക്ക് 3 മുതൽ. Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ

0: ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലനിയുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക രൂപരേഖ സൈനിക സാമഗ്രികളുടെ സംയുക്ത വികസനത്തിനും ഉൽപാദനത്തിനും വഴിയൊരുക്കിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
1: हमारी सेनाओं के साथ साथ दोनों देशों के रक्षा उद्योगों के बीच भी सहयोग बढ़ रहा है. हमारे डिफेंस इंडस्ट्रियल रोडमैप से को डेवलपमेंट के बीच कनेक्टिविटी के क्षेत्र में करीबी सहयोग स्वाभाविक है. हम मिलकर शिपिंग, पोर्ट्स मॉडर्नाइजेशन, लॉजिस्टिक्स और ब्लू इकोनॉमी पर काम करेंगे.
0: ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുക, വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ബഹുമാനത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമാണെന്ന് ജോർജിയ മെലനി പറഞ്ഞു. വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ പ്രസിഡന്റ് സെർജോ മാറ്ററെല്ലയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ULPG V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. ആന്ധ്രാപ്രദേശിലെ കുർണൂലിനടുത്തായിരുന്നു പരീക്ഷണം. പൂർണ്ണമായും തദ്ദേശീയമായിട്ടായിരുന്നു നിർമ്മാണം. പരീക്ഷണ വിജയത്തിൽ DRDOയെയും നിർമ്മാണത്തിൽ പങ്കാളികളായ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ലീ യോങ് ചുള്ളുമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് തലസ്ഥാനമായ സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. സംയുക്ത വികസനം, ഉൽപാദനം, കയറ്റുമതി ഉൾപ്പെടെ രണ്ട് രാജ്യങ്ങളുടെയും നൂതനാശയങ്ങൾ സമന്വയിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ഇരുനേതാക്കളും ചർച്ച ചെയ്തു. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. വിഷയം സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളുടെ പരിധിയിൽ വരുന്നതാണെന്ന് വ്യക്തമാക്കിയ കോടതി, പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് അവരുടെ ജനസംഖ്യ എത്രയെന്ന് അറിയേണ്ടതുണ്ടെന്നും നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. രാജ്യത്തെ 8 പ്രധാന വ്യവസായ മേഖലകളുടെ സംയുക്ത സൂചിക വളർച്ച 1.7% ഉയർന്നതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കഴിഞ്ഞ മാസം വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത്. സിമന്റ് ഉൽപാദനം 9.4%, സ്റ്റീൽ ഉൽപാദനം 6.2%, വൈദ്യുതി ഉൽപാദനം 4.1% ഉയർന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് UN റിപ്പോർട്ട്. ഇറാൻ സംഘർഷം മൂലമുള്ള ആഗോള അനിശ്ചിതത്വത്തിനിടയിൽ ഈ വർഷം ഇന്ത്യ 6.4% വളർച്ച കൈവരിക്കുമെന്ന് UN മുതിർന്ന സാമ്പത്തിക വിദഗ്ധൻ ഇങ്കോ പിറ്ററിലെ വ്യക്തമാക്കി. ഇന്ത്യയുടെ വൈവിധ്യ ഊർജ്ജ സ്രോതസ്സുകൾ, ശുദ്ധീകരണ ശേഷി, വിദേശ നാണയ കരുതൽ ശേഖരം എന്നിവ എണ്ണവില ഉയരുന്നതിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുമെന്നും UN റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. വകുപ്പ് വിഭജനത്തിനായുള്ള ശുപാർശ ഇന്ന് മുഖ്യമന്ത്രി ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ധനകാര്യം, തുറമുഖം, നിയമം, പൊതുഭരണം അടക്കമുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി VD സതീശൻ കൈകാര്യം ചെയ്തു.

0: അതിന് ടൂറിസം, എം ലിജുവിന് എക്സൈസ്, റോജി എം ജോണിന് കോളേജ് വിദ്യാഭ്യാസം, ടി സിദ്ദിഖിന് കൃഷി, കെ തുളസിക്ക് പട്ടികജാതി പട്ടികവർഗ, പിന്നാക്ക വിഭാഗ വികസനം, ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ തുടങ്ങിയ വകുപ്പുകളാണ്. ഒ ജെ ജനീഷ് ആണ് യുവജന കായിക രജിസ്ട്രേഷൻ മന്ത്രി. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായം, എം ഷംസുദ്ദീന് പൊതുവിദ്യാഭ്യാസം, കെ എം ഷാജിക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, പി കെ ബഷീറിന് പൊതുമരാമത്ത്, വി അബ്ദുൾ ഗഫൂറിന് ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയായിരിക്കും. മോൻസ് ജോസഫിന് ജലസേചനവും ഹൌസിംഗും, അനൂപ് ജേക്കബിന് ഭക്ഷ്യ പൊതുവിതരണവും, ഷിബു ബേബിജോണിന് വനം വന്യജീവി വകുപ്പും ആണ് നൽകിയിട്ടുള്ളത്. സി പി ജോണിനായിരിക്കും ഗതാഗത വകുപ്പിന്റെ ചുമതല.
1: സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭാ യോഗത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടാൻ പി എസ് സിക്ക് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വിഷൻ 2031 പദ്ധതി നടപ്പാക്കാനും തീരുമാനമായി. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16 കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക് ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിലാണ് ജി സുധാകരൻ പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് യു ഡി എഫ് പരിഗണിക്കുന്നത്. ഈ മാസം 29 നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ നടക്കും. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിനയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. രാജ്യത്തെ വടക്ക് പടിഞ്ഞാറൻ മധ്യമേഖലയിൽ വരും ആഴ്ച ഉഷ്ണതരംഗത്തിനോ തീവ്ര ഉഷ്ണതരംഗത്തിനോ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗ സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിന് പുറമെ അസം, മേഘാലയ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നാളെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി ചർച്ച നടത്തി. യു എൽ പി ജി V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. DRDO അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യ, നിയമം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് UN റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: തൊഴിലാളി മണ്ഡലം.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് TTE അഥവാ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനറായി ജോലി ചെയ്യുന്ന ഷിജിന രാജനുമായുള്ള അഭിമുഖം.
4: നമ്മുടെ പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഇന്ത്യൻ റെയിൽവേയിലെ TTE അഥവാ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനറായ ഷിജിന രാജനാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
5: താങ്ക് യു.
4: യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ജോലി തന്നെ കിട്ടിയല്ലേ?
2: അതെ.
4: എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് എത്തിച്ചേർന്നത്, അല്ലെ എത്തിപ്പെട്ടത്?
2: ജോലിയിലേക്ക് ഞാൻ വരുന്നത് സ്പോർട്സ് കോട്ട അപ്പോയിന്റ്മെന്റ് ആണ്. ഞാനൊരു സ്പോർട്സ് പേഴ്സൺ ആണ്, വോളിബോൾ പ്ലെയർ ആണ് നാഷണൽ. അപ്പൊ സ്പോർട്സ് കോട്ട ത്രൂ ആണ് എന്റെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുള്ളത്.
4: അത് ഏത് വർഷമായിരുന്നു?
2: 2008.
4: ഏത് സ്ഥലത്തായിരുന്നു ഫസ്റ്റ് പോസ്റ്റിംഗ്?
2: സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ, കൽക്കട്ട.
4: ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മീൻസ് കൽക്കട്ട പോലുള്ള ഒരു സ്ഥലത്തേക്ക്, നല്ല സിറ്റി.

0: പക്ഷേ എന്നാൽ നമുക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അവിടെ എസ്പെഷ്യലി ടി ടി എന്ന് പറയുമ്പോൾ നമ്മൾ ആ യാത്ര ചെയ്ത് യാത്രക്കാരോട് സംസാരിക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പൊ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്?
1: നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കള് പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, തമിഴ്, ഹരിയാന, ഡൽഹി, പിന്നെ ബംഗാളീസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ടാണ് വർക്കിംഗ്. ആ സമയത്ത് നമുക്ക് ട്രെയിനിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ടി ടി ആണെങ്കിൽ പോലും സ്റ്റേഷൻ ചെക്കിംഗ് ആയിരുന്നു.
0: ഓക്കെ.
1: അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് നിന്നിട്ടാണ്, പിന്നെ കുറച്ചും കൂടി സേഫ്റ്റിന്റെ കാര്യത്തിലൊക്കെ നമ്മളെ നാട്ടിലെ പോലെയല്ല, കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അവിടെ. സംസാരിക്കാൻ അന്നപ്പോ ലാംഗ്വേജ് അറിയുന്നവർ മുന്നോട്ട് വന്ന് സംസാരിക്കുമായിരുന്നു
0: അവരോട്.
1: അതെ.
2: എ സെലിബ്രേഷൻ ഫോർ ദ ലെജൻഡ്, ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം മെയ് 21 റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം മെയ് 21 ഉച്ചയ്ക്ക് 3 മണി മുതൽ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: A celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം. മെയ് 21 റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം. മെയ് 21 ഉച്ചയ്ക്ക് 3 മണി മുതൽ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: മുത്തണിമുന്തിരി മണിവിളയും പവിഴപ്പാടം തേടി ഈ മുത്തണി വണ്ടിയിൽ അങ്ങകലെ തലപുരിയിലാണ്.

രാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഇന്നത്തെ ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. ഒരു തണുത്ത കൊച്ചു വെളുപ്പാൻ കാലം. തൻ്റെ വീട്ടിൽ ഫോൺ ശബ്ദം കേട്ടാണ് ബിച്ചു തിരുമല കണ്ണു തുറക്കുന്നത്. അങ്ങേത്തലയ്ക്കൽ ഐ വി ശശി. ശശിക്ക് MD ഒരു തിരക്കഥ കിട്ടിയിട്ടുണ്ടത്രേ. അതിലേക്ക് ഗാനങ്ങൾ ഒരുക്കണം. പാട്ടിന് ഈരടികൾ എഴുതാൻ കോഴിക്കോട് ഹോട്ടൽ മഹാറാണിയിലെത്തിയ ബിച്ചുവിനെ സംഗീത സംവിധായകൻ ശ്യാമും ഐ വി ശശിയും ചേർന്ന് വരവേൽക്കുന്നു. ശശി പറഞ്ഞു തുടങ്ങുന്നു. ചിത്രത്തിൻ്റെ പേര് അനുബന്ധം. ഈ ചലച്ചിത്രത്തിലെ MD ഭാഷയുടെ ശക്തി, തിരക്കഥയുടെ കരുത്തുമൊക്കെ അതിതീവ്രമാണ്. അതുകൊണ്ട് തന്നെ പാട്ടുകൾ ഗംഭീരമാവണം. എന്നിട്ട് ഗാനസന്ദർഭം വിവരിക്കുന്നു ശശി. മോഹൻലാലിൻ്റെ 5 വയസ്സുകാരൻ മകന് സ്കൂളിൽ മറ്റു കുട്ടികളുമായി കളിക്കവേ അപകടത്തിൽ മരിക്കുന്നു. അതേ പ്രായമുള്ള മറ്റൊരു കുട്ടി അറിയാതെ സ്കൂൾ ബസ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി കയറിയാണ് കുട്ടി മരിക്കുന്നത്. മകന്റെ മരണം മൂലമുള്ള കൊടിയ ദുഃഖം മറക്കാൻ മോഹൻലാലിന്റെ കഥാപാത്രം പറഞ്ഞാശ്വസിക്കുന്ന ഒരു രംഗമുണ്ട്.
3: മറ്റൊരു നിലയ്ക്ക് കാണാൻ ശ്രമിക്കാണ് ഞാൻ. ജയക്കൂട്ടം പോയി. പക്ഷെ എന്റെ 60-ാം കാലത്തും മനസ്സിൽ 5 വയസ്സുള്ള ജയക്കൂട്ടം കളിച്ചു നടക്കും. അവന് യുവത്വമില്ല, ജീവിത ക്ലേശമില്ല, വാർദ്ധക്യവുമില്ല, ഒരർത്ഥത്തിൽ മരണവുമില്ല. എന്തോ 5 വയസ്സ്.
2: തേങ്ങി വിങ്ങിക്കരയുന്ന മോഹൻലാലിനെ കണ്ട് ആ പടമിറങ്ങി 40 വർഷങ്ങൾക്കിപ്പുറവും തൊണ്ടയിൽ ഇടർച്ചയുടെ വേദനയോടെയും പുകഞ്ഞു നീറുന്ന കണ്ണുകളെ തണുപ്പിക്കാൻ നോക്കുന്ന കണ്ണീരോടെയും ഇരുന്ന പ്രേക്ഷകരുണ്ട്. തൻ്റെ കയ്യബദ്ധത്താലാണ് കുട്ടി മരിച്ചതെന്ന കുറ്റബോധത്താൽ പിടയുന്ന ഹരിമോൻ എന്ന കുട്ടിയെ ആ കുറ്റബോധത്തിൽ നിന്നും വിടുവിക്കാൻ മമ്മൂട്ടിയുടെ കഥാപാത്രം അവനോട് പറയുന്നു.
4: നോക്കൂ, ഹരിയെ പോലെ മെടുക്കാൻ കുട്ടികളെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇനി മാസ്റ്റർ പറയാൻ പോകുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം. പാവം, ജയക്കുട്ടി മരിച്ചു അല്ലേ. അപകടം പറ്റിയ പലരും മരിക്കും. ചിലർ കുറെ വയസ്സായി മരിക്കും, ചിലർ നേരത്തെ. ജയക്കുട്ടനാണ് വയൽ കയറി കളിച്ചിരുന്നെങ്കിലോ? ചിലപ്പോ ഹരി മരിക്കും. അത് വിചാരിച്ച് വിഷമിക്കരുത്. ഹരി സ്കൂളിൽ പോണം. ടീച്ചർമാരോ കുട്ടികളോ ചോദിച്ചാൽ പറയണം, സോറി, ഒരു അബദ്ധം പറ്റിയതാണ്, സോറി എന്ന്. എന്നിട്ട് മനസ്സിലൊരു പ്രാർത്ഥന പോലെ ജപിക്കണം. ആർക്കായാലും അബദ്ധം പറ്റും, വലിയവർക്ക് കൂടി. ഇനി

0: ജപിക്കണം.
1: ഈ രംഗത്തിന്റെ വികാര തീവ്രത ഒട്ടും ചോർന്നു പോകാതെ വിച്ചു തിരുമല ഈരടികൾ ഉരുക്കി അതിൽ കണ്ണുനീരിന്റെ ഈണം ചേർത്തു വെച്ചു ശ്യാം. ഭാവതീവ്രമായി ഗാനഗന്ധർവൻ യേശുദാസ് അത് പാടിവെച്ചപ്പോൾ അത് എക്കാലത്തെയും മികച്ച ഹിറ്റായി മാറി. നമുക്ക് കേൾക്കാം. കണ്ണാന്തലിയും കാട്ടുകുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോരയിൽ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ്, ഒരു സായം കാലം, ചെന്നൈയിൽ ഗായിക മാധുരിയമ്മയുടെ വീടിന്റെ ഉമ്മറത്ത് മിനുമിനു പറന്ന നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് പാടുകയാണ് ഭാവഗായകൻ ജയചന്ദ്രൻ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാധുരി ഗാനങ്ങളിൽ ഒന്ന്. ചൂരൽ കസേരയിലിരുന്ന് മാധുരിയമ്മയും പങ്കുചേരുന്നു ആലാപനത്തിൽ. പാട്ടിന്റെ വരികൾ മറന്നുപോയിരിക്കുന്നു അവർ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് റെക്കോർഡ് ചെയ്തതല്ലേ, എങ്കിലും ഈണം മനസ്സിലുണ്ട്. വരികൾ ഓർത്തെടുക്കാൻ ജയചന്ദ്രന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ മനോഹരമായ ഒരു യുഗ്മഗാനമായി മാറുന്നു അത്. ഭാവഗായകനും ഭാവഗായികയും ചേർന്നുള്ള ഒരപൂർവ ജുഗൽബന്ധി. ദേവരാജൻ മാസ്റ്റർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്നായിരുന്നു തൊട്ടേനെ ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം. ചെയ്ത പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടവ ഏതെന്ന ചോദ്യത്തിന് ഒരിക്കൽ മാസ്റ്റർ നൽകിയ മറുപടി ഇങ്ങനെ. പ്രയാസമാണ് പറയാൻ. സ്വന്തം മക്കളിൽ ആരോടാണ് ഇഷ്ടക്കൂടുതലെന്ന് ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയും? അവരിൽ ചിലർക്കൊക്കെ എന്തെങ്കിലും പോരായ്മകളും വൈകല്യങ്ങളും കണ്ടേക്കാം. പക്ഷേ അതൊന്നും അവരെ വെറുക്കാനോ മാറ്റി നിർത്താനോ ഉള്ള കാരണങ്ങളല്ല. എല്ലാ മക്കളും എനിക്കൊരുപോലെ, ദേവരാജൻ മാസ്റ്റർ കൂട്ടിച്ചേർക്കുന്നു. മനസ്സിൽ ഉദ്ദേശിച്ച പൂർണ്ണത ഏതാണ്ടൊക്കെ കൈവരിച്ച പാട്ടുകളെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ പറയാം. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ എന്ന ഗാനം ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയത്. ഗാനങ്ങളുടെ ദേവശില്പി വയലാർ രചിച്ച് 1975 റിലീസായ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ ആ ഭാവസാന്ദ്രമായ ഗാനം നമുക്ക് കേൾക്കാം. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്ക് തിരിച്ചു വരാം ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കവിതയിൽ നിന്ന് മനോഹരമായ ഒരു പാട്ടിലേക്ക് എത്ര ദൂരം! വെറുമൊരു ഫോൺ കോളിൻ്റെ ദൂരം എന്ന് പറയും കവി കാവാലം നാരായണ പണിക്കർ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിഷാദഗാനങ്ങളിൽ ഒന്ന് പിറന്നത് ഫോണിലാണ്. ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിലെ പുലരിത്തൂ മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാൻ അരുതാതെ നീർമണി വീണുടഞ്ഞു. പാട്ടുടനുണ്ടാക്കണമെന്ന് പടത്തിൻ്റെ സംവിധായകൻ ഭരത് ഗോപി വിളിച്ചു പറയുന്നു. പിറ്റേന്ന് റെക്കോർഡിംഗാണ്. സംഗീത സംവിധായകൻ ദേവരാജൻ മാഷാണെങ്കിൽ ദൂരെയും. സിറ്റുവേഷൻ ചോദിച്ചു മനസ്സിലാക്കി വരികളെഴുതി മാഷ ഫോണിൽ വിളിച്ച് കേൾപ്പിക്കുന്നു ഞാൻ. വേറെ വഴിയില്ലല്ലോ, കാവാലത്തിൻ്റെ വാക്കുകൾ. പല്ലവി മുഴുവൻ കേട്ട ശേഷം ദേവരാജൻ മാസ്റ്റർ പറഞ്ഞു, ഇത് പോരാ, ഇനി പണിക്കരുടെ താളത്തിൽ ഒന്ന് മൂളി കേൾപ്പിച്ചേ. എല്ലാ ഗാനരചയിതാക്കൾക്കും ആ സ്വാതന്ത്ര്യം അനുവദിക്കാറില്ല മാസ്റ്റർ. കാവാലത്തോടുള്ള പ്രത്യേക പരിഗണന വെച്ച് ചെയ്തതാണ്. സാധാരണ പാട്ടെഴുത്തുകാരുടെ രീതിയല്ല കാവാലത്തിൻ്റേത്, മാസ്റ്റർ ഒരിക്കൽ പറഞ്ഞു. ഒരു പ്രത്യേക താളത്തിലാണ് എഴുതുക. ചിലപ്പോൾ ആദ്യത്തെ വരി തീരെ ചെറുതും രണ്ടാമത്തെ വരി ദീർഘവുമായിരിക്കും. നേരെ മറിച്ചും സംഭവിക്കാം. പരമ്പരാഗത രീതിയിലുള്ള ചിട്ടപ്പെടുത്തലിന് എളുപ്പം വഴങ്ങണമെന്നുമില്ല അത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ താളം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമായി. ഉള്ളിലെ താളത്തിൽ വരികൾ കാവാലം മൂളിക്കൊടുത്തപ്പോൾ നിശബ്ദനായി കേട്ടിരുന്നു ദേവരാജൻ. ഫോൺ വെച്ച് 15 മിനിറ്റിനകം അദ്ദേഹം തിരിച്ചു വിളിച്ചു. അപ്പോൾ ചിട്ടപ്പെടുത്തിയ പല്ലവി എന്നെ പാടി കേൾപ്പിക്കാൻ അത്ഭുതം തോന്നി. ചാരുകേശിയുടെ സ്പർശമുള്ള ആ ഈണത്തിൽ സിനിമയുടെ ആശയം മുഴുവൻ ഉണ്ടായിരുന്നു. മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ദുരന്ത ഛായയും അതിനുമപ്പുറം ആ വരികൾക്ക് മറ്റൊരീണത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലുമാകാത്ത വിധം. ബാക്കിയുള്ള വരികളും ഫോണിൽ തന്നെ മാസ്റ്ററെ കേൾപ്പിച്ചു കാവാലം. 1 മണിക്കൂറിനകം പിറ്റേന്ന് റെക്കോർഡ് ചെയ്യേണ്ട പാട്ട് തയ്യാർ. ഗാനഗന്ധർവൻ യേശുദാസ് ഹൃദയസ്പർശിയായി ആത്മാവ് പകർന്നു നൽകി ആ ഗാനത്തിന്. ഭാരം താങ്ങാൻ അരുതാതെ വീണുടയുന്ന നീർമണിയുടെ ഹൃദയവേദന മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ആലാപനം നമുക്ക് ആസ്വദിക്കാം. പുലരിത്തൂ മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സുന്ദരി, നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസിത്തളിരിലെ ചൂടി. കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക നടി ശോഭയുടെ

മുഖമാണ്. 4.5 പതിറ്റാണ്ട് മുൻപ്, 18 വയസ്സ് പോലും തികയും മുൻപ്, ഒരു മെയ് ദിനത്തിൽ മരണതീരത്തേക്ക് സ്വയം നടന്നെടുത്ത ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ നായികയെ. ദേവസംഗീതജ്ഞൻ ദേവരാജൻ മാഷിനും ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളിലൊന്നായിരുന്നു ഈ പാട്ട്. ആകാശവാണിക്ക് വേണ്ടി MD രാജേന്ദ്രൻ എഴുതിയ ലളിതഗാനമായിരുന്നു ആ പാട്ട്. സംഗീതം നൽകി പാടിയത് PK കേശവൻ നമ്പൂതിരി. ശാലിനിയിലെ കഥാസന്ദർഭം സംവിധായകൻ മോഹൻ വിവരിച്ചു കേട്ടപ്പോൾ മുൻപെഴുതിയ വരികൾ ഇവിടെ യോജിക്കുമല്ലോ എന്ന് തോന്നി MDRന്. നിൻ തുമ്പു കെട്ടിക്കെട്ട ചുരുൾമുടിയിൽ എന്നായിരുന്നു ലളിതഗാനത്തിൻ്റെ തുടക്കം. കമ്പോസിംഗ് സമയത്ത് സുന്ദരി എന്ന അഭിസംബോധന കൂട്ടിച്ചേർത്തത് ദേവരാജൻ മാഷാണ്. കവി ഓർക്കുന്നു, ആരോടാണ് നീ സംസാരിക്കുന്നതെന്ന് നാട്ടുകാർ അറിയേണ്ടേ എന്നായിരുന്നു മാഷിൻ്റെ ചോദ്യം. MD രാജേന്ദ്രൻ ആ പാട്ട് പിറന്ന സന്ദർഭം ഓർത്തെടുക്കുന്നു. സാധാരണ മാഷ് പാട്ട് ആദ്യം വായിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കില്ല, ഗൗരവത്തിലായിരിക്കും വായന. ഒരു സരസീരുഹ സൗപർണികയിൽ ഒഴുകി എന്ന വരി എത്തിയപ്പോൾ അദ്ദേഹം മുഖമുയർത്തി എന്നെ ഒന്ന് നോക്കി അമർത്തി മൂളി. കൊള്ളാം എന്ന ധ്വനിയുണ്ടായിരുന്നു ആ മൂളലിൽ. അവാർഡ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞാൻ. ഒരു വാക്കുപോലും മാറ്റാൻ പറഞ്ഞില്ലല്ലോ അദ്ദേഹം. AVMC തിയേറ്ററിൽ നടന്ന റെക്കോർഡിങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞില്ല MDRന്. അതിനു മുൻപേ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. പാടിക്കഴിഞ്ഞ ശേഷം ദാസേട്ടൻ വലിയ സന്തോഷത്തിലാണ് സ്റ്റുഡിയോ വിട്ടതെന്ന് പലരും പറഞ്ഞു കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. ശോഭ ഇന്നില്ല, ശാലിനിയും. പക്ഷേ നമുക്കൊപ്പമുണ്ട്. പകരം വയ്ക്കാനില്ലാത്ത ഓർമ്മകളായി ഈ ഗാനം. നമുക്ക് കേൾക്കാം. സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്തനം 90.4 FM.

0: A celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം. മെയ് 21 റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം. മെയ് 21 ഉച്ചയ്ക്ക് 3 മുതൽ.
1: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: A celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം. മെയ് 21 റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം. മെയ് 21 ഉച്ചയ്ക്ക് 3 മുതൽ.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. നല്ല ബുദ്ധി എന്ന കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരിക്കൽ ഭയങ്കരമായ വേനൽ വന്നു. മഴ കിട്ടിയിട്ട് കാലം കുറേയായി. നദികളൊക്കെ വറ്റി, കിണറുകളൊക്കെ വറ്റി, തടാകങ്ങളും വറ്റി. അങ്ങനെ കാട്ടിലൂടിങ്ങനെ കാട്ടാടും കലമാനും കൂടി ഒരു തുള്ളി വെള്ളത്തിനായി ഉഴറി നടപ്പായിരുന്നു. ദാഹിച്ചിട്ട് വയ്യ, എവിടെയെങ്കിലും ഒരു ചിരി വെള്ളം കിട്ടിയിരുന്നെങ്കിലെന്ന് രണ്ടുപേർക്കും ആഗ്രഹം. അങ്ങനെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഒരേ സമയത്ത് തന്നെ ഒരേ നീരുറവയുടെ അടുത്തെത്തി രണ്ടാളും. അപ്പോ ഞാനാണ് ആദ്യം വന്നത്, ഞാൻ ആദ്യം കുടിച്ചിട്ട് നീ കുടിച്ചാൽ മതി എന്ന് കാട്ടാട്. ആഹാ, ഞാനാണല്ലോ ആദ്യം ഈ നീരുറവ കണ്ടത്, ഞാൻ കുടിച്ചിട്ട് മതി നീ കുടിക്കുന്നത്, അമ്പടാ എന്നായി കലമാൻ. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും ഭയങ്കരമായ തർക്കത്തിലായി. തർക്കം മൂത്തു. പരസ്പരം രണ്ടുപേർക്കും ദേഷ്യം വന്നു. കാട്ടാട് എന്ത് ചെയ്യുന്നറിയാമോ, ഓടി വന്ന് കലമാനിനെ ഒരിടി കൊടുത്തു. കലമാൻ വീടുമോ, രണ്ടടി പിന്നോക്കം മാറി ദേഷ്യത്തോടെ മുന്നോട്ട് വന്ന് കാട്ടാടിനെ കുത്തി. അങ്ങനെ പിൻവാങ്ങിയും കൂട്ടിയിടിച്ചും വഴക്ക് മുറുകുമ്പോൾ മുകളിൽ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ കഴുകന്മാരുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ, ഇവർ രണ്ടുപേരും പൊരിഞ്ഞ യുദ്ധമല്ലേ, അപ്പോൾ ആ യുദ്ധത്തിൽ ഒരാൾ ചാവുമല്ലോ, അപ്പോൾ അയാളെയും കൊത്തിയെടുത്തുകൊണ്ടങ്ങ് പോകാമല്ലോ, അയാളെ ഭക്ഷണമാക്കാമല്ലോ. അങ്ങനെ കഴുകന്മാർ ഉന്നം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ആടിനും മാനിനും ഒരുപോലെ മനസ്സിലായി. അവർ പറഞ്ഞു, എന്തിനാ നമ്മളിങ്ങനെ വഴക്കടിക്കുന്നത്, ദേ മേലോട്ട് നോക്കിക്കേ, കഴുകന്മാർ അവിടെ ഇരിക്കുന്നത് കണ്ടോ, നമ്മൾ ചാവും എന്നറിയാം, നമ്മളെ ഭക്ഷണമാക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ അവിടെ ഇരിക്കുന്നത്, നമുക്ക് ഈ വഴക്ക് ഇവിടെ അങ്ങ് നിർത്താം. അങ്ങനെ എന്ത് ചെയ്തു, അവർക്ക് നല്ല ബുദ്ധി വന്നു. രണ്ടുപേരും വഴക്ക് നിർത്തിയിട്ട് പരസ്പരം വഴിമാറിക്കൊടുത്തു. സുഹൃത്തുക്കളായി വെള്ളം കുടിച്ച് ദാഹവും തീർത്ത് രണ്ടുപേരും മടങ്ങിപ്പോയി. അങ്ങനെ അവർക്ക് വൈകി വന്ന ബുദ്ധി കൊണ്ട് അവർ സുഹൃത്തുക്കളുമായി. കഴുകന്മാർക്ക് അവരുടെ ലക്ഷ്യം സാധിക്കാനും പറ്റിയില്ല. ഈ കുഞ്ഞുകഥ ഇന്ന് ഇവിടെ തീരുകയാണ്. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
4: എ സെലിബ്രേഷൻ ഫോർ ദ ലെജൻഡ്, ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം മെയ് 21-ന് റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം മെയ് 21 ഉച്ചയ്ക്ക് 3 മണി മുതൽ.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ ഗാനമന്ദാരം.

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വെൽക്കം ടു ലിറ്ററി വേൾഡ്, വേർ വി സ്റ്റെപ്പ് ജെന്റ്ലി ഇൻ ടു ദ വേൾഡ് ഓഫ് വേർഡ്സ് ആൻഡ് വണ്ടർ. ഐ എം യുവർ ഹോസ്റ്റ് ഡോക്ടർ പാർവതി ജീവൻ, ആൻഡ് ഐ എം സോ ഗ്ലാഡ് യു ആർ ഹിയർ വിത്ത് മീ ടുഡേ ഇൻ ദിസ് ക്വൈറ്റ് കോർണർ ഓഫ് വോയിസസ്, സ്റ്റോറീസ് ആൻഡ് റിഫ്ലക്ഷൻസ്. ഈച്ച് വീക്ക് വി ട്രാവൽ ത്രൂ ദ ലാൻഡ്സ്കേപ്സ് ഓഫ് ലിറ്ററേച്ചർ, നോട്ട് ജസ്റ്റ് ത്രൂ ദ പേജസ് ഓഫ് ബുക്സ്, ബട്ട് ത്രൂ ദ ലൈവ്സ്, ദ തോട്ട്സ് ആൻഡ് ദ ഫീലിംഗ്സ് ദേ ക്യാരി. ടുഗെദർ We'll meet authors from across time and place, explore their works and discover what makes their voices last. Now and then, we'll also enter the world behind the books with reflections on characters, themes or classic scenes that have shaped our understanding of literature. Moments that continue to inspire, question and move readers across generations. We can also engage in conversations with writers, editors and translators who shape the stories we love today. So, wherever you are, relaxing, working, or simply listening, come along with me to the literary world. Today's episode is devoted to a poet who transformed Indian English poetry, not through loud announcements or dramatic departures, but through clarity, discipline, and an unwavering commitment to truth. A poet who taught us that poetry need not be ornamental to be profound, and that the ordinary life around us can be the most meaningful subject of

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രചന

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും

ത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന

0: പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ. പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാ വയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക്നോളജി അപ്ഡേറ്റ്സുകളും പുതിയ ഗാഡ്ജറ്റ്സുകളുടെ വിശേഷങ്ങളുമായി ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം റയൻ ടൈറ്റസ്.
3: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ദ്രം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ, അനുപട, വെൽക്കം ബാക്ക്.
4: നമസ്കാരം.
3: അപ്പോ അനുപട, എനിക്കൊന്ന് ഫോൺ വിശേഷങ്ങളൊക്കെ ഒരുപാട് കുറവാണ് അല്ലേ? അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് കുറവാണ്,
4: ലീക്കുകൾ മാത്രമേ ഉള്ളൂ.
3: അപ്പൊ ഇപ്പോ നമ്മളുടെ ഇന്ന് പറയാനുള്ള ടോപ്പിക്കുകളും ഒക്കെ കുറെ നാളുകൾ മുന്നേ ലീക്സ് വന്ന ഫോണുകളുടെ പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകൾ ആണെന്നേ ഉള്ളൂ
4: അല്ലേ?
3: അപ്പോ ഇനി എനിക്കൊന്ന് ഓണം അടുപ്പിച്ചൊക്കെ ആവും തോന്നുന്നു പുതിയ ഫോണുകളുടെ ലോഞ്ച്, മേജർ ലോഞ്ചുകളൊക്കെ വരാനായിട്ട്. അപ്പോ എന്തായാലും നമുക്ക് ഇന്ന് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് പുതിയ ലീക്സും കാര്യങ്ങളും ഒക്കെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാല്, നമ്മൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയായിരുന്നു ഒപ്പോടെ ഫൈൻഡ് X9 സീരീസ് ഇറങ്ങി, വിവോടെ X300 സീരീസ് ഇറങ്ങിയായിരുന്നു. അപ്പൊ അതിനകത്ത് നോർമൽ മോഡൽസും അതിന്റെ പ്രോ മോഡൽസും ഇറങ്ങി. ഇപ്പൊ നമ്മള് കാത്തിരിക്കുന്ന മോഡൽസ് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്സ് ഫൈൻഡ് X9, അതായത് ഒപ്പോ ഫൈൻഡ് X9 Ultra അപ്ഡേറ്റ്സും വിവോ X300 അൾട്രയുടെ അപ്ഡേറ്റ്സ് ആണ്. എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്? നമുക്ക് ഇപ്പോ പഴയ, അതായത് പ്രോ മോഡൽസിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ പ്രൈസിംഗിന്റെ കാര്യത്തിലും ലോഞ്ചിന്റെ ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ എങ്ങനെയൊക്കെയാണ്?
4: അതെ, ഇത് ശരിക്കും ലീക്കുകളാണ് കംപ്ലീറ്റ്. ഇപ്പം ഈ ഫൈൻഡ് X ആയാലും വിവോയുടെ X300 ആണെങ്കിലും രണ്ടും ക്യാമറ ഫോണുകളാണ്. അപ്പം അവര് ക്യാമറയിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും വേണ്ടിയിട്ട് ക്യാമറയിൽ എല്ലാം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ രണ്ട് ഫോണുകളും പുറത്തിറക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ കാര്യം തന്നെയാണ്. ഫൈൻഡ് X9 Ultra ശരിക്കും ഒരു ക്യാമറ ഭീമനായിട്ട് തന്നെയാണ് വരുന്നത്. ഒരു പോർട്ട് ക്യാമറ സെറ്റപ്പിൻ്റെ അകത്ത് ഒരു എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു 50 MP സെക്കൻഡറി ടെലിഫോട്ടോ ക്യാമറയുണ്ട് വിത്ത് 10x ഒപ്റ്റിക്കൽ സൂം. അപ്പൊ ശരിക്കും ആ ഒരു ക്യാമറയുടെ ശരിക്കും ഡിജിറ്റലി നമ്മൾ എൻഹാൻസ് ചെയ്യുന്നതിന് പകരം ഹാർഡ്വെയർ വെച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് ഓപ്പോ ഇത്തവണ ഇത് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, ബാക്കി വേറെ അല്ലാതെ തന്നെ ഒരു 200 MP നോർമൽ ലെൻസും
3: ടെലിഫോട്ടോ കൂടാതെ 200 മെയിൻ ക്യാമറ
4: ഒരു മെയിൻ ക്യാമറ ഉണ്ട്. പിന്നെ അല്ലാണ്ട് ഒരു 50 MP
3: അൾട്രാവൈഡും ഉണ്ട്.
4: നാല് ക്യാമറ. വിവോയുടെ X300 വരുമ്പോ, X300 Ultra വരുമ്പോഴത്തേക്ക് അതിന് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. അതിൻ്റെ അകത്തും 200 MP ഒരു മെയിൻ ഷൂട്ടർ ഉണ്ട് വിത്ത് 35mm ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു സെൻസറും. പിന്നെ അല്ലാണ്ട് അതിൻ്റെ അകത്ത് ഒരു അൾട്രാവൈഡ് ക്യാമറ 50 MP അൾട്രാവൈഡ് ക്യാമറയുണ്ട്. പിന്നെ ഒരു 5 MP മൾട്ടി സ്പെക്ട്രൽ ക്യാമറ പുതിയൊരു സാധനം കൊണ്ടുണ്ട്. അപ്പം നമ്മൾ ചൈനീസ് നിന്ന് കറക്റ്റായിട്ട് നമ്മളത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് വരുന്നത് എൻഡ് ടു എൻഡ് കളർ സയൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്യാമറ ആയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ കളർ ഡെപ്ത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ SLR ഉള്ള പോലെ സോണിയുടെ ക്യാമറയിലൊക്കെ വരുന്ന പോലെ ഇതിലെല്ലാം യൂസ് ചെയ്യുന്നത് സോണിയുടെ ലിറ്റ സെൻസറാണ്,
3: പുതിയ സെൻസറാണ്.
4: അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ സോണിയുടെ ആൽഫ സീരീസിലൊക്കെ വരുന്ന പോലെ

0: അങ്ങനെ ആ കളറിനടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പിക്ചേഴ്സിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ ഇപ്പൊ അവർ AI ഫീച്ചേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സോഫ്റ്റ്വെയർ ബേസ് ചെയ്തുകൊണ്ട് തന്നെ കളറിനടുത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തക്ക രീതി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ഫീച്ചറിന്റെ അകത്ത് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിവായിട്ടില്ല.
1: അപ്പൊ ഇവിടെ ഈ X300 അൾട്രയ്ക്ക് അത് ശരിക്കും നമുക്ക് പറയാൻ രണ്ട് ക്യാമറയേ ഉള്ളൂ.
0: ഡബിൾ ക്യാമറയാണ്, പറയത്തക്ക രീതിയിൽ രണ്ട് ക്യാമറയാണ്.
1: അതായത് മൂന്നാമത്തെ ക്യാമറ ഈ കളർ സയൻസിന് വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് യൂസ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കുക എന്നുള്ള കാര്യം പോസിബിൾ അല്ല.
0: അല്ല, ഫോട്ടോ എടുക്കുക എന്നുള്ളതല്ല, വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും നമുക്ക് ആ കളർ ഡെപ്ത്
1: കളർ ആക്യുറസി കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ
0: വേണ്ടിയിട്ടാണ്. കാരണം രണ്ടിലും അവർ ഇപ്പം ഈ വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഇപ്പം ആൻഡ്രോയിഡ് ഫോൺസും വളരെ മുൻപന്തിയിൽ നിൽക്കുകയാണ് ഐഫോൺ പോലെ തന്നെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, വീഡിയോയുടെ ക്വാളിറ്റീസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഫോണുകളും ശരിക്കും കുറെ പാടുപെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സ്പെക്ട്രൽ ക്യാമറ, 5 MP സ്പെക്ട്രൽ ക്യാമറ വിവോ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ടിപ്സ്റ്റർ പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ കയ്യിൽ ഹാർഡ്വെയർ വന്നതിന് ശേഷം മാത്രമേ ഇതിന്റെയൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ പ്രോസസ്സർ വന്നിട്ട് ഫൈൻഡ് X9 അൾട്ര ശരിക്കും ബാക്കിയെല്ലാം ഡൈമെൻസിറ്റിയിലാണ് വിവോയുടെ എല്ലാം. ഫൈൻഡ് X9 ശരിക്കും, ഫൈൻഡ് X9 അൾട്ര ശരിക്കും സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് Gen 5 ആണ്. അപ്പൊ ആ പ്രോസസ്സിംഗ് അതേപോലെ തന്നെ വളരെ പെർഫെക്റ്റ്. അപ്പൊ ഒരു ഓൾറൗണ്ടർ ഫോൺ ആയിട്ട് തന്നെ അവർ ഇറക്കുകയാണ്. ബാറ്ററി വന്നിട്ട് 7000 mAh ബാറ്ററി ആണ്. അതെ, അപ്പൊ സെയിം എനിക്ക് വന്ന സെയിം ബാറ്ററി തന്നെ ആയിരിക്കും വിവോയിലും വരുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ അകത്ത് വരുന്ന. പിന്നെ 100 W ചാർജറുണ്ട്, വയർലെസ് ചാർജിങ്, 50 W വയർലെസ് ചാർജിങ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നമുക്കിപ്പോ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ചൈനയിൽ അത് ശരിക്കും അവരുടെ ന്യൂ ഇയർ, അതായത് മാർച്ചിലാണ് കഴിഞ്ഞ ഉടനെ തന്നെ ലോഞ്ച് ഉണ്ടാവും. തൊട്ട് പുറകെ തന്നെ ഇന്ത്യയിലും ഉണ്ടാവും. അപ്പൊ ഒരുപക്ഷെ നമുക്ക് ആ ഓണത്തിന്റെ ഇടയ്ക്ക് വെച്ച് തന്നെ പ്രതീക്ഷിക്കാം. അതെ, ഏപ്രിൽ മെയ് ജൂൺ ആ സമയത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
1: അപ്പൊ എനിക്കൊന്ന് ക്യാമറയുടെ സ്പെക് വെച്ചിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ സാധ്യത ഫൈൻഡ് X9 നാല് ക്യാമറ ഒക്കെ വരുന്നുണ്ട്.
0: അതെ അതെ.
1: പിന്നെ എനിക്കൊന്ന് വിവോ കുറച്ച് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ, ബിക്കോസ് എന്തിനാണ് ഈ മൂന്നാമത്തെ ലെൻസ് എന്നുള്ള പ്രൂവ് ചെയ്ത് കാണിച്ചാൽ ചിലപ്പോ ആൾക്കാരെ അങ്ങനെ ക്യാച്ച് ചെയ്യാനും പറ്റുമായിരിക്കും.
0: അതെ അതെ, ഇവരുടെ ഈ BBK പ്ലാറ്റ്ഫോമിന്റെ അകത്ത്, എക്കോ സിസ്റ്റത്തിന്റെ അകത്ത് അവരുടെ ശരിക്കും നമ്മുടെ സിനിമാ ഇതിൽ പറയുകയാണെങ്കിൽ അവരുടെ യൂണിവേഴ്സിൽ.
1: അതെ അതെ,
0: വൺ പ്ലസും കൂടെ വരുന്നുണ്ട്. അപ്പൊ വൺ പ്ലസിന്റെയും പുതിയ ഫോൺ ലോഞ്ച് 17 അൾട്ര വരുന്നുണ്ടെന്നാണ്. അതെ അതെ, അപ്പൊ അതും നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടതാണ്. കാരണം ഇതിന്റെ എല്ലാം പെർഫോമൻസും ഇതിന്റെ
1: എല്ലാം ഈ അൾട്രാ സീരീസ് എല്ലാ ഫോണിന്റെ അൾട്രാമിക്കറും ഒരുമിച്ച്.
0: അതെ അതെ, ഇതെല്ലാം പ്രൈസിംഗ് എനിക്ക് തോന്നുന്നു 1 lakh മുകളിലായിരിക്കും. കാരണം
1: മോഡൽ എല്ലാം ഓൾമോസ്റ്റ് 1 lakh ഉണ്ടായിരുന്നു.
0: അതെ അതെ, അപ്പൊ അൾട്ര എന്തായാലും 1 lakh മുകളിൽ തന്നെ ആയിരിക്കും. കാരണം അവരങ്ങനെയാണ് സ്പെക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് വരുന്ന മാസങ്ങളിൽ, വരുന്ന ആഴ്ചകളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതനുസരിച്ച് നമ്മൾ ശ്രോതാക്കളെ അപ്ഡേറ്റ് ചെയ്യാം.
1: ശരി ശരി. അപ്പോ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാണ്, ഈ അൾട്രാ സീരീസ്, അതായത് നമ്മൾ ഡിസംബറിൽ ഒപ്പോയുടെ ഫൈൻഡ് X9 വിവോ X9 സീരീസിന്റെ എല്ലാം പ്രോ മോഡൽ വരെ ഇറങ്ങി നിൽക്കുമായിരുന്നു. അതിന്റെ അൾട്രാ സീരീസിന്റെ അന്നോട്ടേ നമുക്ക് റൂമേഴ്സ് ഉണ്ടായിരുന്നു ഉടനെ ഇറങ്ങും എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചൊന്നും ലേറ്റായിട്ട് ഇപ്പൊ മേ ബി നമ്മുടെ ചൈനയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 1.5-2 months നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്.
0: തീർച്ചയായിട്ടും.
1: അപ്പോ എന്തായാലും ഇതൊക്കെയാണ് ഒരു ഏകദേശ സ്പെക്കായിട്ട് നമുക്ക് കിട്ടുന്നത്. എന്തായാലും രണ്ട് ഫോണും ഫോട്ടോഗ്രാഫി ഫോൺ തന്നെയാണ്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയായിരിക്കും രണ്ടിനകത്തും വരുന്ന സ്പെഷ്യാലിറ്റീസും. റിയൽ ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ ഏതായിരിക്കും ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നതൊക്കെ നേരിട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ
0: പറ്റും.
1: അപ്പൊ അടുത്ത വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഒപ്പോടെയും വിവോടെ എല്ലാം ഈ പുതിയ സീരീസ് ഫോൺ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ ടൈമിൽ ഇറങ്ങേണ്ട ഫോണായിരുന്നു ഷൗമിയുടെ 17 series ഫോണുകൾ. അത് ആ ടൈമിൽ ഇറങ്ങാതെ നമ്മൾ ജനുവരിയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു, ഫെബ്രുവരി വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അത് വീണ്ടും കുറച്ച് നീണ്ടുപോയെങ്കിലും മാർച്ചിൽ ഉണ്ടാവും
0: ഇവിടെ. ഫെബ്രുവരി 28 അവർ ഗ്ലോബലി
1: ലോഞ്ച് ചെയ്യുന്നത്. ശരി ശരി. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഇനിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ബൻവിട്ട, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ ഐഫോൺ 17 സീരീസിന്റെ ലീക്സ് ഒക്കെ, അതായത് ചൈനയിൽ ലോഞ്ച് ചെയ്ത ടൈമിൽ നമ്മൾ ഐഫോൺ 17 സീരീസുമായിട്ട് നല്ല രീതിയിൽ സിമിലർ ആയിരുന്നു ഇതിന്റെ ഡിസൈൻ ഒക്കെ, പ്രോ മോഡൽസിന്റെ ഡിസൈനുമായിട്ട്. പക്ഷേ ഒരു ഐഫോൺ 17 സീരീസിന്റെ ക്യാമറ ബംബ് പ്ലെയിൻ ആയിട്ടിരുന്നപ്പോൾ ഷവോമി അവിടെ ഒരു ഡിസ്പ്ലേ കൊണ്ടുവന്നു. ആ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ മെയിൻ ഡിസ്പ്ലേയുടെ അത്രയും തന്നെ ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒത്തിരി പേര് അതിന്റെ ക്യാമറ ആണെന്നുണ്ടെങ്കിലും ഭീകരമായിട്ടുള്ള റിവ്യൂ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അതിന്റെ ലോഞ്ച് ഗ്ലോബൽ മാർക്കറ്റിലെ ലോഞ്ച് ആ സമയത്തൊന്നും നടന്നില്ല. ഇപ്പോഴും ഈ അനുവേട് നേരത്തെ പറഞ്ഞാൽ February 28 ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എന്താണ് ഈ പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ഇവിടെ വരുമ്പോൾ പ്രൈസ്, കാരണം സ്പെക്കൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാം. എന്നിരുന്നാലും നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. പക്ഷെ നമുക്ക് അറിയേണ്ടതിന്റെ പ്രൈസിംഗും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, ആ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്?
3: തീർച്ചയായിട്ടും, ശരിക്കും ബാഴ്സലോണയിലാണ് ഇതിന്റെ ലോഞ്ച് ഇവന്റ് നടക്കുന്നത്. അത് February 20, അതായത് ഗ്ലോബൽ ലോഞ്ച് ആണ്. അപ്പൊ February 28 അത് പ്ലാൻ ചെയ്തേക്കുന്നവര്. അപ്പം ഇത് ശരിക്കും നമ്മൾ നേരത്തെ ഓപ്പോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഓൾറൗണ്ടർ ഫോണാണ്. ഈവൻ ദോ ക്യാമറയ്ക്ക് എംഫസിസ് ഉണ്ടെങ്കിലും ഒരു ഓൾറൗണ്ടർ ഫോണായിട്ട് തന്നെയാണ് ഷൗമി എപ്പോഴും അവരുടെ 17 സീരീസ് അവർ മാർക്കറ്റിൽ എത്തിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം പ്രൈസിംഗ് ഉള്ള ഒരു ഫോണായിട്ട് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന ചിപ്സെറ്റ് Snapdragon 8 Elite Gen 5 ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒപ്പിക്കകത്ത് ഉള്ളതുപോലെ തന്നെ ടെലിഫോട്ടോ ക്യാമറ 200 MP ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് 200 MP ടെലിഫോട്ടോ ക്യാമറയുണ്ട്, 50 MP സെൽഫി ഉണ്ട്, പിന്നെ 200 MP തന്നെ ഒരു പെരിസ്കോപ്പ് ഇതുണ്ട്. ബാക്കി ശരിക്കും നമ്മളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ അകത്ത് വേണ്ട എല്ലാ ഘടകങ്ങളും ഷവോമിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഹൈപ്പർ ഓഎസ് എന്ന് പറയുന്ന സാധനം വളരെ ശരിക്കും നമ്മൾ iOS പോലെ തന്നെയാണ് അവർ
2: ആക്കിയെടുത്തേക്കുന്നത്. അപ്ഡേറ്റ് ഒക്കെ വന്നപ്പോഴേക്കും ഞാൻ ശ്രദ്ധിച്ചു ഡൈനാമിക് ഐലൻഡ് അടക്കമുള്ള സംഭവങ്ങൾ. അതേപടി എനിക്ക് തോന്നുന്നു ആപ്പിളിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആപ്പിളിനെ അറ്റ് എ ടൈം ഒരു ഇത് മാത്രമേ കാണിക്കത്തുള്ളൂ. ഇതിൽ രണ്ട് സംഭവം ഉണ്ടെങ്കിൽ
3: രണ്ടായിട്ട് കാണിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ പ്രൈസിംഗ് വന്നിട്ട് ശരിക്കും ഇപ്പോഴത്തെ ഫോണുകളെല്ലാം 100,000 മുകളിലാണ്, ഈ പെർഫോമൻസ് ഫോണുകളെല്ലാം. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കിപ്പം അറിയാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയില് ഷവോമി 17 അതായത് ബേസ് വേരിയന്റ് 12 GB റാമും 256 GB സ്റ്റോറേജ് വെട്ടുള്ളതാണ്. അതിന് 80,000 rupees ഓളം വില വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇറ്റ് ക്യാൻ ഗോ അപ് ടു 1,25,000. മറ്റേത് ശരിക്കും 17 Ultra അവരുടെ യൂറോ ബേസ് ചെയ്ത് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 161,000 രൂപയുണ്ട് എന്റെ സ്റ്റാർട്ടിംഗ് മോഡലിന്. അപ് ടു ഇറ്റ് ഗോസ് അപ് ടു 1,83,000, അതായത് 16 GB 512 GB അല്ലെങ്കിൽ 16 GB 1 TB റാം വരെ ഉള്ള. അപ്പൊ ആ റേഞ്ചിലുള്ള പ്രൈസിംഗ് നമ്മൾ പ്രതീക്ഷിക്കണം.
2: അതായത് ഏകദേശം ഐഫോണിന്റെ ഒക്കെ ഐഫോൺ 17 സീരീസ് എന്ന് പറയുമ്പോൾ ഷവോമി 17 പ്രൈസ് ഏകദേശം അതുപോലെ കൊണ്ടുവന്നല്ലേ.
3: അതെ അതെ അതെ. അപ്പൊ പക്ഷെ ഈ ഷവോമിയുടെ ഒരു ഫാൻ ബേസ് ഉണ്ട്, എങ്കിലും ഇത്രയും പ്രൈസിംഗ് എങ്ങനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഇതുവരെ അറിയില്ല. എന്നാൽ എങ്കിൽ പോലും നമ്മുടെ മാർക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള മാർക്ക് പ്രൈസിംഗ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എങ്കിലും ഫോണിന്റെ പെർഫോമൻസിനെ കുറിച്ച് ആർക്കും യാതൊരു വിധത്തിലുള്ള ഡൗട്ടും ഇല്ല. കാരണം നെറ്റിലെല്ലാം ഇതിന്റെ റിവ്യൂസ് വരുന്നുണ്ട്, എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് അതിന്റെ OS വളരെ എന്താ പറയുന്ന ഒരു ബട്ടറി സ്മൂത്ത് OS ഫീലിംഗ് ആണ്. അതേപോലെ ക്യാമറയുടെ ക്വാളിറ്റി അതേപോലെ നല്ല ക്യാമറ ക്വാളിറ്റിയാണ്. പിന്നെ ലോ ലൈറ്റിന്റെ അകത്ത് നല്ല പെർഫോമൻസ് ആണ്. അത്യാവശ്യം വീഡിയോ ക്വാളിറ്റിയും ഉള്ളതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട്സ് കിട്ടുന്നത്.
2: ശരി ശരി.
3: അപ്പൊ നമ്മൾ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ മാർച്ച് കഴിയുമ്പോൾ തന്നെ ഈ പുതിയ ഫോണുകളുടെ ബിറ്റ്വീൻ മാർച്ച് ആൻഡ് ഓഗസ്റ്റ് പുതിയ കുറെ ഫോണുകൾ, അതായത് ഫ്ലാഗ്ഷിപ്പും ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സുമായിട്ട് കുറെ ഫോണുകൾ ലോഞ്ച് ചെയ്യാനുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ശരിക്കും റിവ്യൂവിനും നമ്മുടെ ഹാൻഡ്സ് ഓണും ഒക്കെ കിട്ടാൻ ചാൻസസ് ഉള്ളതാണ്. അപ്പൊ അതാണ് നമ്മളെല്ലാവരും ഈ ഫോൺ ലോകത്തുള്ളവരെല്ലാവരും ഇട്ട് നോക്കുന്ന ഒരു സമയം അതാണ്.
2: ഓക്കെ.
3: അതിന്റെ തൊട്ടുപുറകെ തന്നെ പിന്നെ അടുത്ത മേജർ ഭീമന്മാരായ ആപ്പിളും
2: ഗൂഗിളും അവരുടെ അടുത്ത അടുത്ത
3: ലോഞ്ചുമായിട്ട് വരുന്നുണ്ട്.
2: അപ്പോ എന്നത്തേക്ക് ലോഞ്ച് പ്രോപ്പർ ആയിട്ട് നമുക്ക്, അതായത് ഷോമി 17 സീരീസിന്റെ ലോഞ്ച് കറക്റ്റ് ഡേറ്റ് നമുക്ക് അറിയാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഫെബ്രുവരി 28 ബാഴ്സലോണയിൽ ഗ്ലോബലി ലോഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് ഇന്ത്യയിലേക്കൊക്കെ നമുക്ക് വാങ്ങാൻ പാകത്തിന് എപ്പോഴത്തേക്ക് എത്തുമെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ?
3: ഇല്ല, അത് ശരിക്കും ഷോമി പിന്നെ ടൈപ്പ് അയക്കുന്നത് ഫ്ലിപ്കാർട്ട് വഴിയാണ്. ആദ്യത്തെ ലോഞ്ച് അവർ ഫ്ലിപ്കാർട്ട് വഴിയാണ് ചെയ്യുന്നത്, പിന്നെ അവരുടെ വെബ്സൈറ്റിലും ഉണ്ടാവും. അപ്പൊ അതിന്റെ ഡേറ്റ്സിനെ കുറിച്ച് ഇതുവരെ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ എംഐയുടെ സൈറ്റിലോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ബാഴ്സലോണ ലോഞ്ചിനോട് അനുബന്ധിച്ച് തന്നെ എനിക്ക് തോന്നുന്നു തൊട്ട് ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വ്യത്യാസത്തിൽ നമുക്ക് ഇവിടെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അതെ, എന്തായാലും നമുക്കത് നോക്കിയിരുന്ന് കാണാം. ഇതെല്ലാം നമ്മള് ശരിക്കും എടുത്തറിയേണ്ട ഫോണുകളാണ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഫോണുകൾ തന്നെയാണ് ഇതെല്ലാം.
2: ശരി ശരി. സോ അപ്പൊ എന്തായാലും ഇത്രയും നാളെ നമ്മൾ വെയിറ്റ് ചെയ്തു, ഇനിയിപ്പോ എന്തായാലും കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ അല്ലെ 17 സീരീസ് നമ്മുടെ കൈകളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എത്താൻ കുറച്ച് ദിവസം കൂടെ എന്തായാലും ഉണ്ടാവുള്ളൂ. എന്തായാലും ഒപ്പോയും വിവോയും ഒക്കെ ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങിയ ഫോൺ എന്താ ഷോമിയുടെ കുറച്ച് മാർക്കറ്റ് അവരെങ്കിലും കൊണ്ടുപോയി കാണും.
3: തീർച്ചയായിട്ടും.
2: അപ്പൊ ഈ ഇറങ്ങുന്ന ടൈമിൽ ഇനി എത്രത്തോളം മാർക്കറ്റ് കിട്ടുന്നു, എത്രത്തോളം കസ്റ്റമേഴ്സിന് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് അറിയാം.
3: വൺ പ്ലസ് ഉൾപ്പെടെ കൊണ്ടുപോയി.
2: അതെ അതെ അതെ. അപ്പോ അത് കഴിഞ്ഞ്

കിട്ടുന്ന ഒരു പുതിയ ന്യൂസാണ്. ഐഫോൺ എയർ യൂസേഴ്സിന്റെ കുറച്ച് കംപ്ലൈന്റ്സ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അതായത് കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസും കാര്യങ്ങളുമായിട്ടൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് പലരും ആ ഒരു പ്രശ്നം പറയുന്നുണ്ടായിരുന്നു. iOS 20.3 ഇറങ്ങിയതിന് ശേഷമാണോ ആ പ്രശ്നം വരുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദ്രൻ 90.4 FM.

ലോകത്തിനിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം.

0: കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138. You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അനുവിട, അപ്പോ ഈ ഐഫോൺ എയറിന്റെ പേരിൽ കുറച്ച് കംപ്ലൈന്റ്സ് വരുന്നുണ്ട്, അവരുടെ നെറ്റ്വർക്ക് ഇഷ്യൂസും മോഡം ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കംപ്ലൈന്റ്സ് നമുക്ക് കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം? എന്താണ്, എന്തെങ്കിലും OS അപ്ഡേറ്റ് വഴി വന്ന പ്രശ്നമാണോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡ്വെയർ ഇഷ്യൂസ് ആണോ? ഹാർഡ്വെയർ ഇഷ്യൂ ആണെന്നൊക്കെ ചില സംസാരങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ?
2: ഇതിന്റെ അകത്തെ വിരോധാഭാസം എന്ന് വെച്ചാൽ, ആപ്പിൾ ഇതുവരെ ഇതിന് റിപ്പോർട്ട് അല്ലെങ്കിൽ അതിനൊരു റിപ്ലൈ തന്നിട്ടില്ല. ഇത് ആദ്യമേ റിപ്പോർട്ട് ചെയ്യുന്നത് റെഡിറ്റ് യൂസർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോണിൽ രണ്ട് സിം, ഒരു ഈ സിമ്മും മറ്റേ സിം നോർമൽ സിമ്മും ഉണ്ടായിരുന്നു. അത് ഒരു സുപ്രഭാതത്തിൽ അത് 26.3 അപ്ഡേറ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത്. അപ്പം ഒരു സുപ്രഭാതത്തിൽ അതിന്റെ നെറ്റ്വർക്ക് കംപ്ലീറ്റ് പോയി. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ, അപ്പൊ തന്നെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ആപ്പിളിന്റെ റിപ്പോർട്ട് വന്നു വെച്ചാൽ ഹാർഡ്വെയർ ഫെയിൽ ആണെന്നും പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് വന്നത്. അപ്പൊ ഈ C1X മോഡം ഉണ്ട്, ആ മോഡം ഫെയിൽ. പക്ഷെ അതിനെ തൊട്ട് പറയാൻ തന്നെ റെഡിറ്റിന്റെ അകത്ത് തന്നെ ഒരുപാട് പേര് ഈ സെയിം ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷെ ആപ്പിൾ ഇതിന് അഡ്രസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. അപ്പൊ അതുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹാർഡ്വെയർ ഇഷ്യൂ ആണെങ്കിൽ ഇത് ആപ്പിൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവർക്ക് ഈ യൂസേഴ്സിനെല്ലാം ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ കെയറും ഉണ്ട്. അപ്പൊ ആപ്പിൾ കെയറിനകത്ത് ഈ ഹാർഡ്വെയർ വാറണ്ടി ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത ഇല്ല. അപ്പൊ പ്രത്യേകിച്ച് മോഡത്തിന്റെ കേസ് നമുക്ക്, കാരണം അത് മോഡം എന്ന് പറയുന്നത് ബോർഡിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് അവർ വരുന്നതാണ്. അപ്പൊ ബോർഡ് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ അവരെങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും ഈ എറേഴ്സ് അല്ലെങ്കിൽ ഈ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ OS അപ്ഡേറ്റ് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ട്രിഗർ, ഒരു ഫ്ലോ ട്രിഗർ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഹാർഡ്വെയറിനകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യും. ഹാർഡ്വെയർ ഇഷ്യൂ പറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും സോഫ്റ്റ്വെയറിന്റെ ഈ ഇതെല്ലാം വോൾട്ടേജിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ആ വോൾട്ടേജ് വേരിയേഷൻ ഇപ്പം OS അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ മോഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കേണൽ, എന്റെ OS കേണലൊക്കെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കും. അപ്പൊ അതുവഴി ഉണ്ടാകുന്ന കുഴപ്പമാകായിരിക്കും ചിലപ്പം. പക്ഷെ അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെ സോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് ആപ്പിള് ശരിക്കും റെസ്പോണ്ട് ചെയ്യുന്നവരെ ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടാൻ ചാൻസസ് ഇല്ല. എങ്കിലും യൂസേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ ഫെയിൽ തന്നെയാണെന്നാണ്. കാരണം അവരെ സ്ക്രീൻഷോട്ട്സ് ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട് സ്കാൻ ചെയ്തതന്നെ.
1: സ്കാൻ ചെയ്തെന്ന് പറയുമ്പോൾ എന്തിൽ സ്കാൻ ചെയ്തിട്ട് അവർക്ക് ഹാർഡ്വെയർ ഫെയിൽ ആണെന്ന് മനസ്സിലാക്കാം?
2: ആപ്പിളിന്റെ തന്നെ ഉണ്ട്, ആപ്പിളിന്റെ ഹാർഡ്വെയർ ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഫോണിന്റെ അകത്തുള്ള എല്ലാ ഹാർഡ്വെയറും അവർ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഈ മോഡം ഹാർഡ്വെയർ ആണ് ഫെയിലറായിട്ട് കാണിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ C1X ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഫോണിൽ യൂസ് ചെയ്ത് വോവയുടെ ഫോണിന്റെ അകത്ത് യൂസ് ചെയ്തതിന്റെ സെയിം ഇഷ്യൂ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മോഡം കംപ്ലൈന്റ്
1: ആവാനാണ് സാധ്യത.
2: തീർച്ചയായിട്ടും.
1: അപ്പൊ എന്തായാലും ആപ്പിൾ നിലവിൽ അതിനകത്ത് യാതൊരു വിധ കമന്റ്സും പറഞ്ഞിട്ടില്ല.
2: കാരണം ഇപ്പം ഫോൺ വന്നിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിലല്ലോ, അധികം നാളായിട്ടില്ല. ഇത്രയും പെട്ടെന്ന് ഇത്രയും വേഗത്തിൽ തന്നെ ഇത് ഇങ്ങനെ കംപ്ലൈന്റ് ആകുന്ന പറയുമ്പോൾ ആൾക്കാർക്ക്, കാരണം ഇത്രയും കാശ് കൊടുത്തിട്ട് നമ്മൾ മേടിക്കുന്നതാണ്, 120,000 രൂപ കണ്ടായിരുന്നു
1: പ്രോ മോഡലിന്റെ തന്നെ പ്രൈസ് ആവുന്നുണ്ട്.
2: അപ്പൊ അതുകൊണ്ട് ആൾക്കാരെല്ലാം വളരെ ചൂടായിട്ട് തന്നെ നിൽക്കുകയാണ്.
1: അതിപ്പോ നിലവിൽ ഐഫോൺ എയറിന് മാത്രമേ കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അതോ മറ്റേ ഇതിലെ ഐഫോൺ 7
2: ഇല്ല? ഇപ്പൊ ഇതുവരെ ഐഫോൺ എയറിന് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതെ അതെ, അതാണ് ഇഷ്യൂ. എന്തായാലും ഇത് ഈ ഉടനെ തന്നെ ആപ്പിള് അതിന് റെസ്പോൺസ് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.
1: ശരി, അപ്പോ എന്തായാലും അതാണ് നമുക്ക് മോഡം ഇഷ്യൂ ആണെന്നാണ് നിലവിൽ യൂസേഴ്സ് എല്ലാം പറയുന്നത്. ആപ്പിൾ അതിനകത്ത് എത്രയും പെട്ടെന്ന് കമന്റ് പറയും നമുക്ക് പ്രതീക്ഷിക്കാം. വനുവിട, എനിക്ക് ഈ പറഞ്ഞാൽ നമ്മൾ AI ഭയങ്കരമായിട്ട് ബൂം ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ AI യുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ നിലവില് AI ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്മാർട്ട് ഫോണുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നത്. കാര്യം സ്മാർട്ട് ഫോണിന്റെ ഒക്കെ വില ഇപ്പൊ കൂടാൻ കാര്യം തന്നെ AI എല്ലാ സ്മാർട്ട് ഫോണിലും ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ റാമും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഹാർഡ്വെയറിന്റെ എല്ലാം പ്രൈസിംഗ് കൂടി, അതനുസരിച്ച് സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് മാറി. അപ്പോ എനിക്ക് അന്ന് തൊട്ടുള്ള ഒരു ഡൗട്ടാണ്, നമ്മളെ തന്നെ പല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, ജെൻസി അടക്കമുള്ള ജനറേഷൻ ഒരുപറ്റം ആൾക്കാർ പലരും ഫീച്ചർ ഫോണിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോ ഈ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ AI യൂസ് ചെയ്യാൻ നമുക്ക് പറ്റത്തതുമില്ല. അപ്പൊ ഈ ഫീച്ചർ ഫോണിലേക്ക് മടങ്ങിപ്പോകുന്ന ആൾക്കാർക്ക് എങ്ങനെ AI യൂസ് ചെയ്യാൻ പറ്റും? അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസിൽ ഇപ്പൊ ഫീച്ചർ ഫോണുകളിലും AI യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ചില ന്യൂസുകളൊക്കെ നമ്മൾ കേട്ട് വരുന്നുണ്ട്. അപ്പോ അതിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4.

0: ഇന്നത്തിനിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: Listening to Radio Swandanam 90.4 FM. Stay tuned.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. പനുവിട, നമ്മൾ പറഞ്ഞു നിർത്തി. അതായത് ഇന്ന് സ്മാർട്ട് ഫോണുകളെല്ലാം ബിൽ മാനുഫാക്ചർ ചെയ്യുന്നത് AI കൂടെ എങ്ങനെ അതിനകത്ത് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ കണക്കൂട്ടിക്കൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ സ്മാർട്ട് ഫോണെല്ലാം ഇപ്പോൾ AI ആയിട്ട് മാറി. ആ രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞാൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലരും ഇപ്പോൾ ഫീച്ചേർഡ് ഫോണിലേക്ക് മാറുന്ന ഒരു കാലം ഉണ്ട്. കാരണം യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കൻ കൺട്രീസിലും ഒക്കെ പലയിടത്തും ആൾക്കാർ, പുതിയ ജനറേഷൻ ആൾക്കാരടക്കം ടച്ച് പാഡ് അല്ലെ കീപാഡ് അല്ലെ ഫീച്ചേർഡ് ഫോണിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ AI നമുക്ക് എന്തായാലും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പൊ ഞാനിങ്ങനെ കേട്ടതാണ്, ഫീച്ചേർഡ് ഫോൺസിലും നമുക്ക് AI യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടികളൊക്കെ എങ്ങനെയാണ്?
3: അത് ശരിക്കും ഈ ഇടയ്ക്ക് സംഭവിച്ചൊരു കാര്യമാണ്. അത് ഈ ഇടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടെക്നോളജി നമുക്ക് നേരത്തെ ഉള്ളതാണ്. എങ്കിലും HMD ഗ്ലോബൽ, അതായത് നോക്കിയയുടെ പേറ്റന്റ് ഇരിക്കുന്ന കമ്പനി HMD ഗ്ലോബല്, അവര് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു AI കമ്പനി, സർവം AI എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് നമ്മുടെ ഈ AI സമ്മിറ്റ് കടന്നപ്പം ഒരു ടൈ അപ്പിലെത്തി. അപ്പൊ ഈ സർവം AI എന്ന് പറയുന്ന കമ്പനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് മോഡൽ AI ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് ഏത് റിസോഴ്സ് കുറഞ്ഞ ഡിവൈസസിലും, അത് ഫോണിൽ തന്നെ ആണോന്നില്ല, ഇപ്പൊ നമ്മുടെ വണ്ടികളുടെ കാറിന്റെ
2: സിസ്റ്റം
3: അതെല്ലാം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിലിരിക്കുന്ന മ്യൂസിക് സിസ്റ്റത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം.
2: അപ്പൊ
3: അത് ചെറിയ റിസോഴ്സസ് കുറഞ്ഞ, ഇപ്പൊ നമ്മൾ സ്മാർട്ട് ഫോണിൽ, ഇപ്പം രാഹുലി പറഞ്ഞ പോലെ സ്മാർട്ട് ഫോണിന്റെ അകത്ത് AI വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണിന്റെ അകത്ത് അത് പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇൻഹൗസ് ആയിട്ട്, ഐ മീൻ ഇൻ ഡിവൈസ് ആയിട്ട് പ്രോസസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അതിനുണ്ട്. കാരണം അതിന് അതിന് പറ്റുന്ന പ്രോസസറും GPU അങ്ങനത്തെ കാര്യങ്ങളെല്ലാം APU എല്ലാം അതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. നേരെ മറിച്ച് ഫീച്ചർ ഫോണിൻ്റെ അകത്ത് നമുക്കൊരു പ്രോസസറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു APU ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വലിയ പാടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ തന്നെ അത് മറ്റൊരു സ്മാർട്ട് ഫോണായിട്ട്

0: മാറുകയും ചെയ്യും.
1: അതെ, തീർച്ചയായിട്ടും.
0: അപ്പൊ അതിന് പകരം ശരിക്കും ഇപ്പൊ ഈ സർവമേവ AI ചെയ്യുന്നത് അവരുടെ ബേസ് മോഡൽ 30B എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ആ മോഡല് ഇങ്ങനത്തെ ഡിവൈസസിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ വ്യക്തമായ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിട്ടിട്ടില്ലെങ്കിൽ പോലും നമുക്കിപ്പോ ശരിക്കും ഈ HMD ഗ്ലോബലിന്റെ ഫോണുകൾ, ഫീച്ചർ ഫോണിൽ UPI പേയ്മെന്റ് അവൈലബിൾ ആണ്.
1: അതെ, അതെ.
0: അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ IVRS വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കണക്കത്തെ എന്തെങ്കിലും സിസ്റ്റംസ് ആയിരിക്കാം ഒരു പക്ഷേ. അല്ലെങ്കിൽ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഐക്കൺ ബേസ് ചെയ്തുകൊണ്ട് ഇതിപ്പം ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യാൻ ഫീച്ചർ ഫോണിനകത്ത് സാധിക്കില്ല. GPRS അങ്ങനത്തെ സിസ്റ്റംസ് അല്ലെങ്കിൽ എഡ്ജ് കണക്ടിവിറ്റി അങ്ങനത്തെ ഇതേ കിട്ടുള്ളൂ,
1: പറ്റുള്ളൂ.
0: അപ്പൊ അങ്ങനെ നമുക്ക് ഡയറക്ട്ലി ഇപ്പൊ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ പോലും നമ്മുടെ ഫീച്ചർ ഫോണിനകത്ത് പറ്റില്ല. അപ്പൊ നമുക്ക് ആപ്പാടെ ഉള്ളതെന്ന് വെച്ചാൽ നെറ്റ്വർക്കിന്റെ അകത്ത് തന്നെ നമുക്ക് ഡ്യൂപ്ലക്സ് കണക്ഷൻ ഉള്ള നെറ്റ്വർക്കിൽ തന്നെ ഇപ്പൊ സാറ്റലൈറ്റ് ഇത് വരുന്നില്ലേ, അതേപോലെ ഒക്കെ ഉള്ള എന്തെങ്കിലും ഒരു കണക്ടിവിറ്റി ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റിൽ കണക്ട് ചെയ്തിട്ട് ഈ ചാറ്റ് ബോട്ടുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ചാറ്റ് ബോട്ടിന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതായിരിക്കാം ഒരു ഒരു മാർഗം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ UPI പേയ്മെന്റ്സ് ചെയ്യുന്ന IVRS മെത്തേഡ് വഴി നമുക്ക് നമ്പർ ഡയൽ ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണ്, ചാറ്റ്ബോട്ടാണ്, AI ചാറ്റ്ബോട്ടാണ്, ചാറ്റ്ബോട്ടിന്റെ അടുത്ത് നിങ്ങൾ 2 ഡയൽ ചെയ്യും അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനായിട്ട് 3 ഡയൽ ചെയ്യും, അങ്ങനെ പറഞ്ഞ് നമുക്ക് ചിലപ്പം ഒരുപക്ഷെ ആ സർവീസസ് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. പക്ഷെ എങ്കിൽ പോലും AI ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ അകത്ത് കൊണ്ടുവരുത്തിക്കാൻ പറ്റുമെന്നാണ് സർവം AI പറയുന്നത്.
1: ഇപ്പൊ
0: ഈ അടുത്ത് വരുന്ന ഫ്യൂച്ചർ ഫോണുകളിൽ നമുക്ക് ഈ ഫീച്ചർ എനേബിൾ ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ വന്നതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്, കാരണം അവരുടെ ബിസിനസ് സീക്രട്ട് ആയതുകൊണ്ടായിരിക്കാം സർവമേയന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും വെളിവാക്കി
1: പുറത്ത് വിട്ടിട്ടില്ല.
0: അതെ, അതെ.
1: സ്ക്രീനും കാര്യങ്ങളും, കാര്യം നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ AI ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ സ്ക്രീൻ വഴിയാണ്.
0: അതെ, അതെ.
1: സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, ക്യാമറ ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ ഫീച്ചർ ഫോണിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ലിമിറ്റഡ് ആണ്,
0: ലിമിറ്റഡ്
1: ആണ്. ക്യാമറയുടെ ക്വാളിറ്റി വളരെ
0: നമുക്ക് അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഒരു ഏജന്റ് AI ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു ചാറ്റ് ബോട്ട് മാത്രമാണ്.
1: ശരി, ശരി.
0: അപ്പൊ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ജനറലായിട്ട് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കുറെ, അതായത് സ്ഥാപിതമായ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയുന്ന ഒരു ചാറ്റ് ബോട്ട് ആയിട്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും. അല്ലാണ്ട് ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ഫുൾ ഫ്ലഡ്ജ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല,
1: പറ്റില്ല.
0: കാരണം ഫീച്ചർ ഫോൺ അത്രയും റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ട് അതായിരിക്കാം.
1: അപ്പോ ഈ ഇന്നോവേഷൻ എന്നത്തേക്ക് നമുക്ക് പ്രാക്ടിക്കലായി അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്?
0: HMD ഗ്ലോബൽ ഈ വർഷം തന്നെ അത് ഇന്റഗ്രേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം വരുന്ന ഫോണുകളിൽ ഇപ്പം നമുക്ക് ഈ വർഷം അവസാനത്തോടു കൂടി വരുന്ന ഫോണുകളിലെല്ലാം ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് വരാൻ ചാൻസസ് ഉണ്ടാകാം. അപ്പൊ അതെന്തായാലും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകും എന്തായാലും. അപ്പൊ അത് വരുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും.
1: ഈ സർവം AI അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, അതിനെ പറ്റി എന്തെങ്കിലും അറിയാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും. സർവം AI ഒരു ഇന്ത്യൻ കമ്പനിയാണ്. അവർക്ക് രണ്ട്, അവരിപ്പോ വർക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ ഡിവൈസസിന്റെ അകത്ത് AI ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അവരുടെ ആപ്ലിക്കേഷൻസ് എല്ലാം അങ്ങനത്തെയാണ്. അപ്പൊ അവർക്ക് രണ്ട് മോഡൽസ് ഉണ്ട്, അതായത് സ്കെയിൽ ഡൗൺ മോഡൽസ് ആണ്. ഈ ചാറ്റ് ബോട്ട്സിനെ പോലെ AI ചാറ്റ് ബോട്ട്സിനെ കൊണ്ട് പിന്നെ ഹെൽപ്പ് കൊടുക്കുന്ന പല പല മോഡൽസ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് അവർക്ക് സ്വന്തമായിട്ട് രണ്ട് മോഡൽസ് ഉണ്ട്. ഒന്ന് 30B മോഡൽ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, പിന്നെ അതല്ലാതെ തന്നെ 105B എന്ന് പറഞ്ഞിട്ട് വേറൊരു മോഡലുണ്ട്. ഈ രണ്ട് മോഡൽസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ മോഡൽസ് ഏതാണ് ഇന്റഗ്രേറ്റ്, അവർ പറയുന്നത് 30B മോഡൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. 30B മോഡൽ എന്ന് വെച്ചാൽ വളരെ സ്കിൽ ഡൗൺ ആയിട്ടുള്ള മോഡലാണ്.
1: അപ്പൊ
0: അതിന്റെ അകത്ത് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാറ്റ് ബോട്ടുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് ഈ ഫീച്ചർ ഫോണുകളിൽ എനേബിൾ ചെയ്യുന്നതാണ് HMD ഗ്ലോബൽ നോക്കിയുടെ ഫോണുകളിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് അവർ
1: പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കീപാഡ്, കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പൊ കുഞ്ഞു കുഞ്ഞു കീപാഡ് ഫോണിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. അപ്പൊ അവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ AI കീപാഡ് ഫോണുകൾക്കും എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ നമുക്ക് ആഗ്രഹിക്കാം. അപ്പോ AI ആയിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു ന്യൂസ് തന്നെയാണ് ഇവിടെ അടുത്തത് നമുക്ക് വരുന്നത്. അതായത് ഇപ്പോ പല കമ്പനിയിൽ നിന്നും എംപ്ലോയീസിനെ ഒക്കെ പിരിച്ചുവിടുന്നുണ്ട്
0: അല്ലേ.
1: അതിന് റീസൺ ആയിട്ട് നമ്മൾ പൊതുവെ പറയുന്നതും കമ്പനികൾ തന്നെ പഴിചാരുന്നതും AIയുടെ പുറത്താണ്. AI അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് ഇത്ര എംപ്ലോയീസിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് തിരിച്ചുവിടൽ നടക്കുന്നത്. അപ്പോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഇന്നത്തിനിതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ തന്നെ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. പൊൻവിട്ട, AI വന്നത് കൊണ്ടല്ല ആൾക്കാർ ഇപ്പൊ പിരിച്ചു വിടുന്നത്. ഇത് ശരിക്കും വേറെ പല കാര്യങ്ങളിലും ഒരു ഒരു പുകമറയായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതെന്നാണ് നമ്മളെ ChatGPT ഓപ്പൺ AI സ്ഥാപകനായിട്ടുള്ള സാം ഓൾട്ട്മാൻ ഇപ്പൊ പറയുന്നത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ?
3: ഈ കഴിഞ്ഞ AI സമ്മിറ്റിന് ഇന്ത്യയിൽ വന്നപ്പം അദ്ദേഹം CNBC TV18 ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് ഒരു ചാറ്റിന്റെ അകത്ത് അദ്ദേഹം പറഞ്ഞാണ്. അപ്പൊ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും AI, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. AI, കാരണം മൈക്രോസോഫ്റ്റിന്റെ മേധാവി, ശരിക്കും AI പല വളരെ ബേസിക് ആയിട്ടുള്ള ജോലികളെല്ലാം റീപ്ലേസ് ചെയ്യുന്നുണ്ടെന്നുള്ള സത്യാവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കണ്ടന്റ് റൈറ്റർ, നമുക്കിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്ക് ഒരു കണ്ടന്റ് റൈറ്ററിനെ ആവശ്യമായിരുന്നു. പക്ഷെ ഇപ്പം അത് കണ്ടന്റ് റൈറ്ററിന് ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമനൈസ്ഡ് കണ്ടന്റ് ഇപ്പം AI തന്നെ ജനറേറ്റ് ചെയ്ത്. അതേപോലെ തന്നെ ഡിസൈനേഴ്സിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ടൂൾസ് പോലും ശരിക്കും ഫോട്ടോഷോപ്പിന്റെയും ഇല്ലസ്ട്രേറ്ററിന്റെയും ഒക്കെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കിപ്പം മെഡിക്കൽ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ റേഡിയോളജിസ്റ്റുകൾ, അങ്ങനത്തെ വളരെ സ്പെസിഫിക് ആയിട്ട് ജോലി ചെയ്യുന്നവരുടെയൊക്കെ ഇപ്പൊ കാർഡിയോളജിയിൽ തന്നെ നമുക്കിപ്പം ഓപ്പറേഷൻസ് ഒക്കെ നടത്താനായിട്ട് റോബോട്ടിക് ഇപ്പൊ കൊല്ലത്ത് തന്നെ പല ഹോസ്പിറ്റൽസിലും അപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് റോബോട്ടിക് സർജറി. ഈവൻ ദോ അതിന് എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടറിന്റെ സാമീപ്യം ആവശ്യമാണെങ്കിൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ, ഇതിപ്പോ നമ്മൾ തുടക്കം മാത്രമാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനെല്ലാം റീപ്ലേസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും അത് വരുന്നത്. ഇപ്പൊ റേഡിയോളജിസ്റ്റ് ഇപ്പൊ നമ്മളിപ്പം ECG റീഡ് ചെയ്യാനായിട്ട് ഇപ്പൊ ECG മെഷീൻ്റെ അകത്ത് നമ്മൾ AI കണക്റ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ AI കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു ECG മെഷീൻസ് ഇനി വരാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ പോലും നമ്മൾ ECG റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ PDF ഫയലോ അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പിയോ നമ്മൾ AI ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ AI കൃത്യമായിട്ട് പറഞ്ഞു തരും എന്തൊക്കെയാണ്. അപ്പൊ അതിപ്പോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പല ജോലികളും ശരിക്കും AI അതിക്രമിച്ച് കയറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും സാം ഓൾട്ട്മാൻ പറയുന്നത്, നമ്മളിപ്പം പല കമ്പനികളിലും ഇപ്പൊ പിരിച്ചുവിടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമസോണിൽ തന്നെ 3000 വരെ കണ്ട് ഒരുമിച്ച് പിരിച്ചുവിട്ടു. അത് കമ്പനി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ AI പരിവർത്തനം കാരണമാണ് അതങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അതുവരെ മാറ്റി പറയേണ്ടി വന്നു. പക്ഷെ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള നടക്കുന്നത് സാം ഓൾട്ട്മാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളുടെ ശരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറച്ചു വെക്കാനും അതിന്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ മറച്ചു വെക്കാനും വേണ്ടിയിട്ടാണ് AI പഴിയായിരുന്നതെന്നാണ് സാം ഓൾട്ട്മാൻ പറയുന്നത്. ഇതിനെ അദ്ദേഹം ഒരു ടേമും പറഞ്ഞിട്ടുണ്ട്, AI വാഷിംഗ് എന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പം അവര് ചിലപ്പം ഇപ്പോഴത്തെ ഇങ്ങനെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് മറികടക്കാനായിട്ട്, കാരണം IT മൊത്തത്തിലുള്ള ഇൻഡസ്ട്രി ഒരു ഡൗൺ ടേണിലാണ്. അപ്പൊ അതിൻ്റെ അകത്ത് കുറെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അത് ശരിക്കും അൺസൈന്റിഫിക് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ്, അൺസൈന്റിഫിക് ആയിട്ടുള്ള ടാലന്റ് ഹണ്ട് ഇതൊക്കെ നടക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ചിലപ്പം കമ്പനിയിലുള്ള അകത്തുള്ളവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഇല്ലാത്ത അല്ലെങ്കിൽ സ്കില്ലില്ലാത്ത ആൾക്കാരെ ഒരുപാട് പേരെ എടുക്കും. അങ്ങനെ എടുത്തിട്ട് ശരിക്കും അവർക്ക് സാലറി കൊടുക്കാൻ ഇല്ലാതാകുമ്പോഴത്തേക്ക് അവരെ പിരിച്ചുവിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ശരിക്കും പഴിചാരാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണമല്ലോ. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പറയുന്നതും ഉണ്ട്. അപ്പം ഇതിന് രണ്ട് സൈഡും ഉണ്ട്. ശരിക്കും AI ജോലി റീപ്ലേസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജോലി റീപ്ലേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കൂട്ടപ്പിരിച്ചിലുകളുടെ
2: പലരും ആ ഒരു അവസരം മുതലെടുത്ത് പല കാര്യങ്ങളും.
3: മൈക്രോസോഫ്റ്റിൽ തന്നെ ശരിക്കും കഴിഞ്ഞ 2025 15,000 വരെ ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. അതിന് അവർ പറഞ്ഞേക്കുന്ന റീസൺ എന്ന് പറയുന്നത് AI പരിവർത്തനമാണ്. പക്ഷെ ശരിക്കും അത് സത്യമല്ല. അതല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ HR പറഞ്ഞിട്ടുണ്ട് അത് AI മാത്രമല്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കമ്പനികൾ ഇത് ഒരു പുകമറ സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ AI ശരിക്കും നമ്മൾ ജോലി റീപ്ലേസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സത്യമാണ് ജോലി റീപ്ലേസ്. പക്ഷെ AI യൂസ് ചെയ്തുകൊണ്ട് AIക്കകത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ അതിൽ നമുക്ക് സ്കിൽസ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു പോം വഴി. അപ്പൊ AI കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുക. AI യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ
2: ടൂളാക്കാമെന്നുള്ള,
3: കാരണം AI ഒരിക്കലും നമ്മൾ പല എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അത് ഒരു ബബിളാണ്. അപ്പം ഇപ്പൊ കാണുന്ന AI ആയിരിക്കത്തില്ല നമ്മൾ കുറച്ചുനാൾ കഴിയുമ്പോൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് പോലും AI ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വരാൻ ചാൻസസ് ഉണ്ട്. എന്തിനു പറയുന്നു, ChatGPT പോലും പുതിയ വേർഷൻസ് ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും AI തന്നെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഡെവലപ്പേഴ്സ് അല്ല അത് വർക്ക് ചെയ്യുന്നത്. AI തന്നെ കഴിഞ്ഞ വേർഷൻ്റെ അകത്തുള്ള പിറ്റ്ഫോൾസ് കണ്ടുപിടിച്ചിട്ട് പുതിയ വേർഷൻ കോഡ് എഴുതി റീറൈറ്റ് ചെയ്തിട്ടാണ് പുതിയ വേർഷൻ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു കാലത്ത് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് AI എങ്ങനെ നമുക്കൊരു ടൂളാക്കി നമ്മുടെ സ്കിൽസ് വർദ്ധിപ്പിച്ച് പുതിയൊരു ജോലി തരപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതല്ലാണ്ട് നമ്മുടെ ജോലി പോകുമെന്ന് പേടിച്ച് നമ്മൾ പിന്മാറുകയല്ല വേണ്ട.
2: ഇപ്പൊ തന്നെ ഈ ഡിസൈനേഴ്സും അല്ലെങ്കിൽ അങ്ങനെ പല ആൾക്കാരും AI പല ടൂൾസിനെ ഉപയോഗിച്ചിട്ട് അവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യുന്നവരുണ്ട്.
3: തീർച്ചയായിട്ടും ഒരുപാട് പേര്
2: വിഷ്വൽ സംഭവങ്ങൾ അല്ലെങ്കിൽ VFX ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവര് അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസിയാ വേണം ചെയ്തല്ലേ. അവരുടെ ക്രിയേറ്റിവിറ്റി മാത്രം വെച്ചിട്ട് അവർക്ക് ചില ടൂൾസ് ഉപയോഗിച്ചിട്ട് അവർക്ക് നല്ല വിഷ്വൽസ് ഉണ്ടാക്കാൻ പറ്റും.
3: അതെ, ടൂൾസിന് മാത്രമല്ല അവർക്ക് ശരിക്കും സാമ്പത്തിക ലാഭമാണ് ഉണ്ടാകുന്നത്. കാരണം നമുക്ക് റെൻഡർ ചെയ്യാൻ വേണ്ടിട്ട് എത്ര മെഷീൻസിന്റെ ആവശ്യം, അപ്പൊ അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അത് മാത്രമല്ല അത്രയും ദിവസം നമുക്ക് നഷ്ടപ്പെടും.
2: അത്രയും കഷ്ടപ്പെട്ടിരുന്ന് ഡിസൈൻ ചെയ്യും കാര്യങ്ങളൊന്നും വേണ്ട, ചുമ്മാ പറഞ്ഞു കൊടുത്താൽ നമുക്ക്
3: സാധനം കിട്ടും. അത് വളരെ പെട്ടെന്ന് തന്നെ റെൻഡർ ചെയ്ത് വരികയും
2: ചെയ്യും.
3: ഒരു ദിവസത്തെ കാര്യമുള്ളൂ, 24 hours. നമ്മൾ ഫുൾ പെയ്ഡ് വേർഷൻ 25,000 രൂപയുടെ വിലയൊക്കെ ഉള്ളൂ ജെമിനൈയുടെ ഒക്കെ. അപ്പൊ നമ്മൾ മറ്റേത് നമ്മൾ കോടിക്കണക്കിന് രൂപകളാണ് നമ്മളെ മറ്റന്നെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് വരാനാണ് ചാൻസ് എന്നാണ് എന്റെ ഒരു നിഗമനം.
2: കുറെ പേർക്ക് ഈ പറഞ്ഞാലും എന്തെങ്കിലും ജോലി നഷ്ടങ്ങൾ സംഭവിച്ചാലും അതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ?
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ എന്തായാലും ഒരു സമൂഹം ഉള്ളിടത്തോളം കാലം അതിനുള്ള പോംവഴികൾ എന്തായാലും കണ്ടെത്തിയില്ലേ
2: പറ്റുള്ളൂ.
3: തീർച്ചയായിട്ടും അതിനുള്ള റിസോഴ്സസ് വേറെ മറ്റെന്തെങ്കിലും പോംവഴികൾ എന്തായാലും കണ്ടെത്താൻ പറ്റും.
2: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അത്രയും കൊണ്ട് നമ്മുടെ ഇന്നത്തെ ടെക് ബൈറ്റ്സിന്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമ്മൾക്ക് വളരെ കുറച്ച് ലോഞ്ചസിന്റെ കാര്യം പറയാൻ പറ്റി, കുറച്ച് ടെക്നോളജിക്കൽ അപ്ഡേറ്റ്സിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റി. അടുത്ത ആഴ്ച കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു വിവരങ്ങളും മറ്റു ന്യൂസുകളായിട്ട് നമുക്ക് വരാം. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കും നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ അഖിൽ,
3: സൈനിങ് ഓഫ്. അനൂപ്,
2: ബൈ
3: ബൈ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം റയൻ ടൈറ്റസ്.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: Radio Santhanam 90.4 FM il ippol kelkam Akshara Mudra. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 അക്ഷരമുദ്ര എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളെയും പുതിയ തലമുറയിലെ എഴുത്തുകാരുടെ കൃതികളെയുമൊക്കെ ശ്രോതാക്കൾക്ക് വളരെ വിശദമായി പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. റേഡിയോ സാന്ത്വനം 90.4 അക്ഷരമുദ്ര എന്ന ഈ പരിപാടിയിലൂടെ ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത് ഒരു ആത്മകഥാരൂപത്തിലുള്ള കൃതിയാണ്. ജോയ് ആലുക്കാസിനെ ഒരു ആഗോള ബ്രാൻഡായി ഉയർത്തിയ നമ്മുടെ പ്രിയങ്കരനായ വ്യവസായി ജോയ് ആലുക്കാസിനെ കുറിച്ചാണ് ഈ കൃതിയിലൂടെ പരാമർശിക്കുന്നത്. അദ്ദേഹം എഴുതിയ ആത്മകഥാരൂപത്തിലുള്ള കൃതിയാണ് സ്പ്രെഡിംഗ് ജോയ് എന്ന ഈ ഒരു കൃതി. ജോയ് ആലുക്കാസ് ലോകത്തിന് പ്രിയപ്പെട്ട ജ്വല്ലറി ബ്രാൻഡായ കഥയും തന്റെ വ്യക്തിജീവിതം, തന്റെ യൗവനം, വ്യാപാര രംഗത്തെ തന്റെ കടന്നുവരവ് ഇതൊക്കെ പ്രമേയമാക്കിക്കൊണ്ട് തന്റെ ജീവിതാനുഭവങ്ങളെ ഒരു ചരടിൽ കോർത്ത മുത്തുകൾ പോലെ അദ്ദേഹം ഈ കൃതിയിലൂടെ നമുക്കായി പരിചയപ്പെടുത്തുന്നുണ്ട്. സാഹിത്യം എന്നും സാമൂഹിക ജീവിതത്തെയും അനുഭവങ്ങളെയും ഒക്കെ പ്രതിഫലിപ്പിക്കുന്നു. വാക്കുകളുടെയും അർത്ഥങ്ങളുടെയും ഒക്കെയുള്ളൊരു സംയോജനമാണ് ചില സാഹിത്യകൃതികളും ചില ആത്മകഥകളും ഒക്കെ തന്നെ. ഇന്നത്തെ അക്ഷരമുദ്രയിലൂടെ ഈ കൃതി ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരമുദ്രയുടെ തുടർച്ചയായെന്നോണമാണ് ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. നിരവധി അധ്യായങ്ങളിലൂടെ അദ്ദേഹം താൻ പിന്നിട്ട വഴികളെക്കുറിച്ചൊക്കെ വളരെ അർത്ഥവത്തായി നമ്മോട് പറയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം തന്റെ വ്യാപാരം UAE-യിലേക്കൊക്കെ വികസിപ്പിച്ചതിനെ കുറിച്ചും താൻ കടന്നുവന്ന സങ്കീർണമായ ചില വഴികളെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ നമ്മോട് പറയുന്നുണ്ട്. കുറേയധികം അധ്യായങ്ങളിലൂടെയാണ് അദ്ദേഹം ഇത് നമ്മിലേക്ക് എത്തിക്കുന്നത്. പല തൊഴിലുകളിൽ സമർത്ഥൻ എന്നു പേരിട്ടിരിക്കുന്ന അധ്യായത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ പറയുന്നു. ആലുക്കാസിന്റെ ഇളം തലമുറക്കാരെ അവർ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലം തൊട്ടേ വ്യാപാരം പരിചയപ്പെടുത്തിയിരുന്നു. തന്റെ വിവിധ സ്ഥാപനങ്ങളിൽ അപ്പൻ മക്കളെ നിർത്തിയിരുന്നു. എന്റെ സഹോദരന്മാരിൽ ഒരാൾ സ്റ്റേഷനറി കടയിലിരുന്നു, മറ്റൊരാൾ കുട നിർമ്മാണത്തിൽ, മൂന്നാമത്തെയാൾ റേഡിയോ ഏജൻസിയിൽ, ഞാനാകട്ടെ വീട്ടുകാര്യങ്ങൾ ചെയ്യുന്ന വിശ്വസ്തനും എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറച്ചുകൂടി മുതിർന്നപ്പോൾ കുടുംബത്തിലെ വിവിധ ചടങ്ങുകളുടെ സംഘാടകൻ ഞാനായി. അതിന്റെ മുഖ്യം എന്റെ സഹോദരിമാരുടെ വിവാഹമായിരുന്നു. എല്ലാ വർഷവും ഒരാളുടെ വിവാഹം ഉണ്ടാകുമായിരുന്നു. അതിനുവേണ്ട എല്ലാ ആസൂത്രണങ്ങളും അതിന്റെ നടത്തിപ്പുമൊക്കെ ഞാൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അടുത്ത അധ്യായത്തിലാകട്ടെ സൗജന്യമെന്ന മര്യാദ

കടകളിൽ ജോലി ചെയ്തിരുന്ന സഹോദരന്മാർ അവർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ചായ വരുത്തി കുടിക്കും. എനിക്ക് ആ ആഡംബരം ഒന്നുമില്ലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൻ എനിക്ക് തന്ന പോക്കറ്റ് മണിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു. പണം വേണമെന്ന് ആവശ്യപ്പെട്ടതു മുതൽ എനിക്ക് 25 പൈസ അന്ന് ലഭിച്ചു തുടങ്ങി. എനിക്കത് മതിയായിരുന്നു. പിന്നെ അപ്പൻ തൊഴിലാളികൾക്കും കാപ്പിക്കാശ് നൽകി എന്നുള്ളതും അദ്ദേഹം ഇതിലൂടെ വളരെ രസകരമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റു മനുഷ്യരെ സഹായിക്കുന്നതിൽ അപ്പന് സഹജമായ വാസനയുണ്ടായിരുന്നു. അമ്മയും അതേ പാത തന്നെ പിന്തുടർന്നു. അപ്പനിൽ നിന്ന് പഠിച്ചെടുത്ത അനേകം കാര്യങ്ങളിൽ സാമ്പത്തിക അച്ചടക്കമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് അദ്ദേഹം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നും ഞാൻ അതങ്ങനെ തന്നെ നിലനിർത്തി പോന്നിരുന്നു. സാമ്പത്തിക കാര്യങ്ങളാണ് ഒരു വ്യാപാരത്തിന്റെ ജീവൻ എന്ന് എന്റെ അപ്പൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുമായിരുന്നു. മിതവ്യയത്തിൽ വിശ്വസിച്ചിരുന്നവനാണ് അപ്പൻ. ധർമ്മപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഒഴികെ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. തന്റെ സ്വകാര്യ ചെലവുകൾ ഏറ്റവും കുറവായിരിക്കാൻ അപ്പൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. തനിക്കായി ആഡംബരങ്ങളൊന്നും തന്നെ അപ്പൻ അനുവദിച്ചില്ല. പലതുള്ളി പെരുവെള്ളം എന്നാണ് അപ്പൻ എപ്പോഴും പറയാറുള്ളത്. അതിനാൽ തന്നെ ഏറ്റവും നിസ്സാരമായ ചെലവുകളുടെ വരെ കണക്കുകൾ സൂക്ഷിക്കാൻ അപ്പൻ ഞങ്ങളെ ഉപദേശിക്കാറുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം തന്റെ യൗവനകാലത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും ഒത്തുകൂടുമായിരുന്നു. ആരാണോ ഈ ഞങ്ങൾ? അദ്ദേഹത്തിന്റെ നിരവധി സുഹൃത്തുക്കളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ കോളേജ് വിദ്യാർത്ഥികളായിരുന്നു. അവരുടെയൊക്കെ പരീക്ഷ കഴിഞ്ഞ് ഫലം വരുന്നതിനായി ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ ഞങ്ങൾ മിക്കവാറും ഒത്തുകൂടാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാവരും തന്നെ 5 മണിക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിനരികിലുള്ള ത്രിവേണി ഹോട്ടലിൽ കയറി മസാല ദോശ കഴിക്കുമായിരുന്നു. ഞാൻ എന്റെ ജോലികളെല്ലാം അവസാനിപ്പിച്ച് രാജ്ദൂതിൽ നേരെ അവിടേക്ക് എത്തും. ലഘുഭക്ഷണത്തിന് ശേഷം തേക്കിൻകാട് മൈതാനം എന്നുകൂടി അറിയപ്പെടുന്ന തൃശൂർ റൗണ്ടിലേക്ക് ഞങ്ങൾ എത്തും. അവിടെ ഇരുന്ന് അന്നത്തെ വാർത്തകൾ ചർച്ച ചെയ്യും, കടല കുറിക്കും. തേക്കിൻകാട് മൈതാനവും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതൊരു സംഗീത സ്ഥാനം മാത്രമായിരുന്നില്ല, പൊതുജനങ്ങളുടെ വികാരം, വർത്തമാനകാല സംഭവങ്ങൾ എന്നിവയെ ഒക്കെ അളന്നെടുക്കുന്നതും അവിടെ വച്ചായിരുന്നു. സയാനങ്ങളിൽ എല്ലാവിധ ജനങ്ങളും ഒത്തുകൂടുന്ന സ്ഥലമായിരുന്നു തേക്കിൻകാട് മൈതാനം. അവിടെ ഇരുന്ന് അവർ അന്നത്തെ നിർണായക വിഷയങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒപ്പം കൊച്ചു വർത്തമാനങ്ങളും പറഞ്ഞ് അങ്ങനെ ഇരിക്കും. തേക്കിൻകാട് മൈതാനത്തെ കൂടാതെ ഞങ്ങൾക്കിഷ്ടപ്പെട്ട സംഗമസ്ഥാനങ്ങൾ CIP ലോഡ്ജും സോണി ലോഡ്ജും ഒക്കെ ആയിരുന്നു എന്ന് അദ്ദേഹം ഈ കൃതിയിൽ പറയുന്നുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എന്റെ സുഹൃത്തുക്കളിൽ പലരും ഉണ്ടായിരുന്നെങ്കിലും അതിലൊന്നും ഞാനില്ലായിരുന്നു. ഇന്നെന്ന പോലെ അന്നും കോൺഗ്രസും ഇടതുപക്ഷവും ആശയപരമായി എന്നും നേർക്കുനേർ നിന്നു. എന്നാൽ രാഷ്ട്രീയ ചർച്ചകൾ ഒരിക്കലും പരുഷമായില്ല എന്നും അദ്ദേഹം ഈ കൃതിയിലൂടെ പറയുന്നുണ്ട്. ഞങ്ങളെല്ലാം തന്നെ യുവത്വത്തിന്റെ ആരംഭത്തിലായിരുന്നു. പോക്കറ്റ് മണി എന്ന് പറയാൻ അധികമൊന്നും ലഭിക്കാത്തവരായിരുന്നു അധികവും. കാർക്കശ്യമുള്ള യാഥാസ്ഥിതികരായ മാതാപിതാക്കളായിരുന്നു എല്ലാവർക്കും. രാത്രി 8 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം എന്ന കർഫ്യൂ നിയമം മിക്കവാറും വീടുകളിലെ മാതാപിതാക്കൾ കർശനമായി അന്ന് നടപ്പിലാക്കിയിരുന്നു. വൈകുകയാണെങ്കിൽ ട്യൂഷൻ ക്ലാസിന്റെയും ഒന്നിച്ചിരുന്നുള്ള പഠിത്തത്തിന്റെയും ഒക്കെ ഒഴിവ് കഴിവുകളെല്ലാം അന്നും എന്റെ സുഹൃത്തുക്കൾ നിരത്തുമായിരുന്നു. ലോകമെമ്പാടുമുള്ള യുവാക്കളെ പോലെ ഞങ്ങളുടെ കൈവശവും പണത്തിന്റെ കുറവ് അന്നുണ്ടായിരുന്നു. മിക്കപ്പോഴും ഞങ്ങളുടെ കൈവശമുള്ളതെല്ലാം തന്നെ ഒന്നിച്ചു ചേർത്താണ് ഭക്ഷണശാലകളിലെ ബില്ലുകൾ കൊടുക്കാറുള്ളത്. ഹാജരുള്ളവരുടെ കീശയിലുള്ളതിനനുസരിച്ച് ഓരോരുത്തരിൽ നിന്നുള്ള സംഭാവനയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാൽ തന്നെയും ചായക്കും ലഘുഭക്ഷണത്തിനുമുള്ളത് എന്നും ഞങ്ങളുടെ കൈവശം ഉണ്ടാകുകയും ചെയ്യും. ഞാൻ ഒരു തൊഴിൽ ചെയ്യുന്നവനായതിനാൽ എന്റെ കൈവശം മിക്കപ്പോഴും മറ്റുള്ളവരുടേതിനേക്കാൾ കുറച്ച് കൂടുതൽ പൈസ ഉണ്ടാകും എന്നാണ് ജോയ അലുക്കാസ് പറയുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേ

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. റേഡിയോ സാന്ത്വനം 90.4 അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത് ഒരു ആത്മകഥാപരമായ കൃതിയാണ്. ജോയ് ആലുക്കാസ് എഴുതിയ സ്പ്രെഡിംഗ് ജോയ് എന്ന കൃതിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ വിശദീകരിക്കുന്നത്. DC ബുക്സ് ആണ് ഈ കൃതിയുടെ പ്രസാധകർ. തന്റെ വ്യവസായ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ താൻ പിന്നിട്ട വഴികളെക്കുറിച്ച് വളരെ ആഴത്തിൽ നമ്മിലേക്ക് നിരവധി കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു കൃതിയാണ് സ്പ്രെഡിംഗ് ജോയ് എന്ന ഈ കൃതി. ഞാൻ എന്തു ചെയ്യണം എന്നു പറയാതെ ഇന്ന് എനിക്കറിയാവുന്നതെല്ലാം എന്നെ പഠിപ്പിച്ച അപ്പനും അമ്മയ്ക്കുമായാണ് അദ്ദേഹം ഈ കൃതി സമർപ്പിക്കുന്നത്. നിരവധി അധ്യായങ്ങളിലൂടെ വളരെ രസകരമായാണ് അദ്ദേഹം തന്റെ ജീവിതാനുഭവങ്ങളും തന്റെ വ്യാപാര ജീവിതത്തിന്റെ നിരവധി കാര്യങ്ങളൊക്കെ നമ്മിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ പ്രണയം, മരണം, സുവർണ സ്വപ്നങ്ങൾ എന്നു പേരിട്ടിരിക്കുന്ന ഒരധ്യായത്തിൽ അദ്ദേഹം തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും തന്റെ വധുവിനെക്കുറിച്ചും തന്റെ വിവാഹത്തെക്കുറിച്ചുമൊക്കെ വളരെ രസകരമായാണ് നമ്മോട് പറയുന്നത്. മേനിയുടെ ഗോതമ്പ് വർണ്ണം എടുത്തു കാണിക്കുന്ന സ്വർണക്കരയുള്ള വെളുത്ത പട്ടുസാരിയാണ് അവൾ ഉടുത്തിരുന്നത്. തലമുടിയിൽ പൂക്കൾക്കൊപ്പം ചൂടിയിരുന്ന നേർത്ത മൂടുപടത്തിനിടയിലൂടെ അവളുടെ വലിയ കണ്ണുകളും വിടർന്ന ചുണ്ടുകളും തുടിക്കുന്നത് ഞാൻ കണ്ടു. സെന്റ് ജോസഫ് പള്ളിയിൽ വിവാഹ സമയത്ത് ഞാൻ വധുവിനെ കണ്ടപ്പോൾ ആ നിമിഷത്തിൽ തന്നെ എനിക്ക് അവളോട് പ്രണയം തോന്നുകയും ചെയ്തു എന്നാണ് തന്റെ വധുവിനെ കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ ജോയ് ആലുക്കാസ് പറയുന്നത്. ദേവാലയത്തിന്റെ ഇടനാഴിയിലൂടെ എനിക്കരികിലേക്കുള്ള അവസാന ചുവടുകൾ വയ്ക്കുമ്പോൾ അവൾ തല താഴ്ത്തി. എനിക്ക് പക്ഷേ കണ്ണെടുക്കാനായില്ല. എനിക്കരികിൽ നിന്നപ്പോൾ ഞാനവളെ ഒളി കണ്ടിട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഒന്നിച്ചു വിളക്ക് കൊളുത്തിയാണ് ഞങ്ങളുടെ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത്. അതിനുശേഷം പുരോഹിതന്റെ ഊഴമായി അദ്ദേഹം ബൈബിളിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിച്ചു. ഞങ്ങളെക്കൊണ്ട് വിവാഹം

വാഗ്ദാനം ചൊല്ലിച്ചു. നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരിക്കാൻ സമ്മതിക്കുന്നു എന്ന് പുരോഹിതൻ ചോദിച്ചപ്പോൾ മറുപടിക്കായി ഞാൻ ഒരു നിമിഷം പോലും വൈകിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സമ്മതമാണ്, ഉച്ചത്തിൽ ദൃഢസ്വരത്തിൽ ഞാൻ പറഞ്ഞു. സമ്മതമാണ്, മൃദുസ്വരത്തിൽ ജോളിയും പറഞ്ഞു. മിന്നുകെട്ടോടെയാണ് ആ ചടങ്ങുകൾ അവസാനിച്ചത്. നവവരൻ നവവധുവിന് ആദ്യമായി നൽകുന്ന സാരിയിൽ നിന്ന്, അതായത് മന്ത്രകോടിയിൽ നിന്ന്, ഏഴു നൂലുകളെടുത്ത് മിന്നൽ കോർത്ത് വധുവിന്റെ കഴുത്തിൽ വരൻ കെട്ടുന്നതിനെയാണ് മിന്നുകെട്ട് എന്ന് വിളിക്കുന്നത്. മിന്നുകെട്ടിയപ്പോൾ എന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ നൂലുകൾ പിന്നെ സ്വർണമാലയാൽ പകരം വയ്ക്കപ്പെടും. അതിനുശേഷം പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവാഹ രജിസ്റ്ററിൽ ഞങ്ങൾ പേരെഴുതി ഒപ്പുവെച്ചു. അങ്ങനെ ഔദ്യോഗികമായി ഞങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാരായി എന്ന് എത്ര തന്മയത്വത്തോടെയാണ് ഈ കൃതിയിലൂടെ അദ്ദേഹം വിവരിക്കുന്നത്. വിവാഹ ചടങ്ങുകൾ വളരെ ഹ്രസ്വമായിരുന്നു, എന്നാൽ അതിലേക്കുള്ള മാർഗത്തിന് നല്ല ദൈർഘ്യമുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വളരെ ലളിതമായാണ് തന്റെ വിവാഹത്തെക്കുറിച്ചും ആ ദിനത്തെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മോട് പറയുന്നത്. അഗ്നിയാൽ ജ്ഞാനസ്നാനം എന്നു പേരിട്ടിരിക്കുന്ന ഒരു അധ്യായത്തിൽ അദ്ദേഹം യു എയിൽ എത്തപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആലുക്കാസ് അബുദാബിയിൽ എത്തുന്നു എന്ന തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഈ അധ്യായത്തിൽ കുടുംബത്തിലെ മുതിർന്ന സഹോദരങ്ങൾക്ക് യു എയിലെ വ്യാപാരത്തിനോട് എതിർപ്പുണ്ടായിരുന്നു എങ്കിലും അപ്പന്റെ പ്രോത്സാഹനമുണ്ടായി എന്നും അദ്ദേഹം പറയുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി അങ്ങനെ യു എയിൽ തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത കഥയാണ് അദ്ദേഹം പറയുന്നത്. ആത്മകഥാരൂപത്തിൽ ശ്രീ ജോയ് ആലുക്കാസ് എഴുതിയ ഈ കൃതിയിൽ നിരവധി അധ്യായങ്ങളുണ്ട്. പ്രായോഗിക വിദ്യാഭ്യാസമാണ് ഔപചാരിക വിദ്യാഭ്യാസത്തെക്കാൾ നല്ലത് എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് എന്റെ അപ്പൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരാൾക്ക് 3 R, അതായത് 3 R വേണം എന്നാണ് അപ്പൻ പറയുന്നത്. റീഡിംഗ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക് എന്നിങ്ങനെ ഏറ്റവും മികച്ചതായിട്ടുള്ള ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ അപ്പനെക്കുറിച്ചും അപ്പന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചും വ്യാപാര കാര്യത്തിൽ അപ്പൻ പുലർത്തിയിരുന്ന കൃത്യനിഷ്ഠയെക്കുറിച്ചുമൊക്കെ എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും മികച്ച അധ്യാപകൻ ജീവിതം തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നു. കൂടാതെ ഒരു ബ്രാൻഡിന്റെ പിറവി എന്ന് പേരിട്ടിരിക്കുന്ന അധ്യായത്തിൽ അദ്ദേഹം തന്റെ അപ്പന്റെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി ആലുക്കാസ് എന്ന ബ്രാൻഡുണ്ടായ കഥ പറയുന്നുണ്ട്. അക്കാലത്ത് സ്വർണ വിൽപ്പനയ്ക്ക് ലൈസൻസ് ഉള്ളവർ കുറവായിരുന്നു എന്നും 1970-80 കടകളിലെ സ്വർണശേഖരം വളരെ കുറവായിരുന്നു അത്രേ. കസ്റ്റമേഴ്സിന്റെ ഓർഡർ അനുസരിച്ച് ആഭരണങ്ങൾ അന്ന് പണിതു കൊടുക്കും എന്നും അദ്ദേഹം പറയുന്നു. തുടക്കത്തിൽ തന്നെ കടയുടെ പേരെന്തായിരിക്കണം എന്ന കാര്യത്തിൽ അപ്പന് കൺഫ്യൂഷൻ വന്നു എന്നും ദീർഘനാളത്തെ ആലോചനയ്ക്ക് ശേഷം കുടുംബപ്പേരായ പുതുശ്ശേരി ആലൂക്കായെ ഉപേക്ഷിച്ച് അദ്ദേഹം ആലുക്കാസ് എന്ന പേര് സ്വീകരിച്ചു എന്നും ജോയ് ആലുക്കാസ് എഴുതുന്നു. അതിനൊരു കാരണമായി അപ്പൻ കണ്ടെത്തിയത് ആ പേര് കുറുകിയതും ഓർക്കാൻ എളുപ്പമുള്ളതായിരുന്നതും എന്നതാണ് എന്ന് തന്നെയാണ് ജോയ് ആലുക്കാസ് പറയുന്നത്. ആലുക്കാസ് എന്ന പേര് സ്വീകരിക്കുന്നതിന് ചക്കോളാസ് എന്ന നാമം അപ്പന് പ്രചോദനമായി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അക്കാലത്ത് തൃശൂർ നഗരത്തിലെ അപൂർവം ധനിക കുടുംബങ്ങളിലൊന്നായിരുന്നു ചക്കോളാസ്. അങ്ങനെ അപ്പൻ പേരിട്ട ആലുക്കാസ് പിന്നീട് ദശാബ്ദങ്ങളോളം നീണ്ടുനിന്ന ഒരു ആഗോള ബ്രാൻഡായി എന്നും ശ്രീ ജോയ് ആലുക്കാസ് പറയുന്നുണ്ട്. കോഴിക്കോടും തൃശൂരും ഒക്കെ തന്നെ ആലുക്കാസിന്റെ വിജയം മറ്റു പല വ്യാപാര സംരംഭകർക്കും ജ്വല്ലറി വ്യവസായത്തിലേക്ക് കടന്നു വരാൻ പ്രേരണയായി എന്നും അദ്ദേഹം ഈ കൃതിയിലൂടെ പറയുന്നുണ്ട്. യു എയിലെ റാസൽ ഖൈമയില് 1986 ഞാൻ ചിലവിട്ട 45 അദ്ദേഹം ഇങ്ങനെ പറയുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ ദിനങ്ങളായിരുന്നു. അഗ്നി കൊണ്ടൊരു ജ്ഞാനസ്നാനം അതിൽ കുറഞ്ഞൊന്നുമല്ല എന്ന് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട്. തന്റെ യു എ യാത്രയ്ക്ക് വീട്ടുകാരെല്ലാം തന്നെ സമ്മതം അറിയിച്ചു. അധികം താമസിയാതെ ആലുക്കാസിലെ ജീവനക്കാരെല്ലാം ആ വിവരമറിഞ്ഞു. അങ്ങനെ യു എയിൽ എത്തപ്പെട്ട കഥയും ആ ദുർഘട ദിനങ്ങളെ അദ്ദേഹം തരണം ചെയ്തതിനെക്കുറിച്ചും വളരെ അനായാസമായാണ് അദ്ദേഹം ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അങ്ങനെ ആലുക്കാസ് അബുദാബിയിൽ എത്തുന്നു എന്ന് പറയുന്നുണ്ട്. എന്റെ വിസയുടെ അടിയന്തര സാഹചര്യങ്ങൾ മൂലം ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചുപോയി മറ്റൊരു വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് അത്യാവശ്യമായി. ഇതിന് കുറെ കടലാസുപണികളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഏകദേശം 6 ശേഷം എനിക്കൊരു ബിസിനസ്
വിസ ലഭിക്കുകയും ഞാൻ ദുബായിൽ എത്തുകയും ചെയ്ത കഥയാണ് അദ്ദേഹം ഇതിലൂടെ വിവരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ അദ്ദേഹം നേരിട്ട നിരവധി ദുർഘടമായ വഴികളെക്കുറിച്ചും താൻ തരണം ചെയ്ത് കടന്നുവന്ന ആ ഒരു വ്യവസ്ഥിതിയെക്കുറിച്ചും അതിൻ്റെ നിയമവശം താൻ തരണം ചെയ്തതിനെക്കുറിച്ചൊക്കെയും അദ്ദേഹം വളരെ വ്യത്യസ്തമായാണ് ഈ കൃതിയിലൂടെ വിവരിക്കുന്നത്. അന്ന് 1990 ആദ്യ മാസങ്ങളിൽ മധ്യപൗരസ്ത്യ പ്രദേശങ്ങൾക്ക് മുകളിൽ യുദ്ധത്തിന്റെ മേഘങ്ങൾ ഉരുണ്ടുകൂടുകയും അറബ് ലോകം ഒരു സായുധ കലഹത്തിന്റെ മുൾമുനത്തുമ്പിലാണെന്നും തോന്നി എന്നും അദ്ദേഹം യുദ്ധം പിന്നെ സമാധാനത്തിന്റെ സുവർണയുഗം എന്ന് പേരിട്ടിരിക്കുന്ന അധ്യായത്തിലൂടെ നമ്മോട് വിവരിക്കുന്നുണ്ട്. അങ്ങനെ ആലൂക്കാസ് എന്ന ബ്രാൻഡിനെ ലോകോത്തര നിലവാരമുള്ള ഒരു ബ്രാൻഡാക്കി മാറ്റിയതിന്റെ കഥ വളരെ രസകരമായാണ് അദ്ദേഹം നമ്മിലേക്ക് എത്തിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജോയ് ആലുക്കാസ് എഴുതിയ സ്പ്രെഡിംഗ് ജോയി എന്ന ആത്മകഥാ രൂപത്തിലുള്ള കൃതിയുടെ കുറേയധികം വിശേഷങ്ങളാണ്. ഈ ഒരു കൃതിയിൽ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ ഒപ്പം MDയുമായ നമ്മുടെ പ്രിയങ്കരനായ യൂസഫ് അലി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ജോയിയുടെയും ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെയും വളർച്ചയ്ക്ക് ദശാബ്ദങ്ങളായി ഞാൻ സാക്ഷിയാണ്. സമർപ്പണ മനോഭാവത്തോടെയും വിശ്വാസ്യതയോടെയും വിനീതമായുമുള്ള അദ്ദേഹത്തിന്റെ കഠിന പ്രവർത്തികൾ ജോയ് ആലുക്കാസിനെ ഒരു ആഗോള ബ്രാൻഡായി രൂപപ്പെടുത്തി. ഈ തലമുറയ്ക്ക് മാത്രമല്ല വരും തലമുറയ്ക്കും അദ്ദേഹത്തിന്റെ ഈ ആത്മകഥ പ്രചോദനമാകുമെന്ന് എനിക്കുറപ്പുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ UAE ഹിസ് എക്സലൻസി ഡോക്ടർ അഹമ്മദ് ബിൻ അൽ സയാദി പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം UAE വിദേശ വ്യാപാര മന്ത്രിയാണ്. UAE രൂപപ്പെടുത്തിയ വ്യാപാര സംരംഭകളോടുള്ള ആ തളരാത്ത സംരംഭകത്വ മനോഭാവത്തിന്റെ സമ്പൂർണ്ണ മൂർത്തീകരണമാണ് ജോയ് ആലുക്കാസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചയും നേതൃത്വ പാഠവും ജോയ് ആലുക്കാസിനെ ലോകമെമ്പാടും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആഗോള ബ്രാൻഡാക്കി മാറ്റി എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അത് UAEയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യപരവും സാംസ്കാരികവുമായ സുദീർഘമായ ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ആത്മകഥയിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതം ലോകമാസകലം വാഴ്ത്തുമെന്നാണ് ഹിസ് എക്സലൻസി ഡോക്ടർ അഹമ്മദ് അൽ സയാദി പറയുന്നത്. ഇങ്ങനെ നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അർപ്പണ മനോഭാവത്തോടുകൂടിയുള്ള വ്യാപാരത്തെ കുറിച്ച് പ്രശംസിക്കുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ആലുക്കാസ് അതിന്റെ വ്യാപാരം നല്ല നിലയിൽ നടക്കുന്നുണ്ടായിരുന്നു. തൃശൂരിനും കോഴിക്കോടിനും ശേഷം 1990 ചെന്നൈയിൽ മൂന്നാമതൊരു ഷോറൂം എന്ന ആശയവുമായി ഫ്രാൻസിസ് എത്തി. അതായത് ഫ്രാൻസിസ് ആലുക്ക. കേരളത്തിനു പുറത്ത് ആലുക്കാസിന്റെ ബ്രാൻഡ് സ്ഥാപിച്ചെടുക്കേണ്ടതിന് പ്രാധാന്യമുണ്ട് എന്നാണ് അദ്ദേഹം കരുതിയത്. സ്വർണ്ണാഭരണങ്ങളോട് നല്ല പ്രിയമുള്ള സ്ഥലമാണ് തമിഴ്നാട്. ആ കടയുടെ ഉദ്ഘാടനത്തിനായി ഞാൻ ഒരാഴ്ച പ്രവർത്തിച്ചിരുന്നു. അന്ന് ഗൾഫിൽ യുദ്ധം നടക്കുന്ന കാലമായിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് ആ കട പരാജയപ്പെട്ടു എന്നും അദ്ദേഹം ഇതിൽ തുറന്നെഴുതുന്നുണ്ട്. തന്റെ ജയപരാജയങ്ങളും ജീവിതത്തിൽ താൻ പിന്നിട്ട പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ തന്നെ ഒട്ടും മറച്ചു വെക്കാതെയാണ് ഈ കൃതിയിലൂടെ അദ്ദേഹം നമ്മോട് പറയുന്നത്. പിന്നീട് കുടുംബം വിഭജിക്കപ്പെടുന്നു എന്നും അദ്ദേഹം ഒരധ്യായത്തിൽ പറയുന്നു. 2002 ശീതകാലത്ത് 5 ആലുക്കാസ് സഹോദരന്മാർ ജോസ്, പോൾ, ഫ്രാൻസിസ്, ആൻഡോ പിന്നെ ഞാനും ആലുക്കാസ് ഹോട്ടലിൽ ഒത്തുകൂടി. അന്തരീക്ഷത്തിൽ പ്രത്യക്ഷമായ പിരിമുറുക്കം നിറഞ്ഞിരുന്നു. മേശപ്പുറത്ത് ആർക്കും വാങ്ങാനായി കുടുംബത്തിന്റെ കേരളത്തിലെ സ്ഥാവര സ്വത്തുക്കൾ കിടക്കുന്നു. അവയെല്ലാം സഹോദരങ്ങൾക്കിടയിൽ ലേലം ചെയ്യപ്പെടും. ജോസും ഞാനും എന്തു വില കൊടുത്തും വിജയിക്കാൻ അങ്ങനെ ഉറച്ചു നിന്നു എന്ന് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ജോസ് ഗൗരവത്തിലായിരുന്നു, മറ്റുള്ളവർ ആകാംക്ഷയിലും. പക്ഷേ എനിക്ക് പിരിമുറുക്കമൊന്നും അനുഭവപ്പെട്ടില്ല. ഞാൻ എന്റെ തീരുമാനങ്ങൾ മുന്നേ എടുത്തിരുന്നു. എന്തു വില കൊടുത്തും ഞാൻ വിജയിക്കും എന്നുള്ളത് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഈ കൃതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. സ്ഥാവര സ്വത്തുക്കളിൽ കുറച്ച് തുണ്ടുഭൂമികൾ, ഏതാനും കെട്ടിടങ്ങൾ, പുഴുക്കലിൽ വിശാലമായ ഭൂമി, ആലുക്കാസിന്റെ ആശുപത്രി, പിന്നെ ഞങ്ങൾ അപ്പോൾ ഒത്തുകൂടിയിരുന്ന ആലുക്കാസ് ഗാർഡൻ ഹോട്ടലും ഉൾപ്പെടുന്നു. ജോസാണ് ഞങ്ങളെ ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ ലേലം എന്നത് എന്റെ ആശയമായിരുന്നു. അത് ഞങ്ങളുടെ കുടുംബകഥയിലെ നിർണായക നിമിഷമായിരുന്നു. ഇതിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് 4 പഴക്കമുണ്ട്. 1996 പോൾ തനിക്ക് സ്വന്തമായി ഒരു പാത വെട്ടി തുറക്കാൻ താല്പര്യമുണ്ട് എന്നും കുടുംബത്തിന്റെ ഒരു കട തന്റെ സ്വതന്ത്ര സ്ഥാപനമാക്കണമെന്നും അറിയിച്ചപ്പോൾ മുതലാണ് ഇത് തുടങ്ങിയത് എന്നും അദ്ദേഹം പറയുന്നു. വ്യക്തിപരമായി ഇങ്ങനെയൊരു ഛിദ്രം ഒഴിവാക്കാനായിരുന്നു എനിക്കിഷ്ടം എന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ആസ്തി ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പുരോഗമിച്ചു. ഒരു നിരാശ എന്ന പേരിലാണ് അദ്ദേഹം ഈ അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത്. അത് പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുപോയിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഗൾഫിൽ 15 കടകളുണ്ട്, ഇന്ത്യയിൽ 6 ഗൾഫിലേത് 3 ഭാഗിക്കാം എന്ന് തീരുമാനിച്ചു. ഓരോരുത്തർക്കും 5 വീതം. അതേസമയം എനിക്ക് തീർച്ചയായും ഇന്ത്യൻ കടകളിൽ ഒരു ഓഹരി വേണം. എന്റെ കണ്ണ് പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ഷോറൂമിലായിരുന്നു. വലിയ മതിപ്പുളവാക്കാൻ ഉതകുന്ന ഒരു കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുകയായിരുന്നു അത്. കൂടാതെ ഏതൊരു ഗൾഫ് പ്രവാസിയെയും പോലെ എനിക്കും നാട്ടിലൊരു വീട് വേണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്റെ സഹോദരന്മാരെല്ലാവരും അവിടെ വീട് വച്ചിരുന്നു. അന്ന് ഞാൻ ദുബായിൽ സ്ഥിരതാമസമാക്കണം എന്ന് കരുതിയിരുന്നില്ല. ഗൾഫിൽ ജോലി ചെയ്തിരുന്നവരിൽ മഹാഭൂരിപക്ഷവും ഏതാനും വർഷം ജോലി ചെയ്തതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങണം എന്ന ആഗ്രഹക്കാരായിരുന്നു. ഞാനും എന്നാൽ വ്യത്യസ്തനായിരുന്നില്ല. എനിക്ക് ഏറ്റവും നഷ്ടപ്പെട്ടിരുന്നത് നാട്ടിലെ മഴയാണ്. തൃശൂരിനെ അപേക്ഷിച്ച് ദുബായിൽ മഴ വളരെ കുറവാണ്. മഴക്കാലം എന്നൊന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ തൃശൂരിൽ വർഷത്തിൽ പല മാസങ്ങളിലും മഴയുണ്ടാകും. തീർത്തും കേരള മാതൃകയിലുള്ള ഒരു വീടും എന്റെ സ്വപ്നമായിരുന്നു. അത് ഇവിടെ എനിക്ക് മറ്റൊരു നഷ്ടമായി എന്നും അദ്ദേഹം പറയുന്നു. ദുബായിൽ ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. അതിനാൽ തന്നെ 1999 ആലുക്കാസ് തിരുവനന്തപുരത്തെ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ആയിരിക്കും എന്റെ വീട്, എന്റെ ആസ്ഥാനം എന്നൊരു പ്രതീക്ഷ എന്നിലുണ്ടായി. ആ നഗരം എനിക്ക് പരിചിതമായിരുന്നു. കാരണം 1999 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വരുന്നതുവരെ തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങൾ UAE യാത്ര ചെയ്തത്. തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്താൻ ഒരു ദിവസത്തെ യാത്രയുണ്ട്. അതിനിടയിൽ പല വിശ്രമങ്ങളും ഉണ്ടാകും. ഞാൻ പലതവണ ഇന്ത്യയിലേക്ക് വന്നും പോയും ഇരുന്നതിനാൽ സംസ്ഥാനത്തിന്റെ തലസ്ഥാനവുമായി താൻ ചിരപരിചിതനായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ വളരെ രസകരമായാണ് താൻ പിന്നിട്ട വഴികളെക്കുറിച്ചും തന്റെ കുടുംബത്തെക്കുറിച്ചും തന്റെ ജീവിതയാത്രയെക്കുറിച്ചുമൊക്കെ ജോയ് ആലുക്കാസ് നമ്മോട് പറയുന്നത്. നിരവധി അധ്യായങ്ങളിലൂടെയാണ് അദ്ദേഹം തന്റെ ഈ ഒരു ജീവിതയാത്രയെക്കുറിച്ച് നമ്മോട് പറയുന്നത്. റേഡിയോ സാന്ത്വനം 90.4 പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്ര എന്ന പരിപാടിയാണ്. അക്ഷരമുദ്രയിലൂടെ വ്യാപാരിയായിരുന്ന ജോയ് ആലുക്കാസിന്റെ ആത്മകഥാ രൂപത്തിലുള്ള സ്പ്രെഡിംഗ് ജോയ് എന്ന കൃതിയാണ് ശ്രോതാക്കൾക്കായി ഞാൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സമയപരിമിതി മൂലം ഈ കൃതിയുടെ എല്ലാ അധ്യായങ്ങളും അക്ഷരമുദ്രയുടെ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലൊക്കെ തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ ഈ കൃതിയുടെ നിരവധി അധ്യായങ്ങളും നിരവധി കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം. നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലിവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുണ്ടക മാതിരി. എന്ത്

0: കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: A celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം. മെയ് 21 റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം. മെയ് 21 ഉച്ചയ്ക്ക് 3 മണി മുതൽ.
1: കേൾക്കാം, ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: a celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം മെയ് 21-ന് റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം മെയ് 21 ഉച്ചയ്ക്ക് 3 മണി മുതൽ.
1: This is Radio Santhanam 90.4 FM. Stay tuned.

A celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം. മെയ് 21 റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം. മെയ് 21 ഉച്ചയ്ക്ക് 3 മണി മുതൽ.

0: This is Radio Santanam 90.4 FM. Stay tuned.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. യുഎസിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ആശുപത്രിയായ ടെക്സസ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ രാജ്യത്തെ ആദ്യത്തെ ഡീ ട്രാൻസിഷൻ ക്ലിനിക് സ്ഥാപിക്കാൻ ധാരണയായി. പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ ലിംഗമാറ്റ ചികിത്സകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് യുഎസ് നീതിന്യായ വകുപ്പും ടെക്സസ് അറ്റോർണി ജനറലും നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഈ ഒത്തുതീർപ്പ്. അമേരിക്കയിലെ മിനിയാപോളിസിൽ വെനസ്വേലൻ അഭയാർത്ഥിയെ വെടിവെച്ച് പരിക്കേൽപ്പിക്കുകയും തുടർന്ന് വ്യാജ പരാതി നൽകുകയും ചെയ്ത ക്രിസ്ത്യൻ കാസ്ട്രോ എന്ന ഫെഡറൽ ഇമിഗ്രേഷൻ ഏജന്റിനെതിരെ തിങ്കളാഴ്ച മിനിസോട്ട കോടതി രാജ്യവ്യാപക അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. കഴിഞ്ഞ ജനുവരി 14 നടന്ന ഒരു പ്രതിഷേധത്തിനിടെയായിരുന്നു സംഭവം. ഇസ്ലാമിക് സെന്റർ സാൻഡിയാഗോയിൽ നടന്ന വെടിവയ്പിൽ 5 പേർ കൊല്ലപ്പെട്ടതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മരിച്ചവരിൽ 2 സംശയിക്കുന്നവരും ഉൾപ്പെടുന്നു. പ്രാദേശിക സമയം തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. മസ്ജിദിനുള്ളിൽ നടന്ന ആക്രമണത്തിൽ 3 പേർ വെടിയേറ്റു മരിച്ചു. പിന്നാലെ രക്ഷപ്പെട്ടതായി കരുതപ്പെടുന്ന 2 സംശയിതാക്കളെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇവർ സ്വയം വെടിവെച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മനുഷ്യാവകാശ സംഘടനകളും മാധ്യമപ്രവർത്തകരും ഗാസയിൽ ഗുരുതരമായ പട്ടിണി സാഹചര്യം തുടരുന്നതായി മുന്നറിയിപ്പ് നൽകി. സഹായ സാമഗ്രികൾ എത്തിക്കുന്നതിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ 1,000,000,000 ആളുകൾക്ക് ഭക്ഷണവും കുടിവെള്ളവും ലഭിക്കാതെ ദുരിതം അനുഭവിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾ അതീവ പ്രതിസന്ധിയിലാണെന്ന് അന്താരാഷ്ട്ര സഹായ ഏജൻസികൾ അറിയിച്ചു. ആശുപത്രികളിലും അഭയകേന്ദ്രങ്ങളിലുമുള്ള അവസ്ഥയും ദിനം പ്രതി മോശമാകുന്നതായി റിപ്പോർട്ടുണ്ട്. US തൃശൂർ പൂരത്തിന്റെ 2nd പതിപ്പ് പ്രവാസലോകത്തിന് നാടിന്റെ ഗ്രഹാതുര സ്മരണകൾ ഉണർത്തുന്ന സാംസ്കാരിക വിരുന്നായി മാറി. ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒന്നിപ്പിക്കുന്ന പൂരപ്പെരുമ ഒട്ടും ചോർന്നു പോകാതെയാണ് അമേരിക്കയിൽ പുനഃസൃഷ്ടിക്കപ്പെട്ടത്. യുഎസിലെ ഏറ്റവും തിരക്കേറിയ ട്രെയിൻ സർവീസുകളിൽ ഒന്നായ ലോങ് ഐലൻഡ് റെയിൽ റോഡിലെ ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയും യൂണിയൻ നേതാക്കളും തമ്മിൽ താൽക്കാലിക കരാറിലെത്തിയതോടെ 3 ദിവസമായി നീണ്ടുനിന്ന പണിമുടക്ക് അവസാനിച്ചു. വായിലെ ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി രോഗികളെ വേഗത്തിൽ വിദഗ്ധ ചികിത്സയിലേക്ക് എത്തിക്കുന്നതിനുള്ള സംസ്ഥാനതല പദ്ധതിക്ക് തുടക്കമായി. ഡെന്റൽ വിദഗ്ധർ, ക്യാൻസർ ചികിത്സാ രംഗത്തെ പ്രമുഖ ഡോക്ടർമാർ, ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൂട്ടായ്മയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രമുഖ ആഗോള മാധ്യമമായ ദി വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഉപദേശക വിഭാഗമായ വാഷിംഗ്ടൺ പോസ്റ്റ് ഇന്റലിജൻസ് തങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ടെക്നോളജി കൌൺസിലിലേക്ക് ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദിനെ തെരഞ്ഞെടുത്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ പരിവർത്തനം എന്നിവയിലൂടെ ആഗോള നയരൂപീകരണത്തിനും വ്യവസായ നവീകരണത്തിനും അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരുടെ കൂട്ടായ്മയാണിത്. ലോകമെമ്പാടുമുള്ള പ്രമുഖ ബിസിനസ് മേധാവികളും സാങ്കേതിക വിദഗ്ധരുമാണ് ഈ കൌൺസിലിൽ ഉള്ളത്. ചരമറിയിപ്പുകൾ. കിഴപ്പറയാർ കൊച്ചുപുരയ്ക്കൽ മേരിക്കുട്ടി കുര്യാക്കോസ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. കൈപ്പുഴമുട്ട് ദർഭത്തറയിൽ വി ശിവൻ അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. കാഞ്ഞിരപ്പള്ളി കരുപ്ലാവ് ആശാരിപ്പറമ്പിൽ മറിയക്കുട്ടി വർഗീസ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.